ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:22. ഇന്ന് ശകവർഷം 1948, വൈശാഖം 31. കൊല്ലവർഷം 1201, ഇടവം 7. 2026 May 21, വ്യാഴാഴ്ച. 438.6 meters 684 kHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ ഇന്നത്തെ പരിപാടികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ.
2: ബാലാദപി ഗൃഹീതവ്യം യുക്തമുക്തം മനീഷിഭി ദേവേരവിഷയം വസ്തു കിംന ദീപപ്രകാശേ. ആലോചനാമൃതമായ സുഭാഷിതമാണിത്. ബാലനാണു പറയുന്നതെങ്കിലും പറഞ്ഞ കാര്യം യുക്തിഭദ്രമാണെങ്കിൽ ബുദ്ധിമാന്മാർക്ക് പോലും അത് സ്വീകരിക്കാവുന്നതാണ്. സൂര്യന് അവിഷയകമായ വസ്തുക്കളെ ദീപത്തിന് പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്നുവല്ലോ. സഹസ്രകിരണനും സർവസാക്ഷിയുമായ സൂര്യൻ പ്രകാശം ചൊരിയുന്ന പകൽ സമയത്തു പോലും മറഞ്ഞിരിക്കുന്ന ചില വസ്തുക്കളെ സൂക്ഷ്മമായി കണ്ടെത്താൻ നാം സാധാരണ ദീപത്തിൻ്റെ സഹായം സ്വീകരിക്കാറുണ്ട്. സൂര്യപ്രകാശത്തിൻ്റെ കോടിയിലൊരംശം പോലും പ്രകാശം അത്തരം ദീപങ്ങൾക്കില്ല. എന്നാൽ സൂര്യപ്രകാശം വഴി കാണാനാവാത്ത വസ്തുക്കൾ പോലും ദീപത്തിന് കാട്ടിത്തരാനാവും. മുതിർന്നവർ മാത്രമല്ല നമ്മുടെ മാർഗദർശികൾ, കുട്ടികൾക്കും നമ്മെ വഴി നയിക്കാനാവും. വി ടി ഭട്ടതിരിപ്പാടിന് അറിവ് പകർന്നേകിയത് ഒരു ബാലികയാണെന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തിയത് കണ്ണീരും കിനാവും എന്ന ആത്മകഥയിലൂടെ വായിച്ചറിഞ്ഞവരാണ് നാം. പറയുന്ന വ്യക്തിയുടെ പദവിയോ പ്രായമോ വേഷമോ ജാതിയോ സൗന്ദര്യമോ മതമോ ലിംഗമോ രാഷ്ട്രീയമോ അടിസ്ഥാനമാക്കി മൊഴിയുടെ മഹത്വമോ എഴുത്തിൻ്റെ മൂല്യമോ അളക്കുന്ന രീതിയാണ് ഇന്ന് നാം പൊതുവെ സ്വീകരിക്കാറുള്ളത്. വാക്കിൻ്റെ മൂല്യവും ഗൗരവവും ഇവ്വിധം തിട്ടപ്പെടുത്തുന്ന സമ്പ്രദായം ശരിയായ ഒന്നാണോ അല്ല എന്ന് സൂക്ഷ്മമായി ചിന്തിച്ചാൽ ബോധ്യപ്പെടും. ആളുവില കല്ലുവില എന്ന ചൊല്ല് വ്യാപകമായി സാമൂഹിക അംഗീകാരം നേടിയെടുത്ത സാഹചര്യത്തിൽ ആരാണ് പറഞ്ഞത്, ആരാണ് എഴുതിയത് എന്നതിന് പ്രാധാന്യം സിദ്ധിക്കുകയും എന്താണ് പറഞ്ഞത്, എന്താണ് എഴുതിയത് എന്നതിന് പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന നിലപാട് ശക്തിപ്പെട്ടിട്ടുണ്ട്. ഈ ലോകസ്വഭാവം ബാലന്മാരുടെ വാക്കുകളെ വില കുറച്ച് കാണുവാൻ നമ്മെ പ്രേരിപ്പിച്ചു വരുന്നു. ഇത് സമൂഹത്തിൻ്റെ ശരിയായ പ്രയാണത്തിന് വിഘാതം സൃഷ്ടിക്കുന്നതാണ്. കുഞ്ഞുങ്ങൾ ഭാവനയുടെ വിശാലാകാശത്തിൽ ചിറകുവിടർത്തി സഞ്ചരിക്കുന്നവരാണ്. എന്നിരുന്നാലും അപൂർവം സന്ദർഭങ്ങളിൽ യുക്തിയുടെ വെളിച്ചം വിതറുന്ന ആശയങ്ങളും ആലോചനാമൃതമായ ചോദ്യങ്ങളും അവരിൽ നിന്ന് ഉതിർന്നു വീഴാറുണ്ട്. വിസ്മയകരമായ ഇത്തരം ആശയങ്ങളും ചോദ്യങ്ങളും മുതിർന്നവരെപ്പോലും പ്രചോദിപ്പിക്കാറുമുണ്ട്. അതിനാൽ ബാലികാബാലന്മാരുടെ വാക്കിലും എഴുത്തിലും ജാഗ്രതയോടെ വ്യാപരിക്കുവാൻ മുതിർന്നവർ മനസ്സിരുത്തണം. ബാലസാഹിത്യത്തെ അപ്രധാനമായി കാണുകയും സാഹിത്യ തിരുമുറ്റത്തിൻ്റെ ഒരരികിലേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്നവർ ഭാവനയുടെ മാന്ത്രിക ദീപ്തിയോട് പൊറുക്കാനാവാത്ത അപരാധമാണ് ചെയ്യുന്നത്. കേവലയുക്തിയുടെ സൂചിമുനകൊണ്ട് കുഞ്ഞുങ്ങളുടെ മൊഴിച്ചന്തത്തെയും വാക്മയത്തെയും കുത്തിമുറിവേൽപ്പിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. മനീഷികൾക്ക് പോലും കണ്ണിൽപ്പെടാനാവാത്ത സൂക്ഷ്മവും അനർഘവുമായ കാഴ്ചകൾ കുട്ടികൾക്ക് കണ്ടെത്താനാവും. ദക്ഷിണേന്ത്യൻ പര്യടനത്തിനിടയിൽ തമിഴ്നാട്ടിലെ ഒരു സ്കൂളിൽ വിവേകാനന്ദ സ്വാമികൾ എത്തിച്ചേർന്ന സന്ദർഭം ചരിത്രത്തിൻ്റെ ഭാഗമാണ്. LP സ്കൂളിലെ കുട്ടികളോട് സ്വാമിജി ഒരു ചോദ്യം ചോദിച്ചു അത്രേ. വൈ ഇസ് കൃഷ്ണ പെയിൻറ്റഡ് ഇൻ ബ്ലൂ? ഒരു ബാലൻ ഇതിന് ഉത്തരം ഏകി. ഇറ്റ് ഇസ് ദ കളർ ഓഫ് ദ സ്കൈ, ഇറ്റ് ഇസ് ദ കളർ ഓഫ് ദ ഓഷ്യൻ, ഇറ്റ് ഇസ് ദ കളർ ഓഫ് ദ ഇൻഫിനിറ്റി, സോ കൃഷ്ണ പെയിൻറ്റഡ് ഇൻ ബ്ലൂ. മഹത്തായ ഉത്തരം കേട്ട് വിവേകാനന്ദ സ്വാമി ഹർഷപുളകിതനായി.

0: ആ ബാലനെ അഭിനന്ദിച്ചു, നെറുകയിൽ വലത് കരം വെച്ച് അനുഗ്രഹിച്ചു. ഈ ബാലനാണ് പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറലായ, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ജനറലായ, ഗാന്ധിജിയും നെഹ്റുവും ആദരവോടെ രാജാജി എന്ന് വിളിച്ച സ്വാതന്ത്ര്യ സമര സൂര്യനായ സർ സി രാജഗോപാലാചാരി. തൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയ കുട്ടിയുടെ ജ്ഞാന തേജസ്സിന് മുന്നിൽ പ്രണമിച്ച വിവേകാനന്ദൻ നൽകിയ സന്ദേശം ബാലന്മാരുടെ അമരവാണി അർഹിക്കുന്ന ഗൗരവത്തോടെ നാം ഉൾക്കൊള്ളണമെന്നാണ്. വിശ്വശാന്തിയുടെ സന്ദേശം പ്രസരിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ ആദരവോടെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കട്ടെ.
1: ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: Indra Fadnavis at the Mumbai airport. He was also accorded a ceremonial welcome. In a social media post, spokesperson of the Ministry of External Affairs, Randhir Jaiswal, said President Christodoulidis' visit highlights the growing momentum of India-Cyprus partnership. U.S. Secretary of State Marco Rubio has said that he is looking forward to celebrating America's 250th birthday with partners in India. In a video message shared ahead of his visit, Mr. Rubio said that India is the world's largest democracy and U.S. is world's oldest, so the U.S. look forward to celebrating it together. In IPL cricket, Kolkata Knight Riders defeated Mumbai Indians by 4 wickets at their home ground Eden Gardens last night to keep playoff hopes alive. In today's fixture, Gujarat Titans will take on Chennai Super Kings at Narendra Modi Stadium in Ahmedabad at 7:30 p.m. Gujarat Titans have already qualified for the playoffs, while the Chennai Super Kings are eyeing for the fourth spot in the points table. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 6:10. ഇനി ആകാശവാണി കോഴിക്കോട് നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ്. അല്പസമയത്തിനകം കാവ്യാഞ്ജലിയിൽ തിരുനെല്ലൂർ കരുണാകരന്റെ കവിത വിദ്യാരംഭം, ആലാപനം സംഗീത വർമ്മ, തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നിവ കേൾക്കാം. 7:00 ഓപ്പൺ ഫോറം, ഇത് ഭൂമിയാണ്. തുടർന്ന് ഡോക്ടർ ഐഷ ഫെബിൻ പങ്കെടുക്കുന്ന ആരോഗ്യം അമൂല്യം, കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം, 8:30 ആർട്ട് കഫെ, തുടർന്ന് ലളിതഗാനങ്ങൾ. 9:00 സുവർണ മലരുകൾ, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 9:45 വാർത്താ തരംഗിണി, 10:00 NHM റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡ്യുവറ്റ്സ്, 1:00 ഗാനോത്സവം, 2:15 തുടർ നാടകം, 2:30 ഗസൽ. വൈകിട്ട് 4:45 രാത്രി 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:00 ബ്രാഹ്മണി പാട്ട്, തങ്കമണി ബ്രാഹ്മണി അമ്മയും പത്മിനി ബ്രാഹ്മണി അമ്മയും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:45 ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 മലപ്പുറം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 വാർത്താ വീക്ഷണം. വയലും വീടും കേൾക്കാം 6:50. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പ്. 7:35 വനിതാവേദി, 8:00 ദിൽ സേ ദിൽ തക്, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 നാടകം, 11:00 ലളിതഗാനം. അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാവ്യാഞ്ജലി.
2: കാവ്യാഞ്ജലി.
3: ഇന്ന് തിരുനെല്ലൂർ കരുണാകരന്റെ വിദ്യാരംഭം എന്ന കവിത, ആലാപനം സംഗീത വർമ്മ.

0: നിങ്ങൾ കേട്ടത് തിരുനെല്ലൂർ കരുണാകരന്റെ വിദ്യാരംഭം എന്ന കവിത. ആലപിച്ചത് സംഗീത വർമ്മ.
1: കാവ്യാഞ്ജലി.
2: ഇനി പ്രഭാതഗീതമാണ്. പ്രഭാതഗീതത്തിൽ ആദ്യം ടി എം സൗന്ദരരാജൻ പാടിയ ഗാനം.

0: മനുഷ്യജീവനുകൾക്ക് ഭീഷണിയാകുന്ന അപകടകാരികളും അക്രമകാരികളുമായ തെരുവുനായകളെ ദയാവധം ചെയ്യാൻ അനുമതി നൽകിയിരിക്കുകയാണ് സുപ്രീംകോടതി. ജസ്റ്റിസുമാരായ വിക്രംനാഥ്, സന്ദീപ് മേത്ത, എൻ വി അഞ്ചാരിയ എന്നിവരടങ്ങിയ ബെഞ്ചിന്റേതാണ് ഈ വിധി. നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കരുതെന്നും അനിമൽ ബർത്ത് കൺട്രോൾ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കാൻ എല്ലാ ഹൈക്കോടതികളിലും പ്രത്യേക ബെഞ്ച് രൂപീകരിക്കണമെന്നും ഈ വിധിയിൽ പറയുന്നു. ഡൽഹി ദേശാഭിമാനി സുപ്രീംകോടതി ലേഖകൻ റിതിൻ പൗലോസ്.
1: വന്ദിംഗിരി തെരുവുനായകളെ ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്നും അതേ സ്ഥലത്ത് വീണ്ടും വിടരുതുമെന്ന ഒരു മുന്നുത്തരവിനെതിരെ ആ ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ട് സമർപ്പിച്ച നിരവധി ഹർജികളാണെന്ന് സുപ്രീംകോടതി തള്ളിയിട്ടുള്ളത്. അപകടകാരികളും പേവിഷബാധയേറ്റതും മാരകം ബാധിച്ചതുമായ തെരുവുനായകൾക്ക് ദയാവധം നൽകാൻ ജസ്റ്റിസുമാരെ വിക്രംനാഥ്, സന്ദീപ് മേത്ത, എൻ വി അഞ്ചരിയ എന്നിവരുടെ ബെഞ്ച് ഇന്ന് അനുമതി നൽകി. ഈ നടപടിക്രമങ്ങൾ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു കാരണവശാലും കേസെടുക്കുകയോ മറ്റ് നിയമപരമായ നടപടികൾ പാടില്ലെന്നും സുപ്രീംകോടതി ഇന്ന് വിലക്കിയിട്ടുണ്ട്. വിമാനത്താവളങ്ങൾ പോലുള്ള തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ പോലും തെരുവുനായകളുടെ ആക്രമണം വർദ്ധിച്ചതായി കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ ഉത്തരവും നിർദ്ദേശങ്ങളും കോടതി പുറത്തിറങ്ങി. അതിലേറ്റവും പ്രധാനം അപകടകാരികളുടെ നായകൾക്ക് ദയാവധം നൽകാനുള്ള തീരുമാനമാണ്. ഈ നായ്ക്കളുടെ സാന്നിധ്യമുള്ള പ്രദേശത്ത് വെറ്റിനറി വിദഗ്ധരുടെ പര്യടനത്തിന് ശേഷം ദയാവധം നൽകാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ മൃഗങ്ങൾക്കെതിരായ ക്രൂരത തടയൽ നിയമം അടക്കമുള്ളവ പരിഗണിക്കണം. പ്രദേശങ്ങൾ സതുദ്ദേശത്തിൽ നടപ്പാക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു തരത്തിലും കേസെടുക്കാൻ പാടില്ല. അധികാര ദുർവിനിയോഗമാണെങ്കിൽ മാത്രം കേസെടുക്കാനുള്ള അനുമതി. പൊതുസ്ഥലം എന്നതിന്റെ വ്യാപ്തി ജനസാന്ദ്രത കണക്കിലെടുത്ത് തീരുമാനിക്കാം. അവിടെ നിന്നും തെരുവുനായകളെ പൂർണ്ണമായും പിടിക്കണം. അവയെ വാക്സിനേഷൻ ശേഷം ഷെൽട്ടറുകളിലേക്ക് മാറ്റണം. അതേസമയം ഈ കേസ് സംബന്ധിച്ച് നിരവധി പടമ്പലികളും നിരവധി പ്രശ്നങ്ങളും കോടതിക്കകത്തും പുറത്തും ഉടലെടുത്തിരുന്നു. ഇതിലേറ്റവും പ്രധാനം ഈ കേസിലെ അപേക്ഷകരുടെ ബാഹുല്യമാണ്. നിരവധി മൃഗസ്നേഹികൾ നൂറുകണക്കിന് ഹർജികളും അപേക്ഷകളുമായിട്ടാണ് കോടതിയെ സമീപിച്ചത്. ഒരു ഘട്ടത്തിൽ ഇവിടെ ഞങ്ങൾ പന്തൽ കെട്ടണമോ എന്ന് പോലും കോടതി ചോദിച്ചിരുന്നു. കേസ് പരിഗണിക്കവേ ഒരു പ്രധാനപ്പെട്ട ജഡ്ജി, ഒരു കാലത്തും മനുഷ്യനു വേണ്ടി ആരും ഇത്രയും വീറോടെ വാദിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്ന നിരീക്ഷണവും നടത്തിയിരുന്നു. കേസ് നൽകുന്ന മൃഗസ്നേഹികളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ 25,000 രൂപ മുതൽ 2,50,000 രൂപ വരെ കെട്ടിവെക്കണമെന്നും ഉത്തരവ് കോടതിക്ക് പുറത്തിറക്കേണ്ടി വന്നു. നായകൾക്ക് ഭക്ഷണം നൽകുന്നവർക്കെതിരായ ആക്രമണങ്ങളിൽ കോടതി കേസെടുക്കാനും ഉത്തരവിട്ടു. നിരവധി നിർദ്ദേശങ്ങൾ നൽകിയിട്ടും അതിൽ പ്രധാനമായും ABC ചട്ടങ്ങൾ പാലിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അത് പാലിക്കപ്പെടാത്തതിൽ രാജ്യത്തെ മുഴുവൻ ചീഫ് സെക്രട്ടറിമാരെയും ഒരു ദിവസം സുപ്രീംകോടതി വിളിച്ചു വരുത്തിയിരുന്നു. ഇതിനിടെ വീഡിയോ യുദ്ധം പോലും കോടതിയിൽ നടന്നു. അത് കോടതി ഇടപെട്ട് വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലെത്തി. നായകളെ ആക്രമിക്കുന്ന വീഡിയോകൾ, നായ സ്നേഹം പറയുന്ന വീഡിയോകൾ ഇവയെല്ലാം പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് അന്ന് മൃഗസ്നേഹികൾ എത്തിയിരുന്നത്. അത് കോടതി വിലക്കുകയായിരുന്നു.
0: പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശമാണ്. ഏതെങ്കിലും ഒരു ജീവിയെ പേടിച്ച് സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് അഭിപ്രായപ്പെടുന്നു സുപ്രീംകോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് VK ബിജു.
2: ആർട്ടിക്കിൾ 21, ജീവിക്കാനുള്ള അവകാശം, ഒരു മനുഷ്യന് ഫ്രീ മൂവ്മെന്റ് ചെയ്യാനുള്ള അവകാശം, ഭരണഘടനാപരമായ അവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒപ്പം തന്നെ 1960 പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റീസ് അഗൈൻസ്റ്റ് ആനിമൽസ്

0: അതുപോലെ തന്നെ ലോക്കൽ ലോസിൽ പറയുന്ന കേരള മുനിസിപ്പാലിറ്റീസ് ആക്ട് അടക്കം, ഡൽഹി മുനിസിപ്പാലിറ്റീസ് ആക്ട് അടക്കം, 1858 കൽക്കട്ട മുനിസിപ്പാലിറ്റീസ് ആക്ട്, 1888 മുംബൈ മുനിസിപ്പാലിറ്റീസ് അടക്കം ഉള്ള ഒരുപാട് ആക്ടുകളിൽ സ്ട്രേറ്റ് ഡോഗ് ടു ബി ഡിസ്ട്രക്റ്റഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നിയമമാണ്. അത് നിയമം നടപ്പിലാകാതെ ഇതുവരെ ഇരിക്കുമ്പോൾ ഇന്നത്തെ സുപ്രീം കോടതി വിധി ABC റൂള് നേരത്തെ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ KSOPയോ അടക്കം ഇഷ്യൂ ചെയ്തിട്ടുള്ളത് നിലനിൽക്കണമെന്നും, എന്നാൽ മനുഷ്യനെ ഇതുപോലെ ആക്രമിച്ച്, അതായത് ഇന്റർനാഷണൽ എയർപോർട്ടുകളില് ഇത് ഇന്ത്യയുടെ തന്നെ ഒരു വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലുള്ള ഫോറിനേഴ്സിനെ ആക്രമിക്കുന്നു, നടക്കാൻ പോകുന്ന ജഡ്ജിമാരടക്കമുള്ള സാധാരണക്കാരടക്കമുള്ള ആളുകളെ രാവിലെ തിരുനായി ആക്രമിക്കുന്നു, വെളുപ്പിനെ പോകുന്ന പാവപ്പെട്ട തൊഴിലാളികൾ, തെങ്ങിയെത്താൻ പോകുന്നവൻ, പനയെത്താൻ പോകുന്നവൻ, കല്ലാശാരി പണിക്ക് പോകുന്നവൻ, റോഡ് പണിക്ക് പോകുന്ന തൊഴിലാളികൾ, അവർക്ക് കാറില്ല, അമ്പലത്തിൽ പോകുന്ന സ്ത്രീകള്, ഇവരെല്ലാം ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടിക്കുന്ന പട്ടിക്ക് എന്താണ് പറയുക, റാബിസ് ആണ്ടോ ഇല്ലയോ എന്ന് ആർക്കുമേ അറിയില്ല. അപ്പം വലിയ ഭാഗം ജനങ്ങള് ഇതിൽ നിന്ന് ആക്രമണപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ആക്രമിക്കപ്പെട്ട മനുഷ്യന് പ്രൈവറ്റ് ഡിഫൻസ് IPC യിലുണ്ട്, ഇപ്പോഴത്തെ BNS യിലുണ്ട്, തിരിച്ചു വെടിയഴിക്കാം, നമ്മുടെ ജീവൻ പോകുമെന്ന് തോന്നിയാൽ പ്രൈവറ്റ് ഡിഫൻസ് ആണ്. പക്ഷെ ഒരു പട്ടി, റാബിസ് എഫക്റ്റഡ് ഫെറോഷ്യസ് ഡേഞ്ചറസ് ഒരു പട്ടി ഒരു മനുഷ്യനെ ആക്രമിക്കുമ്പോൾ എന്ത് ചെയ്യും? ഒപ്പം തന്നെ ഒരു ആക്സിഡന്റ് നടന്നാൽ, ഒരാൾ മരിച്ചാൽ, അതല്ലെങ്കിൽ മറ്റൊരു വെൽഫെയർ രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങളുള്ള ഒരാളും, അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മരിച്ചാൽ കോമ്പൻസേഷൻ കിട്ടും. പക്ഷേ ഒരു ഗൃഹനാഥനെ പട്ടി കടിക്കുമ്പോൾ ആ മനുഷ്യൻ പേ പിടിച്ച് മരിച്ചു കഴിയുമ്പോൾ ആ കുടുംബം അനാഥമാകും.
1: സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് സിരിജൻ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടതുകൊണ്ടാണ് ഇന്ന് തെരുവുനായ ആക്രമണത്തിൽ പലർക്കും നഷ്ടപരിഹാരം പോലും ലഭിക്കുന്നത്. അഡ്വക്കേറ്റ് VK ബിജു തുടരുന്നു.
0: അയർക്കുന്നത്തെ തൊഴിലുറപ്പുകാരി ഡോളി ചേച്ചിക്കും, അതായത് അവര് പട്ടി കടിച്ച് റാബിസ് അഫക്റ്റഡ് ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ മരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ എത്തപ്പെടുന്നത്. അപ്പൊ അതിനകത്താണ് 2016 ജസ്റ്റിസ് ദീപക് മിശ്ര അടങ്ങുന്ന ബെഞ്ച് ചരിത്രത്തിലാദ്യമായിട്ട്, ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് പട്ടി കടിച്ചവരുടെ ക്ഷേമാന്വേഷണത്തിനും മരുന്ന് ലഭ്യതയ്ക്കും ആന്റി റാബിസ് വാക്സിൻ അടക്കം കോമ്പൻസേഷൻ അടക്കം ഉള്ളതിനൊരു കമ്മീഷൻ, ജസ്റ്റിസ് സിരിജേവൻ കമ്മീഷൻ. അഭിരാമി എന്ന് പറയുന്ന കുഞ്ഞ് എന്താ സംഭവിച്ചത്? രാവിലെ അച്ഛൻ, പെയിന്റിംഗ് തൊഴിലാളിയായ അച്ഛൻ ജോലിക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് ചായ കൊടുക്കാൻ വേണ്ടി അയലവക്കത്തെ വീട്ടിൽ നിന്ന് പാല് മേടിക്കാൻ പോകുന്നു. ആ പാല് മേടിച്ചുകൊണ്ട് തിരിച്ചു വരുന്ന 5 പട്ടികൾ കൂടി 11 വയസ്സുള്ള അഭിരാമിയെ ആക്രമിക്കുന്നു, കടിച്ച് കടിച്ച് കൊല്ലുന്നു. അതിന് റാബിസ് അഫക്റ്റഡ് ആണ്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പോകുന്നു, പ്രാഥമികമായിട്ടുള്ള ചികിത്സ കൊടുത്തുവെങ്കിലും വാക്സിൻ ഇല്ല, ജില്ലാ ഹോസ്പിറ്റലിൽ പോകുന്നു, 2-3 വാക്സിൻ കൊടുക്കുന്നു, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടുന്നു. ആ അഭിരാമിക്ക് സ്ഥിരീകരണ കമ്മീഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു എമൗണ്ട് കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞു. അപ്പം അങ്ങനെ ഒരു സ്ഥിരീകരണ കമ്മീഷൻ ഉണ്ടായിരുന്നോണ്ടാണ് അത് നടന്നത്.
1: ABC പ്രോഗ്രാം കൃത്യമായി നടപ്പിലാക്കാത്തതാണ് തെരുവുനായ പ്രശ്നം ഇത്ര രൂക്ഷമാവാൻ കാരണമെന്ന് പറയുന്നു മൃഗസംരക്ഷണ പ്രവർത്തക സാലി വർമ്മ.
2: ഈ ഇതി എന്ന് പറയുന്നത്, ഇതിൽ മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം, ABC പ്രോഗ്രാമുകൾ ഇന്ത്യ ഒട്ടാകെ എല്ലാ സ്ഥലങ്ങളിലും പ്രോപ്പറായിട്ട് നടത്തണം എന്നുള്ളതാണ്. ഇത് കാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഹ്യൂമൻ ഡോഗ് കോൺഫ്ലിക്ട് നിയന്ത്രണം നടന്നിട്ടുമുണ്ട്. പല സ്ഥലങ്ങള്, ഇപ്പോ ഊട്ടി, കൊടൈക്കനാൽ, പിന്നെ ഇപ്പോ ഡെറാദൂൺ, ഉത്തർപ്രദേശ്, ഇവിടൊക്കെ ABC പ്രോഗ്രാംസ് നടക്കുന്ന സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ, ഏകദേശം റേബീസ് ഫ്രീ എന്നുള്ള രീതിയിൽ പോലും ആയ സ്ഥലങ്ങളാണ്. കേരളത്തില് കാലങ്ങളായിട്ട് ഈ ABC പ്രോഗ്രാം എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്ത് കുറച്ച് മാസങ്ങൾ ഈ പ്രോഗ്രാം നടക്കും, പിന്നെ അത് നടക്കില്ല. പിന്നെ ചെയ്യണ പ്രോഗ്രാം ആണെങ്കിലും മര്യാദയ്ക്ക് ചെയ്യാത്തൊരു അവസ്ഥയിലാണ് ഇത്രയും കാലങ്ങളായിട്ട് പോയിരുന്നത്. പിന്നെ ഈ ഡോഗ്സിനെ കൊല്ലാന്ന് പറയുന്നത് ഇപ്പോ സുപ്രീംകോർട്ട് പറഞ്ഞൊരു കാര്യം, പല മീഡിയ ചാനൽസും അത് വളച്ചൊടിച്ച് അക്രമകാരികളായ തെരുവനായ്ക്കളെ കൊല്ലാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. യൂട്ടനേഷ്യ ഓഫ് ഈ റേബീസ് അഫക്റ്റഡ് ഡോഗ്സ്, അതുപോലെ മോർട്ടലി ഇൽ ഇല്ലെങ്കിൽ എക്സ്ട്രീംലി അഗ്രസീവ് ഡോഗ്സിനെ യൂട്ടനേഷ്യ എന്ന് പറയുന്ന ഈ ദയാവധം ഒരു മെഡിക്കൽ സൂപ്പർവിഷനോടെ ഒരു ഡോക്ടർ ചെയ്യേണ്ട കാര്യമാണ്. അല്ലാണ്ട് ജനങ്ങൾക്ക് ഇപ്പൊ ഒരു ഡോഗിനെ ഇപ്പൊ കൊന്നു കഴിഞ്ഞിട്ട് അത് അക്രമകാരിയായിരുന്നു എന്ന് പറയാനായിട്ടുള്ള ഒരു അനുവാദം എന്നുള്ള രീതിയിലല്ല പല മീഡിയാസും ഇപ്പോ വാർത്ത ചെയ്ത് കൊടുക്കുന്നത്.

0: കോടതി അക്രമകാരികളായ ഡോഗ്സിനെ കൊല്ലാം എന്ന് പറഞ്ഞു. അക്രമകാരി എന്ന് പറയുമ്പോൾ ഈ ഡോഗിന് റേബീസ് എന്ന് പറഞ്ഞൊരു അസുഖം വരുമ്പോൾ അതിന് ആ ഒരു ബോധം നഷ്ടപ്പെട്ട് അത് ആൾക്കാരെ കടിക്കാനായിട്ട് പോണതല്ലാണ്ട് ഒരു ഡോഗ് വെറുതെ പോയിട്ട് കുറച്ചുപേരെ കടിക്കാമെന്ന് വിചാരിച്ച് കടിക്കുന്നതല്ല.
1: വീടുകളിൽ ഓമനിച്ചു വളർത്തുന്ന നായകളെ പിന്നീട് തെരുവിലേക്ക് ഇറക്കിവിടാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും സാലി വർമ്മ കൂട്ടിച്ചേർക്കുന്നു.
0: എത്രത്തോളം ഈ ഡോഗ്സിനെ എബിസി ചെയ്താലും ജനങ്ങളും മീഡിയയും പറയണ പോലെ ഡോഗ്സിനെ കൊന്നാലും ഈ കേരളത്തിലെ തെരുവുകളിലേക്ക് ഏറ്റവും അധികം ഇറക്കിവിടുന്നത് വീട്ടിൽ വളർത്തുന്ന ഡോഗ്സ് ആണ്. ആൾക്കാർ വീട്ടിൽ ഓരോ പൂതി തോന്നിയിട്ട് ആൾക്കാർ വാങ്ങും, വാങ്ങിയിട്ട് അവർക്ക് മതിയാകുമ്പോൾ ഈ ബ്രീഡ് ഡോഗ്സ് ആണ് പകുതി കേരളത്തിലും. മിക്സ് ബ്രീഡ് ഡോഗ്സിനെ ഇറക്കിവിട്ട അവരും ടോട്ടിലുള്ള ഡോഗ്സും ബ്രീഡ് ആയിട്ടുള്ള ഈ മിക്സ്ഡ് ബ്രീഡ് ഡോഗ്സ് ആണ് ഏറ്റവും അധികം കേരളത്തിലെ തെരുവുകളിൽ ഉള്ളത്. അപ്പോ അത് ഓവറോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എബിസി പ്രോഗ്രാം, അതുപോലെ വാക്സിനേഷൻ, മാസ് വാക്സിനേഷൻ നടത്തണം. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ നാടൻ ഇനം പട്ടികളെ അഡോപ്റ്റ് ചെയ്ത് വീട്ടിൽ വളർത്താനും വീട്ടിൽ ഓൾറെഡി വളർത്തുന്ന ഡോഗുകളെ റോട്ടിൽ ഇറക്കി വിടാണ്ടും ഇരിക്കണം ആൾക്കാർ.
1: തെരുവനായ ശല്യം രൂക്ഷമായ, തെരുവനായയുടെ ആക്രമണത്തിൽ പിഞ്ചുകുഞ്ഞുങ്ങൾക്കടക്കം ജീവൻ പോലും നഷ്ടമായ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിനൊരു പരിഹാരം വേണമെന്ന് ആവശ്യം കാലങ്ങളായി ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സുപ്രീംകോടതിയുടെ ഈ വിധി കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. മൃഗങ്ങളോടുള്ള കരുണ നിലനിർത്തി മനുഷ്യന്റെ സുരക്ഷയും തെരുവുനായകളുടെ ശാസ്ത്രീയമായ നിയന്ത്രണവും വരും ദിവസങ്ങളിൽ നടപ്പിലാകുമെന്ന് പ്രത്യാശിക്കാം. ഇന്ന് ശ്രദ്ധ ഇതുവരെ. തയ്യാറാക്കിയത് ഖാസിദ കലാം. ആശയം നിർവഹണം ഫഹദ് റസാ.

0: ചുറ്റുവട്ടം. ദേവഗിരി കോളേജ് ഫാദർ ജോസഫ് പൈകട മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ കേരള ബാഡ്മിന്റൺ അസോസിയേഷനും ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷനും ചേർന്ന് നടത്തുന്ന യോനെക്സ് സൺറൈസ് സാവിത്രി ദേവി സാബു മെമ്മോറിയൽ കേരള സ്റ്റേറ്റ് ജൂനിയർ റാങ്കിംഗ് ടൂർണമെന്റ് രാവിലെ 8 മുതൽ നടക്കാവ് ജി ഐ ടിയിൽ നന്മ ജില്ലാ അവധിക്കാല ബാലയരങ്ങ് രാവിലെ 9 കലാമണ്ഡലം സത്യവ്രതൻ ഉദ്ഘാടനം ചെയ്യും. ഗോവിന്ദപുരം ലൈബ്രറിയിൽ ബാലവേദി അവധിക്കാല ക്യാമ്പ് 9. കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ കാലിക്കറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് വിദ്യാർത്ഥികളുടെ പെയിന്റിംഗ് പ്രദർശനം 11 മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്യും. ടൗൺഹാളിൽ കളിയൊരുക്കം അമച്ചോർ നാടക സംഘം അവതരിപ്പിക്കുന്നു മാറുബലി നാടകം വൈകിട്ട് 6:30. ചുറ്റുവട്ടം. ഇനി ട്രെയിൻ സമയം. രാവിലെ 8:07 കോഴിക്കോട്ട് എത്തേണ്ട നേത്രാവതി എക്സ്പ്രസ് 1:26 വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്ത 2 കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് ട്രെയിനുകളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിച്ചു.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്ന്. തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ദാർലേക്കർ. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിനെതിരായ വാക്സിൻ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് സമ്മേളനം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. ഇന്ന് രാവിലെ 9 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. ഇന്നലെ ഗവർണർക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോടെം സ്പീക്കർ ജി സുധാകരനായിരിക്കും മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്തുക. നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി 29-ാം തീയതിയാവും സഭ ചേരുക. June 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിനുമേലുള്ള ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടക്കും.
2: 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
4: കാർഷിക മേഖല, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ നഴ്സുമാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാറുന്നതിന് നടപടികൾ എളുപ്പമാക്കുന്ന സുപ്രധാന കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിന് നിർണായക ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡിസൈനിങ്ങിലും കൃത്യതയിലും ഇറ്റലി ലോകപ്രശസ്തമാണെന്നും വിപുലമായ ശേഷി, പ്രതിഭ, താങ്ങാനാവുന്ന നവീകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖങ്ങളുടെ നവീകരണം, ലോജിസ്റ്റിക്സ്, ബ്ലൂ ഇക്കോണമി എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ ആദ്യ ഉഭയകക്ഷി ഇറ്റലി സന്ദർശനമാണിത്.
2: സാംസ്കാരിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു പുരാതന നാഗരികതകൾ തമ്മിൽ ആശയവിനിമയം ശക്തമാക്കുന്നതിനുമായി 2027 ഇന്ത്യ ഇറ്റലി സംസ്കാര ടൂറിസം വർഷമായി ആഘോഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരസ്പര ധാരണ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക നയതന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സംരംഭം സഹായിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ഇന്ത്യ സുസ്ഥിരവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ കാർഷിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇറ്റലിയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. റോമിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ FIO ഡയറക്ടർ ജനറൽ ക്യൂ ഡോങ്യു ആണ് മെഡൽ സമ്മാനിച്ചത്. രാജ്യത്തെ 10,00,000 കർഷകർക്കും കാർഷിക ശാസ്ത്രജ്ഞർക്കും തൊഴിലാളികൾക്കും ബഹുമതി സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അഗ്രികോള മെഡൽ നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തര

0: മന്ത്രി അമിത് ഷാ അഭിനന്ദിച്ചു. ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ആദരമാണ് ബഹുമതിയെന്ന് അമിത് ഷാ സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 5 പ്രതികളെ ഡൽഹി കോടതി അടുത്ത മാസം 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മംഗിലാൽ ഖാദിക്, വികാസ് ബിവാൾ, ദിനേശ് ബിവാൾ, യാഷ് യാദവ്, ധനഞ്ജയ് ലോകഖണ്ഡേ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മറ്റൊരു പ്രതി ശുഭം ഖൈർനാറിൻ്റെ CBI കസ്റ്റഡിയും കോടതി നീട്ടിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6th പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അനുസ്മരണ ചടങ്ങുകൾ നടക്കും. ന്യൂഡൽഹിയിലെ വീർഭൂമിയിൽ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ വ്യക്തികളും പുഷ്പാർച്ചന നടത്തും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാവിലെ കോഴിക്കോട് DCC ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. SPC ദേശീയ തലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് 6 ദിവസത്തെ വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25 പരേഡോടെ ക്യാമ്പ് സമാപിക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ പൂർണ്ണ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. എബോളയുടെ ബുന്ദി ബുഗ്യോ എന്ന പ്രത്യേക വകഭേദത്തിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ വൈറസ് വകഭേദത്തിനെതിരെ സാധ്യതാ പട്ടികയിലെ 2 വാക്സിനുകൾ വികസിപ്പിച്ചു വരികയാണെന്നും എന്നാൽ ഇവയൊന്നും ഇതുവരെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശകനായ ഡോക്ടർ വാസിമൂർത്തി അറിയിച്ചു. എറണാകുളം തടിയിട്ട് പറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 2025 മുതലുള്ള 17,343 വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പദ്ധതിയെക്കുറിച്ച് വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്കും ഡയറക്ടർമാർക്കും വിശദീകരിക്കും.
0: IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 വിക്കറ്റ് ശേഷിക്ക് ലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 147 റൺസ് നേടി. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടും തൃശൂരും ജേതാക്കളായി. തെക്കൻ മേഖലാ മത്സരങ്ങളിൽ ആലപ്പുഴയും തിരുവനന്തപുരവും വടക്കൻ മേഖലയിൽ വയനാടും മലപ്പുറവും വിജയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ May 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് BSathyabhamaയുടെ ചേംബറിൽ തള്ളിക്കയറിയവർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. യാന്ത്രിക ക്ഷമത സുരക്ഷാ സംവിധാനം

0: ബ്രേക്ക് സംവിധാനം, തീകെടുത്താനുള്ള സൗകര്യം, സീറ്റിംഗ്, GPS വേഗനിയന്ത്രണ സംവിധാനം തുടങ്ങിയവയെല്ലാം പരിശോധിക്കും. കാലവർഷത്തെ നേരിടാൻ എറണാകുളം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. DDMA അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 പരാജയപ്പെടുത്തി.
1: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പഞ്ചരാഷ്ട്രയാത്രയാഃ പഞ്ചമം അന്തിമം ച ചരണം സഫലതയാ സമ്പാദ്യ ഇറ്റലിദേശാത് നവദില്ലീം പ്രത്യാഗതവാൻ. ഹ്യഃ ഭാരത ഇറ്റലി ദേശയോഃ മധ്യേ വിശേഷ രണനൈതിക സഹയോഗരൂപേണ സ്വസംബന്ധസ്യ ഉന്നയനസ്യ ഘോഷണ അഭവത്. കൃഷിഃ മഹത്വപൂർണ ഖനിജാഃ ആയുർവേദഃ വിജ്ഞാനം തന്ത്രജ്ഞാനം ഇത്യാദിഷു അനേകേഷു ക്ഷേത്രേഷു ദ്വയോഃ ദേശയോഃ മധ്യേ അനേകാഃ സന്ധയഃ ഹസ്താക്ഷരിതാഃ. കര അപരാധാനാം ധനശോധനസ്യ ആതങ്ക വിത്തപോഷണസ്യ ച നിവാരണാർത്ഥം അപി രാഷ്ട്രദ്വയേന ജ്ഞാപനപത്രേഷു ഹസ്താക്ഷരം ജാതം. ഇറ്റലിദേശസ്യ പ്രധാനമന്ത്രിണ ജോർജിയ മെലോനി ഇത്യനയാ സഹ റോം നഗരെ സംയുക്ത വക്തവ്യേ പ്രധാനമന്ത്രിണ ശ്രീ നരേന്ദ്രമോദിന ഉക്തം യത് ഉഭൌ ദേശൌ നൗകാവഹന ക്ഷേത്രേഷു നൗകാപത്തനാനാം ആധുനികീകരണേ രസദക്ഷേത്രേ നീല അർത്ഥവ്യവസ്ഥായാം ച മിലിത്വാ കാര്യം കരിഷ്യതഃ.
2: दोनों देशों के स्टार्टअप्स, रिसर्च सेंटर्स और उद्योगों को आपस में जोड़ने के लिए हम इंडिया इटली इनोवेशन सेंटर पर काम कर रहे हैं. हमारी सेनाओं के साथ साथ दोनों देशों के रक्षा उद्योगों के बीच भी सहयोग बढ़ रहा है. मैरिटाइम पावर्स के रूप में भारत और इटली के बीच करीबी सहयोग स्वाभाविक है. हम मिलकर शिपिंग, पोर्ट्स मॉडर्नाइजेशन, लॉजिस्टिक और ब्लू इकोनॉमी पर काम करेंगे.
1: ഇറ്റലിദേശസ്യ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ഇത്യേഷാവദത് യത് ഭാരത ഇറ്റലിദേശയോ സംബന്ധഃ വിശേഷ സാമരിക സഹഭാഗിത്വരൂപേണ വർദ്ധമാനഃ അസ്തി അപി ച ഉഭൌ ദേശൌ ഉന്നത നിർമ്മാണസ്യ ആധാരഭൂത സംരചനായാഃ ഊർജായാഃ അർത്ഥവ്യവസ്ഥായാഃ രക്ഷായാഃ ച ക്ഷേത്രേഷു പരിശ്രമേണ കാര്യം കുർവന്തൌ സ്തഃ. ഭാരതം ഇറ്റലി ച സാംസ്കൃതിക വിനിമയം പ്രവർദ്ധയിതും പ്രാചീന സഭ്യതാനാം മധ്യേ സംവാദം സുദൃഢം കർത്തും ച ദ്വിസഹസ്രാബ്ദസ്യ സപ്തവിംശതിതമം വർഷം സംസ്കൃതേഃ പര്യടനസ്യ ച വർഷരൂപേണ ആചരിഷ്യതഃ. ഇറ്റലിദേശസ്യ പ്രധാനമന്ത്രീ ജോർജിയ മെലോനി ഇത്യനയാ ഉക്തം യത് ഏഷഃ ഉപക്രമഃ ദ്വയോഃ ദേശയോഃ മധ്യേ പരസ്പരം അവഗമനം ഗഭീരം കർത്തും സാംസ്കൃതിക കൂട്ടനീതിം ച അധികം സുദൃഢം കർത്തും സഹായം കരിഷ്യതി. സാ അവദത് ദേശയോഃ മധ്യേ സുദൃഢതര സംബന്ധാഃ ന കേവലം രാജനൈതിക ആർത്ഥിക സംബന്ധൈഃ അപിതു ജനാനാം സമാജാനാം ച മധ്യേ സമ്പർക്കസ്യ മാധ്യമേന അപി മാപിതാഃ ഭവന്തി. പ്രധാനമന്ത്രിണേ ശ്രീ നരേന്ദ്രമോദിനെ ഇറ്റലി ദേശസ്യ റോം നഗരെ ഖാദ്യ കൃഷി സംഘടനേന പ്രതിഷ്ഠിതം എഗ്രികോലാ പദകം പ്രദത്തം. പുരസ്കാരം പ്രാപ്യ ശ്രീമോദി ഭാരതസ്യ കോടി കോടി കൃഷകാണാം പശുപാലകാനാം മത്സ്യപാലകാനാം കൃഷി വൈജ്ഞാനികാനാം ശ്രമികാണാം ച കൃതേ ഏതത് സമ്മാനം സമർപ്പിതവാൻ. പദകമിദം ഖാദ്യ കൃഷി സംഘടനസ്യ മഹാനിദേശകേന പ്രദത്തം. ഗൃഹമന്ത്രി അമിത്ഷാഹ, വിത്തമന്ത്രി നിർമ്മലാ സീതാരാമൻ തഥാ വാണിജ്യ ഉദ്യോഗമന്ത്രി പീയൂഷ് ഗോയലഃ പ്രധാനമന്ത്രിണഃ കൃതേ എഗ്രികോലാ പദകം പ്രാപ്ത്യർത്ഥം അഭിനന്ദനം കൃതവന്തഃ. ഗൃഹമന്ത്രി അമിത്ഷാഹ അവദത് യത് ഭാരതം കൃഷിക്ഷേത്രെ വൈശ്വിക നേതൃത്വേന ഉദ്ഭൂതമസ്തി തഥാ ച ദേശസ്യ കൃഷി പ്രതിരൂപം സമഗ്ര വിശ്വസ്യ കൃതേ ഏകം മാനദണ്ഡം സ്ഥാപയതി. പശ്ചിമബംഗാളരാജ്യേ ദക്ഷിണ ചതുർവിംശതിഃ പരഗണമണ്ഡലസ്യ ഫാൾട്ടാ വിധാനസഭാക്ഷേത്രേ പുനർമതദാനം അധുനാ 7 ആരഭ്യത്തെ യദ്ധി സായം 6 സമാപ്തം ഭവിഷ്യതി. ആഹത്യ 6 പ്രത്യാശിനഃ സൗഭാഗ്യസ്യ പ്രരീക്ഷാം കുർവന്തി യേഷു ദ്വൌ നിർദലയൌ അപി സ്തഃ. ഭാരതീയ ഋതുവിജ്ഞാന വിഭാഗ

0: तेन रक्तवर्णीय संचेतना प्रख्यापिता यत् उत्तरप्रदेशस्य मध्यप्रदेशस्य विदर्भस्य च भागेषु आगामि दिनत्रयं यावत् तापतरङ्गतः तीव्रतापतरङ्गस्य स्थितिः भवति। विभागेन अनुमानितं यत् हरियाणा, चण्डीगढ, दिल्ली, पंजाब, बिहार, छत्तीसगढ, तटीय आन्ध्रप्रदेश, हिमाचलप्रदेश, ओडिशा, राजस्थान, तेलङ्गाना, उत्तराखण्डे च एतादृशाः एव परिस्थितयः सम्भवन्ति। IPL इति विंशतिं प्रतिविंशतिः क्रिकेट् लीग् प्रतिस्पर्धायां गतरात्रौ कोलकाता नैट् रैडर्स् दलेन मुम्बै इण्डियन्स् दलं चतुस्तोबकैः पराजितम्। अद्य सायं सार्धसप्तवादने गुजरात् टैटन्स् दलम् अहमदाबाद् नगरे चेन्नै सुपर् किङ्ग्स् दलं सम्मुखीकरिष्यति इति वार्ताः।
1: नमस्कार, आकाशवाणी समाचार के साथ मैं प्रियंका अरोड़ा।
2: ആകാശവാണി കോഴിക്കോട്.
3: ഓപ്പൺ ഫോറം, തുറസിന്റെ തുറമുഖങ്ങൾ. ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
4: പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഭൂമിയിലെ ജൈവലോകം നിലനിൽക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം സമകാലീന ലോകം നേരിടുന്ന കടുത്ത പ്രതിസന്ധിയാണ്. ഇന്ന് ലോകത്ത് നാലിലൊരാൾക്ക് ശുദ്ധജലം ലഭ്യമല്ല. ജലക്ഷാമം എല്ലാ ജീവജാലങ്ങളെയും കാര്യമായി ബാധിക്കുന്നുണ്ട്.
5: ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായ ശുദ്ധജലം ലഭിക്കാതെ വരുമ്പോഴാണ് ജലക്ഷാമം ഉണ്ടാകുന്നത്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഒരു ആഗോള പ്രശ്നമാണിത്.
4: ജലത്തിന്റെ അമിത ഉപഭോഗം, ജലക്ഷാമം എന്നിവയെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു കോഴിക്കോട് ഗ്രൗണ്ട് വാട്ടർ വിഭാഗത്തിലെ ജില്ലാ ഓഫീസറും സീനിയർ ഹൈഡ്രോളജിസ്റ്റുമായ ലീന കെ.
5: ഇന്ന് ലോകമെമ്പാടുമുള്ള 1.2 ബില്യൺ ജനങ്ങൾ സുരക്ഷിതമായ കുടിവെള്ളം ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് പൊതുജനാരോഗ്യത്തിന് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു, ആവാസ വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു, സാമ്പത്തിക അവസ്ഥയെ തകിടം മറിക്കുന്നു. ജലക്ഷാമത്തിന് കാരണമായി തീരുന്ന പ്രധാന ഘടകം കാലാവസ്ഥാ വ്യതിയാനമാണ്. പ്രകൃതി ദുരന്തങ്ങളും ജലക്ഷാമത്തിന് ആക്കം കൂട്ടുന്നു. ജലത്തിന്റെ അമിത ഉപയോഗവും പാഴാക്കലും ജലമലിനീകരണവും ഒരു പരിധിവരെ ജലക്ഷാമം കൂട്ടുന്നതിന് കാരണമായി തീരുന്നു. ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം ജലക്ഷാമത്തിന് വളരെയധികം ആക്കം കൂട്ടുന്ന ഒരു വസ്തുതയാണ്. ജനസംഖ്യ വിസ്ഫോടനം അഥവാ അമിതമായ ജനസംഖ്യ വർധനവും ജലക്ഷാമത്തിന് കാരണമായി തീരുന്നു.
4: മനുഷ്യനൊഴികെ സകല ജീവികളും ചുറ്റുപാടുകൾക്കനുസരിച്ചാണ് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ മനുഷ്യൻ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമായി സ്വയം ഒരു സാമ്പത്തിക സാമൂഹിക വിനിമയ വ്യവസ്ഥ രൂപപ്പെടുത്തിയിട്ടുണ്ട്. 2026 ഐക്യരാഷ്ട്രസഭയുടെ ഗ്ലോബൽ വാട്ടർ ബാങ്ക്രപ്സി റിപ്പോർട്ട് ലോകം പരിഹരിക്കാനാവാത്ത ജലക്ഷാമത്തിലേക്ക് നീങ്ങുകയാണ് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ലീന കെ തുടരുന്നു.
5: സ്വാഭാവികമായ നീർത്തടങ്ങൾ സംരക്ഷിക്കുന്നത് ദീർഘകാലമായ ഒരു പരിഹാര മാർഗമാണ്. കൂടാതെ വീടുകളിലും കെട്ടിടങ്ങളിലും മേൽക്കൂരയിൽ നിന്നുള്ള മഴവെള്ളം ശേഖരിച്ച് ടാങ്കുകളിൽ സൂക്ഷിക്കുകയും കിണറുകളിലേക്ക് തിരിച്ചുവിട്ട് ജലനിരപ്പ് ഉയർത്തുകയും ചെയ്യുന്നത് ജലക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഒരു പ്രധാന മാർഗമാണ്. കൃഷിയിടങ്ങളിലെ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഉപയോഗിച്ചിട്ടുള്ള ജലസേചന രീതികൾ എന്നിവയെല്ലാം ജലനഷ്ടം കുറയ്ക്കുന്നതിന് സഹായകരമാണ്. ഇത് കൂടാതെ കുറഞ്ഞ വെള്ളം ആവശ്യമുള്ള വിളകൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്നതും ജലക്ഷാമം കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ സഹായിക്കും. നദികൾ, തടാകങ്ങൾ, കുളങ്ങൾ എന്നിവ മലിനമാകാതെ സംരക്ഷിക്കുകയും വയലുകളും തോടുകളും നികത്തുന്നത് ഒഴിവാക്കുന്നതും ജലക്ഷാമം നിയന്ത്രിക്കുന്നതിന് സഹായകരമാണ്. വീടുകളിലെ അടുക്കള, കുളിമുറി എന്നിവിടങ്ങളിൽ നിന്നുള്ള മലിനമല്ലാത്ത ജലം ചെടികൾ നനയ്ക്കുന്നതിനും മറ്റും പുനരുപയോഗിക്കാവുന്നതാണ്. കൂടാതെ ജലത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതും ജലക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമാണ്.
4: മനുഷ്യ സമൂഹത്തിന്റെ ലാഭേച്ഛയെ അടിസ്ഥാനമാക്കിയുള്ള ജീവിത വ്യവസ്ഥ പ്രകൃതിയെയും ഭൂമിയെയും ചൂഷണം ചെയ്ത് വിൽക്കാവുന്ന ചരക്കായാണ് പരിഗണിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ അനിയന്ത്രിതമായ ചൂഷണം വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കുമെന്നതിൽ സംശയമില്ല. വൈദ്യുതി ഉൾപ്പെടെയുള്ള ഊർജത്തിന്റെ അമിതോപഭോഗവും സമകാലീന പാരിസ്ഥിതിക ലോകം ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒന്ന്.

0: എന്നാണ്. ഊർജത്തിന്റെ അമിതോപഭോഗം, ശോഷണം എന്നിവയെ മുൻനിർത്തി നമ്മളോട് സംസാരിക്കുന്നു എനർജി മാനേജ്മെന്റ് സെന്റർ ഊർജ കാര്യക്ഷമതാ വിഭാഗം മേധാവി ജോൺസൺ ഡാനിയേൽ.
1: കേരളത്തിൽ വേനൽക്കാലം ചൂട് വർദ്ധിച്ചു വരുന്നു, പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ ചൂട് വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ ACയുടെ ഉപയോഗവും ഫാനിൻ്റെ ഉപയോഗവും വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. പ്രത്യേകിച്ചും പകൽ സമയങ്ങളിലായാലും രാത്രി സമയങ്ങളിലായാലും ഈ രണ്ട് ഉപകരണങ്ങളുമാണ് ഗാർഹിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കേരളത്തിലെ വൈദ്യുതി ഉപയോഗത്തിൻ്റെ 50% ഗാർഹിക മേഖലയിലാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ വീടുകളിൽ പലപ്പോഴും ജോലിക്ക് പോകുന്നത് കൊണ്ട് രാത്രികാലങ്ങളിലാണ് വൈദ്യുതിയുടെ ഉപയോഗം കൂടുന്നത്. പ്രത്യേകിച്ചും പീക്ക് സമയം വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെയാണ് കേരളത്തിലെ പീക്ക് സമയം. ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ആവശ്യമുള്ളത്. ആ സമയത്ത് തെരുവിളക്കളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, വീടുകളിലെ ലൈറ്റും ഫാനും ഒക്കെ ഉണ്ട്, ടി വിയുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എയർ കണ്ടീഷണറിൻ്റെ ഉപയോഗം ഓരോ വർഷങ്ങളിലും കേരളത്തിലെ വീടുകളിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പീക്ക് സമയത്തെ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചു വരുന്നു. തുടർന്നുള്ള മാസങ്ങളിൽ തീർച്ചയായിട്ടും വേനൽക്കാലമായതുകൊണ്ട് തന്നെ പകൽ സമയത്തെ ചൂട് വർദ്ധിക്കുകയും രാത്രിയിൽ ഹ്യൂമിഡിറ്റി കൂടുകയും ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വൈദ്യുതി ഉപയോഗം ഗണ്യമായി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് മുൻകരുതൽ എന്ന രീതിയിൽ നമ്മൾ എയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് കഴിയുന്നതും അതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിംഗ് കഴിയുന്നതും 25 ലോ 26 ലോ സെറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വൈദ്യുതിയുടെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ഫാനുകൾ, സീലിംഗ് ഫാനുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സ്പീഡ് ക്രമീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ പരമാവധി വേഗതയിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത്. സ്പീഡ് കുറയുന്നതനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗം കുറയും. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് പരമാവധി സ്പീഡിൽ പ്രവർത്തിക്കേണ്ടി വരും, അല്ലാത്ത സമയത്തിൽ സ്പീഡ് കുറയ്ക്കാം. അപ്പോൾ അതനുസരിച്ച് വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. വൈകിട്ട് 6 മണി മുതൽ 10 മണി വരെ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായ വാഷിംഗ് മെഷീൻ, വാട്ടർ പമ്പ്, അതുപോലെ തന്നെ അയൺ ബോക്സ് എന്നിവ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. ഇത് നമുക്ക് 6 മണിക്ക് മുമ്പോ 10 മണിക്കോ ശേഷമോ നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ സമയത്ത് വോൾട്ടേജ് കുറവായതുകൊണ്ട് തന്നെ ഇതുകൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് വീണ്ടും വൈദ്യുതിയുടെ ഉപയോഗം കൂടുകയും അതനുസരിച്ച് നമ്മുടെ ലോഡ് വർദ്ധിക്കുകയും ചെയ്യും. 2001 ഊർജ സംരക്ഷണ നിയമം വന്നതുകൂടി വീടുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾക്ക് സ്റ്റാർ ലെബലിംഗ് വന്നിട്ടുണ്ട്. 1 മുതൽ 5 വരെയാണ് സ്റ്റാർ. 5 സ്റ്റാർ ഉള്ള വൈദ്യുതി ഉപകരണങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഊർജ കാര്യക്ഷമതയുള്ളത്. അതുകൊണ്ട് തന്നെ അവയുടെ വൈദ്യുതി ഉപയോഗം കുറവായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പുതിയതായിട്ട് മേടിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങൾ 5 സ്റ്റാർ തന്നെ മേടിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമ്മുടെ വീടുകളിലെ വൈദ്യുതി ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കാനും സാധിക്കും. അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ പഴയ കാലം മുതൽ ഉപയോഗിച്ചിരിക്കുന്ന സീലിംഗ് ഫാനുകൾ 75 മുതൽ 100 വരെ വാട്ട്സാണ്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് ലഭ്യമായ BLDC ഫാൻ അഥവാ ബ്രഷ്ലെസ് DC മോട്ടർ കൊണ്ട് പ്രവർത്തിക്കുന്ന ഫാനുകൾ 25 മുതൽ 30 വാട്ട്സ് വരെ ഉള്ളൂ. അതായത് നമ്മുടെ വൈദ്യുതി ഉപയോഗം 1/3 കുറയ്ക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ഇൻവെർട്ടർ എയർ കണ്ടീഷണർ, ഇൻവെർട്ടർ ഫ്രിഡ്ജ്, ഇതൊക്കെ തന്നെ നമുക്ക് ഇന്ന് മാർക്കറ്റ് ലഭ്യമാണ്. ഇതെല്ലാം വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുന്ന സിമ്പലുകളാണ്. 5 സ്റ്റാർ മേടിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ വൈദ്യുതി ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ ലൈറ്റുകൾ, രാത്രി സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ലൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക. കഴിയുന്നതും LED ലൈറ്റുകൾ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ വൈദ്യുതിയുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് സാധിക്കും. ആവശ്യമില്ലാത്ത ലൈറ്റുകളൊക്കെ നമ്മുടെ ഉപയോഗം കഴിയുമ്പോൾ ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഊർജ സംരക്ഷണത്തിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മാർഗം, ഉപയോഗം കഴിഞ്ഞ ഏത് വൈദ്യുതോർണവും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും നമ്മൾ പലപ്പോഴും റിമോട്ടിലായിരിക്കും നമ്മുടെ എയർ കണ്ടീഷണറിലായാലും TV ഒക്കെയാണ് ഓഫ് ചെയ്യുന്നത്. റിമോട്ടിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതിനകത്ത് സ്റ്റാൻഡ് ബൈ പവർ ഉണ്ട്. അത് വൈദ്യുതിയുടെ ഉപയോഗം ചെറിയ തോതിലെങ്കിലും അത് വർദ്ധിക്കുന്നതിന് സഹായിക്കും. അതുകൊണ്ട് ഊർജ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവയെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഉപയോഗം കഴിഞ്ഞാൽ ലൈറ്റുകളും ഫാനുകളൊക്കെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വൈദ്യുതിയുടെ ഉപയോഗം നമുക്ക് ഗണ്യമായി നിയന്ത്രിക്കാൻ സാധിക്കും.
0: പ്രകൃതി വിഭവങ്ങളുടെ അമിതോപഭോഗം മനുഷ്യനെ മാത്രമല്ല ഭൂമിയിലെ സകല ജീവികളെയും പല മട്ടിൽ ബാധിക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും മണ്ണിൻ്റെയും ധാതുലവണങ്ങളുടെയും ഭക്ഷ്യവിഭവങ്ങളുടെയും എല്ലാം അമിതോപഭോഗം ലാഭത്തിൽ അധിഷ്ഠിതമായ ജീവിത സങ്കല്പത്തിൻ്റെ ഉപോൽപ്പന്നമാണ്. ഭൂമിയെയും ഭൂമിയിലെ നിലനിൽപ്പിനെയും ബാധിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ നമ്മുടെ ജീവിത വ്യവസ്ഥയെ തന്നെ പുതുക്കി പണിയേണ്ടതുണ്ട്. മനുഷ്യൻ ഉൾപ്പെടുന്ന ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഭൂമിയുടെയും പ്രകൃതി വിഭവം

0: അനുഭവങ്ങളുടെയും സുസ്ഥിരതയിലൂടെ മാത്രം സാധ്യമാകുന്ന ഒന്നാണ്.
1: ഇത് ഭൂമിയാണ്. പരിസ്ഥിതിയുടെയും ആവാസ വ്യവസ്ഥയുടെയും സുസ്ഥിരതയ്ക്കായി ഒരു പ്രക്ഷേപണം.
0: നിർവഹണ സഹായം ഷിബിൻ കെ.
2: ആരോഗ്യം അമൂല്യം. കുട്ടികളിലെ അനീമിയ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ ആയിഷ ഫെബിൻ.
3: രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നതിനെ അനീമിയ എന്ന് പറയുന്നു. മാസം തികയാത്ത കുട്ടികൾ, 6 മാസം മുതൽ 5 വയസ്സ് വരെയുള്ളവർ, കൗമാരപ്രായക്കാർ, ഗർഭിണികൾ ഇവരിലാണ് കൂടുതലായി കാണുന്നത്. ഈ സമയങ്ങളിൽ അയൺ റിക്വയർമെന്റ് കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ടാണ് ഇവരിൽ അനീമിയ കൂടുതലായി കാണുന്നത്. പോഷകാഹാരക്കുറവ് കൊണ്ടുവരുന്ന അനീമിയ ആണ് ഏറ്റവും സുലഭമായി കാണുന്നത്. ഇതിനെ അയൺ ഡെഫിഷ്യൻസി അനീമിയ എന്ന് പറയുന്നു. ഇതിനു പുറമെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി, RBC കോശങ്ങളെ നശിപ്പിക്കുന്ന ഹീമോലിറ്റിക് അനീമിയ, മജ്ജയെ തളർത്തുന്ന രോഗങ്ങൾ കാരണവും അനീമിയ വരാം. മലേറിയ, വിരശല്യം, അമിതമായ രക്തസ്രാവം, കിഡ്നി സംബന്ധമായ രോഗമുള്ളവരിലും രക്തക്കുറവ് മൂലം അനീമിയ ഉണ്ടാവാം. കുട്ടികളിൽ അനീമിയയുടെ രോഗലക്ഷണങ്ങൾ: കല്ല്, മണ്ണ്, ക്രയോൺസ്, ചുമരിലെ പെയിന്റ് ഇവ കഴിക്കുക, ഐസ് ക്യൂബ്സ്, പുളിയുള്ള സാധനങ്ങളോട് കൂടുതൽ താൽപ്പര്യം, ക്ഷീണം, കിതപ്പ്, തലവേദന, തലകറക്കം, പഠനത്തിൽ താൽപ്പര്യക്കുറവ്, കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട്. അനീമിയ എങ്ങനെ തടയാം? ഇരുമ്പടങ്ങിയ ഭക്ഷണം ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ചുവന്ന ചീര, ഈന്തപ്പഴം, ബീട്രൂട്ട്, മാതളം, ഉണക്കമുന്തിരി, മുരിങ്ങയില, മറ്റു ഇലവർഗ്ഗങ്ങൾ, ശർക്കര, പിസ്ത, നിലക്കടല, ചിക്കൻ, ബീഫ്, മത്സ്യം, മുട്ട, ഇവയിലെല്ലാം ധാരാളമായി അയൺ അടങ്ങിയിരിക്കുന്നു. അടുത്തുള്ള അംഗൻവാടികളിൽ നിന്നും സ്കൂളുകളിൽ നിന്നും ലഭിക്കുന്ന അയൺ ഫോളിക് ആസിഡ് ഗുളികകൾ ആഴ്ചയിൽ 1-2 ദിവസം കുടിക്കുക. വ്യക്തിശുചിത്വം പാലിക്കുക. ഇരുമ്പു പാത്രത്തിൽ ആഹാരം പാകം ചെയ്യുക. ചെറുതീയിൽ അടച്ചിട്ട് ഭക്ഷണം വേവിക്കുക. വിരബാധ ഒഴിവാക്കാൻ ചെരുപ്പിട്ട് നടക്കുക. വിരബാധ സംശയിക്കുന്നുവെങ്കിൽ വിരയിളക്കുന്നതിന് മരുന്നു കഴിക്കുക. മലേറിയ പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാൻ കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത് തടയുക. ഇനി അയണിന്റെ അബ്സോർപ്ഷൻ ശരീരത്തിൽ കൂട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: അയൺ ഗുളികകൾ കഴിയുന്നതും ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞ് മാത്രം കഴിക്കുക. വൈറ്റമിൻ സി അടങ്ങിയ ഓറഞ്ച്, ലെമൺ ജ്യൂസ്, നെല്ലിക്ക, പപ്പായ, പേരക്ക അയൺ സിറപ്പിന്റെയോ ഗുളികകൾക്ക് ശേഷമോ കഴിക്കുന്നത് ശരീരത്തിൽ അയണിന്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ സഹായിക്കുന്നു. ചായ, കാപ്പി ഇവ ഇരുമ്പടങ്ങിയ ഭക്ഷണത്തോടൊപ്പം കഴിക്കാതിരിക്കുക. ഇത് അയണിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. ഗർഭിണികൾ 6 മുതൽ 9 മാസം വരെ നിർബന്ധമായും അയൺ കാൽഷ്യം ഗുളികകൾ കഴിക്കുക. ഇത് ഒരേ സമയം കഴിക്കാതെ 2 നേരമായി ഇടവിട്ട് കഴിക്കാവുന്നതാണ്. മുലയൂട്ടുന്ന അമ്മമാർ 6 മാസം വരെ മുലപ്പാൽ മാത്രം കുഞ്ഞുങ്ങൾക്ക് നൽകുക. ഇരുമ്പടങ്ങിയ ഭക്ഷണം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അയൺ കാൽഷ്യം ഗുളികകൾ 6 മാസം വരെ അമ്മമാർ കഴിക്കുക. 1 വയസ്സിനു ശേഷം കുട്ടികളെ വിരയിളക്കുക. എല്ലാ 6 മാസവും കൃമിയുടെ മരുന്ന് 5 വയസ്സുവരെ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടതാണ്. മറ്റു രോഗങ്ങൾ കൊണ്ടുവരുന്ന അനീമിയ കൃത്യമായി ചികിത്സിച്ചതിനു ശേഷം മാറ്റാവുന്നതാണ്. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അയൺ സിറപ്പ് അല്ലെങ്കിൽ ഗുളികകൾ കഴിക്കുക. വായവഴി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അയൺ ഇഞ്ചക്ഷനായും, അമിതമായി അനീമിയ ഉണ്ടെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയും രക്തം ഉള്ളിലേക്ക് കയറ്റാവുന്നതാണ്.
2: കുട്ടികളിലെ അനീമിയ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ആയിഷ ഫെബിൻ.

0: ഹലോ, കരിയർ ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: മഞ്ജിമയാണേ,
0: മഞ്ജിമ എവിടെ നിന്ന് വിളിക്കുന്നു?
1: ഞാൻ നടുവട്ടം ബേപ്പൂരിൽ നിന്ന്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ടീച്ചറാണ്.
0: ഇന്നത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ.
1: ഓക്കെ ഓക്കെ.
0: ഇന്നത്തെ ചോദ്യം ഇതാണ്: മിശ്രഭോജനം സംഘടിപ്പിച്ച പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്?

0: പ്രഭോജനം
1: ഓർമ്മ വരുന്നുണ്ടോ?
0: ക്ലൂ എന്തെങ്കിലും?
1: മിശ്രഭോജനം സംഘടിപ്പിച്ച പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവ് എറണാകുളം ജില്ലയിൽ ജനിച്ചയാളാണ്.
0: സഹോദരൻ അയ്യപ്പനാണോ?
1: യെസ്, സഹോദരൻ അയ്യപ്പനാണ്. ഉത്തരം വളരെ ശരിയാണ്. അഭിനന്ദനങ്ങൾ.
0: താങ്ക് യു.
1: കരിയർ ക്യൂസിലേക്ക് വിളിച്ചതിൽ വളരെ സന്തോഷം. വീണ്ടും വിളിക്കണം.
0: ഓക്കെ ഓക്കെ, താങ്ക് യു.
1: സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ച പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവ്. എറണാകുളത്ത് വൈപ്പിൻ ദ്വീപിലെ ചെറായിയിൽ കുമ്പളത്ത് പറമ്പിൽ എന്ന പുരാതന കുടുംബത്തിൽ കൊച്ചാവു വൈദ്യൻ്റെയും ഉണ്ണൂലിയുടെയും ഒമ്പതാമത്തെ മകനായി 1889 ഓഗസ്റ്റ് 22 സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്. 1917 അദ്ദേഹം സഹോദര സംഘം സ്ഥാപിക്കുന്നത്. മിശ്രവിവാഹവും മിശ്രഭോജനവും വഴി ജാതി നശീകരണമായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. ജാതിക്കെതിരായി പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, മറിച്ച് സമുദായക്കാരുടെ മനസ്സിൽ നിന്നു തന്നെ താഴ്ജാതി ബോധം നീക്കം ചെയ്യേണ്ടതുണ്ടെന്ന ശ്രീനാരായണ ഗുരുവിന്റെ ഉപദേശമാണ് സഹോദരൻ അയ്യപ്പനെ മിശ്രഭോജനം എന്ന ആശയത്തിലേക്ക് നയിക്കുന്നത്. 1917 മെയ് 29 മിശ്രഭോജനം സംഘടിപ്പിക്കപ്പെട്ടത്. ഇന്നത്തെ കരിയർ ക്യൂസ് സമാപിക്കുന്നു. അവതരണം ഷിബിൻ കെ.
2: കരിയർ ക്വിസ്.

0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: വയനാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ആശുപത്രി ഡിസ്പെൻസറി പ്രോജക്ടുകളിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 തസ്തികയിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. SSLC NCP അല്ലെങ്കിൽ DCP യോഗ്യതയുമുള്ള 45 വയസ്സിൽ താഴെയുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. ഉദ്യോഗാർത്ഥികൾ വിദ്യാഭ്യാസ യോഗ്യത, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ രേഖ, പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുമായി നാളെ രാവിലെ 10:30 കൽപ്പറ്റ സിവിൽ സ്റ്റേഷൻ എ ബ്ലോക്കിലെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഹോമിയോ എത്തണം. ഫോൺ നമ്പർ 0493-620-5949. സംസ്കൃതം തടയില്ലാതെ വായിക്കാനും എഴുതാനും സംസാരിക്കാനും പഠിപ്പിക്കുന്ന സംസ്കൃതം തപാലിലൂടെ പഠന പരിപാടിക്ക് അടുത്ത മാസം ജൂണിൽ തുടക്കമാകും. സംസ്കൃത പഠനം മാത്രം പ്രത്യേക വൈദഗ്ധ്യം വികസിപ്പിച്ചെടുത്തിട്ടുള്ള സംസ്കൃത ഭാരതി വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനമാണ് ഈ പഠന പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നത്. 6 മാസം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന പ്രവേശ, പ്രവീണ, ശിക്ഷ, കോവിത എന്നീ 4 പരീക്ഷകളാണ് സംസ്കൃത ഭാരതി നടപ്പാക്കുന്നത്. എല്ലാ ജൂൺ ഡിസംബർ മാസങ്ങളിലും പരീക്ഷകൾ നടത്തുന്നു. പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് പഠന സാമഗ്രികളും ഓൺലൈനായോ നേരിട്ടോ മാർഗനിർദ്ദേശ ക്ലാസുകളും നടത്തുന്നുണ്ട്. പ്രവേശിക്ക് ചേരുന്നതിന് സംസ്കൃത ഭാഷയിൽ അടിസ്ഥാനപരമായ അറിവെന്തെങ്കിലും വേണമെന്ന ഒരു നിബന്ധനയുമില്ല എന്നത് ഏറെ ആകർഷകമായ ഘടകമാണ്. താൽപ്പര്യമുള്ളവർ kerala.samskrutabharathi.in എന്ന വെബ്സൈറ്റിൽ ചെന്നാൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. സംസ്കൃത ഭാരതിയുടെ കേരള ആസ്ഥാനം കൊടുങ്ങല്ലൂരിലാണ് ഉള്ളത്. മേൽവിലാസം വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനം, കോട്ടപ്പുറം, കൊടുങ്ങല്ലൂർ, കേരള. പിൻകോഡ് 6806-67. ഭാഷാശ്രീ സാംസ്കാരിക മാസികയുടെ 15ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാഷാശ്രീ സാംസ്കാരിക മാസികയും ടാഗോർ അക്കാദമി കുറ്റ്യാടിയും സംയുക്തമായി കുറ്റ്യാടി AM MIUP സ്കൂളിൽ വെച്ച് May 23 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കഥാരചനാ മത്സരം നടത്തുന്നു. 20 വയസ്സിന് മുകളിലുള്ളവർക്ക് പങ്കെടുക്കാം. മലപ്പുറം ജില്ലയിലെ പാണ്ഡി

0: പാലക്കാട് അസാപ്പ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സർട്ടിഫൈഡ് ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. താൽപ്പര്യമുള്ള പ്ലസ് ടു യോഗ്യതയുള്ളവർ മെയ് 26-നകം അപേക്ഷിക്കണം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 9495999704.
1: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്.

0: ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ഇപ്പോൾ
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ വിശദമായി. കേരളത്തിൽ 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ June 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മുതൽ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് June 29 സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. June 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
1: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ് വികസന ഉൽപാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത 2 പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത 2 പ്രതിരോധ ഉൽപാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. June 21 നടക്കാനിരിക്കുന്ന NEET UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. NEET UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നവന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് UNലെ സാമ്പത്തിക വിദഗ്ധൻ ഇങ്കോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയവിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. July 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
2: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy and we are the world's oldest. So we look forward to celebrating together.
0: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവെയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് AICR റഹ്മാൻ വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്.

0: തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
3: ജയവിജയ ചിട്ടപ്പെടുത്തി ഡോക്ടർ ബാലമുരളീകൃഷ്ണ പാടിയ ഗ്രാമഫോൺ ഭക്തിഗാനം. ഗാനരചന വാണക്കുറ്റി രാമൻ.

0: പാട്ടുപെട്ടിക്കാലം. ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
2: കഥകളുടെ കാലമാണ് കാലവർഷം. കടല് കലിച്ചു കയറി വരുമ്പോ ഉയിരില് പേടിയുള്ള അരയന്മാർ കടം കൊണ്ട് കള്ളുകുടിച്ച് തന്തയ്ക്ക് പറഞ്ഞും തമ്മിത്തല്ലിയും പുറത്തിറങ്ങാൻ പറ്റാണ്ട് കുടികളിൽ കുത്തിയിരുന്ന് പഴങ്കഥ പറയാൻ തുടങ്ങും. നാട്ടുസൂക്കേട് പിടിച്ച് മരിക്കുന്നതിനും കുഞ്ഞമ്മത്താത്തിയെ കെട്ടുന്നതിനും മുമ്പ് കടലിൽ പോകാത്ത നേരത്തെല്ലാം മുറ്റത്തും തിണ്ണയിലും വലകെട്ടാനിരിക്കുമ്പോൾ സുപ്രനരയൻ പഴയ വാലന്മാരുടെ ചരിത്രക്കെട്ടഴിക്കും. അരയനെന്നും ധീവരനെന്നും അയാൾ പറയില്ല, വാലനെന്നേ പറയൂ. അങ്ങനെ ഒരു സന്ധിയിലാണ് സുപ്രൻ ചെമ്പിലരയന്റെ കഥ പറഞ്ഞത്. തൊട്ടുകൂടാത്ത കാലത്ത് പോരാളികളായ ക്ഷത്രിയന്റെ വീറും വിലയും വാലന്മാർക്കുണ്ടായിരുന്നുവത്രേ. മഹാരാജാവ് ബാലരാമവർമ്മയുടെ നാവിക പടത്തൽ

0: വല്ലവനും വേലുത്തമ്പിദളവയുടെ വലങ്കയ്യുമായ ചെമ്പിലരയൻ നടത്തിയ പടയോട്ടത്തിന്റെ കഥ ഇനി എത്ര പറഞ്ഞാലാണ് സുപ്രൻ നിർത്തുന്നത്? ഓരോ വട്ടം പറയുമ്പോഴും യുദ്ധങ്ങൾക്ക് നിറവും പകിട്ടും കൂടും. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് തന്തയുടെ നാവി നിറങ്ങി വന്ന ചെമ്പിലരയൻ്റെ ആത്മാവ് ചീരയുടെ ഉള്ളിലേക്ക് കയറിക്കൂടി. ഒരു ദിവസം അവളങ്ങ് ചെമ്പിലരയനായി മാറി. 1808 വർഷാവസാനത്തെ വെളുപ്പാങ്കാലത്ത് മൂന്നോടിവള്ളങ്ങൾ പോരാട്ടവീര്യം മുഴുവനും ഉള്ളിലൊതുക്കിക്കൊണ്ട് വേമ്പനാട്ടുകായലിലൂടെ സ്വരമെല്ലാം അടക്കി അങ്ങനെ ഒഴുകി. പോഞ്ഞിക്കര ബോൾഗാട്ടി കൊട്ടാരത്തിൽ സുഖിച്ചു മതിച്ചു കഴിയുന്ന മെക്കാളെ സായുവിന്റെ തലയറുത്ത് കുന്തത്തിൽ കുത്തി വേലുത്തമ്പിദളവയ്ക്ക് കാണിക്കവയ്ക്കുക എന്ന ഒറ്റ ഉന്നം മാത്രം. ശ്വാസം പോലും അടക്കിപ്പിടിച്ചാണ് തുഴഞ്ഞതെങ്കിലും സായുവിന്റെ ചാരന്മാർ മണത്തെറിഞ്ഞ് സായുവിനെയും കൊണ്ട് അവിടന്ന് കടന്നുകളഞ്ഞിരുന്നു. കൊട്ടാരത്തിലെത്തിയ ചീര തന്റെ കരവാളുമായി സായുവിന്റെ മുറികളിലെമ്പാടും പരതി നിരാശപ്പെട്ട് കടവിലെത്തി. മെക്കാളയുടെ കഴുത്തിനു പകരം ആ കടവിലുണ്ടായിരുന്ന 7 ചങ്ങലയിട്ട് പൂട്ടിക്കെട്ടിവെച്ച കൂറ്റൻ വിളക്ക് വെട്ടിമുറിച്ചുകൊണ്ടാണവൾ നിരാശ തീർത്തത്. മെക്കാളെ പ്രഭു ശരിക്കും താമസിച്ചിരുന്നത് കൊച്ചിയിലെ ബാസ്റ്റിൻ ബംഗ്ലാവിലായിരുന്നു. കൊച്ചിയിന്നും വൈപ്പീന്നും പിന്നെ ഇടക്കൊച്ചിയിന്നുമൊക്കെ പടത്തോണികൾ തുഴഞ്ഞ് പാലിയത്തച്ഛനും കൂട്ടരും വന്നപ്പോ സായുമാരൊരു സൂത്രമൊപ്പിച്ചു. ബംഗ്ലാവിന്റെ താഴത്തെ നിലയിൽ മണലുവാരിക്കൂട്ടി നിറച്ചു. അതവരുടെ യുദ്ധതന്ത്രമായിരുന്നു. ആ താഴത്തെ നിലയുടെ മുകളിലത്തെ നിലയിലാണ് സായുമാര് താമസിച്ചിരുന്നത്. ശത്രുക്കളോ ചെമ്പിലരയനോ പട്ടാളക്കാരോ എത്ര വെടിവെച്ചാലും വെടിയുണ്ടയെല്ലാം മണലിൽ പൂണ്ടുപോകും. ആക്രമിക്കാൻ വരണ നാട്ടുപട താഴെയുള്ള മണലുനിലയ്ക്ക് നേരെ വെടിക്കോപ്പുകളെല്ലാം പൊട്ടിച്ച് ഈ കോട്ട നമുക്ക് തൊടാൻ പറ്റാത്തതാണെന്നും തീരുമാനിച്ച് പേടിച്ചിരിക്കുന്ന നേരത്ത് മുകളിലെ നിലയിൽ ഒളിച്ചിരുന്ന സായുമാര് വെടിപൊട്ടിച്ചെല്ലാത്തിനെയും തരിപ്പണമാക്കും. ആ പരിപാടി പാലിയത്തച്ഛൻ്റെ അടുത്ത് ചെലവായിട്ടില്ലെന്ന് സുപ്രം പറഞ്ഞപ്പോഴാണ് ചീര അറിഞ്ഞത്. പാലിയത്തച്ഛൻ തലേക്കല്ലനല്ലേ, അങ്ങേരെണ്ണയിൽ മുക്കിയ പന്തങ്ങൾ നേരെ മേലെയുള്ള നിലയിലേക്കാണ് തൊടുത്തത്. അതോടെ സായുവിന്റെ പട്ടാളം പേടിച്ചു മുള്ളിപ്പോയി. ഈ തക്കത്തിന് നമ്മുടെ മെക്കാളെ പ്രഭു കെട്ടിടത്തിന്റെ അടിയിലൂടെ പണിയിപ്പിച്ച തുരങ്കത്തിലൂടെ ഓടടാ ഓട്ടം. അന്നു മുതൽ ചെമ്പിലരയനെപ്പോലെ ബുദ്ധിരാക്ഷസനായ പാലിയത്തച്ഛനും ചീരയുടെ വീരപുരുഷനായി. ചീര എന്നും ബുദ്ധിയുള്ള ആണുങ്ങളെയാണ് ആരാധിച്ചത്. അതുകൊണ്ടുതന്നെയാണ് ഞൊണ്ടൻകാലനാണെങ്കിലും പറയന്മാരുടെ പുരോഹിതനും അറിവാളനുമായ കുഞ്ഞുമാക്കോത അവളുടെ സ്വപ്നങ്ങളിലേക്ക് കയറി വന്നത്. അറിവാണ് ബലം, അറിവാണ് സൗന്ദര്യം, അറിവാണ് ആയുധം. അറിവിനും മുമ്പേ കുഞ്ഞുമാക്കോതയുടെ കൈക്കരുത്താണ് അവളെ വന്നു തൊട്ടത് എന്നതാണ് സത്യം.
1: നോവൽ ടൈം. അടിയാള പ്രേതം, P.F. മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: ആയിരത്തി തൊള്ളായിരത്തി 1963 റിലീസായ നിത്യകന്യക എന്ന ചിത്രത്തിൽ നിന്ന് പി സുശീല പാടിയ ഗാനം. ഗാനശില്പികൾ വയലാർ ദേവരാജൻ.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: കർണാടക സംഗീതത്തിൽ 72 മേളകർത്ത രാഗങ്ങളും എണ്ണമറ്റ ജന്യരാഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും ഒരേ രാഗങ്ങളിൽ തന്നെ ഒരുപാട് പാട്ടുകൾ ഉണ്ടാവുകയും പല രാഗങ്ങളിലും പാട്ടുകൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്യാറുണ്ട്. പ്രധാനമായിട്ടും പാടാനും ആസ്വദിച്ച് ഓർമ്മയിൽ സൂക്ഷിക്കാനുമുള്ള ബുദ്ധിമുട്ട്. മാത്രമല്ല പല രാഗങ്ങൾക്കും ഹാർമണി ബേസ് ചെയ്തിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും സാഹചര്യങ്ങളും സിനിമയിലെ സിറ്റുവേഷനും ഒത്തുവരുമ്പോൾ പലപ്പോഴും പാടാനൊക്കെ അല്പം ബുദ്ധിമുട്ടുള്ള പല രാഗങ്ങളും പലരും ഉപയോഗിക്കാറുണ്ട്. അത്തരം ഒരു രാഗമാണ് ജ്യോതിസ്വരൂപിണി. 68-ാമത് മേളകർത്ത രാഗമാണ് ജ്യോതിസ്വരൂപിണി.

പാടാൻ തന്നെ ബുദ്ധിമുട്ടായിട്ടുള്ള ഈ രാഗത്തിൽ ഒരു ഗാനം ചിട്ടപ്പെടുത്തി നമ്മളെ അത്ഭുതപ്പെടുത്തിയ ആളാണ് ശ്രീ ഔസേപ്പച്ചൻ. സംക്രമപ്പൂത്തിങ്കളെ എന്ന ഗാനം നമുക്ക് കേൾക്കാം.

0: കൃഷിദീപം.
1: ജൈവവളങ്ങൾ ചേർത്ത് തയ്യാറാക്കിയ തടങ്ങളിൽ വിത്തുപാകി തൈകൾ മുളപ്പിക്കുന്ന പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി പ്രോട്രേകളിൽ തൈകൾ മുളപ്പിച്ചെടുക്കുന്നതാണ് ഹൈബ്രിഡ് വിത്തിന് അനുയോജ്യം. പല വലിപ്പത്തിലുള്ള പ്രോട്രേകൾ ഇന്ന് ലഭ്യമാണ്. അതിൽ തന്നെ 1 ഇഞ്ച് വീതം നീളവും വീതിയും 1.5 ഇഞ്ച് ആഴവുമുള്ള പ്രോട്രേകളാണ് തൈ ഉൽപ്പാദനത്തിന് ഏറ്റവും അനുയോജ്യം. പ്രോട്രേകളിലെ ഓരോ കുഴിയുടെയും അടിഭാഗത്ത് അധികം വരുന്ന ജലം വാർന്നുപോകാനുള്ള സുഷിരവും ഉണ്ടായിരിക്കണം. പ്രോട്രേകളിൽ ട്രൈക്കോഡെർമ, സമ്പുഷ്ടീകരിച്ച ജൈവവളവും ചകിരിച്ചോർ കമ്പോസ്റ്റും വെർമിക്കുലേറ്റും പെർലൈറ്റും 2:1:1 എന്ന അനുപാതത്തിൽ ചേർക്കണം. മിശ്രിതം നനച്ച് പുട്ടുപൊടിയുടെ പരിവമാകുമ്പോൾ പ്രോട്രേകളിൽ നിറയ്ക്കാം. ആവശ്യമായ ജലാംശം നിലനിർത്തിക്കൊണ്ട് തന്നെ കൂടുതലുള്ള വെള്ളം വാർന്നുപോകാനുള്ള സൗകര്യവും ഒരുക്കണം. മിശ്രിതം നിറച്ച ശേഷം പ്രോട്രേകളിൽ വിത്ത് പാകണം. ഓരോ കുഴിയിലും ഒരു വിത്ത് എന്ന രീതിയിലാണ് വിത്ത് പാകേണ്ടത്. വിത്തുകൾ കുഴികളിൽ വെച്ച് വിരൽ കൊണ്ട് മെല്ലെ അമർത്തിക്കൊടുക്കുന്നതും നല്ലതാണ്. അതോടെ വിത്ത് 1/2 ഇഞ്ച് ആഴത്തിൽ മിശ്രിതത്തിലേക്ക് താഴ്ന്നിരിക്കും. മിശ്രിതം കൊണ്ട് തന്നെ വിത്തുകൾ മൂടാനും കഴിയും. മുളച്ചു പൊന്തിയതിനു ശേഷം ആവശ്യമായ നന, വളപ്രയോഗം എന്നിവ നടത്തണം. തൈകൾ മുളച്ച് 2 ഇല പ്രായമാകുമ്പോൾ വെള്ളത്തിൽ അലിയുന്ന 19:19:19 അല്ലെങ്കിൽ 20:20:20 1 mg 1 L വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കാം. തുടർന്ന് 5 ദിവസം കൂടുമ്പോൾ ചെടികളുടെ വളർച്ച അനുസരിച്ച് 2 g 1 L വെള്ളത്തിൽ എന്ന തോതിലും മിശ്രിതവളം നൽകാം. തക്കാളി, ക്യാബേജ്, കോളിഫ്ലവർ, മുളക്, മഴുതന തുടങ്ങിയവയുടെ തൈകൾ 20 മുതൽ 25 ദിവസം കൊണ്ടും വെള്ളരി വർഗ വിളകൾ 15 മുതൽ 20 ദിവസം കൊണ്ടും പറിച്ചു നടാനുള്ള പരിവമാകും. രോഗബാധ ഒഴിവാക്കാൻ സ്യൂഡോമോണസ് 20 g 1 L വെള്ളത്തിൽ കലക്കി 10 ദിവസത്തിലൊരിക്കൽ തളിച്ചുകൊടുക്കാം.

0: കൃഷിദീപം.
1: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. അപാരത എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ഇളയരാജയുടെ ഈണം.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
3: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
3: വാട്സ്ആപ്പ് നമ്പർ 9400024440.
4: 9400024440.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

0: യുമായി സംഘടിപ്പിച്ചതിലൂടെ ശ്രദ്ധേയനായ കെ പി ആന്റണി. ഏഷ്യയിലെ ആദ്യത്തെ ഒരു സ്ഥലത്ത് ഒത്തുകൂടി പങ്കെടുക്കുന്ന ബാലചിത്രരചനാ മത്സരങ്ങൾക്ക് തുടക്കമിട്ട യൂണിവേഴ്സൽ ആർട്സ് സ്ഥാപകനാണ് ഇദ്ദേഹം. കുട്ടികളിലെ ചിത്രരചനാ താല്പര്യത്തെ വളർത്തിയെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയുണ്ടായി കെ പി ആന്റണി. ആ പൈതൃകം തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഇളയ മകൻ റോയി കാരാത്രയിലൂടെ. ചിത്രകാരൻ എന്ന നിലയിൽ ശ്രദ്ധേയനായ ആളാണ് റോയി കാരാത്ര. പേപ്പർ കൊളാഷിൽ 10 ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒപ്പം എഴുത്തുകാരൻ കൂടിയായ റോയി കാരാത്ര അമ്മയുടെ ഏലിയ, രാഘവന്റെ പുഴ എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. ആ റോയി കാരാത്രയാണ് ഇന്ന് നമ്മളോടൊപ്പം ആർട്ട് കഫേയിൽ. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ആർട്ട് കഫേയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് കോഴിക്കോട് നിന്നുള്ളൊരു ചിത്രകാരനാണ്. സ്വാഗതം സാർ.
1: സന്തോഷം. ഞാൻ റോയി കാരാത്ര, ചിത്രകാരനാണ്. പിന്നെ അല്പം എഴുതുകയും ചെയ്യും, എങ്കിലും ചിത്രകാരൻ എന്ന് അറിയപ്പെടാനാണ് ഇഷ്ടം.
0: ആ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് കടമെടുത്തുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എഴുതുന്നുണ്ട് പക്ഷേ എങ്കിലും ചിത്രകാരനായിട്ട് അറിയപ്പെടാനാണ് ആഗ്രഹം. അപ്പൊ ചിത്രരചനയിൽ ഒരുപാട് താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് താങ്കളെ ഇപ്പം കാണുന്നതും നമ്മുടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നതും. ചിത്രരചനയിലേക്കുള്ളൊരു കടന്നുവരവ് അതെങ്ങനെയായിരുന്നു?
1: ചിത്രരചന എന്ന് പറഞ്ഞത് എൻ്റെ അപ്പൻ ചിത്രകാരനാണ്, പിന്നെ ഞങ്ങൾ എൻ്റെ ചേട്ടന്മാരെല്ലാവരും ചിത്രകാരന്മാരാണ്. അപ്പോൾ എന്നിൽ ഉണ്ടായിട്ടുള്ള ഒരു ആദ്യമേ ഉള്ള ഒരു ടേസ്റ്റ് ചിത്രരചനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിലായാലും ഞാൻ ചിത്രരചനയിലാണ് കൂടുതലായിട്ട് മികവ് കാട്ടിയിട്ടുള്ളതും ആളുകൾ അറിയപ്പെടുന്നതും. ഒരു 10 എത്തിയപ്പോൾ ഒരു കഥ എഴുതിയിട്ടുണ്ടെങ്കിലും ബിരുദം കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് ഞാൻ കഥാരചനയൊക്കെ ആരംഭിച്ചിട്ടുള്ളത്.
0: അപ്പോൾ ഈ ചിത്രരചനയിലേക്ക് പൂർണ്ണമായിട്ടും എസ്റ്റാബ്ലിഷ് ആവുന്നത് ഏകദേശം ഏത് കാലഘട്ടത്തിലാണ്?
1: ഏകദേശം സ്കൂൾ തലത്തിൽ തന്നെ ഉണ്ട്. കാരണം 10 പഠിക്കുമ്പോൾ തന്നെ അവിടെ സ്കൂൾ തലത്തിൽ മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ കോളേജ് തലത്തിൽ വരുമ്പോഴും ബി സോണിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം മുതിർന്നപ്പോൾ, അതായത് കോളേജ് വിട്ടപ്പോൾ കേരളോത്സവത്തിൽ ഞാൻ ക്ലേ മോഡലിങ്ങും ചിത്രരചനയിലൊക്കെ സമ്മാനം കിട്ടിയിട്ടുണ്ട്.
0: ആ ഒരു ചെറുപ്പ കാലഘട്ടം മുതൽ തന്നെ ചിത്രരചനയിൽ ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ പൂർണ്ണമായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ ഇതുവരെ വന്നു നിൽക്കുന്നത്.
1: അതെ അതെ അതെ.
0: ബേസിക്കലി താങ്കള് കോഴിക്കോടുകാരനാണോ?
1: അതെ അതെ, കോഴിക്കോട്ടുകാരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ മുതൽ കോഴിക്കോട്ടുകാരനല്ല, അപ്പൻ ഇവിടെ അധ്യാപകനായിട്ടാണ് വന്നത്. യൂണിവേഴ്സൽ ആർട്സ് സ്ഥാപകനായ എൻ്റെ പിതാവ് കെ പി ആന്റണി മാസ്റ്റർ സെന്റ് ജോസഫ് സ്കൂളിലെ അധ്യാപകനായിട്ടാണ് ഇവിടെ ഞാൻ കോഴിക്കോട് വന്നത്. അപ്പോൾ ഞാൻ 1 മുതൽ കോഴിക്കോട്ടുകാരനാണ്.
0: ചിത്രരചന എന്ന് പറയുമ്പോഴേ നമ്മുടെ മുന്നിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ പെൻസിൽ ഡ്രോയിങ് ഉണ്ട്, അതുപോലെ തന്നെ പല ചിത്രരചനാ രീതികളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആർട്ടിസ്റ്റുകളും ശ്രമിക്കാറുണ്ട്. പക്ഷേ റോയി കാരാത്ര എന്ന ഒരു പ്രതിഭയ്ക്ക് അല്ലെങ്കിൽ ചിത്രകാരൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊളാഷ് ചിത്രരചനയിലാണ്.
1: അതെ അതെ.
0: പറയൂ, എങ്ങനെയാണ് ആ ഒരു കൊളാഷ് ചിത്രരചന തിരഞ്ഞെടുക്കാനുള്ള കാരണം?
1: കാരണം ഞാൻ പല മേഖലകളും ചെയ്തിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ് ആണ് പൊതുവെ എല്ലാവരും ചെയ്യുന്ന പോലെ പെൻസിൽ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാർക്കോളിൽ ചെയ്യാൻ ഇഷ്ടമാണ്. അതേപോലെ പെയിൻറ്റിങ് വാട്ടർ കളറും അക്രിലിക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊളാഷ് ചെയ്യുമ്പോഴാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ത്രില്ലായി തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു മാഗസീനിലെ ഒരു പേജ് പല കഷ്ണങ്ങളും കീറി മുറിച്ച് വേറൊരു ചിത്രം ഉണ്ടാക്കുമ്പോഴുള്ള ഒരു ത്രില്ല്, അത് ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടുന്നത്. പിന്നെ നമുക്ക് ഏത് പ്രതലത്തിലും ഇത് ഒട്ടിച്ച് നമുക്ക് വയ്ക്കാം. ഈവൻ ഒരു വൈറ്റ് പേപ്പർ തന്നെ വേണമെന്നില്ല, ഒരു സാധാരണ ഒരു ന്യൂസ് പേപ്പറിലാണെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ട് ഒരു പുതിയ ചിത്രം തീർക്കാനാവും. അത് ഒരു സന്തോഷമായി കാണാറുണ്ട്. ചിലപ്പം നമുക്ക് പല സമയത്തും ചിലപ്പോൾ അനുയോജ്യമായ കളറുകൾ കിട്ടാണ്ട് വരും. അപ്പോൾ നമ്മൾ 2-3 പേജൊക്കെ അല്ലെങ്കിൽ വേറൊരു പുസ്തകം കൂടി മറിച്ച് നോക്കിയ ശേഷം ആണ് നമുക്ക് അനുയോജ്യമായ കളർ കിട്ടുക. അങ്ങ് കിട്ടി അത് ചേർത്തുമ്പോൾ കിട്ടാതെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് അനുഭവിച്ച് അത് ചിത്രം തീർക്കാൻ ഒരു പ്രത്യേക താല്പര്യമുണ്ട്.
0: ഈ കൊളാഷ് ചിത്രരചന എന്ന് പറയുന്നത് മറ്റു ചിത്രരചനാ രീതികളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്?
1: ഇതിന് നമ്മൾ തീരെ പെയിന്റ് ഉപയോഗിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന രീതിയിൽ പെയിന്റിന് പകരം അതേ നിറങ്ങളുള്ള അല്ലെങ്കിൽ അതേ ടോണുകൾ ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങൾ ഒട്ടിച്ച്, അതായത് ഒരു ഹ്യൂമൻ ഫിഗറാണ് വേണ്ടതെങ്കിൽ അവിടെ വേണ്ട കളറുകൾ ചേർത്ത് അല്ലെങ്കിൽ ഫ്രോക്കോ അല്ലെങ്കിൽ ഉടുപ്പ് അല്ലെങ്കിൽ അതിന് വേണ്ട വസ്ത്രങ്ങളൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്നും ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്തുന്ന രീതിയിൽ അത്യാവശ്യം അതിന് നല്ലൊരു വാട്ടർ കളർ ചെയ്യുന്ന തരത്തിലുള്ള കളറിംഗ് ഒക്കെ, അതായത് ഷെയ്ഡ്സൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു 3D മിക്കവാറും എൻ്റെ ചിത്രങ്ങൾക്ക് കാണാൻ പറ്റും.
0: കൊളാഷ് ചിത്രരചനയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഏതൊക്കെ രീതികളിലാണ് ഈ ഒരു കൊളാഷ് ചെയ്യാറുള്ളത്?
1: അതായത് ഇപ്പം കോളേജ് തലത്തിൽ സ്കൂൾ തലത്തിലൊക്കെ മത്സരങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ചെയ്ത് കാണുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു കുട്ടിയുടെ ചിത്രമാണെങ്കിൽ

0: ആ ചിത്രം അങ്ങനെ തന്നെ വെട്ടിയിട്ട് ഒട്ടിച്ചിട്ട് അടുത്ത വേറെ പേജിൽ വെച്ച് വയ്ക്കും. പിന്നെ വേറൊരു ചിത്രം വെട്ടി ഒട്ടിച്ചിട്ട് അങ്ങനെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ടെക്സ്റ്റോ മറ്റോ വെട്ടി ഒട്ടിച്ച് വയ്ക്കാറുണ്ട്. പക്ഷേ അതിലുപരി നമ്മുടെ ക്രിയേറ്റിവിറ്റി വേണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഹ്യൂമൻ ഫിഗർ ആണെങ്കിൽ ആ ഹ്യൂമൻ ഫിഗറിന് നമ്മൾ തന്നെ വേറൊരു ക്രിയേഷൻ കൊടുത്ത് അതായത് അതിലെ മുഖം ഒക്കെ മാറ്റി മാറ്റി നമ്മൾ തന്നെ വെട്ടി ഒട്ടിച്ച് വെട്ടി ഒട്ടിച്ച് അതിൽ നമുക്ക് പണിയെടുക്കേണ്ടി വരും. എന്നാൽ തന്നെ ആ പണിയെടുക്കുന്നതാണ് അതിൻ്റെ ഭംഗി ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് അത് ആ സമയത്ത് ഒരു ചിത്രം മറ്റു ചിത്രമായി ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിസേഴ്സ് ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് മുറിച്ചിട്ട് ചെയ്യാം. അപ്പോൾ കൈകൊണ്ട് മുറിക്കുമ്പോൾ പ്രധാനമായും ഈ എല്ലാ പേപ്പറിൻ്റെയും ബേസ് വൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് കയറുമ്പോൾ അതിൻ്റെ ആ ഒരു വൈറ്റ് സൈഡ് കാണാം. പക്ഷേ അത് ചിത്രത്തിൽ വരുമ്പോൾ ചിലപ്പോൾ ഭയങ്കര രസം ഉണ്ടാകും, ചില ഭാഗത്ത് അത് വേണ്ടി വരില്ല. അപ്പോൾ അത് തിരിച്ചൊട്ടിക്കാം, അല്ലെങ്കിൽ തിരിച്ച് കീറാം. തിരിച്ച് കീറുമ്പോൾ ആ വൈറ്റ് കാണില്ല. അങ്ങനെ നമുക്കത് ചേർന്ന് ചേർന്ന് ഒരു ചിത്രം അർഹിക്കുന്ന ആ ഭംഗി കിട്ടാൻ വേണ്ടി നമുക്ക് അതാവണം ചെയ്ത് ചെയ്ത് നമ്മളത് പരിചയമാവണം.
1: ഇത്തരത്തിലുള്ള ചിത്രരചനയിലേക്ക് കടക്കുമ്പോഴേ നമ്മൾ നേരിടുന്ന വലിയ വെല്ലുവിളി അത് എന്താണ്? പൊതുവെ
0: പ്രധാനം നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള പേപ്പർ പീസ് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ചിലപ്പോൾ ഒരു ചിത്രം പൂർത്തിയാക്കാൻ നമ്മൾ വിചാരിച്ച സമയം കൊണ്ട് തീർക്കണം പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കൊളാഷിൽ പോർട്രേറ്റ് ചിത്രങ്ങൾ ചെയ്യാറുണ്ട്. ഇപ്പം കഴിഞ്ഞ മേയറുടെ ചിത്രമൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതുപോലെ അവിടെ ഉണ്ടായിരുന്ന ഐ ജിയുടെ ചിത്രമൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പോർട്രേറ്റ്സ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് നമ്മളൊക്കെ താല്പര്യം അനുസരിച്ച് അത് നമുക്ക് സമയമെടുത്ത് ചെയ്യാൻ പറ്റുന്ന. അപ്പോൾ അതിലൊക്കെ ഈ ഹ്യൂമൻ ഫിഗറിൻ്റെ ടോണൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ അത് സമയമെടുത്ത് നമുക്ക് അതിൻ്റെ ആ ഒരു പെർഫെക്ഷനിൽ വേണമെങ്കിൽ അതിനനുസരിച്ചുള്ള സമയമെടുക്കും എന്നുള്ളതാണ്.
1: എങ്ങനെയാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇതിനായിട്ട് സമയം വേറെ കണ്ടെത്താറാണോ പതിവ്?
0: സമയം എപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് ഓഫീസ് ടൈം കഴിഞ്ഞാൽ വീട്ടിലെത്തുന്ന സമയത്ത് നമുക്ക് മറ്റ് പല രീതികളും, ഇപ്പോൾ ഒന്നെങ്കിൽ ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആയിരിക്കാം, അതല്ലെങ്കിൽ പിന്നെ സമയബന്ധിതമായി തീർക്കേണ്ട അവസ്ഥ മാത്രം ആണെങ്കിൽ കുറേ ലേറ്റായിട്ട് ഞാൻ ചിലപ്പോൾ ഇരിക്കാറുണ്ട്. അതല്ലെങ്കിൽ ആ സമയത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് എപ്പോഴും ചിത്രരചനയായാലും നമുക്ക് എപ്പോഴും ഒരു പ്രഷറാണല്ലോ വേണ്ടത്. അങ്ങനെ ആ പ്രഷർ കൊണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യും, അങ്ങനെയാണ് തീർക്കാറ്. ചിലപ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ടി വരും. ഇപ്പം വലിയ ചിത്രങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മുഴുമിപ്പിക്കാൻ പറ്റാറില്ല. അപ്പോൾ ടൈം ബൗണ്ട് ആണെങ്കിൽ നമ്മൾ കുറേ നേരം ഇരിക്കണം, അതല്ലെങ്കിൽ പതുക്കെ ദിവസങ്ങളെടുത്ത് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഒരു ഗ്രൂപ്പ് ഷോ ആണ്, അതിൽ എൻ്റെ ചിത്രങ്ങൾ ഇപ്പോൾ കതിരൂർ നടക്കുന്ന ചിത്ര പ്രദർശനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞായറാഴ്ചയാണ് അവസാനിക്കുന്നത്. ആ പ്രദർശനത്തിൽ എൻ്റെ നാല് ചിത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഈ കൊളാഷ് ചിത്രങ്ങളാണ്, അതിലൊന്ന് ഈ ഒരു പത്രത്തിൻ്റെ വലിപ്പത്തിലുള്ള ചിത്രമാണ്.
1: പൊതുവെ ഇത്തരത്തിലുള്ള ഒരു കൊളാഷ് ചിത്രരചനയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്ര സമയം അതിനു വേണ്ടി മാറ്റി വെക്കണം, ഒരു ടൈം ലിമിറ്റ് അതിന് വരാറുണ്ടോ?
0: അത് ആ ചിത്രം ഇപ്പം ഒരു എക്സിബിഷൻ നമുക്ക് നാളെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ന് കൊണ്ട് ചിത്രം തീർക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൂടുതൽ സമയം കണ്ടെത്തി ചെയ്യേണ്ടി വരും.
1: ആ
0: സാഹചര്യം അനുസരിച്ച് ഇന്നേ തന്നെ നമുക്ക് ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടാണ് നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ ശേഷം കഴിഞ്ഞ എല്ലാവർക്കും കൊടുക്കാനുള്ള സമയങ്ങൾ കൊടുത്തതിന് ശേഷമാണ് എനിക്കുള്ള സമയം ഉപയോഗിച്ച് ഞാൻ ചെയ്യാറ്.
1: ഒരു കൊളാഷ് ചെയ്യുന്ന സമയത്ത് അതിൽ ഏറ്റവും പ്രധാനമാണ് എന്ന് തോന്നുന്ന കാര്യം എന്താണ്?
0: പ്രധാനമായിട്ടും നമുക്ക് ആദ്യ ഒരു ധാരണ മുൻകൂട്ടി വേണം. അപ്പം പോർട്രേറ്റ് ആണെങ്കിൽ തന്നെ നമുക്കൊരു സ്കെച്ച് ഇട്ട് കഴിഞ്ഞാൽ ആ സ്കെച്ച് പൂർണ്ണമായിട്ടും അത് ഷെയ്ഡൊക്കെ കൊടുത്ത് നമ്മൾ പൂർത്തീകരിച്ചിട്ട് നമുക്ക് അത് ഫലപ്രാപ്തിയിലെത്തണം എന്നില്ല. കാരണം പിന്നീട് നമ്മൾ ചിത്രത്തിൻ്റെ മുകളിൽ ഈ പേപ്പർ പീസസ് ഒട്ടിക്കുമ്പോൾ നമ്മൾ വരച്ചൊന്നും പിന്നെ കാണണം എന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഒരു കണക്ക് നമ്മൾ വെച്ചിട്ട് വേണം പിന്നെ അതിൽ ഒട്ടിക്കാൻ. അങ്ങനെ പ്രത്യേകിച്ച് ഈ ഹ്യൂമൻ ഫിഗറൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ പോർട്രേറ്റ്സ് ആകുമ്പോൾ, ഇപ്പോൾ അബ്സ്ട്രാക്റ്റൊക്കെ ആണെങ്കിൽ ലേശം തെറ്റിക്കഴിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, കാരണം അത് എന്തായാലും അബ്സ്ട്രാക്റ്റ് ആണല്ലോ.
1: താങ്കളുടെ ഈ കൊളാഷ് കാണുന്ന സന്ദർഭത്തിൽ ആളുകളുടെ പ്രതികരണം അത് എങ്ങനെയാണ് ഉണ്ടാവാറ്?
0: അത് ആദ്യമൊക്കെ ചിലപ്പോൾ ചിത്രം നോക്കി അങ്ങോട്ട് പോയി തിരിച്ചു വന്നിട്ടാണ് ഇത് കൊളാഷാണെന്ന് കാണുമ്പോഴുള്ള ഒരു അത്ഭുതം പൊതുവെ കാണാറുണ്ട്. അതായത് കാരണം ഒരു ചിത്രത്തോട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ പെയിൻറ്റിങ്ങോട് സാദൃശ്യമുള്ള ആ തരത്തിൽ തന്നെയാണ് പൊതുവെ ചെയ്യുന്നതുകൊണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ അക്കങ്ങളുള്ള അല്ലെങ്കിൽ അക്ഷരങ്ങളുള്ള കടലാസ് തന്നെ നമ്മൾ ഒട്ടിക്കാറുണ്ട്. പേപ്പറാന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ തിരിച്ചു വന്നിട്ട് ആ ഇത് കൊളാഷാണ് പെയിൻറ്റിങ് അല്ലേ എന്ന് ചോദിച്ചിട്ട് വീണ്ടും നോക്കി കൗതുകത്തോടു കൂടി സംശയങ്ങൾ ചോദിക്കാറുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ വരുമ്പോഴൊക്കെ
1: പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ടോ?
0: ഞാൻ 10 പ്രദർശനം സിംഗിളായിട്ട് നടത്തിയിട്ടുണ്ട്. അതിൽ കൂടുതലും സൗഹൃദമായി ബന്ധപ്പെട്ടിട്ടാണ് നടത്തിയിരുന്നത്. ആദ്യകാലങ്ങളിൽ ഞാൻ നടത്തിയ എല്ലാ ഫ്രണ്ട്ഷിപ്പ് ഡേയും, ഓഗസ്റ്റ് 1st വീക്ക് ആണല്ലോ ഫ്രണ്ട്ഷിപ്പ് ഡേ, അന്ന് എല്ലാ കൊല്ലവും മുടങ്ങാതെ ഞാൻ എക്സിബിഷൻ നടത്തിയിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ ഉപയോഗിച്ചത് തീം ഉപയോഗിച്ച് സൗഹൃദങ്ങളായിരുന്നു. നമ്മൾ പണ്ട് മാങ്ങ പറിക്കാൻ പോകുന്ന തരത്തിലുള്ള ആ തരത്തിലുള്ള സൗഹൃദങ്ങളുടെ ഒരു ഗ്യാതറിംഗ് ആയിട്ടാണ് ഞാൻ അന്നൊക്കെ ചെയ്തിരുന്നത്.
1: ഇപ്പം പറഞ്ഞു എക്സിബിഷൻസ് നടത്താറുണ്ട് എന്നുള്ളത്, അത് എല്ലാ ഓഗസ്റ്റും 1st വീക്ക് നടത്താറുണ്ട്. അതെങ്ങനെയാണ്, പ്രത്യേകമായിട്ടൊരു സ്ഥലം

0: അതിനുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടത്താറാണോ പതിവ്?
1: കൂടുതലും ഞാൻ നടത്തിയിട്ടുള്ളത് ഇവിടെ കോഴിക്കോട് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ തന്നെയായിരുന്നു. 8 നടത്തിയത് അങ്ങനെയായിരുന്നു. അത് കൂടാതെ കൊച്ചിയിൽ ഒരു വർഷം നടത്തി. പിന്നെ ഗ്രൂപ്പ് ഷോയിലൊക്കെ പങ്കെടുക്കാറുണ്ട്.
0: സൗഹൃദ വലയങ്ങൾ മാത്രം പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ടത്. അപ്പൊ ഈ പുതിയതായിട്ട് കൊളാഷ് ആർട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്?
1: മെയിനായിട്ട് ഇതിനെ നമുക്ക് കുറച്ച് ക്ഷമ വേണമെന്നുള്ളതാണ്. കാരണം ഒന്നാമത് ഇപ്പോൾ രൂപീകരിക്കുന്ന ചിത്രം അത് ആ തരത്തിലായി വരാൻ നമുക്ക് എടുക്കുന്ന കുറച്ച് സ്ട്രെയിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ സമയം. അത് മറ്റ് ചിത്രങ്ങളെക്കാളും കൂടുതലാണ്. ഇപ്പോൾ ഒരു വാട്ടർ കളർ ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂറിനോ 1.5 മണിക്കൂറിനോ ഒക്കെ തീർക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷേ അതിനൊരു ചെറിയ ബ്രഷ് കൊണ്ട് 2 സ്ട്രോക്ക് ഇട്ടാൽ തീരാവുന്ന കാര്യത്തിന് ഇത് നമുക്ക് കിട്ടുന്ന കളർ അന്വേഷിക്കണം, ആ തരത്തിലുള്ള സമയം എടുക്കും. അപ്പോൾ അതിന് പ്രധാനമായും ക്ഷമ വേണം. പിന്നെ രണ്ടാമതായിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഞാൻ പൊതുവേ പറയാറുണ്ട്, കാരണം ഇത് നമ്മൾ ഒരു സ്ഥലത്ത് വെച്ച് ചെയ്തു കഴിഞ്ഞാൽ ആ സ്ഥലം പൊതുവെ പേപ്പറുകളാൽ നിറയും. അപ്പം വീട്ടുകാർക്ക് ശല്യമാവരുന്ന് പ്രത്യേകം ഞാൻ കുട്ടികളോട് പറയാറുണ്ട്.
0: പൊതുവെ ഇങ്ങനെയുള്ള വർക്ക്ഷോപ്പുകളൊക്കെ നടത്താറുണ്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട്?
1: ഉണ്ട്, കുട്ടികൾക്കൊക്കെ വേണ്ടി ചെയ്യാറുണ്ട്, ചിലപ്പോൾ ചെയ്യാറുണ്ട്.
0: ചിത്രരചന മാത്രമല്ല, അത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറയുകയുണ്ടായി, ചിത്രരചനയോടൊപ്പം തന്നെ വായിക്കുവാനും എഴുതാനും ഒക്കെ താല്പര്യപ്പെടുന്ന ഒരാളുകൂടിയാണ് റോയി കാരാത്ര. അപ്പോൾ വായന ഇഷ്ടമാണ് അല്ലേ?
1: വായന ഇഷ്ടമാണ്. ഇപ്പം അങ്ങനെ അത്ര അധികം ഇല്ല, മുമ്പത്തെ അത്ര ഇല്ലെങ്കിലും വായന ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ എഴുത്തും ചെറുതായിട്ടുണ്ട്.
0: എഴുത്തിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് 2 ബുക്സ്
1: ഇൻഡിപെൻഡന്റ് കഥകൾ
0: പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
1: ഇൻഡിപെൻഡൻസ് എന്ന് പറയാൻ കാരണം മറ്റു പലരുടെയും കൂടെ ഞാൻ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, എന്റെ കഥകൾ ചേർത്തി വെച്ചിട്ടുണ്ട്. ഇത് 2 എന്റേതായ മാത്രമായിട്ടുള്ള
0: സ്വന്തമായിട്ട് എഴുതിയിട്ടുള്ള,
1: എന്റെ ആദ്യത്തെ ബുക്ക് പ്രസിദ്ധീകരിച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെയും എൻ്റെ ഒരു സുഹൃത്തിൻ്റെയും കൂടി, ഷാജികുമാർ എന്നുള്ള സുഹൃത്തിൻ്റെയും ചേർന്നിട്ടുള്ള ഇതുപോലെ ഒരു ഫ്രണ്ട്ഷിപ്പ് എൻ്റെ അന്ന് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചാണ്. അപ്പം ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയാൽ എൻ്റെ കഥകളും മറ്റു ഭാഗത്തു നിന്നും അവൻ്റെ കഥ, അങ്ങനെ ആയിരുന്നു അത്. അത് ഞങ്ങൾ ഈ അടുത്ത് വീണ്ടും വേറൊരു സാധനം ഇറക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് അമ്മയുടെ ഏലിയ എന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ പുസ്തകം ഇറങ്ങിയത് രാഘവൻ്റെ പുഴ എന്നുണ്ട്.
0: അത് താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ആസ്പദമാക്കിയിട്ടുള്ള കഥകളായിരുന്നു, അല്ലെങ്കിൽ
1: പറഞ്ഞു കേട്ടു സങ്കല്പിക്കുന്നു പറഞ്ഞു കേട്ടതും, പിന്നെ മറ്റുള്ളവർ പറഞ്ഞു കേട്ടപ്പോൾ ഓഫീസിലൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നു, അവരുടെ ചില അനുഭവങ്ങളും, പിന്നെ നമ്മളെ വൈഫിന്റെ അനിയത്തി പറഞ്ഞു കേട്ട കഥകൾ, അങ്ങനെയൊക്കെ പലതും ചേർത്ത് കഥ ഉണ്ടാക്കുന്നത്.
0: ഇപ്പം ചിത്രരചന, എഴുത്ത്, വായന എന്നിങ്ങനെ 3 പ്രത്യേക വിഭാഗങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഏത് തെരഞ്ഞെടുക്കാനാണ് കൂടുതൽ താല്പര്യം? ഓക്കെ, ഞാൻ ഇതിനൊപ്പം തന്നെ സഞ്ചരിക്കാം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടോ?
1: കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിത്രങ്ങൾ വരയ്ക്കാനാണ്, ചിത്രത്തിൻ്റെ അത് ബന്ധപ്പെട്ട് ചെയ്യാനാണ് താല്പര്യം. കാരണം നേരത്തെ പറഞ്ഞ പോലെ കൊളാഷിന് ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എനിക്ക് കൂടുതലും ഇഷ്ടമുള്ളത് ഈ ചാർക്കോൾ വരകളുണ്ട്. അതായത് ചാർക്കോളും എൻ്റെ കുറെ നമുക്ക് ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചുള്ള ചിത്രങ്ങളുണ്ട്. അത് നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഒരു പ്രത്യേക രസമുള്ള സാധനങ്ങളാണ്.
0: അപ്പൊ നമ്മള് ആകാശവാണി ശ്രോതാക്കളോടായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ?
1: അതെ, നമുക്ക് ചിത്രം വരയ്ക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും നമുക്ക് വേണ്ടത് ഇപ്പോൾ ഒരു നിരീക്ഷണം ആണ് പൊതുവെ പറയാറ്. അത് ഇപ്പം കുട്ടികളോടായാലും പറയുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു മരം വരയ്ക്കാൻ പറഞ്ഞാൽ അവർ മരം വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു അവർ കണ്ട മരം ആവണമെന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് കണ്ട മരമായിരിക്കും. പക്ഷെ നേരിട്ട് കാണുന്ന കാഴ്ചകളാണ് നമുക്ക് അതിൻ്റെ വ്യത്യാസം. ഇപ്പം ഓരോ മരത്തിൻ്റെയും ഇലകൾ പലതരത്തിലുള്ളതാണ്. അപ്പം അത് കാണണമെങ്കിൽ, അത് അറിയണമെങ്കിൽ നമ്മൾ ചുറ്റുപാടൊന്ന് കണ്ണോടിക്കണം എന്നുള്ളതാണ്.
0: കുട്ടികൾക്ക് ചിത്രരചനയോട് ഒരുപാട് താല്പര്യമുണ്ട്, അവരതിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നുമുണ്ട് അല്ലേ? അപ്പോൾ അവരുടെ അടുത്ത് പറയാനുള്ളത് ഇതാണ്.
1: ആ, അത് നമ്മൾ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് പ്രാക്ടീസും. നമ്മൾ ചിത്രം വരയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചിത്രം വരച്ചുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അത് എല്ലാം ഓർത്തെടുക്കാനും അല്ലെങ്കിൽ വിട്ടുപോകും. നമ്മൾക്ക് ഒരു പ്രാക്ടീസ് ഇല്ലെങ്കിൽ പിന്നെ കൈ വഴങ്ങുന്നതാണല്ലോ അതിൻ്റെ പ്രധാന. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ഥലത്തൊക്കെ പോയി കാണാം, ചിലർ ഒരു വീട് വരയ്ക്കണമെങ്കിൽ പോലും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നത് കാണാം. അപ്പോൾ അത് അതിന് ഒരു കൈകൊണ്ട് തന്നെ വരച്ച് അതിൻ്റെ നേർരേഖയും അതിൻ്റെ വക്രരേഖകളൊക്കെ കൈകൊണ്ട് തന്നെ നമുക്ക് വരച്ച് ആ ഒരു ഒഴുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്താലേ പറ്റുള്ളൂ. അത് ബ്രഷ് പിടിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്.
0: കൊളാഷ് ചിത്രരചനയോടൊക്കെ താല്പര്യമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രോതാക്കൾക്കും നല്ലൊരു സന്ദേശമാണ് താങ്കളിലൂടെ ലഭിക്കുന്നത്. ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള ചിത്രരചന പ്രദർശനങ്ങൾ നടത്താൻ സാധിക്കട്ടെ. ഒരുപാട് കാണികൾക്ക് താങ്കളുടെ ഈ ഒരു സൃഷ്ടികൾ കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ചിത്രകാരനും എഴുത്തുകാരനുമായ റോയി കാരാത്ര തന്റെ സർഗജീവിതത്തെ കുറിച്ച് പങ്കുവച്ചതാണ് ആർട്ട് കഫേയിൽ ഇതുവരെ കേട്ടത്. അഭിമുഖം സുധർമ്മ.

0: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
1: ഇനി ലളിതഗാനങ്ങളാണ്. ആദ്യം ചന്ദ്രിക ഗോപിനാഥ് പാടിയ ഗാനം. ഗാനരചന പി ശ്രീധരനുണ്ണി, സംഗീതം ഹരിപ്പാട് കെ പിള്ള.

0: ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

0: സുവർണ മലരുകൾ.
1: സഞ്ചാരി എന്ന ചിത്രത്തിലെ ഗാനം ആദ്യം സുജാത പാടിയത്. യൂസഫലി കച്ചേരിയുടെ വരികൾ യേശുദാസിന്റെ ഈണം.

യേശുദാസും ജെൻസിയും പാടിയതാണ് അടുത്ത ഗാനം. ഇരുമ്പഴികൾ എന്ന ചിത്രത്തിന് വേണ്ടി ഈ ഗാനത്തിന് വരികൾ എഴുതിയത് ആർ കെ ദാമോദരൻ, ഈണം നൽകിയത് എം കെ അർജുനൻ.

0: സുവർണ മലരുകൾ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിന് വേണ്ടി. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രാജീവ് ആലുങ്കൽ, ഈണം നൽകിയത് സ്റ്റീഫൻ ദേവസിംഗ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി കോഴിക്കോട്. പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരങ്ങിണി. കോഴിക്കോട് NIT PM വികാസ് പദ്ധതിക്ക് തുടക്കം. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ വാരാചരണം. റബ്ബർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസവുമായി കൃഷിവകുപ്പ്. കേന്ദ്ര ഗവൺമെന്റിന്റെ മുൻനിര പദ്ധതിയായ PM വികാസ്

0: പദ്ധതിക്ക് കോഴിക്കോട് NIT തുടക്കമായി. ന്യൂനപക്ഷ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളും പരമ്പരാഗത ഉപജീവന മാർഗങ്ങളെ ആധുനികവൽക്കരിക്കുകയും യുവതലമുറയെ 21-ാം നൂറ്റാണ്ടിലെ ആധുനിക നൈപുണ്യ ശേഷികൾക്ക് പ്രാപ്തരാക്കുകയും ചെയ്യുകയാണ് PM വികാസ് പദ്ധതി ലക്ഷ്യം വയ്ക്കുന്നത്. കാലിക്കറ്റിലും കാസർഗോഡുമുള്ള കേരള കേന്ദ്ര സർവകലാശാലയിലുമായി ആകെ 1500 ഉദ്യോഗാർത്ഥികൾക്കാണ് പരിശീലനത്തിന് അവസരമൊരുക്കുന്നത്. NIT സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. PM വികാസ് പദ്ധതിയെക്കുറിച്ച് സുധീഷ് എൻ ജോർജ്, പ്രൊഫസർ ആൻഡ് ചെയർപേഴ്സൺ, NIT കാലിക്കറ്റ്.
1: പ്രധാനമന്ത്രി വിരാസത് കാ സമ്പർദ്ധൻ, PM വികാസ് പദ്ധതി ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ യുവജനങ്ങൾക്ക് നൈപുണ്യ വികസനം, തൊഴിൽ പരിശീലനം, സംരംഭത്വ വികസനം, വനിതാ ശാസ്ത്രീകരണം എന്നിവ ലക്ഷ്യമാക്കി കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു സമഗ്ര പദ്ധതിയാണ്. പരമ്പരാഗത കലകളും കൈത്തൊഴിലും സംരക്ഷിക്കുന്നതിനൊപ്പം ആധുനിക തൊഴിൽ സാധ്യതകൾ അനുസരിച്ചുള്ള സ്കിൽ ട്രെയിനിങ്ങുകളും ഈ പദ്ധതിയുടെ ഭാഗമാണ്. ന്യൂനപക്ഷ സമൂഹങ്ങളിലെ യുവാക്കളെ തൊഴിൽ സാധ്യതകളിലേക്കും സ്വയം തൊഴിൽ മേഖലകളിലേക്കും കൈപിടിച്ച് നയിക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ദൗത്യം. ന്യൂനപക്ഷ വിഭാഗങ്ങളിലെയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിലെയും യുവജനങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കും നൈപുണ്യ വികസനവും തൊഴിൽ സാധ്യതകളും ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ ഭാഗമായി ആരംഭിക്കുവാനിരിക്കുന്ന പരിശീലന കോഴ്സുകൾ പരമ്പരാഗത കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ വ്യവസായ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ആധുനിക കോഴ്സുകളാണ്. മാർക്കറ്റിംഗ് മാനേജർ, ഇ-കൊമേഴ്സ്, പ്രോസസ് ഇൻസ്ട്രുമെന്റ് ടെക്നീഷ്യൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, സപ്ലൈ ചെയിൻ ആൻഡ് ലോജിസ്റ്റിക് അനലിസ്റ്റ്, എസൻഷ്യൽസ് ഓഫ് VLSI ഡിസൈൻ എന്നീ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് പുതിയ തലമുറ തൊഴിൽ മേഖലകളിലേക്ക് പ്രവേശിക്കാനുള്ള മികച്ച അവസരങ്ങളായി മാറും. വിവിധ ബാച്ചുകളിലായി ആകെ 1100 വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുവാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഓരോ ബാച്ചിനും 30 വിദ്യാർത്ഥികൾ വീതം ഉണ്ടായിരിക്കുമെന്നും ഒരേ സമയം പാരലൽ ബാച്ചുകൾ നടത്തുന്നതിനുമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. കോഴിക്കോടിനൊപ്പം മലപ്പുറം, വയനാട് തുടങ്ങിയ സമീപ ജില്ലകളിലെ യുവജനങ്ങൾക്കും പദ്ധതിയുടെ ഗുണഫലങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശീലന പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് സൗകര്യപ്രദമായി പങ്കെടുക്കുന്നതിനായി റെഗുലർ ബാച്ചുകൾക്കും ഈവനിംഗ് ബാച്ചുകൾക്കും അവസരമൊരുക്കിയിട്ടുണ്ട്. ഈ ക്ലാസുകളും ക്യാമ്പസിനുള്ളിൽ പൂർണ്ണമായി ഓഫ്ലൈൻ രീതിയിലായിരിക്കും നടത്തുക. കൂടാതെ കോഴ്സിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രതിമാസ സ്റ്റൈപ്പൻഡ് നൽകുന്നതാണ് മറ്റൊരു പ്രധാന പ്രത്യേകത.
0: നാളെ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ ആചരിക്കുകയാണ്. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളുടെയും അടിത്തറ ജൈവ വൈവിധ്യമാണ്. എന്നാൽ ലോകമെമ്പാടും വലിയ തോതിൽ ജൈവ വൈവിധ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോള ആഘാതത്തിന് പ്രാദേശികമായി പ്രവർത്തിക്കുക എന്നതാണ് ഈ വർഷത്തെ ജൈവ വൈവിധ്യ ദിനപ്രമേയം. മനുഷ്യന് എന്തെല്ലാം സാങ്കേതിക പുരോഗതികൾ ഉണ്ടായാലും വെള്ളം, ഭക്ഷണം, മരുന്നുകൾ, വസ്ത്രങ്ങൾ, ഇന്ധനം, പാർപ്പിടം, ഊർജം എന്നിവയ്ക്കായി നാം പൂർണ്ണ ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ആവാസ വ്യവസ്ഥയെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. നമ്മുടെ ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിൽ ജൈവ വൈവിധ്യ വാരാചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടു. ജൈവ വൈവിധ്യ വാരാചരണ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡോക്ടർ മഞ്ജു, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ ജില്ലാ കോർഡിനേറ്റർ.
2: ലോകമെമ്പാടും May 22 ജൈവ വൈവിധ്യ ദിനം കൊണ്ടാടുകയാണല്ലോ. കഴിഞ്ഞ ലോക ജൈവ വൈവിധ്യ ദിനം 2025 കോഴിക്കോട് ജില്ലയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു. കോഴിക്കോട് ജില്ലാ സ്പീഷീസുകളെ തിരഞ്ഞെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്ത വർഷമായിരുന്നു 2025 ലോക ജൈവ വൈവിധ്യ ദിനം. ഈ വർഷത്തെ ലോക ജൈവ വൈവിധ്യ ദിനപ്രമേയം ആക്ടിംഗ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്ട് എന്നുള്ളതാണ്. പ്രാദേശിക തലത്തിലെ ജൈവ വൈവിധ്യ പ്രവർത്തനങ്ങൾ എങ്ങനെ ആഗോള തലത്തിൽ സ്വാധീനിക്കാം എന്നുള്ളതാണ് ഈ വർഷത്തെ ചർച്ചാ വിഷയവും പ്രമേയവും എന്നുള്ളത്. കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട് ജൈവ വൈവിധ്യത്താൽ സമ്പന്നമായ പ്രദേശമാണ്. ദീർഘമായ കടൽ തീരവും നിരവധി പുഴകളും കുന്നുകളും വനപ്രദേശങ്ങളുമുള്ള കോഴിക്കോട് പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ജില്ലയാണ്. 41,386 ഹെക്ടർ വനമേഖലകളുള്ള ഒരു ജില്ല കൂടിയാണ് നമ്മുടേത്. സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ടൽ കാടുകൾ തൊട്ട് 2340 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വാവൽ മലയിലെ ചോല വനങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടും. ജില്ലയിലെ ജൈവ വൈവിധ്യത്തിന്റെ അടിസ്ഥാനം വൈവിധ്യങ്ങളാർന്ന ഈ ആവാസ വ്യവസ്ഥകളാണ്. തീരദേശവും കാവുകളും കണ്ണീർത്തടങ്ങളും ഈ തീരദേശ ആവാസ വ്യവസ്ഥയുമാണ് നമ്മൾ

0: ജൈവ വൈവിധ്യ സമ്പന്നത എന്ന് പറയുന്നത്. തീരെ ചെറിയ ഒരു പ്രാണിക്കും സസ്യത്തിനോ പോലും ഈ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ ക്രമപ്പെടുത്തുന്നതിൽ വലിയ പങ്കുണ്ട്. ഭൂമിയുടെ നിലനിൽപ്പിന്റെ തന്നെ അടിത്തറയും ഈ കാണുന്ന ജൈവ വൈവിധ്യങ്ങളാണ്. എല്ലാവർക്കും നല്ലൊരു ജൈവ വൈവിധ്യ ദിനം ആശംസിക്കുന്നു.
1: റബ്ബർ മേഖലയിലെ കർഷകർക്ക് സമാശ്വാസ പദ്ധതിയുമായി കൃഷിവകുപ്പ് ഒരുങ്ങിക്കഴിഞ്ഞു. ലോകബാങ്കിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത്. ഗവൺമെന്റിന്റെ ധനസഹായത്തിനായി പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ ലഭ്യമാവുന്ന സ്കീമിലേക്ക് റബ്ബർ കർഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഉത്പാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാനും ഉയർന്ന ഉൽപാദനക്ഷമത കൈവരിക്കാനും കഴിയുന്ന പുതിയ ഇനങ്ങളാണ് കേര പദ്ധതിയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് 30,000 ഹെക്ടർ വരെ പുതു നടീലിൻ ലക്ഷ്യം വയ്ക്കുന്ന പദ്ധതിയിൽ ഏകദേശം 50,000 റബ്ബർ കർഷകർക്ക് നേരിട്ട് ധനസഹായം ലഭ്യമാവും. ധനസഹായത്തോടൊപ്പം കേര പദ്ധതിയുടെ ഭാഗമായുള്ള ശാസ്ത്രീയ കൃഷി മുറകളും കാലാവസ്ഥാ അതിജീവന രീതികളും കേര കർഷകർക്ക് കൈമാറുന്നതാണ് പദ്ധതിയെക്കുറിച്ച് അഞ്ജിത് RS വ്യവസായ വാണിജ്യ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ.
2: കേരള സർക്കാർ കൃഷിവകുപ്പ് മുഖേന വേൾഡ് ബാങ്ക് ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേര. കേരളത്തിന്റെ കാർഷിക മേഖലയെ ആധുനികവൽക്കരിക്കാനും കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്നതിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള വിളകൾ, ആധുനിക ജലസേചന രീതികൾ, മണ്ണ് സംരക്ഷണം, വളപ്രയോഗം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ഈ പദ്ധതി കൃഷിയെ കൂടുതൽ സുസ്ഥിരവും വാണിജ്യപരവുമാക്കാൻ സഹായിക്കും. ആകെ 2,365 കോടി രൂപ ചെലവഴിക്കുന്ന ഈ പദ്ധതിയിൽ ഭക്ഷ്യ കാർഷിക മേഖലയുടെ മൂല്യവർദ്ധിത ശൃംഖലകൾ ശക്തിപ്പെടുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത വൃക്ഷവിളകളായ റബ്ബർ, ഏലം, കാപ്പി എന്നിവയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായി ഉൽപാദനക്ഷമത കുറഞ്ഞ പഴക്കമുള്ള മരങ്ങൾ പുനർനടീൽ വഴി മാറ്റിസ്ഥാപിക്കുന്നതിനായി കർഷകർക്ക് ധനസഹായം നൽകുന്നു. ഇതിൽ റബ്ബർ സംസ്ഥാന വ്യാപകമായും ഏലം ഇടുക്കി ജില്ലയിലും റോബസ്റ്റ കാപ്പി വയനാട് ജില്ലയിലുമാണ് നടപ്പിലാക്കുന്നത്. റബ്ബർ പുനർനടീലിനായി 1 ഹെക്ടറിന് 75,000 രൂപ വരെ ഗ്രാന്റ് ലഭിക്കും. പരമാവധി ഒരു കർഷകന് 2 ഹെക്ടർ വരെ ആനുകൂല്യം ലഭിക്കും. ഇതിനായി kera.plantation.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്യുന്ന കർഷകരെ സാങ്കേതിക മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനായി ട്രെയിനിങ്ങിനായി ക്ഷണിക്കുകയും അതിനുശേഷം അവർക്ക് റീപ്ലാന്റേഷനായി അപേക്ഷ നൽകുകയും ചെയ്യാവുന്നതാണ്. അംഗീകൃത നഴ്സറികളിൽ നിന്ന് വാങ്ങിയ കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളായിരിക്കും കർഷകർ നടേണ്ടത്. ശാസ്ത്രീയമായ കൃഷിരീതികൾ കർഷകരെ പരിശീലിപ്പിക്കുന്നതിനായി റബ്ബർ ബോർഡിന്റെ സഹായത്തോടുകൂടി കേരയുടെ ഫീൽഡ് ഓഫീസർമാർ കർഷകർക്ക് എല്ലാവിധ കൈത്താങ്ങ സഹായങ്ങളും ചെയ്തു നൽകുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ ഏലത്തിന് 1,00,000 രൂപയും കാപ്പിക്ക് 1,10,000 രൂപയും റീപ്ലാന്റേഷൻ ധനസഹായം ലഭ്യമാകുന്നതാണ്. റബ്ബർ പുനരുജ്ജീവനത്തിനായി ആകെ 250 കോടി രൂപയും ഏലം പുനരുജ്ജീവനത്തിനായി 50 കോടി രൂപയും കാപ്പിയുടെ പുനരുജ്ജീവനത്തിനായി 25 കോടി രൂപയും ഈ പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കേരയുടെ വെബ്സൈറ്റിലോ കേര പ്ലാന്റേഷന്റെ പോർട്ടലിലോ സന്ദർശിക്കാവുന്നതാണ്.
1: പദ്ധതിയെ സ്വാഗതം ചെയ്ത് റബ്ബർ കർഷകൻ സജീവൻ അണയലക്കുന്നത്.
3: ഞാൻ ചെറിയൊരു റബ്ബർ കർഷകനാണ്. എനിക്കൊരു 500 റബ്ബർ വരെ ഉണ്ട്. ഞാൻ റബ്ബർ വെച്ചിട്ട് 15 വർഷത്തിനടുത്തായി. ഉൽപാദനം വളരെ കുറവാണ്. പുതിയ തൈ വളർത്താൻ കൃഷി വകുപ്പിന്റെ കേര പദ്ധതി വളരെ സഹായകരമാവും. എല്ലാ ആനുകൂല്യങ്ങളും സബ്സിഡിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് വലിയ ഗുണമാണ്. ഈ പദ്ധതി പ്രകാരം പഴയത് മുറിച്ചു ഒഴിവാക്കി പുതിയ ഉൽപാദനക്ഷമത കൂടിയ തൈകൾ വെക്കാൻ കഴിയുകയാണെങ്കിൽ വലിയ കാര്യമാണ്. അതിന് ഈ കേര പദ്ധതിയിലൂടെ കിട്ടുന്ന 1ാം വർഷം 55,000, 2ാം വർഷം 30,000 രൂപയും കിട്ടുന്നത് വലിയ കാര്യമാണ്. ഏതായാലും നല്ലൊരു പദ്ധതിയാണ്.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, തയ്യാറാക്കി അവതരിപ്പിച്ചത് നന്ദനൻ കക്കഞ്ചേരി. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഇതേ സമയം.
4: ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. ഭൂപടത്തിലില്ലാത്ത ഒരിടം എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം മോഹൻ സിതാരാം.

0: ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്. മഴക്കാലം രോഗാതുരതയുടെ കാലം കൂടിയാണ്. മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു കരുതൽ ഏറെ അത്യാവശ്യമാണ്. അതായത്, രോഗം വരാതെ ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ആയുർവേദത്തിൻ്റെയും അടിസ്ഥാന പ്രമാണം. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപും തുടക്കത്തിലും നമ്മൾ ചെയ്യേണ്ട മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ പ്രതിപാദിക്കുന്നത്. മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
1: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. കടുത്ത വേനൽ കഴിഞ്ഞ് ഇടയ്ക്കുള്ള വേനൽ മഴയും വരാൻ പോകുന്ന മഴക്കാലവും തീർച്ചയായും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയമാണിപ്പോൾ. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ സംരക്ഷണവും വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ആയുർവേദത്തിൽ. ഋതുചര്യയും ഋതുക്കളുടെ ഇടയിൽ വരുന്ന ഋതുസന്ധികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേനൽ മാറി മഴക്കാലം എത്തുന്നതിന് തൊട്ടു മുൻപുള്ള കാലം കുറച്ച് ജാഗ്രത വേണ്ട സമയമാണ്. ചിക്കൻഗുനിയ, ഡെങ്കു ഫീവർ, എലിപ്പനി തുടങ്ങിയ പകർച്ചപ്പനികൾ പൊതുജനാരോഗ്യത്തെ സാരമായി ബാധിച്ച കാലം മുതൽക്കാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തെയും ആരോഗ്യ സംരക്ഷണത്തെയും ഒക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണാൻ തുടങ്ങിയത് എന്ന് പറയാം. മഴക്കാലം പൊതുവെ മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി കുറയുകയും രോഗാതുരത കൂടുകയും ചെയ്യുന്ന കാലമാണ്. രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക്, അതായത് രോഗാണുക്കളുടെ വളർച്ചയും വ്യാപനവുമൊക്കെ കൂടുന്ന കാലമാണ്. ആയതിനാൽ മഴക്കാലത്തിന് മുന്നേ തന്നെ കൊതുകുജന്യ രോഗങ്ങൾ, എലി, വവ്വാൽ തുടങ്ങിയ ജന്തുജന്യ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ ഇവയൊക്കെ വരാനുള്ള സാധ്യത മുന്നേ കണ്ടു വേണം പ്രവർത്തിക്കുവാൻ. ഏറ്റവും പ്രധാനം മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ്. മഴ ശക്തമാകുന്നതിന് മുന്നേ തന്നെ മഴവെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്നതിനും ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുന്നതിനും വേണ്ട ശ്രദ്ധ വേണം. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്തരീക്ഷത്തില് വായു, ജലം, ഭൂമി ഇവയെല്ലാം ഒരുപോലെ രോഗകാരകമാകാൻ സാധ്യതയുള്ള കാലമാണ് വരുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത്. ചെറിയ അശ്രദ്ധ കൂടി വലിയ രോഗാവസ്ഥയ്ക്ക് വഴിതെളിക്കാം. പ്രധാനമായും വീടിനും സ്ഥാപനങ്ങൾക്കും ചുറ്റും കാണുന്ന ചിരട്ട, പാത്രങ്ങൾ, ടയറുകൾ മുതലായവയിൽ മഴവെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. ടെറസ്, സൺഷെയ്ഡ് എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ പതിവായി നീക്കം ചെയ്യുകയും ശരിയായി സംസ്കരിക്കുകയും വേണം. സ്ഥിരമായി ഉപയോഗിക്കാത്ത ക്ലോസറ്റുകൾ അടച്ചു വയ്ക്കുക. കക്കൂസ്, വിൻപൈപ്പ് കൊതുക് കടക്കാത്ത വിധം സംരക്ഷിക്കുക. ഫ്രിഡ്ജ്, കൂളർ, ചെടിച്ചട്ടികൾ മുതലായവയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുകയും വേണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാവുന്നതാണ്. വീടിനും കെട്ടിടങ്ങൾക്കും ചുറ്റുമുള്ള പാഴ്ചെടികൾ, കാടുകൾ ഇവ വെട്ടിത്തെളിക്കേണ്ടതാണ്. കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുക. കിണറിന് ചുറ്റും മലിനജലം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കണം. കുടിവെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ അടച്ചു സൂക്ഷിക്കണം. മണിപ്ലാന്റ് പോലുള്ള ചെടികൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതിന് പകരം മണ്ണിൽ കുഴിച്ചു വയ്ക്കുക. വെള്ളത്തിലാണ് എങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ വെള്ളം മാറ്റുവാൻ ശ്രദ്ധിക്കുക. കുടിവെള്ളം ശേഖരിക്കുന്ന പാത്രത്തിന്റെ ഉൾഭാഗം ആഴ്ചയിൽ ഒരിക്കൽ കഴുകുക. മരക്കുറ്റികളിലും മരപ്പൊത്തുകളിലും മണ്ണ് നിറയ്ക്കുക. അതുപോലെ മലിനജലത്തിൽ ജോലി ചെയ്യുന്നവരും കൃത്യമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കണം. മണ്ണിൽ ജോലി ചെയ്യുന്നവർ, കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർ, പ്രത്യേകിച്ചും തൊഴുത്ത്, കൂട് ഇവ വൃത്തിയാക്കുമ്പോൾ, ഭക്ഷണം നൽകുമ്പോൾ, അവയെ കുളിക്കുമ്പോൾ ഒക്കെ ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിലുള്ള മുറിവുകൾ, കണ്ണ്, മൂക്ക്, വായ എന്നിവയിലെ ശ്ലേഷ്മ സ്ഥലങ്ങൾ ഇവ വഴിയാണ് രോഗാണു ഉള്ളിൽ കടക്കുന്നത്. ആയതിനാൽ മുറിവുകൾ, കാലിൽ വിള്ളൽ ഒക്കെ ഉള്ളവർ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുക. കയ്യുറകളും കാലുറകളും ഉപയോഗിക്കേണ്ടതാണ്. ഉണങ്ങാത്ത മുറിവുകൾ ഉള്ളവർ കൃത്യമായ ചികിത്സയും കൈകളുടെ ശുചിത്വവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശൗചകാര്യങ്ങൾക്ക് ശേഷവും ഭക്ഷണത്തിന് മുന്നേ മറ്റു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്ന രീതിയിൽ വൃത്തിയായി കഴുകുക. ഇതുപോലെ കൊതുകു നിയന്ത്രണത്തിനും അതുപോലെ മറ്റ് ജന്തുജാലങ്ങളുടെ മാലിന്യങ്ങളിൽ സംസർഗം വരാതിരിക്കുവാനും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് അത്തരം

രോഗങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ്. കൊതുക് നിയന്ത്രണത്തിനായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പുകയില കഷായം, സോപ്പ് ലായനി, വേപ്പെണ്ണ ഇവ 5:3:1 എന്ന അനുപാതത്തിൽ നന്നായി യോജിപ്പിച്ചൊഴിക്കുക. കടുക്, മഞ്ഞൾ, കുന്തിരിക്കം, വെളുത്തുള്ളി എന്നിവ വേപ്പെണ്ണയുമായി ചേർത്ത് പുകയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. തുളസിയോ തുമ്പയോ അല്പം ചതച്ച് വീടിനു സമീപം തൂക്കിയിടാം. പുൽത്തൈലം, യൂക്കാലിപ്റ്റസ് ഓയിൽ, കർപ്പൂര തൈലം തുടങ്ങിയവ കൊതുക് ഇരിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങളിൽ തുടയ്ക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. കൊതുക് തിരി, മറ്റ് രാസവസ്തുക്കൾ അടങ്ങിയ ലേപനങ്ങൾ പരമാവധി കുറച്ച് പ്രകൃതിദത്ത മാർഗങ്ങൾ അവലംബിക്കുക. സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അപരാജിത ധൂമം അന്തരീക്ഷത്തിന്റെ ഈർപ്പം കുറയ്ക്കുന്നതിനും അന്തരീക്ഷത്തിലെ വൈറൽ ലോഡ് കുറയ്ക്കുന്നതിനും സഹായകമാണ്. കൊതുകിന്റെ സാന്ദ്രത കുറയ്ക്കാനും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ജനസാന്ദ്രതയുള്ള ഇടങ്ങളിലും കൊതുക് സാധ്യത ഉള്ള പ്രദേശങ്ങളിലും എല്ലാ വീടുകളിലും ഒരേ സമയം ഇതുപയോഗിച്ച് പുകയ്ക്കുന്നതാണ് ഉത്തമം. പരിസര ശുചിത്വത്തിനോടൊപ്പം തന്നെ വ്യക്തി ശുചിത്വവും വ്യക്തികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ശക്തമായ മഴ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിൽ ജീവിതചര്യകൾ മാറ്റുക. രോഗപ്രതിരോധ ശേഷി എന്നത് ഒരൊറ്റമൂലി കൊണ്ടോ മഞ്ഞളോ വെളുത്തുള്ളിയോ കൂടുതൽ കഴിച്ചതുകൊണ്ടോ കിട്ടുന്നതല്ല. അന്തരീക്ഷത്തിൽ ഈർപ്പാംശമുള്ളപ്പോൾ രോഗാണുക്കളുടെ, അതായത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗാണുക്കളുടെ വളർച്ച കൂടുന്നു. അവ പരത്തുന്ന രോഗവാഹകർക്കും അനുകൂലമായ ഒരു കാലാവസ്ഥയാണിത്. ഇവയൊക്കെ എത്ര ശക്തമായിരുന്നാലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമാണ് എങ്കിൽ ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ നേടാം. എന്നാൽ ഇന്നത്തെ മാറിയ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഒക്കെ കാരണം മനുഷ്യരുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. സമയക്കുറവ്, ജനസാന്ദ്രത കൂടിയത്, അന്യരാജ്യങ്ങളിൽ നിന്നും ആളുകളുടെ വരവ്, യാത്രകൾ കൂടിയതൊക്കെ രോഗസംക്രമണത്തിന്റെ നിരക്കും കൂട്ടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ജീവിതചര്യകളിലും ഭക്ഷണ രീതിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. നാം കഴിക്കുന്ന ഭക്ഷണം, ഉറക്കം, വ്യായാമം, മാനസികാരോഗ്യം, നമ്മുടെ ശീലങ്ങൾ, ഇവയൊക്കെയാണ് രോഗപ്രതിരോധ ശേഷിയുടെ സൂചകങ്ങൾ. ആയതിനാൽ വരാൻ പോകുന്ന മഴക്കാലത്തെ മുന്നിൽ കണ്ട് നമുക്ക് ഇവയിലൊക്കെ ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ രോഗപ്രതിരോധ ശേഷിയെ കൃത്യമാക്കുവാൻ സാധിക്കും. ആയുർവേദം ഒരു വ്യക്തിഗത ആരോഗ്യ ശാസ്ത്രമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷിയൊക്കെ അയാളുടെ അഗ്നിബലം അഥവാ ചയാപചയ പ്രക്രിയയുടെ തോത്, അതായത് മെറ്റബോളിക് സ്റ്റാറ്റസ്, ഗട്ട് ഹെൽത്ത് ഇവയൊക്കെ അനുസരിച്ച് വ്യത്യസ്തമാണ്. മഴക്കാലത്ത് ഒരു വ്യക്തിയുടെ അഗ്നിബലം സാധാരണയായി കുറയുന്നു, പക്ഷേ വിശപ്പ് കൂടുകയും ചെയ്യുന്നു. അത് ഏത് പ്രായക്കാരിലും ബാധകമാണ്. ദഹനശക്തി കൃത്യമല്ല എങ്കിൽ ആയതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം ശീലിക്കേണ്ടതാണ്. മഴക്കാലത്തിന് മുന്നേ തന്നെ രോഗപ്രതിരോധ സംവിധാനം ശക്തമാക്കുന്ന രീതിയിലുള്ള ആഹാരശീലങ്ങളും ചര്യകളും ശീലിക്കേണ്ടതാണ്. പ്രതികൂലമായ കാലാവസ്ഥയിൽ രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക് ബലം കൂടുന്നു. ദഹിക്കാൻ എളുപ്പമുള്ളതും പുളിരസം, ആവശ്യത്തിന് ഉപ്പ്, അല്പം എണ്ണമയമുള്ള ആഹാരം ചൂടോടുകൂടി കഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ചെറുപയറ്, ഉലുവ, മുതിര, ഗോതമ്പ്, റവ ഇവ കൊണ്ടുള്ള ആഹാരം ഉപയോഗിക്കാവുന്നതാണ്. വഴുതണിങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, തക്കാളി എന്നീ പച്ചക്കറികൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. മുന്തിരി, മാതളം എന്നീ പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. തേൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിന് സഹായിക്കുന്നു. പയറ്, മാംസം ഇവ കൊണ്ടുള്ള സൂപ്പും ഉപയോഗിക്കാവുന്നതാണ്. മാംസാഹാരം നന്നായി വേവിച്ചു മാത്രം ഉപയോഗിക്കുക. ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി പോലുള്ള ആഹാരം ഒരു നേരത്തെ ആഹാരമായി ഉപയോഗിക്കാവുന്നതാണ്. ആശാളി, പഞ്ചകോല ചൂർണവും കഞ്ഞിയിൽ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയും ദഹനശക്തിയും കൃത്യമാക്കുന്നതിന് സഹായകമാണ്. മഴക്കാലത്ത് വിശപ്പ് കൂടിയിരിക്കുമെങ്കിലും ദഹനശേഷി ശക്തമാകണമെന്നില്ല. ആയതിനാൽ ഓരോരുത്തരുടെയും ദഹനശക്തി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വരുന്ന അലർജി പോലുള്ള കണ്ടീഷൻസ് ഒഴിവാക്കുന്നതിന് ദശമൂല കടുത്രയം കഷായത്തിൽ കരിപ്പെട്ടി ചേർത്ത് വൈകുന്നേരത്തെ ചായയ്ക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും. ഇന്നത്തെ കാലത്ത് അമിത വ്യായാമം ചെയ്യുന്നവരും വ്യായാമം ചെയ്യാത്തവരുമാണ് കൂടുതൽ. അവനവന്റെ ബലത്തിന്റെ പകുതി മാത്രം ഉപയോഗിച്ച് വ്യായാമം ചെയ്യുക നടത്തം ശീലമാക്കാവുന്നതാണ്. മഴയിൽ പുറത്ത് നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിലെ ജോലികൾ ആയതിനനുസരിച്ച് ക്രമീകരിക്കുക. ശ്രദ്ധിക്കേണ്ടത് തളർന്ന് അവശരാകുന്നത്

0: വ്യായാമം ചെയ്യരുത്. സർക്കാർ ആയുർവേദ ആശുപത്രികൾ വഴി യോഗ ക്ലബുകളും യോഗ പരിശീലനവും ലഭ്യമാണ്. ആയതിന്റെ പ്രയോജനം ലഭ്യമാക്കുന്നതും നല്ലൊരു വ്യായാമ മുറയാണ്. ജീവിതശൈലി രോഗമുള്ളവരും ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. ആയതിനാൽ അവരുടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, ഔഷധം ഇവയിലും ശ്രദ്ധ വേണം. ഉപ്പ്, പഞ്ചസാര ഇവയുടെ ഉപയോഗം ക്രമപ്പെടുത്തുക. 6 മുതൽ 7 മണിക്കൂർ വരെയും ഉറക്കം ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റ് പകർച്ചവ്യാധികൾ ഉണ്ടായാൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രമേഹത്തിന്റെയും രക്താതിമർദ്ദത്തിന്റെയും അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും സ്ഥിരം ഔഷധം ഉപയോഗിക്കുന്നവർ അതിന്റെ ഉപയോഗം ക്രമപ്പെടുത്തേണ്ടതാണ്. ഒരിക്കലും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഔഷധം നിർത്തി സ്വയം ചികിത്സ ചെയ്യരുത്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കൂട്ടരാണ് കുട്ടികളും വൃദ്ധജനങ്ങളും. മഴക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ സജ്ജരാകുന്ന കുട്ടികൾ അവരുടെ ശുചിത്വ കാര്യങ്ങളിലും ആഹാരത്തിലും വ്യായാമത്തിലും ഉറക്കത്തിലും ശ്രദ്ധ വേണം. അതുപോലെ വൃദ്ധജനങ്ങൾ പൊതുവെ മഴക്കാലത്ത് മടി പിടിച്ചിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ വ്യായാമക്കുറവ് മൂലവും മറ്റ് രോഗാവസ്ഥ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഉറക്ക ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും അവരുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ സാധാരണ പേശിവേദന, സന്ധിവേദന, ത്വക്ക് രോഗങ്ങളൊക്കെയും ഈ കാലത്ത് വരാൻ സാധ്യതയുണ്ട്. വ്യക്തിശുചിത്വത്തിലും പരിസര ശുചിത്വത്തിലും കൃത്യമായ പ്രാധാന്യം നൽകിയും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും ഉറക്കവും വ്യായാമവും ശീലമാക്കിയാൽ ഇനി വരാൻ പോകുന്ന മഴക്കാലത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണം സാധ്യമാക്കാവുന്നതാണ്. വ്യക്തിഗത ആരോഗ്യ ശുചിത്വ ശീലങ്ങളിലും പരിസര ശുചിത്വ ശീലങ്ങളിലും വേണ്ട പ്രാധാന്യം നൽകി മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ മഴക്കാലം രോഗങ്ങളുടെ കാലമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സ്വയം ചികിത്സ ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്ന് ലഭ്യമാക്കുക. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം കൃത്യമായി ശീലിക്കുകയും വേണം. അവനവന്റെ ആരോഗ്യം അവനവന്റെ ഉത്തരവാദിത്വമാണ്, ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്നുകൂടി മുന്നിൽ കണ്ട് ചര്യകൾ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യകരമായ ഒരു മഴക്കാലം നമുക്ക് സാധ്യമാകുന്നതാണ്.
1: മഴക്കാലപൂർവ്വ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്നറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രോൾ അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: ആകാശവാണി, ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
6: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പുതുതായി തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് സഭയിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ ഗവർണർക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോട്ടം സ്പീക്കർ ജി സുധാകരന്റെ മുൻപാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പേരിലെ അക്ഷരമാല ക്രമത്തിലാണ് അംഗങ്ങൾ സത്യവാചകം ചൊല്ലുന്നത്. ഇതനുസരിച്ച് മുസ്ലിം ലീഗിലെ VE അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യവാചകം ചൊല്ലിയത്. AKM അഷ്റഫ് കന്നഡയിലും ഫൈസൽ ബാബു ഇംഗ്ലീഷിലും സത്യവാചകം ചൊല്ലി. നാളെ രാവിലെ 9 സ്പീക്കർ തിരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് 29th തീയതിയാവും സഭ ചേരുക. June 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിന് മേൽ ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടത്തും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം

അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷനാകും. എറണാകുളം തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധി പ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിൽ കലാശത്തിനെ തുടർന്നാണ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭ ഇന്ന് വികസിപ്പിക്കും. May 4 തിരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ്, ഇടതുപക്ഷ കക്ഷികൾ തുടങ്ങിയവരുടെ പിന്തുണയോടെയാണ് TVK ഗവൺമെന്റ് രൂപീകരിച്ചത്. നിലവിൽ ഒഴിഞ്ഞുകിടക്കുന്ന കൃഷി, വനം, റവന്യൂ തുടങ്ങിയ പ്രധാന വകുപ്പുകളിലേക്കാണ് ഇന്ന് പുതിയ മന്ത്രിമാരെ നിയമിക്കുന്നത്. 2 കോൺഗ്രസ് MLA കൂടി മന്ത്രിമാരായി ചുമതലയേൽക്കുന്നതോടെ നീണ്ട 59 വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസ് തമിഴ്നാട് മന്ത്രിസഭയുടെ ഭാഗമാകും എന്ന സവിശേഷത കൂടിയുണ്ട്. അതേസമയം വിജയ് ഗവൺമെന്റിന് പുറത്തുനിന്ന് പിന്തുണ നൽകുന്ന ഇടതുപക്ഷ പാർട്ടികൾ മന്ത്രിസഭയിൽ ചേരില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമബംഗാളിൽ South 24 പർഗാനാസ് ജില്ലയിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തുടങ്ങി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി ബാലറ്റിലുണ്ട്. BJP സ്ഥാനാർത്ഥി ദീപാംശു പാണ്ഡെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. അബ്ദുൾ റസാഖ് മുല്ലയും CPIM സ്ഥാനാർത്ഥി ശംഭുനാഥ് കുർമിയുമാണ്. 285 പോളിംഗ് സ്റ്റേഷനുകളിലും വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മണ്ഡലത്തിൽ ആകെ 236,000 വോട്ടർമാരുണ്ട്. 5 രാജ്യങ്ങളിലെ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. കാർഷിക മേഖല, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ നഴ്സുമാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാറുന്നതിന് നടപടികൾ എളുപ്പമാക്കുന്ന സുപ്രധാന കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിന് നിർണായക ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡിസൈനിങ്ങിലും കൃത്യതയിലും ഇറ്റലി ലോക പ്രശസ്തമാണെന്നും വിപുലമായ ശേഷി, പ്രതിഭ, താങ്ങാവുന്ന നവീകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാംസ്കാരിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു പുരാതന നാഗരികതകൾ തമ്മിലെ ആശയവിനിമയം ശക്തമാക്കുന്നതിനുമായി 2027 ഇറ്റലി ഇന്ത്യ സാംസ്കാര ടൂറിസം വർഷമായി ആഘോഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരസ്പരധാരണ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക നയതന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സംരംഭം സഹായിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന ഇബോള വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ പൂർണ്ണ സജ്ജമാകാൻ 9 വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഇബോളയുടെ ബുന്തിബുഗ്യോ എന്ന പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ വൈറസ് വകഭേദത്തിനെതിരെ സാധ്യതാ പട്ടികയിലെ 2 വാക്സിനുകൾ വികസിപ്പിച്ചു വരികയാണെന്നും എന്നാൽ ഇവയൊന്നും ഇതുവരെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശകനായ ഡോക്ടർ വാസിമൂർത്തി അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6th പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE തീവ്രവാദികളുടെ ചാവീർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദരാഞ്ജലികൾ അർപ്പിച്ചു. സാമൂഹിക മാധ്യമക്കുറിപ്പിലാണ് അദ്ദേഹം ആദരാഞ്ജലി നേർന്നത്. രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്കാഗാന്ധി MP തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തുടനീളം 10,00,000 ആളുകൾ പ്രത്യാശയും അഭിലാഷവും പ്രചോദിപ്പിച്ച ഇന്ത്യയുടെ അസാധാരണ പുത്രനാണ് രാജീവ് ഗാന്ധിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആദരിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തി. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല

ചെന്നിത്തല, മുൻ കെ പി സി സി പ്രസിഡന്റുമാർ, കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാർ, മന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, കെ പി സി സി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട് ഡി സി സി ഓഫീസിൽ അല്പസമയത്തിനകം അനുസ്മരണ പരിപാടി നടത്തും. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ നേതാക്കളും പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ വി പി എസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. എസ് പി സി ദേശീയ തലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും

സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. SPC ദേശീയ തലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് 6 ദിവസത്തെ വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25 പരേഡോടെ ക്യാമ്പ് സമാപിക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. യാന്ത്രികക്ഷമത, സുരക്ഷാ സംവിധാനം, ബ്രേക്ക് സംവിധാനം, തീകെടുത്താൻ സൗകര്യം, സീറ്റിംഗ്, GPS, വേഗനിയന്ത്രണ സംവിധാനം തുടങ്ങിയവയെല്ലാം പരിശോധിക്കും. പരിശോധനാ ദിവസങ്ങളിൽ ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കും റോഡ് സുരക്ഷാ പരിശീലനവും ഉണ്ടാകും. ജീവനക്കാർ പരിശീലന ക്ലാസിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് എല്ലാ സ്കൂൾ അധികൃതരും ഉറപ്പുവരുത്തുന്നതാണെന്ന് RTO അറിയിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ അമ്മത്തൊട്ടിലിൽ പുതിയ കുരുന്നെത്തി. 7 ദിവസം പ്രായമായ ആൺകുഞ്ഞിനെയാണ് ലഭിച്ചത്. കുഞ്ഞിന് നീൽ എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി GL അരുൺഗോപി അറിയിച്ചു. പൂർണ്ണ ആരോഗ്യവാനായ കുരുന്ന് ആശുപത്രിയിൽ സംരക്ഷണത്തിലാണ്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷത്തെ നേരിടാൻ എറണാകുളം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. DDMA അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. ജില്ലയിലെ ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശങ്ങളായ വെങ്ങോല, അയ്യമ്പുഴ, കുട്ടമ്പുഴ തുടങ്ങിയ മേഖലകളിലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ ഓഫീസർമാർ, താലൂക്ക് ഓഫീസർമാർ, പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരുടെ അടിയന്തര യോഗം തിങ്കളാഴ്ച ചേരുമെന്നും കലക്ടർ പറഞ്ഞു. കണ്ണൂർ വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 3 നിരത്ത് കൃഷ്ണൻ പീടികയിൽ അടിപിടി കേസിൽ പോലീസ് നിരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രതികളെയും അവരെ രക്ഷപ്പെടാൻ സഹായിച്ചവരെയും അറസ്റ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ പോലീസ് നിരീക്ഷണത്തിലിരിക്കെ രക്ഷപ്പെട്ട MK അമൽ, PP ജിനേഷ് എന്നിവരെയും പ്രതികൾക്ക് രക്ഷപ്പെടാൻ സൗകര്യം ചെയ്ത സായന്ത്, സനത് കുമാർ, അഭിഷേക്, നിവേദ് എന്നിവരെയുമാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈകാര്യം ചെയ്തുവന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറിയവർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. പ്രസിഡന്റ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തിയുടെ 2ാം ദിവസമായ ഇന്നലെ ഒരു കൊമ്പനാനയെ കാടുകയറ്റി. ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറച്ചിരുന്ന കൊമ്പനാനയാണ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. ദൌത്യം ഇന്ന് തുടരും. ഇന്നലെ അന്തരിച്ച പ്രമുഖ മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം ഉച്ചകഴിഞ്ഞ് 3:30 തിരുവനന്തപുരം തൃക്കണ്ണാപുരം വീട്ടുവളപ്പിൽ നടത്തും. മുഖ്യമന്ത്രി VD സതീശൻ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:42. 438.6 മീറ്ററിൽ 684 kHz പ്രഭാത പ്രക്ഷേപണം സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ

0: ഇനി അല്പസമയത്തിനകം 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. എവർഗ്രീൻ ഡിവൈസ് പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 സന്ദർശനം 40 ബില്യൺ ഡോളറിന്റെ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ്. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമ കമ്പനികളുമായി ചർച്ച നടത്തി. 36th രക്തസാക്ഷിത്വ ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം പുരോഗമിക്കുന്നു. പുതുതായി തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത്. പ്രോട്ടം സ്പീക്കർ ജി സുധാകരന് മുന്നിലാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ എ കെ

0: എം അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം എഫ് രാജ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം. മുഖ്യമന്ത്രി വി ഡി സതീശൻ 105-ാമതും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ 132-ാമതും ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖർ 83-ാമതുമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം ഇന്ത്യക്ക് ഏകദേശം $40 ബില്യൻ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. നിരവധി ആഗോള കമ്പനികൾ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരികയും വിപുലീകരണ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. സന്ദർശനവേളയിൽ സെമി കണ്ടക്ടർ, ലോജിസ്റ്റിക്സ്, അടിസ്ഥാന സൗകര്യം, സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ 50-ലധികം ബഹുരാഷ്ട്ര കമ്പനികളുടെ ചീഫ് എക്സിക്യൂട്ടീവുകളുമായും മുതിർന്ന പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം എന്നീ സാമൂഹിക മാധ്യമ പ്രതിനിധികളുമായും ഉന്നത സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. പ്രധാന പരീക്ഷകൾക്ക് മുന്നോടിയായി ടെലിഗ്രാം ചാനലുകളിലൂടെയും അജ്ഞാത ഓൺലൈൻ ഗ്രൂപ്പുകളിലൂടെയും വ്യാജ ചോദ്യപേപ്പറുകളും തെറ്റായ വിവരങ്ങളും പ്രചരിക്കുന്നത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്ക ഉണ്ടാക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഇത്തരം വ്യാജ ശൃംഖലകളെ കൃത്യമായി കണ്ടെത്തി ബ്ലോക്ക് ചെയ്യാനും ചാനലുകൾ നീക്കം ചെയ്യാനും അദ്ദേഹം കർശന നിർദ്ദേശം നൽകി. പരീക്ഷാ സംവിധാനത്തിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാൻ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായും നിയമപാലകരുമായും ചേർന്ന് പ്രവർത്തിക്കണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആവശ്യപ്പെട്ടു. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ശരീരത്തിൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. ഉപഭോക്താക്കൾക്കും സൗന്ദര്യവർദ്ധക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്കും സൗന്ദര്യവർദ്ധക ക്ലിനിക്കുകൾക്കും ഇതിന് അനുമതിയില്ലെന്ന് കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ മനുഷ്യ ശരീരത്തിൽ തേച്ചുപിടിപ്പിക്കാനോ ഒഴിക്കാനോ തളിക്കാനോ സ്പ്രേ ചെയ്യാനോ മാത്രമാണ് അനുമതിയെന്നും അധികൃതർ വ്യക്തമാക്കി. ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ രോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനയാണ് ഇന്ത്യ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. ജനീവയിൽ ലോക ആരോഗ്യ അസംബ്ലിയുടെ 79-ാം പതിപ്പിൽ ശ്വാസകോശ ആരോഗ്യ പരിശോധനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വീടുകൾ തോറും നടത്തുന്ന സർവേ, മൊബൈൽ സ്ക്രീനിംഗ്, കമ്മ്യൂണിറ്റി ക്യാമ്പയിൻ, അപകട സാധ്യതാ പ്രദേശങ്ങളിലെ കേന്ദ്രീകൃത ഡ്രൈവ് തുടങ്ങിയവയിലൂടെ ദുർബല ജനവിഭാഗങ്ങൾക്കിടയിൽ സജീവമായ രോഗം മുൻകൂട്ടി കണ്ടെത്താൻ രാജ്യത്തിന് കഴിഞ്ഞതായും അദ്ദേഹം വിശദീകരിച്ചു. ടിബിയും ശ്വാസകോശ രോഗങ്ങളും കണ്ടെത്തുന്നതിന് ഇന്ത്യ ആധുനിക പരിശോധനാ സംവിധാനം വികസിപ്പിച്ചിട്ടുണ്ടെന്നും ജെ പി നദ്ദ അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ദക്ഷിണ കൊറിയൻ മന്ത്രി കോൺ ഒയോളും സംയുക്തമായി ഇന്ത്യൻ യുദ്ധസ്മാരകം സോളിലെ ഇഞ്ചിങ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. കൊറിയൻ യുദ്ധത്തിന്റെ 75-ാം വാർഷികാനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് യുദ്ധസ്മാരകം നിർമ്മിച്ചത്. ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ദേശീയപാതകളുടെ ഗുണനിലവാര പരിപാലന പരിപാടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ദേശീയപാതകൾ ഉറപ്പാക്കുന്നതിനും യാത്രാ സൗകര്യവും കണക്ടിവിറ്റിയും ശക്തിപ്പെടുത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. കോൺഗ്രസിൽ നിന്ന് 2 പേരടക്കം 23 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി തമിഴ്നാട്ടിലെ സി ജോസഫ് വിജയ് മന്ത്രിസഭ വിപുലീകരിച്ചു. ഇതിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. ഇതോടെ തമിഴ്നാട് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം 32 ഉയർന്നു. ചെന്നൈയിലെ ലോക്ഭവനിൽ തമിഴ്നാട് ഗവർണറുടെ ചുമതല വഹിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതിയ മന്ത്രിമാർക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. നിയമസഭയിൽ വിശ്വാസവോട്ട് വിജയിച്ച് ഭൂരിപക്ഷം തെളിയിച്ചതിന് പിന്നാലെയാണ് ടി വി കെ ഗവൺമെന്റിന്റെ മന്ത്രിസഭാ വികസനം. പശ്ചിമബംഗാളിൽ സൗത്ത് 24 പർഗനാസ് ജില്ലയിലെ ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 2 സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേര് ഔദ്യോഗികമായി ബാലറ്റിൽ ഉണ്ട്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷനാകും. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തി. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ, കാസർകോട്, വയനാട് എന്നീ ജില്ലകളിലെ 2025 അധ്യയന വർഷം ചേർന്ന 17,343 വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിലെ വിദ്യാർത്ഥികൾ ഇതിൻ്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കൈമാറും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷി

ദിനം രാജ്യമെന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ ആറാമത് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരമ്പത്തൂരിൽ LTTE തീവ്രവാദികളുടെ ചാവേറാക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വരിച്ചത്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി MP തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് ആളുകളിൽ പ്രത്യാശയും അഭിലാഷവും പ്രചോദിപ്പിച്ച ഇന്ത്യയുടെ അസാധാരണ പുത്രനാണ് രാജീവ് ഗാന്ധിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തി. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റുമാർ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, മന്ത്രിമാർ, MPമാർ, MLA മാർ

രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയിൽ ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് ആളുകളിൽ പ്രത്യാശയും അഭിലാഷവും പ്രചോദിപ്പിച്ച ഇന്ത്യയുടെ അസാധാരണ പുത്രനാണ് രാജീവ് ഗാന്ധിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണവും നടത്തി. KPCC പ്രസിഡന്റും മന്ത്രിയുമായ സണ്ണി ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, മുൻ KPCC പ്രസിഡന്റുമാർ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ, മന്ത്രിമാർ, MPമാർ, MLA മാർ, KPCC ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കണ്ണൂർ ആറളം ഓപ്പറേഷൻ ഗജമുക്തിയുടെ 2-ാം ദിവസമായ ഇന്നലെ ഒരു കൊമ്പനാനയെ കാടുകയറ്റി. ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയാണ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. ദൗത്യം ഇന്നും തുടരുന്നു. പാർസലുകൾ അതിവേഗം എത്തിക്കുന്നതിന് കേരള പോസ്റ്റൽ സർക്കിളിൽ പുതുതായി ആരംഭിച്ച പിക് പോസ്റ്റ് എക്സ്പ്രസ് സേവനത്തിന് കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ ഔപചാരികമായി തുടക്കം കുറിച്ചു. തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്ന പാർസലുകൾ പിറ്റേ ദിവസം തന്നെ അതാത് പോസ്റ്റ് ഓഫീസുകളിൽ നിന്ന് പോസ്റ്റ്മാൻ്റെ സേവനമില്ലാതെ വിൻഡോ ഡെലിവറിയായി ലഭിക്കും. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 60-ാം സംസ്ഥാന സമ്മേളനം നാളെ കോഴിക്കോട്ട് തുടങ്ങും. റെയിൽവേ സ്റ്റേഷൻ സമീപം സുഹൃദീന്ദ്ര കലാമന്ദിറിൽ രാവിലെ സംസ്ഥാന സമിതി നേതൃയോഗം ആധ്യാത്മിക ആചാര്യൻ AKP നായർ ഉദ്ഘാടനം ചെയ്യും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68-ാമത് തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ May 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കേരള മാപ്പിളകലാ അക്കാദമി PH അബ്ദുള്ള മാസ്റ്റർ സ്മാരക മാനവ മൈത്രി പുരസ്കാരം സാഹിത്യകാരനും പ്രഭാഷകനും നിരൂപകനുമായ MN കാരശ്ശേരിക്ക് നൽകും. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം May 23 ശനിയാഴ്ച കോഴിക്കോട്ട് ഡോക്ടർ MK മുനീർ സമ്മാനിക്കുമെന്ന് അക്കാദമി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങ് തുടരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം $40 ബില്യൺ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെൻറ്. NEET UG പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാൻ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സാമൂഹിക മാധ്യമ കമ്പനികളുമായി ചർച്ച നടത്തി. 36-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: Please don't cry.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അഞ്ച് രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. UAE, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകും.

0: ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ ഒരു വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. June 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പ് ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29 വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണി വരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24 വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റ, ഗൂഗിൾ, ടെലഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. June 21 നടക്കാനിരിക്കുന്ന NEET UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. NEET UG പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള

0: രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: ഐ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 പോയിന്റ് ഇടിഞ്ഞ് 75,131-ലും നിഫ്റ്റി 21 പോയിന്റ് നഷ്ടത്തിൽ 23,626-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ജനീവയിൽ നടന്ന 79-ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

FM പ്രധാന വാർത്തകൾ. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം എന്നീ സാമൂഹിക മാധ്യമ പ്രതിനിധികളുമായും ഉന്നത സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ സുരക്ഷയും സുതാര്യതയും ഉറപ്പാക്കാനാണ് ചർച്ച നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഇന്ധന സംരക്ഷണ നടപടികൾക്ക് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് ഹൈക്കോടതിയിൽ തുടക്കമായി. നേരിട്ട് വാദം കേൾക്കലടക്കം പരമാവധി കുറച്ച് സാങ്കേതികമായ സംവിധാനങ്ങളിലേക്ക് കൂടുതൽ മാറുമെന്ന് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് ഹൈക്കോടതി രജിസ്ട്രാർ അറിയിച്ചു. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ ശരീരത്തിൽ ഇഞ്ചക്ഷൻ രൂപത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഉപഭോക്താക്കൾക്കും സൌന്ദര്യവർദ്ധക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകൾക്കും സൌന്ദര്യവർദ്ധക ക്ലിനിക്കുകൾക്കും ഇതിന് അനുമതിയില്ലെന്ന് കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചു. പുതുതായി തിരഞ്ഞെടുത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞതോടെയാണ് സമ്മേളനം അവസാനിച്ചത്. അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കാശ്മീരിലെ ഉദ്ധംപൂർ ജില്ലയിലെ വനിതാ താരങ്ങൾ 9 മെഡലുകൾ നേടി. ആയോധന കലയിൽ ജമ്മുകാശ്മീരിൽ നിന്ന് കൂടുതൽ പ്രതിഭാശാലികൾ മികവ് പുലർത്താൻ എത്തുന്നതിന്റെ ഉദാഹരണമായാണ് കായികലോകം മെഡൽ നേട്ടത്തെ വിലയിരുത്തുന്നത്. കേരള മാപ്പിളകലാ അക്കാദമി PH അബ്ദുള്ള മാസ്റ്റർ സ്മാരക മാനവ മൈത്രി പുരസ്കാരം

പ്രശസ്ത സാഹിത്യകാരൻ എം എൻ കാരശ്ശേരിക്ക് നൽകും. 10,001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം 23 ശനിയാഴ്ച കോഴിക്കോട് ഡോക്ടർ എം കെ മുനീർ സമ്മാനിക്കും. എബോള രോഗബാധിത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാർക്കായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസിന്റെ മാർഗനിർദ്ദേശം. യാത്രക്കാർ പനി, രക്തസ്രാവ ലക്ഷണം എന്നിവ എയർപോർട്ട് ഹെൽത്ത് ഡെസ്കിൽ റിപ്പോർട്ട് ചെയ്യണം. ഒക്ടേവ് മ്യൂസിക് ക്ലബ് ഏർപ്പെടുത്തിയ സി കെ പണിക്കർ സ്മാരക പുരസ്കാരം ഓട്ടംതുള്ളൽ കലാകാരൻ പയ്യന്നൂർ കൃഷ്ണൻകുട്ടിക്ക് നൽകും. ഈ മാസം 24 ചെറുവത്തൂരിൽ പുരസ്കാരം സമ്മാനിക്കും. എഫ് എം പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവം പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനോത്സവം പരിപാടിയിലേക്ക് ശ്രോതാക്കൾക്ക് ഇപ്പോൾ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0495236671474, മറ്റൊരു നമ്പർ 0495236671776, മൊബൈൽ നമ്പർ 9447444800. ഗാനോത്സവത്തിൽ ആദ്യ ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സംഗീതം നൽകി യശുദാസ് ആലപിച്ച ഗാനം, ചിത്രം കരുമാടിക്കുട്ടൻ.

ഗാനോത്സവത്തിൽ ഇനി ദിലീപ് കുമാർ മടവൂർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പച്ചവെളിച്ചം എന്ന ചിത്രത്തിനുവേണ്ടി എസ് ജാനകി ആലപിച്ചത്. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

ഗാനോത്സവത്തിൽ ഇനി കോട്ടൂരിൽ നിന്നും ഷീജ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം, പത്താം ഉദയം എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി പി ഭാസ്കരന്റെ വരികൾക്ക് കെ വി മഹാദേവൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം കക്ക. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചേന്നമംഗലത്തു നിന്നും രമണി

ഗാനോത്സവമാണ് പ്രിയ ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, നൌഷാദിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബേപ്പൂരിൽ നിന്ന് നിഷ.

ഇനി പൊയിൽക്കാവിൽ നിന്ന് രമ, സോനു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കൈതപ്രം ജോൺസൺ കൂട്ടുകെട്ടിൽ ചിത്ര ആലപിച്ചത്. ചിത്രം പിൻഗാമി.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കേൾക്കാം നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രാലപിച്ച ഗാനം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾ, രവി ബോംബെയുടെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടത് പറമ്പിൽ ബസാറിൽ നിന്നും ചിത്ര.

ഗാനോത്സവത്തിൽ അടുത്തതായി കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. പി സുശീല ആലപിച്ച ഗാനം ചിത്രം കരകാണാ കടൽ. ഈ ഗാനം ആവശ്യപ്പെട്ടത് ചേളന്നൂരിൽ നിന്നും ലീല.

ഗാനോത്സവത്തിൽ ഇനി വയലാർ രാമവർമ്മ, സലിൽ ചൗധരി കൂട്ടുകെട്ടിൽ യേശുദാസും പി ലീലയും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം ചെമ്മീൻ. ഈ ഗാനം ആവശ്യപ്പെട്ടത്

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിൽ ഇനി കടലമ്മ എന്ന ചിത്രത്തിനു വേണ്ടി എം രാജ ആലപിച്ച ഗാനം കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയിരിക്കുന്നു. ഈ ഗാനം ആവശ്യപ്പെട്ടത് ബേപ്പൂരിൽ നിന്ന് മോഹനൻ.

ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോത്സവം ഇവിടെ പൂർണ്ണമാകുന്നു.

0: Harish Parvathaniani said Pakistan's inhuman conduct reflects its attempts over decades to externalize internal failures through acts of violence within and beyond its border.
1: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: In IPL cricket, Gujarat Titans will take on Chennai Super Kings at the Narendra Modi Stadium in Ahmedabad this evening. The match is scheduled to begin at 7:30 p.m. Gujarat Titans have already secured a place in the playoffs, while Chennai Super Kings will be looking to strengthen their chances for the fourth spot in the points table. Meanwhile, Kolkata Knight Riders kept their playoff hopes alive with a 4-wicket victory over Mumbai Indians at the Eden Gardens in Kolkata last night. The Intermeteorological Department, IMD, has issued a red colour warning for heat wave to severe heat wave conditions over Uttar Pradesh, Madhya Pradesh and Vidarbh till tomorrow. An orange colour warning for heat wave conditions has been issued over Delhi, Haryana and Chandigarh. Heat wave conditions are also expected over Punjab, Bihar, Chhattisgarh, Andhra Pradesh, Himachal Pradesh, Odisha, Rajasthan, Telangana and Uttarakhand today. And now before we end the bulletin, the headlines once again. India and Italy agree to further develop India-Middle East-Europe economic corridor for deepening economic relations. Government prohibits use of cosmetic as injection by consumers, professionals and aesthetic clinics. Center issues health advisory for passengers arriving from or transiting through Ebola-affected countries. West Bengal government directs Vande Mataram compulsory as prayer song in all madrasas. Chief Minister C. Joseph Vijay-led cabinet in Tamil Nadu expanded to 32, including 4 women ministers. And in IPL cricket, Gujarat Titans to take on Chennai Super Kings in Ahmedabad this evening. And with that, we end the midday news.
2: Agashavani.
3: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 25-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
4: കൂട്ടുകാരൻ റസുമഹീന്റെ പാലുകാച്ചിനു പോയി മടങ്ങി വരുന്ന നിക്കോവിന്റെ മുറിയിൽ ദൂരെ നിന്നേ വെളിച്ചം കാണാം. ആരാണവിടെ സ്നേഹദീപം തെളിച്ച് വഴിക്കണ്ണുമായി കാത്തിരിക്കുന്നത്? റസ്കോൾനിക്കോവിന്റെ മൂക്കിൽ താൻ ചിന്തിയ ചോരമണം ചെകിടിച്ചിരിക്കുകയാണെന്ന് ആരറിയുന്നു? പട്ടിണി കിടന്ന് മകനെ പഠിക്കാൻ വിട്ട് അവനുടൻ പ്രൊഫസറാകുമെന്ന് സ്വപ്നം കാണുന്ന ഒരമ്മയുണ്ട് നിക്കോവിന്. കുടുംബത്തിൻ്റെ കടക്കണി പൊട്ടിക്കാൻ ഇഷ്ടമില്ലാത്തൊരഴകിയ രാവണൻ ലൂഷിനെന്നൊരാളെ കെട്ടാൻ വാക്കു പറഞ്ഞൊരു പെങ്ങളുണ്ട് അയാൾക്ക്. അഭിമാനിയും അവിവേകിയുമായ നിക്കോവ് പെങ്ങൾ ഡോണിയയുടെ ഭാവി വരൻ ലൂഷിനെ തലേന്ന് തന്നെ ആട്ടിപ്പുറത്താക്കിയത് വീട്ടുകാരറിഞ്ഞിട്ടില്ല. പീറ്റേഴ്സ്ബർഗിൽ പോലീസ് തേടുന്ന കൊലപാതകിയാണ് നിക്കോഫ്. പുറമേ കുടുംബത്തിൽ പൊട്ടാനൊരുങ്ങുന്ന ബോംബുകൾ, അകമേ അലകടലിരമ്പം പോലെ മനസ്സിൻ്റെ പിടിവലികൾ, കുറ്റവും ശിക്ഷയും തമ്മിൽ ബലാബലം.
5: നിക്കോ, നിന്റെ പരിപാടി എന്തായിരുന്നു? എന്തോ ഗൂഢമായ പദ്ധതികളുണ്ട്, ഞാൻ അറിയാത്തതായിട്ടല്ലേ? ഡേയ്, ഞാൻ സ്വല്പം മദ്യപിച്ചിട്ടുണ്ടേ.
6: ആ, അതെനിക്ക് മനസ്സിലായി. നീ സന്തോഷിക്കേണ്ട ദിവസമല്ലേ ഇന്ന്? സ്വന്തമായ ഒരു വീട്. ഞാനും സന്തോഷിക്കുന്നു. അതിന് കാരണം ഞാൻ നിന്നോട് തുറന്നു പറയാം.

0: ഞാനൊരു മരണശയ്യക്കടുത്തു നിന്നാണ് വരുന്നത്.
1: ആരുടെ? എവിടെ? എനിക്കറിയാമോ ആളിനെ?
0: ഇല്ല, നിനക്കറിയില്ല. മർമലഡോവ്, ഒരു സർക്കാർ ഗുമസ്തൻ. കുടിച്ച് പിമ്പിരിയായി കുതിരവണ്ടിക്ക് കുറുകെ ചാടിച്ചാവാൻ ശ്രമിച്ചു.
1: എന്നിട്ട്
0: അയാള് മരിച്ചു. അയാളുടെ വീട്ടുകാർക്ക് ഞാൻ എന്റെ കയ്യിരുന്ന പണം മുഴുവൻ കൊടുത്തു. ഞാൻ ആരെയെങ്കിലും കൊന്നിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ.
1: എന്തു പറ്റി? എന്താണ് നിനക്ക് പറ്റിയത്?
0: എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. എന്നാൽ അതല്ല കാര്യം. ഞാൻ വളരെ ദുഃഖിതനാണ്.
1: നോക്ക്, നിന്റെ കെട്ടിടം എത്തി.
0: നീ അങ്ങോട്ട് നോക്ക്.
1: എങ്ങോട്ട്? എന്താണ്?
0: നീ കാണുന്നില്ലേ, എന്റെ മുറിയിൽ വിളക്ക് കത്തിക്കിടക്കുന്നു.
1: അത് നസ്താസ്യ വന്നിരിക്കും.
0: അവള് വിളക്ക് കൊളുത്താറില്ലല്ലോ. പാവം, അവൾ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു.
1: എന്നിട്ടും നീ അതൊന്നും ശ്രദ്ധിക്കാതെ.
0: അട്ടെ, നിന്റെ പരിപാടി എന്താ?
1: ഞാനും വരുന്നു നിന്റെ മുറിയിലേക്ക്.
0: മുറി അടച്ചിരിക്കുന്നു, അകത്ത് ലൈറ്റും കിടക്കുന്നു. ആരാ? ഹലോ, ആരാ അകത്ത്?
1: കേട്ടില്ലേ, ആരാ അകത്തെന്ന്?
0: അകത്ത് ആരാണെന്ന്?
2: നിന്റെ തള്ള.
0: അയ്യോ, ഇന്നാണല്ലോ അമ്മയും സഹോദരിയും വരുമെന്ന് പറഞ്ഞിരുന്നത്.
1: അതുപോലെ നീ മറന്നോടാ.
2: എന്റെ മോനെ, നിനക്ക് എന്തു പറ്റിയടാ? ഇതെന്ത് കോല മോനെ, എന്റെ പൊന്നു മോനെ.

0: ഇപ്പോൾ നിങ്ങൾ സ്വന്തം താമസ സ്ഥലത്തേക്ക് പോകൂ. എന്റെ സുഹൃത്ത് റസുമിഹിൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും.
1: അപ്പൊ ശരി, നാളെ കാണാം. നാളെ നമുക്ക് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് സംസാരിക്കാം.
2: മോനെ, നിക്കോ, ഞങ്ങൾ ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ എത്തിയത്. വിചാരിച്ച സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. നീ എന്തു പറഞ്ഞാലും ഈ അവസ്ഥയിൽ ഞാൻ നിന്നെ വിട്ട് എവിടെയും പോവില്ല. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ താമസിക്കും നിന്നോടൊപ്പം.
0: എന്നെ സ്വൈര്യം കെടുത്താനാണോ ഭാവം? അമ്മേ, എന്നെ ഒറ്റയ്ക്ക് വിട്.
3: അമ്മേ, നിങ്ങൾ വയ്ക്കോളൂ, ഞാൻ ഇവിടെ നിന്നോളാം.
2: എന്റെ മനസ്സിലുള്ള നന്ദിയും കടപ്പാടും റസുമുഹിൻ നിന്നോട് എങ്ങനെ ഞാൻ അറിയിക്കും?
0: അതിന്റെ ആവശ്യമില്ല. എന്നെ കുറിച്ച് ഓർത്ത് ആരും വിഷമിക്കണ്ട. എനിക്ക് കാവലിന് ആരും വേണ്ട. എല്ലാവരും എല്ലാവരും പൊയ്ക്കോ, എല്ലാവരും പൊയ്ക്കോ.
1: അമ്മേ, നമ്മൾ ഇവിടെ നിന്ന് ചേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട. സമാധാനത്തോടെ കിടക്കട്ടെ, നമുക്ക് പോവാം.
2: മൂന്ന് വർഷമായി ഞാൻ എന്റെ മകനെ പിരിഞ്ഞിരിക്കുന്നു. ഇപ്പോ ഞാൻ അവനെ ശരിക്കൊന്ന് കണ്ടോട്ടെ മോനെ.
0: ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് കിടന്നോളാം. അമ്മേ, ഡോണിയെ ലൂഷിനെ കണ്ടിരുന്നോ?
2: ഇല്ല മോനെ, ഞങ്ങൾ എത്തിയ കാര്യം അയാൾക്കറിയാം. ലൂഷിൻ ഇന്ന് നിന്നെ കാണാനുള്ള കാരുണ്യം കാണിച്ചു എന്ന് ഞങ്ങൾ അറിഞ്ഞു.
0: ആ അതെ, അയാള് കാരുണ്യവാനാണ്. ഡോണിയ, ഞാൻ അയാളെ താഴേക്ക് വലിച്ചെറിയുമെന്ന് ഭീഷണിപ്പെടുത്തി. ഏതെങ്കിലും നരകത്തിലേക്ക് പോകാൻ അട്ടഹസിച്ചാ ഞാൻ പറഞ്ഞയച്ചത്.
2: മോനെ, എന്താ നീ പറയുന്നത്? നിന്റെ ഉദ്ദേശം എന്താണ്?

0: റോണിയ, ആ വിവാഹം എനിക്കിഷ്ടമല്ല. നിനക്ക് ആദ്യം ലഭിക്കുന്ന അവസരത്തിൽ തന്നെ, അതായത് നാളെ തന്നെ, നീ ലൂഷിനെ നിരസിക്കണം. ആ പേര് ഇനിയും എന്റെ കാതിൽ കേൾക്കാൻ ഇടവരരുത്.
1: ദൈവമേ, എന്താ ഈ കേൾക്കുന്നത്?
2: ചേട്ടാ, ഒന്നുകൂടി ചിന്തിച്ചു നോക്കണ്ടേ? ആ ഇപ്പൊ തന്നെ ചേട്ടന് നല്ല ക്ഷീണമുണ്ട്. അധികം സംസാരിക്കണ്ട, വിശ്രമിക്കേ.
0: ഞാൻ ബോധമില്ലാതെ സംസാരിക്കുന്നെന്നാണോ നീ കരുതിയത്? ഒരിക്കലുമില്ല. നീ ലൂഷിനെ വിവാഹം കഴിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് ആ ത്യാഗം വേണ്ട. നീ അയാൾക്കെഴുത്, അയാൾക്കെഴുത് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന്.
2: എനിക്ക് കഴിയില്ല.
1: നാളെ കാര്യങ്ങൾ തീരുമാനിക്കാം. സാവകാശമായി ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അതെ, പോകുന്നതാണ് നല്ലത്.
3: അതെ അതെ അമ്മേ, പക്ഷേ സാരമില്ല, ഇവനാകെ അസ്വസ്ഥനാണ്, അതുകൊണ്ടാണ് നിക്കോ ഇങ്ങനെ പെരുമാറുന്നത്. അല്ലടാ, അല്ലെങ്കിൽ ഇവനതിന് ധൈര്യപ്പെടോ? ഇന്നിവൻ ലൂഷിനെ ഓടിച്ചു വിട്ടതാണ്. പക്ഷെ അത് ഇവന്റെ കുറ്റമല്ല. ലൂഷിൻ ഇവിടെ വലിയ പാണ്ഡിത്യ പ്രകടനം തന്നെ നടത്തി. ഒരു വിധത്തിൽ ഓടിച്ചു വിട്ടത് നന്നായെന്ന് എനിക്കും തോന്നി.
1: അപ്പോ ഞാൻ കേട്ടതെല്ലാം വാസ്തവമാണല്ലേ?
2: നമുക്ക് പോവാമേ. ചേട്ടൻ വിശ്രമിക്കേ.
1: ഇല്ല, ഞാൻ ഒരിടത്തേക്കും ഇല്ല, മോന്റെ കൂടെ തന്നെ. ഞാന് ഇവിടെ എവിടെയെങ്കിലും കിടന്നുകൊള്ളാം.
3: അയ്യോ, ഇവിടെ വേണ്ട. ഇന്ന് വൈകുന്നേരം ഇവൻ ഡോക്ടറെയും എന്നെയും അടിച്ചില്ലെന്നേ ഉള്ളൂ. ഇവന് പ്രകോപനം ഉണ്ടായാലേ ഇവൻ ചെയ്യുന്നത് എന്തെന്ന് ഇവന് പോലും അറിയില്ല.
1: നീ എന്തായി പറയുന്നത്?
3: പിന്നെ ആ സ്ഥലത്ത് നിങ്ങളില്ലാതെ ഡോണിയെ ഒറ്റയ്ക്ക് താമസിക്കൂ? അത്തരം ഒരു സ്ഥലമല്ലേ നിങ്ങളുടെ ഭാവി മരുമകൻ ലൂഷൻ നിങ്ങൾക്ക് താമസിക്കാൻ ഏർപ്പാടാക്കിയിട്ടുള്ളത്?
1: എന്നാ ഞാൻ ഈ വീട്ടുടമസ്ഥയെ ഒന്ന് കാണട്ടെ. ഈ രാത്രി കഴിച്ചുകൂട്ടാൻ ഒരു മുറി തരുമോന്ന് ഞാൻ കേണ അപേക്ഷിക്കും.
3: വേണ്ട വേണ്ട, നിങ്ങൾ അങ്ങോട്ട് പോണ്ട. വേണ്ട,
1: എന്താ?
3: വരും, നമുക്ക് പോവാം. വരും, അമ്മ വരും, നമുക്ക് പോവാം.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 25-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.
1: ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് പെരുമ്പാവൂർ സംഗീതം നൽകി ചിത്ര ആലപിച്ചത് ചിത്രം ഇന്നലെ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബീഗം അക്തർ ആലപിച്ച ഗസലുകൾ കേൾക്കാം.

0: ബീഗമക്തർ ആലപിച്ച ഗസലുകളാണ് ശ്രോതാക്കളിപ്പോൾ കേട്ടത്.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കരിയർ ക്വിസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
2: മാനസിക രോഗ ലഹരി വിമുക്ത ചികിത്സാ രംഗത്ത് വിശ്വാസം ആർജിച്ച സ്ഥാപനം ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: വിഷൻ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കരിയർ ക്വിസ് സമർപ്പിക്കുന്നത്
4: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
3: HNK യൂറോളജി സെന്റർ, നോവൽ ടൈം സമർപ്പിക്കുന്നത്
5: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
0: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

FM പ്രധാന വാർത്തകൾ. സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. FM പ്രധാന വാർത്തകൾ കേൾക്കാം ഇനി 4 മണിക്ക്.

ആകാശവാണി കോഴിക്കോട്. സമയം 4 മണി കഴിഞ്ഞ് 44:05. 438.6 മീറ്ററിൽ 684 kHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: അടുത്തത് ഒരു യുഗ്മഗാനമാണ്. പാടിയവർ യേശുദാസ്, സുജാത. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. ഗാനരചന S. രമേശൻ നായർ. സംഗീതം വിദ്യാസാഗർ.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ഇപ്പോൾ ബ്രാഹ്മണിപ്പാട്ട് കേൾക്കാം. തങ്കമണി ബ്രാഹ്മണിയമ്മയും പത്മിനി ബ്രാഹ്മണിയമ്മയും അവതരിപ്പിക്കുന്നു.
1: ചന്ദാർശരരി ഭൂ സിന്ദുരവരനായി ബന്ധുഗാധരി ഗിരിസുത പിടിയായൊരുമിച്ചൊരുമി ചന്നു ജനിച്ച ജഗത്രയ ബന്ധോ മംഗല സിന്ധോ ഗണപതി ദേവാ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ അന്തണർവേദം കൊണ്ടും നന്ദിമിഴാവടി കൊണ്ടും ഗന്ധർവന്മാർ പാട്ട് ട്ടുകൾ കൊണ്ടും പൂന്തേൻ വാണികളാട്ടം കൊണ്ടും ദേവകൾ ദുന്ദുഭി കൊട്ടി ജയ ജയ ശബ്ദം കൊണ്ടും ദിക്കുകളൊക്കെ മുഴക്കും നേരമുഴറ്റൊടു നോക്കിയിരുന്നരുളിടിന മൂഷിക വാഹന മാതങ്കാനന ഗണപതി ദേവാ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ സന്ധ്യാമ്പുതരുചി ചിന്തം നിറവും തിരുമുടിയിങ്കൽ തിങ്കൾ തെല്ലും തെളിവൊടുവിരിയും പൂവും താവും പുരഹരനന്ദന പരമാനന്ദന ഗണപതി ദേവാ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ ചന്ദം തടവും മസ്തക തടവും തൃക്കണ്ണുകളും തൃച്ചെവികളുമായി പുകഴും കൊമ്പും തൃക്കയ്യഞ്ചും കുടവയറൊന്നും ഉടയും തുടയും ചേവടിയും കൈ കൂപ്പും നേ ഞാൻ നന്മ വരുത്തുക നിർമ്മല ഗുണഗണ ഗണപതി ദേവാ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കും നേൻ ചെന്തെങ്ങിൻ തേങ്ങാ തേൻ പൃഥൂകമപൂപം മോദകമിഷ്ടകുളങ്ങൾ പഴങ്ങൾ ഫലങ്ങൾ കിഴങ്ങ്

കൂടേറ്റി കാശ്യശ്രീയൊടു കേശീപ്പൊരുതി ജയശ്രീകൊള്ളും തിരുമയ്യഴകിൽ പൊന്നിറമാർന്ന സരസ്വതി ദേവീ നിൻ തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ മഹിഷമഹാ

ദുർഗയുടെ ഉൽപ്പത്തി. ഉമേധാവ് സുരഥനായിക്കൊണ്ട് ചണ്ഡികയുടെ ചരിതമാഹാത്മ്യത്തെ അറിയിക്കുന്നിടത്താകാ പിന്നെ തന്തിരുവടിയുടെ താമസാവതാരത്തെയും പ്രയോജനത്തെയും വിസ്തരേണ അറിയിച്ച മഹർഷിയോ പിന്നെ തന്തിരുവടിയുടെ രാജസയായിട്ട് വന്ന അവതരിപ്പാനുള്ള കാരണത്തെയും പ്രയോജനത്തെയും വിസ്തരേണ അറിയിച്ചു തുടങ്ങിയല്ലോ മഹർഷി.

0: എങ്കിലോ പണ്ട് ദേവാസുരന്മാർ തങ്ങളിലെ 100 സംവത്സരം യുദ്ധമുണ്ടായൊരു കാലമുണ്ട്. അന്ന് മഹിഷനല്ലോ ദൈത്യന്മാർക്ക് സ്വാമിയാകുന്നതോ സുരഥമ, മഹേന്ദ്രനല്ലോ ദേവകൾക്ക് സ്വാമിയാകുന്നതും സുരഥമ. ദേവാസുരയുദ്ധത്തിങ്കൽ ദേവകൾ തോൽക്കുമാർ വന്നുവല്ലോ, ദേവാസുരയുദ്ധത്തിങ്കൽ അസുരന്മാർ ജയിക്കുമാറും വന്നുവല്ലോ. പൂർവദേവന്മാരാൽ പരിഭൂതനായിരിക്കുന്ന പുരന്തരാദികളൊക്കെ കൂടി പത്മയോനിയിരിക്കുന്നിടത്തമാർ ചെല്ലുവിതോ. അവിടെ നിന്ന് വിരിഞ്ചനോടുകൂടി വിരൂപാക്ഷനും വിഷ്ണു ഭഗവാനും ഇരിക്കുന്നിടത്തമാർ ചെല്ലുവിതോ. അവിടെ നിന്ന് മഹിഷാസുരന്റെ ചരിതങ്ങളെല്ലാം ദേവന്മാരോട് ഉള്ളവണ്ണം അറിയിച്ചാനേ അമരന്മാരോ.
1: ഇന്ന് ആദിത്യൻ തുടങ്ങിയുള്ള ദേവകളുടെ അധികാരങ്ങളെല്ലാം മഹിഷാസുരനായിട്ട് വന്നുവല്ലോ. എന്നാൽ ഈ മഹിഷാസുരൻ്റെ നിഗ്രഹത്തിന് നിങ്ങൾ നിരൂപിക്കവേണമല്ലോ. എന്നാൽ ഈ മഹിഷാസുരൻ്റെ പക്കൽ നിന്നും നിങ്ങളിപ്പോൾ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളുക വേണമല്ലോ. ഞങ്ങൾക്കും നിങ്ങളെന്നിയെ മറ്റൊരാശ്രയമില്ലയല്ലോ. അതുകേട്ടൊരു വിഷ്ണു ഭഗവാന് അരിശമായി ചമഞ്ഞുവല്ലോ. കപാലവാണിക്കും പെരിയരിപ്പൊരു കോപമുണ്ടായിട്ടും വന്നുവല്ലോ. കോപം കൊണ്ട് ഇരുവരും കോട്ടനിരമ്പ് തെറിച്ചും കാണായി. കോപം കൊണ്ട് പരിപൂർണനായിരിക്കുന്ന പുരഹന്താവിൻ്റെ തിരുമുഖാരവിന്ദത്തിങ്കൽ നിന്നും വളർന്നൊരു തേജസ് പുറപ്പെട്ടു കാണായി. ജ്വാല കൊണ്ടെല്ലാ ദിക്കിലും പരന്നു കിടക്കുന്നു സുരഥമ. ആ തേജസ്സെല്ലാം പിന്നെ തങ്ങളിൽ ഒരുമിച്ചു ചമഞ്ഞുവല്ലോ. ആ തേജസ് സമൂഹം പിന്നെ നല്ലൊരു ായി ചമഞ്ഞുവല്ലോ.
0: ശ്രീ മഹാദേവന്റെ തേജസ് കൊണ്ട് ദേവിക്ക് തിരുമുഖാരവിന്ദമുണ്ടായിട്ടും വന്നുവല്ലോ. ആദിത്യന്റെ തേജസ് കൊണ്ട് അംബികയുടെ അണിമുടിയുണ്ടായിട്ടും വന്നുവല്ലോ. സന്ധ്യകളുടെ തേജസ് കൊണ്ട് സർവേശ്വരിക്ക് പുരികക്കൊടി രണ്ടുമുണ്ടായിട്ടും വന്നുവല്ലോ. അഗ്നിഭഗവാന്റെ തേജസ് കൊണ്ട് അംബികയ്ക്ക് തൃക്കണ്ണുകൾ ഉണ്ടായിട്ടും വന്നുവല്ലോ. കുബേരന്റെ തേജസ് കൊണ്ട് കൗമാരിക്ക് കൊടിനാസിക ഉണ്ടായിട്ടും വന്നുവല്ലോ. വായു ഭഗവാന്റെ തേജസ് കൊണ്ട് വൈഷ്ണവിക്ക് തൃച്ചവി രണ്ടുമുണ്ടായിട്ടും വന്നുവല്ലോ. പ്രജാപതിയുടെ തേജസ് കൊണ്ട് ദേവിക്ക് ദന്തങ്ങൾ ജാതങ്ങളായിട്ടും വന്നുവല്ലോ. വിഷ്ണു ഭഗവാന്റെ തേജസ് കൊണ്ട് ദേവിക്ക് തിരുബാഹുക്കൾ ഉണ്ടായിട്ടും വന്നുവല്ലോ. വസുക്കളുടെ തേജസ് കൊണ്ട് കാർത്യായനിക്ക് കരാങ്കുലികൾ ഉണ്ടായിട്ടും വന്നുവല്ലോ. ചന്ദ്രന്റെ തേജസ് കൊണ്ട് ചണ്ഡികയുടെ തിരുമുല രണ്ടുമുണ്ടായിട്ടും വന്നുവല്ലോ. മഹേന്ദ്രന്റെ തേജസ് കൊണ്ട് മഹിഷാന്തകിക്ക് മധ്യപ്രദേശമുണ്ടായിട്ടും വന്നുവല്ലോ. ഭൂമിദേവിയുടെ തേജസ് കൊണ്ട് ഭുവനേശ്വരിക്ക് നിദംബമുണ്ടായിട്ടും വന്നുവല്ലോ. വരുണ ഭഗവാന്റെ തേജസ് കൊണ്ട് ദേവിക്ക് തൃക്കണങ്കാലും തൃത്തുട രണ്ടുമുണ്ടായിട്ടും വന്നുവല്ലോ. പത്മയോനിയുടെ തേജസ് കൊണ്ട് പരമേശ്വരിക്ക് പാദങ്ങളുണ്ടായിട്ടും വന്നുവല്ലോ. ഇപ്രകാരം ദേവകളുടെ തേജസ്സുകളെ കൊണ്ട് ദേവിക്ക് അവയവങ്ങളൊക്കെ ഉണ്ടായിട്ടും വന്നുവല്ലോ. ഇപ്രകാരം ദേവകളുടെ തേജസ്സുകളെ കൊണ്ട് അവണ്ണം ആവിർഭവിച്ചാളെന്റെ ഭഗവതിയോ.
1: വണ്ണം തേജോ രൂപിയായിരിപ്പോരു ഭഗവതിയെ കണ്ട ദേവകൾക്ക് സുഖം പെരികേ വന്നുവല്ലോ. ദേവിക്കായിക്കൊണ്ട് തങ്ങളുടെ ആയുധങ്ങളും ആഭരണങ്ങളും കൊടുത്തുകൊണ്ടാരേ ദേവമാരോ. ശ്രീ മഹാദേവൻ തന്റെ ശൂലത്തിൽ നിന്നും നിർമ്മിച്ച നല്ലൊരു ത്രിശൂലം കൊടുത്തുവല്ലോ. വിഷ്ണു ഭഗവാൻ തൻ്റെ തൃച്ചക്രത്തിൽ നിന്നും നിർമ്മിച്ച നല്ലൊരു ത്രിചക്രം കൊടുത്തുവല്ലോ. വരുണൻ കൊടുത്ത പള്ളിശംഖം പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ. വാസവൻ കൊടുത്ത വജ്രത്തെയും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ. ഐരാവതം കൊടുത്ത നാക്കുമണിയും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ. വിശ്വർമാവ് കൊടുത്ത വെൺമഴവും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ. സമുദ്രം താൻ കൊടുത്ത താമരപ്പൂവും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ. ക്ഷീരസമുദ്രം കൊടുത്ത മുത്തുമാലയും നിർമ്മലങ്ങളായിരിക്കുന്ന രണ്ടു വസ്ത്രങ്ങളും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ. രോമങ്ങൾ തോറും പിന്നെ ദിവാകരൻ കൊടുത്തരുളിയ രശ്മി ജ്വാലത്തെയും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ. കമനീയങ്ങളായ കുണ്ടലങ്ങളും കാന്തങ്ങളായ കടകങ്ങളും പരിഗ്രഹിച്ചു കൊണ്ടാളെ ഭഗവതിയോ. വിരൽ തോറും മംഗുലിയങ്ങളും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ. കമലാസനൻ കൊടുത്ത കമണ്ഡലവും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ. തിങ്കൾ തെല്ലും തോൾവളയും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതി.

0: ിയോ കാൽച്ചിലമ്പും കൊലരാളവും പരിഗ്രഹിച്ചുകൊണ്ടാളെന്റെ ഭഗവതിയോ പൗലസ്ത്യൻ പക്കൽ നിന്നും സുരയൊടുങ്ങാത്ത പാനപാത്രത്തെയും പരിഗ്രഹിച്ചുകൊണ്ടാളെന്റെ ഭഗവതിയോ
1: ലോകവും മുഴക്കുമാറൊന്നറിയ അലറിയാളെന്റെ ഭഗവതിയോ പിന്നെയും പിന്നെയും അട്ടഹാസം ചെയ്ത് അരുളിനാനെന്റെ ഭഗവതിയോ മഹാനാദം കൊണ്ട് പ്രതിധ്വനി പെരുകയുണ്ടായിട്ടും വന്നുവല്ലോ ഭൂമിക്കും പർവ്വതങ്ങൾക്കും ഉൾക്കമ്പുമുണ്ടായിട്ടും വന്നുവല്ലോ സമുദ്രങ്ങളെ ഏഴിനും വല്ലാത്തൊരു ഇളക്കമുണ്ടായിട്ടും വന്നുവല്ലോ ദിവ്യന്മാരായിരിക്കുന്ന മഹർഷിമാരോടുകൂടി ഭഗവതിയെ സ്തുതിച്ചു തുടങ്ങിനാരേ ദേവകളോ ദുർഗേ ദുർഗേ ദുർഗമചരിതേ നിന്ദ്രുവടിക്ക് നമസ്കാരം ദുർഗേ ദുർഗേ ദുഃഖവിനാശിനി നിന്ദ്രുവടിക്കേ നമസ്കാരം ശ്രീ ദുർഗാദേവി നിന്ദ്രുവടിക്കേ നമസ്കാരം കാർത്യായനി ദേവി നിന്ദ്രുവടിക്കേ നമസ്കാരം മഹേശ്വരി ദേവി നിന്ദ്രുവടിക്കേ നമസ്കാരം കൗമാരി ദേവി നിന്ദ്രുവടിക്കേ നമസ്കാരം വൈഷ്ണവി ദേവി നിന്ദ്രുവടിക്കേ നമസ്കാരം വാരാഹി ദേവി നിന്ദ്രുവടിക്കേ നമസ്കാരം ഇന്ദ്രാണി ദേവി നിന്ദ്രുവടിക്കേ നമസ്കാരം നെല്ലോല പോലെ ഉലയുന്നവൾ നങ്ങാനീലി നെൽകളൊക്കെ ഉലയുന്നവൾ നങ്ങാനീലി ആദി ബ്രാഹ്മണൻ ഇവളെന്നേ തോന്നുവല്ലോ സാക്ഷാൽ ശങ്കരൻ ഇവളെന്നേ തോന്നുന്നുവല്ലോ ശംഖുണ്ടൊരു കയ്യിൽ ചക്രമുണ്ട് ഗദയുണ്ടൊരു കയ്യിൽ ശൂലമുണ്ട് വാളുണ്ടൊരു കയ്യിൽ പത്മ പതിനാറു തൃക്കയ്യാൽ പടവീശിക്കൊണ്ട് ഇരിക്കുന്നവൾ നങ്ങാനീലി ആടകളാലും ആഭരണങ്ങളാലും ആയുധത്താലും മാലകളാലും അമ്പരമാർഗത്തിൽ

നാഥനെയും മൊഴിമാതനെയും ദേശികനെയും വന്നീച്ചൈമ്പൊടു കാർത്യായനിയുടെ മഹിത ചരിത്രം പുകഴാവല്ലിതു പന്നകവരനും പരമശിവ ഭവേ ദുർഗാദേവി നിന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ. ആമനായമയേ അഖില ജനത്തിനു തായേ മായേ ഭാസുരകായേ ദുർഗാദേവി നിന്തിരുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ. തുമ്പുരു നാരദ വന്ദിത ചരിതേ പങ്കജവദനേ മംഗലരു.

0: ഇന്ന ജഗൻ മാതാവേ ദുർഗാദേവി തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ.
1: അംബരസീമണി തമ്മിലുരുമ്മിയ മണിമകുടാഗ്രഹത്തോടെ വിളങ്ങിന മഞ്ജുളവദനെ മംഗലരൂപേ ദുർഗാദേവി നിന്ദ്രുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ. ത്രിഭുവനമായൊരു മണിഭവനത്തെ ചാല ചമച്ചൊരു വിണ്ണവർനാഥൻ പെരിയവധിപ്പാൻ വിരവൊടു തുനിയും മധുകൈഡപരാമസുരന്മാരെ കൊന്ന നീണ കൊണ്ടവനിയെല്ലാം അഴകൊടു തർപ്പിച്ചരുളിനമാതേ നളിന വിലോചന ഭദ്രേ ദുർഗാദേവി നിന്ദ്രുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ. ത്രിദശഗണത്തിൻ തേജോരാശികൾ ചീർത്ത നിറത്തിലിരിക്കൊണ്ടിടും തിരുവുടൽ കൈകൊണ്ടായുധജാലം കരനികരേണ ധരിച്ചുരണത്തിനു കണ്ഠീരവ വര കണ്ടേ ചേവടി രണ്ടെങ്കൽ പൊടുറപ്പിച്ചഴകൊടു നിന്നരുളുന്ന ജഗന്മാതാവേ ദുർഗാദേവി നിന്ദ്രുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ. അനവരതം ചെന്നമരാപുരി പൂ കമരജനത്തിൻ അപമാനത്തെ മുഴുപ്പിച്ചിടി മഹിഷാസുരനെ പടയോടുകൂടി പോരിനണഞ്ഞു ശൂലം കൊണ്ടു കഴുത്തു ഞെരിച്ചു മൂർച്ഛിതത്തൊടു വന്തലമെതിയടിയാക്കി നിറത്തൊടു നിന്ന നിരർഗള വിഭവേ ദുർഗാദേവി നിന്ദ്രുവടിയേ ഞാൻ

0: ഹൃദയത്തിലേക്കമ്പൊടു ഹിതമൊടെ ചാമുണ്ടാതിരുനാമം നൽകി നിറത്തൊടു വിലസി വിളങ്ങ കുളിർമുതിവദനേ ദുർഗാദേവി നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നൻ ജംഭാര്യാദികൾ നിൻ ഭജനത്തോടു കൂടി പരിചൊടു പരിതാപമ്പു ഡഴകിന പാരിൽ പെരുമാറുമ്മ റാക്കിന സുംഭനി സുംഭന്മാരുടെ മരുമകനായി ജനിച്ചൊരു ശോണിത വീരനെയും കൊല ചെയ്തു ജഗത്രയ രക്ഷ വരുത്തിയൊരക്ഷയമൂർത്തേ ദുർഗാദേവി നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ
1: അസുരവധം കൊണ്ടാവിർമോദമണഞ്ഞു വണങ്ങി സ്തുതി ചെയ്തിടുന്ന അമരജനങ്ങൾ കഴകൊടുമേലിൽ ആപത്തെല്ലാം പോക്കും മാറുവരങ്ങൾ കൊടുത്തു മുഴുത്തൊരു ഭക്തിയ സേവിച്ചിടിന സുരഥ നരേശ്വര വൈശ്യന്മാർക്കും വരമരുളീടിന മുരരിപുമായേ പുരഹരജായേ ദുർഗാദേവി നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ ഗോകുലനാഥൻ നന്ദൻ അഴകൊടു നന്ദിനിയായും നാരായണനു സഹോദരിയായും ജനനമിയെന്ന മധുരാപുരിയിൽ ചെന്നൊരു നേരം മലരടി രണ്ടുമണഞ്ഞു പിടിച്ച കല്ലിൻ

0: ഭദ്രേ ജയ ജയ ശ്രീഭദ്രകാളി, നിന്ദ്രുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ.
1: കഷ്ടിച്ചുടനുടനലറും നേരം കുലഗിരിയേഴും ചടുതി കുലുങ്ങി സാഗരമൊന്നു കലങ്ങി മറിഞ്ഞു മുനിവരനേറെ പുകഴ്ന്നു തുടങ്ങി. തേരുകൾ കുതിരകൾ മറുദിശി പാഞ്ഞു, ദാനവരിൽ ചിലർ വീണു മരിച്ചു. ധാരികനുടെ തുട പൊട്ടി വിറച്ചു, ഗണപതി പേടിച്ചരികിലൊളിച്ചു. അന്നേരം തിരുമടിയിലിരു

ശ്രീഭദ്രകാളീ നിന്ദ്രുവടിയെ ഞാൻ സ്തുതിക്കും നീൻ, തെളിയും മാറു പിതാവു കൊടുത്ത കരിന്തുകിലാടകൾ ആയുധജാലം, മന്ദസ്മിതമൊടു വാങ്ങി പരിചൊടുകൂപ്പി ഹരനുടെ അരുളാലെണ്ണമെഴാത്ത പിശാചു പെരുമ്പർ, തിങ്ങി മുഴങ്ങിയ കമ്പടി കൂട്ടി പിന്നെ വമ്പിൽ നടത്തി മഹാകാളൻ, കാട്ടിൽ ചെന്നിട്ടെട്ടു ദിഗന്ധം പൊട്ടും മാറിടി വെട്ടും പോലെ ഒന്നലറിയിടിന ഭദ്രേ ജയ ജയ ശ്രീഭദ്രകാളീ നിന്ദ്രുവടിയെ ഞാൻ സ്തുതിക്കുന്നേൻ. അലറിന നാദം കേട്ടു പിശാചിയുണർന്നെടുന്നേറ്റ കാട്ടിൽ ചെന്നു കലപുലി കാട്ടാനകളെന്നീവ, പലതും തിന്നു സമുദ്രത്തിൽ പോയി ചടുതി കുളിച്ചു മുഴുത്തൊരു ഭക്തിയ, വന്നു വണങ്ങിന വേദാളത്തിൻ വിവിധ ഗണത്തിൻ.

മനം തെളിയാനായി പെരുമ്പറ കുട്ടിയിട്ടാർത്തു തിമർത്തു നടന്നരുളീടിന ഭദ്രേ ജയ ജയ ശ്രീ ഭദ്രകാളീ നിന്തിരുവടിയേ ഞാൻ.

0: ജയ ജയ ജയ ശ്രീഭദ്രകാളീ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ. നിന്തിരുവടിയുടെ തിരുമനക്കാമ്പിൽ അല്ലൽ പിണഞ്ഞതറിഞ്ഞപ്പോഴേ മായാ ഭഗവതി മറിമായി ചെന്നു മനോദരി തന്നോടു ഭർഗു പറഞ്ഞു ചതിച്ചവളോടു ധരിച്ചു കഴിഞ്ഞൊരു മന്ത്രങ്ങളെയും കേട്ടു പഠിച്ചു ജയിച്ചു ജയിച്ചു കരേറുമ്പോഴു ആർത്തരുളീടിന ഭദ്രേ ജയ ജയ ശ്രീഭദ്രകാളീ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ. ത്രൈലോക്യാധിപനാകും നമ്മോടു കാളി ജയിപ്പാൻ കാരണമെന്ത അറിയാൻ അസുരൻ തന്നെ പോലെ കോപിട്ടവനൊരയ അപ്പോഴവിടെ നിർത്തൂതം ചെയ്തിടിയു ഇടയൂടെ താൻ അരമനയിൽ ചെന്നതിഭയമോടെ മനോദരിയോടൊരു ചോദ്യം ചെയ്വൻ ദാരികനോടി ഒളിച്ചൊരു നേരം കൂടെ പിമ്പേ വൻപടയോടും കൂടി പെരുതായൊരു കരുമുന ചെന്നു ചെയ്തരുളീടിന ഭദ്രേ ജയ ജയ ശ്രീഭദ്രകാളീ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ.
1: പാട കളഞ്ഞു കിടങ്ങുകൾ തൂർത്തും പുറമേ മരുവിന കോട്ട തകർത്തും യന്ത്രപ്പാലം വെട്ടിമുറിച്ചും മതിലു പൊളിച്ചും ഗോപുര പംക്തികൾ തച്ചുപൊടിച്ചും കല്ലറമച്ചു കളി ഊണിനുള്ള ഗ്രഹങ്ങളുറക്കറ പന്തൽ നെടുമ്പുര കുതിരപ്പന്തികൾ ആനപ്പന്തികൾ തിരുവങ്ങാടികൾ എന്നിവയോരോ മണിഗൃഹ ൾ തച്ചു തകർത്തു പൊടിച്ചു രണോത്സവമാടിന ഭദ്രേ ജയ ജയ ശ്രീഭദ്രകാളീ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കും നേൻ. അപ്പോൾ പടതോറ്റോടുന്നവനോടു അസുരാ നിൽക്കാ മണ്ടാതെ നീ എന്നു പതുക്കെ ചിരിച്ചരുൾ ചെയ്തൊരു ധർമ്മവനത്തിനു നിർമ്മലശീലേ പുണ്യശശാങ്കനു പുതിയൊരു വിമലേ പാപിയെ ചെന്നു വളഞ്ഞു പിടിച്ചു കൃപാണമിളക്കി തൃശൂലം കൊണ്ടു ദൈത്യേശ്വരനുടെ കണ്ഠതലത്തെ ഖണ്ണിച്ചരുളിന ഭദ്രേ ജയ ജയ ശ്രീഭദ്രകാളീ നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ. പിന്നെയുഴറ്റോടു മാതൃക്കളോടും ഭൂതപിശാചു പെരുമ്പടയോടും കൂടിക്കൊണ്ടൊന്നാർത്തു തിമർത്തു നടന്നരുളീടിന ഭദ്രേ ജയ ജയ ശ്രീഭദ്ര നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കും നീ. ഇനി ഞാൻ എന്തൊന്നു വേണ്ടു പിതാവേ മാ ജനിച്ചനടേ അസുരനെ കൊല്ലണമെന്ന് ചൊല്ലി അസുരനെയും കൊന്നുവന്നപ്പോൾ മലനാട്ടിൽ നിന്നിറങ്ങണമേ എന്നല്ലോ എൻ്റെ അച്ഛൻ എന്നോട് ചൊല്ലിയത്. ഞാനിനി ഉപവനത്തിലിരിപ്പോളെന്നും എൻ്റെ പിതാവേ മാ നീ ഈ മുഖമണ്ഡത്തിലിരുന്നാൽ മാദേവരെന്നല്ല സർവലോകരും നിരസിച്ചു പറയൂമല്ലോ മകളെ മാ. ഇനി ഞാൻ എന്തൊന്നു വേണ്ടു പിതാവേ മാ. ഇനി നീ ബ്രാഹ്മണരുടെ കൊടിമുല്ല തറക്കൽ കുടിയിരിപ്പൂമകളെ മാ. തറകളിലും അമ്പലങ്ങളിലും പൊയ്കകളിലും പുങ്കാവുകളിലും കുടിയിരുന്നു കൊള്ളൂ മകളെ മാ. ചെങ്കണ്ണു നീറ്റിരിപ്പൂ വസൂരിയെല്ലാം നിലയിറങ്ങി കളിക്കുന്ന നാളിലൊക്കും വണ്ണം കാത്തുരക്ഷിച്ചു കൊള്ളൂ മകളെ മാ. ആയിരം നാഴി തരുന്നേടത്തും പന്തീരാഴി തരുന്നേടത്തും ഇരുന്നാഴിടത്തും ഇരുന്നു കൊള്ളൂ മകളെ മാ. ഐശ്വര്യമൂർത്തിയെ നിന്മേ ഞാൻ അഴകുടയാ ദേവി ശ്രീഭദ്രകാളി നിന്മേ ഞാൻ സ്തുതിക്കുന്നേൻ. മൂന്ന് ലോകത്തിനം മൂലമായിരിപ്പോരു മഹാകാളി ശ്രീഭദ്രകാളി നിന്തിരുവടിയേ ഞാൻ സ്തുതിക്കുന്നേൻ. മുദിതേ മുനിജനമന്ദി.

ജയ ജയ ഭഗവതി മേരി കൊടുമുടി തന്മേൽ വിലസം ദിനകര കോടി പ്രഭക കണക്കേ മിന്നിടുന്ന സുവർണ കിരീടം കൊണ്ട് അതിശോഭിതമാകാ തിരുനൃത്തമുടയോ വേ ദേവി നിന്ദ്രുവടിയേ ഞാൻ

ശശാങ്കനു നെഞ്ചിൽ കിഞ്ചന താപമിയറ്റിയ തിരുനിടൽ നടുവേ പൊരികനൽ പൊട്ടി ചിന്നി ചിതറ.

0: ധ്രുവിച്ച സുരദ്രുമവല്ലി കല്ലലിയറ്റി കല്ലോലത്തൊടു മല്ലം തട്ടി കുസുമായുധനുടെ കുലമണിവില്ല
1: ആടൽ വളർക്കും
0: കുനുചില്ല കുനുകുനയിളക തിരുനൃത്തമുടയോരേ ദേവി നിന്ദ്രുടിയേ ഞാൻ.

0: കൊണ്ടു വിളങ്ങ തിരുനൃത്തമുടയോരേ
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ബ്രാഹ്മണി പാട്ട്, തങ്കമണി ബ്രാഹ്മണിയമ്മയും പത്മിനി ബ്രാഹ്മണിയമ്മയും അവതരിപ്പിച്ചത്. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അശോക എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഗുൽസാർ, സംഗീതം അനു മാലിക്, ഗായകർ അൽക്കായാഗ്നിക്, അഭിജിത് ഭട്ടാചാര്യ.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: അടുത്ത ഗാനം യുവ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന മെഹബൂബ്, സംഗീതം AR റഹ്മാൻ, പാടിയവർ ബ്ലസ്സി, ഷഹീൻ ബാദർ.

0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
1: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
0: വാട്സ്ആപ്പ് നമ്പർ 9400224440.
1: 9400224440.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.
2: അടുത്ത ഗാനം ഡാൻസ്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അമ്മേ മാപ്പു തരൂ എന്ന് തുടങ്ങുന്നു. കമുകറ പുരുഷോത്തമൻ പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

അടുത്ത ഗാനം പാടിയത് സുശീല ദേവി. രചന കൊന്നിയൂർ രാധാകൃഷ്ണൻ. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്. ഹൃദയാഭിരാമം എന്ന് തുടങ്ങുന്നു.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ശനിയാഴ്ച വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

0: BRICS Counter-Terrorism Working Group meeting in New Delhi today, Minister of External Affairs Secretary West C.B. George stressed the need to hold accountable those sheltering and supporting terrorism. In IPL cricket, Gujarat Titans will take on Chennai Super Kings in Ahmedabad this evening. The match is scheduled to begin at 7:30 p.m. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. മലപ്പുറം ജില്ലാ വൃത്താന്തം.
2: കടലാസ് രഹിതമാക്കുന്നതിന്റെ ഭാഗമായി കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി പൂർണ്ണമായും ഡിജിറ്റൽ സേവനത്തിലേക്ക് മാറി. രോഗികളുടെ ആരോഗ്യ വിവരങ്ങൾ അടങ്ങിയ റെക്കോർഡ് സൂക്ഷിക്കുന്നതും ഒ പി ഷീറ്റ്, ടോക്കൺ എന്നിവ നൽകുന്നതും ഇനി മുതൽ ഡിജിറ്റൽ സൗകര്യങ്ങളിലായിരിക്കും. രോഗികൾക്ക് ഫോൺ നമ്പർ നൽകി ഒ പി ടിക്കറ്റും ഷീറ്റും എടുക്കാം. തുടർ പരിശോധനയ്ക്ക് വരുമ്പോൾ ഫോൺ നമ്പർ മാത്രം നൽകിയാൽ മതി. ഡിജിറ്റലൈസേഷന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മൂസക്കുട്ടി നിർവഹിച്ചു. കൃഷിയിറക്കുന്ന ഭൂമിയിലും അല്ലാത്തിടങ്ങളിലും നേരിടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ വർധനവിനെതിരെ തിരുരങ്ങാടി നഗരസഭ ആരോഗ്യ വിഭാഗം ബോധവൽക്കരണ പരിപാടികൾ ആരംഭിച്ചു. കൃഷിയിടങ്ങളിൽ കർഷകർ നേരിടുന്ന വലിയ പ്രതിസന്ധിയുമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഹരിതകർമ്മസേനാ പ്രവർത്തകർ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി ശേഖരിച്ച 1000 പ്ലാസ്റ്റിക് കുപ്പികളുടെ അടപ്പുകൾ ഉപയോഗിച്ചാണ് വേസ്റ്റ് ടു ആർട്ട് എന്ന പേരിൽ ബോധവൽക്കരണ ചിത്രം നിർമ്മിച്ചത്. നഗരസഭ ആസ്ഥാനത്ത് സ്ഥാപിച്ച ബോധവൽക്കരണ ചിത്രത്തിന്റെ പ്രകാശനം നഗരസഭ അധ്യക്ഷ സി പി ഹബീബ ബഷീർ നിർവഹിച്ചു. ജില്ലയിലെ വനിതാ സംരംഭകർക്ക് കരുത്തേകാൻ കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് രൂപകൽപ്പന ചെയ്ത ഉയരെ പദ്ധതിക്ക് തുടക്കമായി. നിലവിലുള്ള കുടുംബശ്രീ വനിതാ സംരംഭകരിൽ അടിസ്ഥാന ബിസിനസ് നൈപുണ്യങ്ങൾ ശക്തിപ്പെടുത്തുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ജൂൺ വരെയുള്ള കാലയളവിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 40 ഗ്രാമപഞ്ചായത്തുകളിൽ 700 വനിതകൾക്ക് പഞ്ചായത്ത് തലത്തിൽ ബിസിനസ് പരിശീലനം നൽകും. ജില്ലയിലെ 12 പഞ്ചായത്തുകളിലായി 250 വനിതാ സംരംഭകർക്കാണ് പരിശീലനം ലഭിക്കുക. 2 നീണ്ടു നിൽക്കുന്ന പരിശീലന പ്രവർത്തനങ്ങൾ കോഴിക്കോട് IIM പ്രൊഫസർമാരായ ചിത്തൻ ലാൽജി, രുദ്ര സെൻ ശർമ്മ, അശോക് തോമസ്, ഡോക്ടർ സ്കോളർ, MS ഗായത്രി എന്നിവരടങ്ങിയ ഗവേഷക സംഘമാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. IIM ലൈവ് വിഭാഗവും പ്രൊജക്ടിന് പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയിൽ പങ്കാളികളായ സംരംഭകത്വ വികസന സൊസൈറ്റിയിലെ ട്രെയിനർമാർക്ക് പ്രത്യേക നൈപുണി വികസന പരിശീലനം നൽകിയിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കാണ് പദ്ധതിയുടെ ഇൻചാർജ്. ജില്ലാ കുടുംബശ്രീ മിഷനും പദ്ധതിയുടെ സുഗമമായ ഏകോപനത്തിന് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം ADM CS രാജേഷ് നിർവഹിച്ചു. തുഞ്ചൻ പറമ്പിൽ സംഘടിപ്പിച്ച തുഞ്ചൻ ബാലസമാജത്തിന്റെ ദ്വിദിന ശില്പശാല സമാപിച്ചു. ക്യാമ്പിൽ കവിതാ രചന, കളിമൺ ശില്പനിർമ്മാണം, അഭിനയം എന്നിവയിൽ പരിശീലനം നൽകി. വിനോദ് ആലത്തിയൂർ, PP ലക്ഷ്മണൻ, അനിൽ കോവിലകം എന്നിവർ ക്ലാസ് എടുത്തു. ക്യാമ്പിൽ 39 കുട്ടികൾ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ ആലങ്കോട് ഡിവിഷൻ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ഡോക്ടർ കെ ശ്രീകുമാർ, TP സുബ്രഹ്മണ്യൻ, ബീന മേലരി, കമൽനാഥ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. സാഹിത്യകാരൻ KS വെങ്കിടാചലം, തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗങ്ങളായ കൃഷ്ണൻകുട്ടി, അഡ്വക്കേറ്റ് M വിക്രം കുമാർ എന്നിവർ പങ്കെടുത്തു. തീരദേശ മേഖലയിലെ കായിക പ്രതിഭകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തിരൂർ ജനമൈത്രി പോലീസും പറവണ്ണയിലെ സഞ്ജയ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി പറവണ്ണ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. തീരദേശ മേഖലയിലെ വിവിധ ക്ലബ്ബുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. തിരൂർ പോലീസ് സ്റ്റേഷൻ SHO അനിൽകുമാർ ടി മേപ്പള്ളി മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വാടങ്കം അബ്ദുൾ ജലീൽ, സ്കൂൾ PTA പ്രസിഡന്റ് നാസർ, ക്ലബ്ബ് ഭാരവാഹികളായ PV യാറൂബ്, KV വിശാരത്ത്, രക്ഷാധികാരി റിട്ടയർഡ് SI അബ്ദുൾ ഷുക്കൂർ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. വരും ദിവസങ്ങളിൽ ജനമൈത്രി പോലീസ് തീരദേശ മേഖലയിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ SI നസീർ തിരൂർക്കാട് അറിയിച്ചു. ജീവിത വൈരുദ്ധ്യങ്ങളെ സമന്വയിപ്പിച്ച കഥാകാരനായിരുന്നു നന്ദനാരെന്ന് സാഹിത്യകാരൻ KP രാമനുണ്ണി അഭിപ്രായപ്പെട്ടു. അങ്ങാടിപ്പുറം വള്ളുവനാടൻ സാംസ്കാരിക വേദി ഏർപ്പെടുത്തിയ നന്ദനാർ സാഹിത്യ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് നൽകിയ 20,000 ക്യാഷ് അവാർഡ് രാമച്ചത്ത് സേതുമാധവൻ കൈമാറി. സാംസ്കാരിക വേദി ചെയർമാൻ അഡ്വക്കേറ്റ് PA നിഷാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ NP വിജയകൃഷ്ണൻ പുരസ്കാര പ്രഖ്യാപനവും ഡോക്ടർ PG ഗീത ശതാബ്ദി ആഘോഷ പ്രഖ്യാപനവും PS വിജയകുമാർ പുസ്തക പരിചയവും നടത്തി. VK വേണുഗോപാലൻ, KK കൃഷ്ണൻകുട്ടി എന്നിവരെ സജിത്ത് ബിരുദമണ്ണ അനുസ്മരിച്ചു. ജീവകാരുണ്യ പ്രവർത്തകൻ KR രവി, കലാകാരൻ ബാപ്പു, തട്ടാരക്കാട് ചാർട്ടേഡ് അക്കൗണ്ടിംഗിൽ 2nd റാങ്ക് നേടിയ ഫാത്തിമ ഷഹ്സ എന്നിവരെ ചടങ്ങിൽ

0: അനുമോദിച്ചു.
1: മലപ്പുറം ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി മലപ്പുറം പ്രതിനിധി എം സുരേഷ് ബാബു.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 8:40 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം കാലാവസ്ഥ. 7:35 വനിതാവേദി. 8:00 ദിൽ സേ ദിൽ തക്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 നാടകം ഇത്തിൽ കണ്ണി. 11:00 ലളിതഗാനം. നാളെ രാവിലെ 6:00 വചനാമൃതം പി എ മുഹമ്മദ് സലീം എഴുതി തയ്യാറാക്കി അവതരിപ്പിക്കുന്നു. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. പൂമ്പാറ്റയോട് ഉള്ളൂർ എഴുതിയ കവിത ആലാപനം മൃദുല. തുടർന്ന് പ്രഭാതഗീതം. പുതുപ്പണം ഗഫൂർ, എൻ വേലായുധൻ തുറക്കൽ, വാഴക്കാട് എൻ എ റഹ്മാൻ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. തുടർന്ന് ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം എന്നീ പരിപാടികൾ കേൾക്കാം. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 ഓപ്പൺ ഫോറം നഗരമേ നന്ദി. തുടർന്ന് ആരോഗ്യം അമൂല്യം ജോയ്സ് പെരേര അവതരിപ്പിക്കുന്നു. തുടർന്ന് കരിയർ ക്വിസ്, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ തുടങ്ങിയ പരിപാടികൾ കേൾക്കാം. 7:35 പാട്ടുപെട്ടിക്കാലം. 7:40 നോവൽ ടൈം, അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഗാന്ധിമാർഗം. 7:50 രാഗപരാഗം. 7:55 കൃഷിദീപം. 8:30 ആർട്ട് കഫേ. തുടർന്ന് ലളിതഗാനങ്ങൾ. ഒൻപത് മണിക്ക് സുവർണ മലരുകൾ. 9:30 ഇശൽ മാല. 10:00 എൻ എച്ച് എം റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പ്രോഗ്രാം. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡുവറ്റ്സ്. 1:00 ഗാനോത്സവം. 2:15 തുടർനാടകം. 2:30 ഗസൽ. വൈകുന്നേരം 4:45 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ദഫ്മുട്ട്, പി വി നജീബ് കോട്ടയ്ക്കലും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിതഗാനങ്ങൾ. 6:00 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 പത്തനംതിട്ട ജില്ലാ വൃത്താന്തം പത്തനംതിട്ട. ആറ് പതിനഞ്ചിന് അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. ഉയിരും ഉർവരതയും ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പരിപാടി. 7:20 കമ്പോള വില നിലവാരം കാലാവസ്ഥ അറിയിപ്പ്. 7:35 യുവവാണി രണ്ടാമൂഴത്തിലൂടെ ചിത്രീകരണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സാഹിത്യരംഗം. പുസ്തക അവലോകനം. അരുന്ധതി റോയിയുടെ മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തെ അവലോകനം ചെയ്യുന്നു കെ എസ് വെങ്കിടാചലം. ഒറ്റനാളത്തെ വിജയി കഥ കെ പി സുധീര എഴുതിയത്. കെ രതീഷിന്റെ കവിതകൾ. 10:00 ആയാംകുടി മണിയുടെ സംഗീത കച്ചേരി. ഇ പി രമേശ് വയലിൻ. കലാമണ്ഡലം എസ് ഷൈജു മൃദംഗം. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

നിർമ്മാണം തഥാ ച ആയാത പ്രക്രിയ പ്രസാധന നിയമ വിംശതി പ്രതിവിംശതിഃ ഇത്യസ്യ പ്രാവധാനൈഃ നിയന്ത്രിതാ ഭവതി. CDSCO ഇത്യനേന ദൃഢീകൃതം യത് പ്രസാധനോത്പന്നേഷു പ്രതിബന്ധിത തത്വാനാം ഉപയോഗഃ നാമപത്രേ ഭ്രാമകോക്തിഃ സംക്രമണോപചാരാർത്ഥം സൗന്ദര്യ പ്രസാധനാനാം പ്രയോഗഃ തഥാ ച ശുചികാ ഭേഷജ മാധ്യമേന ഏതേഷാം അനുപ്രയോഗഃ ഔഷധ തഥാ പ്രസാധന അധിനിയമന നിയമാനാം ഗംഭീരം ഉല്ലംഘനം മന്യത്തെ യസ്യ കൃതേ ദണ്ഡവിധാനം നിശ്ചിതം വർത്തതെ. സംസ്കൃതവാർത്തയാഃ സംസ്കരണമിദം ഇദാനിം ആകാശവാണിതഃ പ്രസാര്യതെ. സമമേവ അയം കാര്യക്രമഃ ആകാശവാണ്യാഃ അന്തർജാലപടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ എ ഐ ആർ ചലദൂരഭാഷീയതന്ത്രാംശേ അപി സമുപലബ്ധോ ഭവിഷ്യതി. സ്വാസ്ഥ്യ സേവാ മഹാനിദേശാലയേന ഇബോളാ സംക്രമണേന പ്രഭാവിതേഭ്യഃ ദേശേഭ്യഃ ആഗമ്യമാനാനാം അഥവാ തന്മാർഗേണ ഗച്ഛതാം യാത്രിണാം കൃതേ കശ്ചന വിശേഷ സ്വാസ്ഥ്യ പരാമർശഃ പ്രസാരിതഃ. സ്വാസ്ഥ്യ പരാമർശാനുസാരം യേ യാത്രിണഃ കാംഗോ പ്രജാതാന്ത്രിക ഗണരാജ്യം യുഗാണ്ട തഥാ ദക്ഷിണ സുഡാൻ സദൃശേഷു ഉച്ച സങ്കടയുക്തേഷു ദേശേഷു ഭ്രമണം കൃതവന്തഃ തഥാ ച യേഷു ജ്വരഃ ശിരോവേദന പീഡാ അനിർദ്ധാരിത രക്തസ്രാവഃ വമനം ചേത്യാദീനി ലക്ഷണാനി ദൃശ്യന്തേ തേ സദ്യ ഏവ ചികിത്സകീയ സഹായതാം പ്രാപ്തും സാഗ്രഹം സൂചിതാഃ സന്തി. മഹാനിദേശാലയേന യാത്രിണഃ അപി സചേതിതാഃ യത് യേ കേപി ശങ്കിതസ്യ അഥവാ പുഷ്ടീകൃതസ്യ ഇബോളാ സംക്രമിതസ്യ രക്തേന ശരീരദ്രവേണ വാ സഹ പ്രത്യക്ഷ സമ്പർക്കം സ്ഥാപിതവന്തഃ തൈഃ പ്രവാസ നിർഗമന പ്രക്രിയായാഃ പൂർവമേവ വിമാനപത്തന സ്വാസ്ഥ്യാധികാരിണേ അഥവാ സ്വാസ്ഥ്യപടലസ്യ പുരതഃ അനിവാര്യരൂപേണ വിവരണം പ്രദാതവ്യം. തമിഴ്നാടുരാജ്യ ജോസഫ് വിജയസ്യ നേതൃത്വേ ശാസനേന അദ്യ സ്വമന്ത്രിസഭായാഃ വിസ്താരഃ കൃതഃ യേന രാജ്യ സംയുക്തമന്ത്രിസഭായാഃ നിർമ്മാണസ്യ മാർഗഃ പ്രശസ്തഃ. കോൺഗ്രസ് ദലസ്യ ദ്വാഭ്യാം സഹ ത്രയോവിംശതിഃ നൂതനമന്ത്രിണഃ മന്ത്രിമണ്ഡലേ സമാവിഷ്ടാഃ. അനേന നൂതനേന വിസ്താരേണ മന്ത്രിമണ്ഡലസ്യ സംഖ്യാ ദ്വാത്രിംശത് യാവത് വർദ്ധിതാ യസ്മിന് മുഖ്യമന്ത്രി സി ജോസഫ് വിജയഃ അപി അന്തർഭവതി. കോൺഗ്രസ് ദലം അധുനാ പ്രായഃ ഷഡ് ദശകാനാം അനന്തരം രാജ്യ മന്ത്രിസഭാം പ്രതി പ്രത്യാഗതഃ അസ്തി. സപ്തഷ്ട്യധിക നവശത ശതതമ വർഷാത് പരം പ്രഥമവാരം ഏതത് രാഷ്ട്രീയ ദലം തമിഴ്നാടു രാജ്യസ്യ മന്ത്രിമണ്ഡലേ പ്രതിനിധിത്വം പ്രാപ്നോതി. നവവിസ്താരിത മന്ത്രിസഭായാം ചതസ്രഃ മഹിളാ മന്ത്രിണഃ അപി സന്തി. കേരള വിധാനസഭായാഃ നവഗഠിതസ്യ പ്രഥമ സമ്മേളനസ്യ ആരംഭഃ അദ്യ തിരുവനന്തപുരം നഗരേ അഭവത്. ജി സുധാകരൻ ഇത്യേഷഃ നവനിർവാചിതാൻ സദസ്യാൻ ശപഥം പ്രദത്തവാൻ. അധ്യക്ഷപദസ്യ നിർവാചനം ശ്വഃ ഭവിഷ്യതി. സത്താരൂഢേന UDF ഇത്യനേന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത്യേഷഃ തസ്മൈ പദായ നാമാങ്കിതഃ. വിധാനസഭായാം ഭാജപാദലസ്യ ത്രയഃ സദസ്യാഃ സന്തി അതഃ സ്പർദ്ധാത്മക നിർവാചനസ്യ അപേക്ഷാ വർത്തതേ. ബി ഗോപകുമാരഃ തസ്യ ദലസ്യ അഭ്യർത്ഥി രൂപേണ ഘോഷിതഃ അസ്തി. കിന്തു വിപക്ഷഃ LDF ഇദാനിമപി നിർവാചന വിഷയേ സ്വസ്യ നിർണയം ന ഉദ്ഘാടിതവാൻ ഇതി. പശ്ചിമബംഗാള സർവകാരേണ സമ്പൂർണ്ണ രാജ്യേ സർവേഷു മദർസാ ഇത്യേതേഷു തത്ക്ഷണ പ്രഭാവേണ വന്ദേ മാതരം ഇത്യസ്യ ഗാനം അനിവാര്യം കൃതം. അയമാദേശഃ മദർസാ ശിക്ഷാനിദേശാലയേന പ്രസാരിതഃ. അധിസൂചനായാഃ അനുസാരം ഏഷഃ നിർദ്ദേശഃ സർവകാര്യ പ്രാരൂപ മദർസാ ഇത്യേതേഷു സർവകാര്യ അനുദാനപ്രാപ്ത മദർസാ ഇത്യേതേഷു മാന്യതാപ്രാപ്ത മദർസാ ഇത്യേതേഷു തഥാ ച അല്പസംഖ്യക കാര്യമന്ത്രാലയസ്യ ഏവം മദർസാ ശിക്ഷാവിഭാഗസ്യ അന്തർഗതം കാര്യരതാസു അനുമോദിതാസു ശിശുശിക്ഷാകേന്ദ്രേഷു മാധ്യമികശിക്ഷാകേന്ദ്രേഷു ച പ്രവർത്തിഷ്യതെ. രക്ഷാമന്ത്രി രാജ്നാഥ് സിംഗഃ തഥാ ദക്ഷിണ കൊറിയ ദേശസ്യ ദേശഭക്തി ഭൂതപൂർവ സൈനിക കാര്യമന്ത്രി ക്വോൻ ഓഹയോൽ ച അദ്യ സിയോൽ നഗരസ്യ ഇംജിംഗക് ഉദ്യാനേ ഭാരതീയ യുദ്ധസ്മാരകസ്യ സംയുക്തരൂപേണ ഉദ്ഘാടനം അകുരുതാം. IPL ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സായങ്കാലേ അഹമ്മദാബാദ് നഗരസ്യ നരേന്ദ്രമോദി ക്രീഡാംഗണേ ഗുജറാത്ത് ടൈറ്റൻസ് ദലം ചെന്നൈ സൂപ്പർ കിങ്സ് ദലം സമ്മുഖീകരിഷ്യതി. ക്രീഡാ സായം സാർദ്ധസപ്തവാദനതഃ ആരഭ്യത്തെ. ഗുജറാത്ത് ടൈറ്റൻസ് ദലേന പൂർവം

0: മേവ അന്ത്യം ചതുഷ്കക്രീഡായാം സ്വസ്ഥാനം നിശ്ചിതം. ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്യേതദ്ദലം ച അങ്കതാലികായാം ചതുർത്ഥസ്ഥാനം പ്രാപ്തും സ്വസ്യ സംഭാവനാം സുദൃഢീകർത്തും പ്രയതതേ. അത്രാന്തരെ ഗതരാത്രൗ കൊൽക്കത്ത നഗരസ്യ ഇഡൻ ഗാർഡൻ മധ്യേ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ദലേന മുംബൈ ഇന്ത്യൻസ് ദലം ചതുർഭിഹി സ്തോഭൈഹി പരാജിതം ഇതി വാർത്താഃ.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം F രാജ തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. June 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയെന്ന് UDF നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി AC മൊയ്തീനായിരിക്കും. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി May 29 വീണ്ടും സമ്മേളിക്കുന്നത്.
1: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, LPG എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്ന ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ

0: സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th Battalionലെ 33 സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിലെത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവവൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവവൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗളി, വെള്ളായണി, പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4-ാം തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടുനിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75154, നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3

0: ദിവസത്തിനകം ഡി ജി പി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ, ഗായിക മഞ്ജു.

ഒരു നിമിഷം കോപത്തിനെ അടക്കിയാൽ ദുഃഖത്തിന്റെ ആയിരം നിമിഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകും. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ പ്രധാനമായും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.

0: പച്ചപ്പിന്റെ പാഠശാല. സ്കൂൾ വിദ്യാർത്ഥികളിൽ കൃഷിയും കൃഷി അനുബന്ധ അറിവുകളും നൽകുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: ഇന്നത്തെ കാലത്ത് കുട്ടികളെ പ്രകൃതിയോടും മണ്ണിനോടും ചേർത്ത് നിർത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതിന് ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് സ്കൂളിൽ നടത്തുന്ന കൃഷിപ്രവർത്തനങ്ങൾ. പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ജീവിത പാഠങ്ങൾ നേരിട്ട് പഠിക്കാനുള്ള സുവർണ അവസരമാണ് സ്കൂൾ കൃഷി. ചെറിയൊരു പച്ചക്കറി തോട്ടമോ പൂന്തോട്ടമോ ആയാൽ പോലും അത് കുട്ടികളുടെ മനസ്സിൽ പ്രകൃതിയോടുള്ള സ്നേഹവും ഉത്തരവാദിത്വവും വളർത്തുന്നു. സ്കൂളിൽ കുട്ടികൾ ചേർന്ന് വിത്ത് നട്ട് ചെടികൾ വളർത്തുമ്പോൾ അവർ ക്ഷമയും കഠിനാധ്വാനവും പഠിക്കുന്നു. ഒരു വിത്ത് മുളച്ച് വളർന്ന് വിളവാകുന്നതുവരെ അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത അവർ മനസ്സിലാക്കുന്നു. ഇത് കുട്ടികളിൽ ആത്മവിശ്വാസവും കൂട്ടായ്മയെക്കുറിച്ചുള്ള ബോധവും വർദ്ധിപ്പിക്കുന്നു. ഓരോ കുട്ടിയും സ്വന്തം ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെടികളെ പരിപാലിക്കുമ്പോൾ സഹകരണ മനോഭാവവും വളരുന്നു. സ്കൂൾ കൃഷിയുടെ മറ്റൊരു പ്രധാന ഗുണം ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ്. കുട്ടികൾ സ്വന്തം കൈകൊണ്ട് വളർത്തി വിളവെടുക്കുന്ന പച്ചക്കറികളും പഴങ്ങളും ഭക്ഷിക്കുമ്പോൾ പ്രകൃതിദത്ത ഭക്ഷണത്തിന്റെ മൂല്യം അവർ തിരിച്ചറിയുന്നു. രാസവളങ്ങളുടെയും വിഷാംശങ്ങളുടെയും ദോഷങ്ങളെക്കുറിച്ചും ജൈവകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അവർ പഠിക്കുന്നു. ഇത് ഭാവിയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പിന്തുടരാൻ കുട്ടികളെ പ്രേരിപ്പിക്കും. കൃഷിപ്രവർത്തനങ്ങൾ കുട്ടികളിൽ പരിസ്ഥിതി ബോധവും വളർത്തുന്നു. വെള്ളത്തിന്റെ പ്രാധാന്യവും മണ്ണിന്റെ സംരക്ഷണവും മരങ്ങളുടെയും ചെടികളുടെയും ആവശ്യകതയും അവർ നേരിട്ട് അനുഭവിച്ചറിയുന്നു. പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന ബോധം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ വളരുന്നു. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള സാഹചര്യത്തിൽ ഈ ബോധവൽക്കരണം ഏറെ പ്രാധാന്യമുള്ളതാണ്. സ്കൂൾ കൃഷി കുട്ടികളുടെ മാനസിക സന്തോഷത്തിനും സഹായകരമാണ്. മണ്ണിൽ പ്രവർത്തിക്കുകയും ചെടികളോടൊപ്പം സമയം ചെലവഴിക്കുകയും ചെയ്യുന്നത് മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്നു. പഠന സമ്മർദ്ദങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കാനും ഇത് സഹായിക്കുന്നു. കൊല്ലം ജില്ലയിലെ പള്ളിമൺ എന്ന ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ ഇത്തരത്തിലുള്ള മാതൃകാപരമായ കൃഷിപ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സ്കൂളാണ്. പന്ത്രണ്ട് ഏക്കറോളം വരുന്ന ക്യാമ്പസിൽ ഏകദേശം 2000 മരങ്ങളുണ്ടെന്നാണ് കണക്ക്. അവയിൽ പലതും അധ്യാപകരും വിദ്യാർത്ഥികളും പലയിടങ്ങളിൽ നിന്നായി ശേഖരിച്ച് കൊണ്ടുവന്ന് നട്ടതാണ്. 3200 കുട്ടികൾ പഠിക്കുന്നു.

0: ക്കുന്ന ഈ വിദ്യാലയം വൈവിധ്യമാർന്ന കൃഷികളുടെ കലവറയാണ്. മാസത്തിൽ 4 പിരീഡ് കൃഷിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഇവിടെ കാർഷിക വിജ്ഞാന വ്യാപന വിഭാഗവും കാർഷിക ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട്. സ്കൂൾ മാനേജർ ശ്രീ സുരേഷ് സിദ്ധാർത്ഥ:
1: ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രകൃതിക്കിണങ്ങിയ തരത്തിലുള്ള കൺസ്ട്രക്ഷനും അതുപോലെ തന്നെ ക്യാമ്പസും ഒക്കെ ആയിരുന്നു. അന്നു മുതൽ തന്നെ നമ്മൾ മരങ്ങളെയും ചെടികളെയും പരിപാലിപ്പിക്കുന്നതിന് കുട്ടികൾക്ക് വേണ്ട പരിശീലനങ്ങളൊക്കെ നൽകി വരികയാണ്. ആദ്യകാലം മുതൽ തന്നെ ഈ ക്യാമ്പസിനെ വൈവിധ്യമാർക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ കിട്ടാവുന്ന തരത്തിലുള്ള മരങ്ങൾ, പേഴ്, പുന്ന, ഞാവൽ, ഇലഞ്ഞി തുടങ്ങിയ നാട്ടുമരങ്ങളും അതുപോലെ തന്നെ വിദേശയിന മരങ്ങളും ഫലവൃക്ഷങ്ങളും അടങ്ങിയ ഒരു സുന്ദരമായ ക്യാമ്പസാക്കി ഈ 12 ഏക്കർ ഭൂമിയെ മാറ്റാനുള്ള പരിശ്രമം ആദ്യകാലം മുതൽ തുടങ്ങിയിരുന്നു. 2000-ലധികം വരുന്ന വിവിധങ്ങളായ മരങ്ങളുണ്ട്. ഇവയൊക്കെ പല കാലത്ത് പല ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് നട്ടിട്ടുള്ളതാണ്. എല്ലാ വർഷവും ഇവിടെ വനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പസിലെ ഓരോ ഏരിയയും പ്രത്യേകമായിട്ട് തിരിച്ച് 9 വനങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ചുറ്റുപാടുകളിൽ അനേകം കൃഷി പരിശീലനങ്ങൾ നമ്മൾ നൽകി വരുന്നത്. അത് കുട്ടികൾക്ക് പ്രകൃതിയെ അറിയാൻ ഏറെ സഹായിക്കുന്നുണ്ട്. അത് കുട്ടികളുടെ ക്ഷമയും സഹവർത്തിത്വവും പരസ്പര സ്നേഹവും വളർത്തിയെടുക്കുന്നുണ്ട്. കൃഷി പഠിക്കുന്നതിലൂടെ അവർ സ്വയം പര്യാപ്തമാവുകയാണ്. നാളെ ആന്റർപ്രണേഴ്സിനെ സൃഷ്ടിക്കാൻ ഏറ്റവും ബേസിക്കായ പാഠമാണ് കൃഷി. കുട്ടികൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്ത് 1 കിലോ തക്കാളിയോ മുളകോ എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അത് അവരുടെ ഭക്ഷണത്തിൽ ഉപയോഗിക്കുമ്പോൾ അവർ സേവ് ചെയ്യുന്നത് അല്പം ധനം മാത്രമല്ല, അവരുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു സമ്പാദ്യമാണ്, അറിവാണ് അവരതിലൂടെ നേടുന്നത്. ഇവിടെ ഏകദേശം 250-ലധികം വരുന്ന കുട്ടികൾ വീടുകളിൽ കൃഷി ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ പോയി കാണുകയും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയും പലതരത്തിലുള്ള പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയിലെ പ്രഗത്ഭരും ഒക്കെ വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. കൂൺ കൃഷിയും മത്സ്യകൃഷിയും അതുപോലെ തന്നെ മൃഗപരിപാലനവും കോഴിയും അതിനോടൊപ്പം നടക്കുന്നുണ്ട്. മഞ്ഞളും ഇഞ്ചിയും ഒക്കെ പല ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പലതരത്തിൽ പ്ലാന്റ് ചെയ്ത് അതിൻ്റെ വളർച്ചയും അതിൻ്റെ വിളവെടുപ്പും കണ്ട് വളരുന്നവരാണ് ഈ കുഞ്ഞുങ്ങൾ. വഴുതനയും മുളവും തക്കാളിയും ഒക്കെ നമ്മുടെ ഗാർഡനോടൊപ്പമാണ് അവർ പരിപാലിക്കുന്നത്. പാഠപുസ്തകങ്ങൾക്കകത്ത് നിന്ന് കിട്ടുന്ന അറിവ് തുലവും പരിമിതമാണ്. അത് പലപ്പോഴും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എന്ന് പറയുന്ന പുതിയ നൂതന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും കാതലായ അറിവാണ് പ്രകൃതി പരിപാലനത്തിലൂടെ അവർക്ക് കിട്ടുന്നത്. അത് ജീവിതഗന്ധിയാണ്. അതുകൊണ്ട് അവർക്ക് നിലനിൽപ്പിനെയും അതുപോലെ തന്നെ ഭാവിയിലേക്കുള്ള കരുതലിനെയും ഒക്കെ വളരെ കൂടുതൽ സഹായിക്കുന്നുണ്ടെന്നാണ് രക്ഷിതാക്കളും പറയുന്നത്. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് തെങ്ങിൻ തൈ വെച്ചൊരു വിപ്ലവം നടത്തുകയുണ്ടായി. കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം സമീപ പ്രദേശങ്ങളിൽ ആവശ്യമുള്ള വീടുകളിലെത്തി വെസ്റ്റ് കോസ്റ്റ് ടാൾ എന്ന് പറയുന്ന തീരദേശ നെടിയൻ അത് വെച്ചുകൊടുക്കുകയുണ്ടായി. കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം പുതിയ തലമുറയ്ക്ക് പുതിയ ഫാഷനോടൊപ്പം നാടൻ തെങ്ങുകളെ മാറ്റിവെച്ചിട്ട് കുള്ളൻ തെങ്ങുകളിലേക്ക് ഒരു പ്രേമം ഉണ്ടാവുകയുണ്ടായി. ഈ കുള്ളൻ തെങ്ങുകൾ അവയ്ക്ക് ഒരുപാട് രോഗങ്ങൾ ഉണ്ടാവുകയും പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ തെങ്ങ് കർഷകർ വലിയൊരു പ്രതിസന്ധിയിലാണ്. അതിനൊരു ബദൽ സമ്പ്രദായം എന്ന നിലയിൽ നാടൻ തെങ്ങിൻ തൈകളുമായി കുട്ടികൾ നേരിട്ട് പോയി അവരാവശ്യപ്പെടുന്ന സ്ഥലത്ത് കൃഷി ഭവനിൽ നിന്ന് കളക്ട് ചെയ്ത 250 തെങ്ങിൻ തൈകൾ 250 വീടുകളിൽ വെച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കുട്ടികളിലേക്ക് മാത്രമല്ല നാട്ടുകാരിലേക്ക് കൂടി കൃഷിയെക്കുറിച്ച് ഒരു അവയർനെസ് നൽകുന്ന ഒരു വിദ്യാലയമായി സിദ്ധാർത്ഥ മാറി.
0: സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീമതി രോഹിണി:
2: കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് കൃഷിയെയും സംസ്കാരത്തെയും പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു മൂല്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൻ്റെ വൈവിധ്യമാർന്ന കാർഷിക പ്രവർത്തനങ്ങളെ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളുടെ വിദ്യാലയത്തിന് സാധിക്കുന്നു എന്നത് ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് വളരെ വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് കൃഷിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ ക്യാമ്പസിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് കൃഷി പഠിപ്പിക്കാൻ ഒരു അധ്യാപകനെ തന്നെ ഞങ്ങൾ ചുമതലയേൽപ്പിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ വളരെ വൈവിധ്യമാർന്ന, ശരിക്കും പറഞ്ഞാൽ നൂതനമായ രീതിയിൽ കൃഷി എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ പാരമ്പര്യ സമ്പ്രദായങ്ങൾക്കോടൊപ്പം തന്നെ പുതിയ പുതിയ ആശയങ്ങൾ കൃഷികളിൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് കൂടി കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് തുടങ്ങിയ പുതിയ കാർഷിക പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളെയെല്ലാം തന്നെ എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാം, അത് പലതരത്തിലുള്ള ഉൽപ്പാദന മേഖലകളെ കൂടി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അവരിലേക്ക് എത്തിക്കാം എന്ന് വളരെ വ്യക്തമായ ഒരു പ്ലാനിങ്ങോടുകൂടിയാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്.
0: സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി സുലഭ:
3: നമ്മുടെ ക്യാമ്പസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്രീൻ ക്യാമ്പസ് എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത. കുട്ടികളിൽ നമ്മൾ അവരുടെ വിദ്യാഭ്യാസവും പ്രകൃതിയുമായിട്ട് ഒന്ന് ഇണങ്ങി ചേർന്ന് പോകത്തക്ക രീതിയിലാണ് നമ്മളുടെ കരിക്കുലം തന്നെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഏകദേശം മാസത്തിൽ 4 പീരീഡെങ്കിലും അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതിന് പ്രത്യേകം നമുക്കൊരു ഇൻസ്ട്രക്ടർ തന്നെയുണ്ട്, ആഷിക് ദത്ത് എന്നാണ് സാറിൻ്റെ പേര്. സാറും ഈ കുട്ടികളുമായിട്ട് നമ്മളുടെ കൃഷി

0: രീതികൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നതിനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും സർ വളരെയധികം കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ അവരവരുടെ വീട്ടിൽ വെജിറ്റബിൾസൊക്കെ കൃഷി ചെയ്യുക, അവരുടെ ഒഴിവ് സമയങ്ങളിലെല്ലാം അവർ എൻഗേജ്ഡ് ആകുന്നുണ്ട്. അതിലൂടെ കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുന്നുണ്ട്.
1: നഴ്സറി വിഭാഗം മുതലുള്ള കുട്ടികൾക്ക് കൃഷിയെക്കുറിച്ചുള്ള ബാലപാഠങ്ങൾ സ്കൂളിൽ നിന്ന് നൽകുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളെ മണ്ണും മരങ്ങളും പരിചയപ്പെടുത്തുന്ന കാർഷിക പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കി വരുന്നു. നഴ്സറി വിഭാഗം പ്രിൻസിപ്പൽ ശ്രീമതി പ്രിയ,
2: കുഞ്ഞുകുട്ടികളിൽ കൃഷിരീതിയെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ വർഷം ഞങ്ങൾ ആരംഭിച്ചത്. ഇതിന്റെ പേര് കുഞ്ഞിളം കൈകളിൽ മണ്ണു പറ്റട്ടെ എന്നുള്ള ഒരു പ്രോജക്റ്റ്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചുകുട്ടികളിൽ കൃഷിരീതിയെക്കുറിച്ചും കൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളിൽ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയുമാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് നടപ്പാക്കിയത്. അതിനോടൊപ്പം ഞങ്ങൾ മൈക്രോ ഗ്രീൻ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു കൃഷിരീതിയും കൂടി കുട്ടികളിൽ പരിചയപ്പെടുത്തി. ഈ കൃഷിരീതിയിൽ നിന്നും ഞങ്ങൾക്ക് കിട്ടിയ ആദായങ്ങളെ കുട്ടികൾ തന്നെ മാർക്കറ്റിംഗ് നടത്തുകയും അതിൻ്റെ പ്രോഫിറ്റിനെ വീണ്ടും കൃഷിരീതിയിൽ തന്നെ ചിലവാക്കുന്നതുമായിരുന്നു അതിൻ്റെ ഒരു പ്രോജക്റ്റ്. കൃഷിരീതിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഇവിടെ അധ്യാപകർ കൂടി അത് മേടിക്കുമായിരുന്നു. അത്രയും എളുപ്പത്തിൽ അത് സെയിൽ നടത്തുന്ന ഒരു രീതിയാണ്. അതുപോലെ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് പോലും കുട്ടികൾക്ക് ഞങ്ങൾ വാട്സപ്പിലൂടെ ഇതിനുള്ള മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. തുടർന്നും അവർ മൈക്രോ ഗ്രീൻ ഫാമിംഗ് വീടുകളിൽ വെച്ച് ഇപ്പോഴും ചെയ്യുന്നുണ്ട്.
1: കോവിഡ് കാലത്ത് ധാരാളം കുട്ടികൾ കൃഷിയിൽ ആകൃഷ്ടരായി മുന്നോട്ട് വരികയും കാർഷിക പ്രവർത്തനങ്ങൾ വീടുകളിൽ ഉൾപ്പെടെ അക്കാലത്ത് നടക്കുകയും ചെയ്തു. എന്നാൽ പല കാരണങ്ങളാൽ അത് മുന്നോട്ടു പോയില്ല. ഇങ്ങനെ നിന്നുപോയ കൃഷി പുനരുജ്ജീവിപ്പിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യം കണ്ട സന്തോഷം പങ്കുവയ്ക്കുന്നു അധ്യാപക രക്ഷാകർത്തൃ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ ഗിരീഷ് ചന്ദ്രൻ.
3: പൊതുവേ നമ്മളിപ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ, കുട്ടികളിൽ കൃഷിയും അല്ലെങ്കിൽ ഈ മത്സ്യകൃഷി ഇതിനോടൊക്കെ താല്പര്യം കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലെ കോവിഡ് കാലത്തൊക്കെ ആണെങ്കിൽ ധാരാളം മത്സ്യകൃഷി അക്വേറിയങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ കുറഞ്ഞു, കുട്ടികളെല്ലാം മൊബൈലിലോട്ട് മാറി. അതിൽ നിന്ന് കുട്ടികളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം എന്നൊരു ചിന്തയും മാനേജ്മെൻ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ തന്നെ ചെറിയ കുട്ടികൾ, നഴ്സറി കുഞ്ഞുങ്ങളെ ചെറിയ തൈകൾ, വഴുതന തൈകളും ഒക്കെ കൊടുത്തിട്ട് അത് നമ്മുടെ നെടുമ്പന കൃഷിഭവൻ്റെ കൃഷി ഓഫീസർ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തു. ചെറിയ കുഞ്ഞുങ്ങൾ എൽ കെ ജിയിലും യു കെ ജിയിലും പഠിക്കുന്ന ചെറിയ കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ തൈ കൊടുത്ത് അത് വീട്ടിൽ നട്ട് വളർത്തി അതിൻ്റെ ഫോട്ടോയൊക്കെ അവരുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തു. അത് ബാക്കിയുള്ള കുട്ടികൾക്കും കൃഷിയോടൊരു താല്പര്യമുണ്ടാക്കി. മുതിർന്ന കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, നമുക്ക് താഴെ ഒരു പോളി ഹൗസ് ഉണ്ട്. അപ്പോൾ ആ പോളി ഹൗസിൽ ആദ്യം സാലഡ് വെള്ളരിയാണ് ചെയ്തത്. ആ സാലഡ് വെള്ളരി ചെയ്ത് അതിൻ്റെ വിളവെടുത്ത് നമ്മുടെ ഇവിടുത്തെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷാകർത്താക്കളും ഒക്കെയാണ് അവർക്ക് ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ അത് വാങ്ങി പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് വീണ്ടും കുട്ടികളിൽ താല്പര്യമുണ്ടായി. അതിനുശേഷം അതേ ഹൗസിൽ ഇപ്പോൾ ചീരകൃഷി ചെയ്യുന്നുണ്ട്. ഈ ചീരകൃഷിയൊക്കെ തന്നെ നമ്മുടെ സ്കൂളിൽ തന്നെ അത് മാർക്കറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ മീറ്റർ പയർ എന്ന് പറയുന്ന നീളമുള്ള പയർ, അത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളാണ് ചെയ്തത്. അഞ്ചാം ക്ലാസ്സിലെ കുട്ടികൾ, നമ്മുടെ താഴെ ഒരു ഫാമുണ്ട്, ആ ഫാമിൽ അവർ തന്നെ ചെയ്ത് വിളവെടുത്ത് അതും നമ്മുടെ സ്കൂളിലെ ആഴ്ചതോറുമുള്ള രക്ഷകർത്താ മീറ്റിങ്ങുകളിൽ ഇത് വിൽപ്പനയ്ക്ക് വെച്ച്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ചരിവായ ഒരു പ്രദേശത്ത് ഡ്രാഗൺ ഫ്രൂട്ട്, അതും കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തിയിട്ടാണ് ചെയ്തത്. അതിൻ്റെയും വിളവെടുത്ത് അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ വെണ്ട കൃഷി ചെയ്തു, അതിൻ്റെയും വിളവെടുത്തു. അതിൻ്റെ വിത്തുകൾ ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ അവൈലബിൾ ആണ്. ഇത് കുട്ടികൾക്ക് തന്നെ കൊടുത്ത് അവർ വീട്ടിൽ കൊണ്ടുപോയി പരിപാലിച്ച് ചെടികൾ വളർത്തി എടുക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോ ക്ലാസ് ഗ്രൂപ്പുകളിൽ അവർ ഷെയർ ചെയ്യുന്നുണ്ട്. അത് മറ്റുള്ള കുട്ടികൾക്കും ഒരു ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. പിന്നെ മിക്ക സ്കൂളുകളും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉച്ചയ്ക്ക് കൊണ്ടുവരുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ. സ്കൂൾ മാനേജ്മെൻ്റ് തന്നെ എങ്ങനെ ഇത് സംസ്കരിക്കുമെന്നുള്ളത് ചിന്തിച്ചപ്പോൾ കുറച്ച് മുട്ടക്കോഴികൾ കൊണ്ടുവന്നു. അതുപോലെ താഴെ ഒരു ഫാമിൽ തന്നെ താറാവ് കൃഷിയുണ്ട്. ഇതിന് ആഹാരവുമായി നമ്മുടെ ആഹാരവശിഷ്ടം അത് പെട്ടെന്ന് സംസ്കരിച്ച് പോയി. ഇതിൻ്റെ ഒരു പരിണതഫലമായി ധാരാളം മുട്ടകൾ കിട്ടി. ആ മുട്ടകളും നമ്മുടെ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് വിപണനം ചെയ്ത് അതും ഒരു വരുമാന മാർഗമാക്കി മാനേജ്മെൻറ്റ് മാറ്റുന്നുണ്ട്. പക്ഷേ വരുമാന മാർഗം എന്നതിനേക്കാൾ ഉപരി ഇതെല്ലാം കുട്ടികൾക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ വീടുകളിൽ തന്നെ ഈ മാലിന്യം ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ അത് വീടുകളിൽ ചെറിയ മുട്ടക്കോഴികളെയൊക്കെ വളർത്തിയാൽ വീട്ടിലൊരു മുട്ടയും

0: ഭാഗമായി വീട്ടിലെ മാലിന്യ സംസ്കരണം നടത്താനും കഴിഞ്ഞു.
1: പള്ളിമൺ സെൻട്രൽ സ്കൂളിന്റെ അഭിമാനകരമായ കാർഷിക നേട്ടങ്ങളിൽ പ്രധാന പങ്കുവഹിച്ചത് കാർഷിക അധ്യാപകനായ ശ്രീ ആഷിക് ദത്താണ്. പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടു പോകുന്ന കുട്ടികളെ അത്ര രസകരമല്ലാത്ത മണ്ണും ചെളിയും പുരളുന്ന കാർഷിക വൃത്തിയിലേക്ക് കൊണ്ടുവരിക എന്നതും അവരെ അവിടെ ഉറപ്പിച്ചു നിർത്തുക എന്നതും ചെറിയ കാര്യമല്ല. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്ന വിരസ സബ്ജക്റ്റിനെ രസകരമാക്കി അവതരിപ്പിച്ച് ധാരാളം കുട്ടികളെ സ്കൂളിലും വീട്ടിലും കൃഷി ചെയ്യിപ്പിക്കുക എന്ന ലക്ഷ്യം വിജയകരമായി നിർവഹിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഇദ്ദേഹം. സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളെക്കുറിച്ച് ശ്രീ ആഷിക് ദത്ത്.
2: വൈവിധ്യമാർന്ന കാർഷിക നൂതന രീതികളാണ് നമ്മുടെ സ്കൂൾ അവലംബിച്ചിരിക്കുന്നത്. അക്വാപോണിക്, ഹൈഡ്രോപോണിക്, മഴമറയിലെ പച്ചക്കറി കൃഷി, കൂൺ കൃഷി, കമ്പോസ്റ്റ് നിർമ്മാണം, കോഴി വളർത്തൽ, താറാവ് വളർത്തൽ, പന്നിക്കൃഷി, ആട്, പശു മുതലായ എല്ലാത്തരം കാർഷിക രീതികളും നമ്മുടെ സ്കൂളിൽ ചെയ്തു വരുന്നു. അതുപോലെ തന്നെ ഇടവിള കൃഷി, ഇഞ്ചി, മഞ്ഞൾ മുതലായവയും നല്ല രീതിയിൽ തറയിലും ഗ്രോ ബാഗിലുമായി കൃഷി ചെയ്തു വരുന്നു. കൂടാതെ സംയോജിത കൃഷി മാതൃകകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി മീൻ കൃഷിയും താറാവ് കൃഷിയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള കൃഷി മാതൃകയും ഇവിടെ ചെയ്തു വരുന്നു. കൂടാതെ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി, കേരള കാർഷിക സർവകലാശാലയുടെ 3 മുൻനിര പ്രദർശനത്തോട്ടങ്ങളും ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് സുസ്ഥിര എന്ന ഇനം തീറ്റപ്പുല്ലിൻ്റെ മുൻനിര പ്രദർശനത്തോട്ടവും അതോടൊപ്പം ഞാലിപ്പുവൻ വാഴയുടെ ഒരു പ്രദർശനത്തോട്ടവും കൂരവ കൃഷിയുടെ പ്രദർശനത്തോട്ടവും ചെയ്തു വരുന്നുണ്ട്. കേരള കാർഷിക സർവകലാശാലയുടെയും കൃഷി വിജ്ഞാന കേന്ദ്രം കൊല്ലം, അതുപോലെ നെടുമ്പന കൃഷിഭവൻ എന്നിവരുടെ സഹകരണങ്ങൾ നമ്മുടെ കാർഷിക പ്രവർത്തനത്തിൽ ലഭിക്കാറുണ്ട്. കുട്ടികൾ സ്കൂളിലെ പ്രവർത്തനങ്ങൾ അനുകരിച്ചുകൊണ്ട് അവരുടെ വീട്ടിലും മികച്ച പച്ചക്കറി തോട്ടവും മൃഗപരിപാലനവും ചെയ്തു വരുന്നുണ്ട്. കുട്ടികൾ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതിനായി വിശാലമായൊരു ഔഷധത്തോട്ടവും നക്ഷത്രവനവും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ ഏറെ വലിയൊരു പ്രത്യേകതയാണ് കൃഷിക്കായി പ്രത്യേകം പിരീഡുള്ളത്. ഈ ഒരു പിരീഡ് വഴി കുഞ്ഞുങ്ങൾ ധാരാളമായ നൈപുണികൾ നേടുകയും അത് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. അഗ്രികൾച്ചറിനായി പ്രത്യേക കാർഷിക വിജ്ഞാന വ്യാപന വിഭാഗം സ്കൂളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ലൈബ്രറി കോർണർ എന്ന രീതിയിൽ കാർഷിക നൂതന രീതികളുടെ പുസ്തകങ്ങൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി പ്രത്യേക അഗ്രികൾച്ചർ ലൈബ്രറിയും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മൈക്രോ ഇറിഗേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായി വിക്ക് ഇറിഗേഷൻ അഥവാ തിരുനന കൃഷിയും അതോടൊപ്പം ഫോഗ് ഇറിഗേഷൻ, ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്ലിങ്കറിംഗ് ഇറിഗേഷൻ ഇത്തരത്തിലുള്ള ഇറിഗേഷൻ രീതികൾ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതിനായി അവയും സ്കൂളിൽ ക്രമീകരിച്ചിട്ടുണ്ട്. മരച്ചീനി കൃഷി, ചേന, ചേമ്പ്, കാച്ചിൽ മുതലായ കിഴങ്ങ് വിളകളെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തുന്നതിനായി കിഴങ്ങ് വിളകളും കൃഷി ചെയ്തു വരുന്നു. കൂടാതെ വൈവിധ്യമാർന്ന വാഴകളും കൃഷി ചെയ്തു വരുന്നു. കുഞ്ഞുങ്ങളിൽ കാർഷിക സംരംഭകത്വം വളർത്തുന്നതിൻ്റെ ഭാഗമായി കൂൺ കൃഷിയും സ്കൂളിൽ ചെയ്തു വരുന്നു. ശാസ്ത്രീയമായി എങ്ങനെയാണ് കൂൺ കൃഷി ചെയ്യേണ്ടതെന്നതിൻ്റെ തിയറിയും പ്രാക്ടിക്കലും സ്കൂളിൽ ചെയ്യുകയും അത് അനുകരിച്ചുകൊണ്ട് ധാരാളം കുട്ടികൾ വീട്ടിൽ കൂൺ കൃഷി ചെയ്യുകയും പഠനത്തോടൊപ്പം ഒരു അധിക വരുമാനം കൂടി ഇതുവഴി കുട്ടികൾ നേടുന്നുണ്ട്. സ്കൂളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുക എന്ന സാധ്യത കുട്ടികളെ മനസ്സിലാക്കുന്നതിനായി മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണവും ചെയ്തു വരുന്നുണ്ട്. ജാം, സ്കോഷ്, അച്ചാറുകൾ, അതുപോലെ കൊണ്ടാട്ടങ്ങൾ മുതലായവയും ഇവിടെ ചെയ്തു വരുന്നു.
1: കാർഷിക സർവകലാശാല, കൊല്ലം കൃഷി വിജ്ഞാന കേന്ദ്രം, നെടുമ്പന കൃഷിഭവൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഇവിടെ കാർഷിക പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നെടുമ്പന കൃഷി ഓഫീസർ ശ്രീമതി സുമി മോഹൻ.
3: പള്ളിമൺ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിലെ കൃഷിക്ക് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നെടുമ്പന കൃഷിഭവൻ നൽകി വരാറുണ്ട്. കൃത്യമായ ഇടവേളകളിൽ ഫീൽഡ് സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട്.

0: കൂടാതെ കൃഷി വകുപ്പിന്റെ വിവിധങ്ങളായ പദ്ധതികളിൽ ഉൾപ്പെടുത്തി നടീൽ വസ്തുക്കളും സബ്സിഡിയും മറ്റും അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിൽ അഗ്രികൾച്ചർ ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ്, സീഡ് ക്ലബ്ബ്, പെറ്റ്സ് ക്ലബ്ബ് എന്നീ നാല് ക്ലബ്ബുകളിലായിട്ടാണ് കുട്ടികളെ തിരിച്ചിട്ടുള്ളത്. ഈ നാല് ക്ലബ്ബിലെ വിദ്യാർത്ഥികളാണ് സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം മാസത്തിൽ നാല് പിരീഡ് അഗ്രികൾച്ചറിനായി മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാത്തരം കൃഷികളുടെ ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് സ്കൂൾ ക്യാമ്പസിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നെടുമല കൃഷിഭവന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും സ്കൂളിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നൽകി വരാറുണ്ട്.
1: പള്ളിമൺ സെൻട്രൽ സ്കൂളിലെ കാർഷിക പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ പങ്കാളിത്തം എടുത്തുപറയേണ്ട ഒന്നാണ്. ധാരാളം കുട്ടികൾ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ താൽപര്യത്തോടെ ഏർപ്പെടുന്നുണ്ട്. മാത്രമല്ല, സ്കൂളിൽ നിന്ന് കിട്ടുന്ന കൃഷിപാഠങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കി വിജയം കൈവരിക്കുകയും ചെയ്യുന്നു. എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രാവൺ ആർ അനൂജ്:
2: നമ്മുടെ സ്കൂളിൽ വിവിധ തരമായ കൃഷി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് വിത്തുകളും തൈകളും തന്ന് വീട്ടിലുള്ള കൃഷിയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിൽ മഷ്റൂം, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം, പിന്നെ പശു, പന്നി, എമു, കൃഷിത്തോട്ടം, വയലുകൾ, അങ്ങനെ വിവിധ തരമായ കാര്യങ്ങളുണ്ട്. പിന്നെ മോഡേൺ ടെക്നോളജീസ് കൃഷികളായ ഹൈഡ്രോപോണിക്സ്, അക്വാപോണിക്സ് എന്ന കൃഷികളുണ്ട്. നമ്മുടെ സ്കൂളിലെ കൃഷി കണ്ടു മറിഞ്ഞും എൻ്റെ വീട്ടിൽ കൃഷി പരിപാലിക്കുന്നു. 100 ഗ്രോ ബാഗുകളിൽ പച്ചക്കറി കൃഷിയും 30 ബെഡുകളായി 2 മഷ്റൂം കൃഷിയും ഞാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ മീൻ വളർത്തുന്നുണ്ട്. ബ്രാൽ, വരാൽ എന്നിവയായ മീനുകൾ വാട്ടർ ടാങ്കിലിട്ടാണ് ഞാൻ വളർത്തുന്നത്. അതുപോലെ തന്നെ ഡ്രമ്മിൽ ഫ്രൂട്ട് പ്ലാന്റ്സ് നട്ട് അത് വളർത്തുന്നുണ്ട്. കുറേ അധികം ചെടികളും കടലാസ് പൂക്കൾ, ആപ്പിൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ സ്കൂളിൽ തന്നെ കൊണ്ടുവന്ന് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാനുള്ള സംവിധാനം നമ്മുടെ സ്കൂൾ നമുക്ക് തരുന്നുണ്ട്. എനിക്ക് നമ്മുടെ സ്കൂൾ വളരെ സ്പെഷ്യലാണ്. കാരണം ഇവിടെ പഠനം മാത്രമല്ല, പ്രകൃതിയെയും കൃഷിയെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. കൂൺ കൃഷി, പച്ചക്കറിത്തോട്ടം, ഔഷധത്തോട്ടം, ഒരു വിശാലമായ ഫാം, മീനുകളും എന്നിവയൊക്കെ ഉണ്ട്. ആ മീൻകുളത്തിൽ കരിമീൻ, വരാൽ, ബ്രാൽ പോലെയുള്ള മീനുകൾ വളർത്തുന്നുണ്ട്. അതുപോലെ എമു, പശു, താറാവ്, കോഴി, പന്നി എന്നിവയും നമ്മുടെ ഫാമിൻ്റെ ഭാഗമാണ്. ഇതൊക്കെ ഞങ്ങൾ പുസ്തകത്തിൽ വായിക്കുന്നത് മാത്രമല്ല, നേരിട്ട് കണ്ടും ചെയ്തും പഠിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നേച്ചറിനോടും അഗ്രികൾച്ചറിനോടും കൂടുതൽ ഇഷ്ടവും കെയറും വരുന്നു ഞങ്ങൾക്ക്. ടീം വർക്ക്, റെസ്പോൺസിബിലിറ്റി, കോൺഫിഡൻസ് എന്നിവയും ഇതിലൂടെ പഠിക്കാനാകുന്നു ഞങ്ങൾക്ക്. ഞങ്ങളുടെ സ്കൂൾ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ പോലെയാണ്. ഇവിടെ നിന്ന് മാർക്സ് മാത്രമല്ല, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന പല നല്ല കാര്യങ്ങളും ഞങ്ങൾ പഠിക്കുന്നു.
1: കൃഷി സ്കൂളിൽ ഒതുക്കാതെ അത് കുട്ടികളുടെ വീട്ടിലേക്കും അതുവഴി അയൽപ്പക്കങ്ങളിലേക്കും അങ്ങനെ സമൂഹത്തിലേക്കും കൃഷിയുടെ നല്ല പാഠങ്ങൾ വ്യാപിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തിന്റെ ചെറിയ തുടക്കമാണ് ഇത്തരം കാർഷിക പ്രവർത്തനങ്ങൾ. സ്കൂൾ കൃഷി വെറും പച്ചക്കറി വളർത്തൽ മാത്രമല്ല, അത് ജീവിതത്തെ പഠിപ്പിക്കുന്ന ഒരു പാഠശാലയാണ്. കുട്ടികളെ ഉത്തരവാദിത്വ ബോധമുള്ളവരായും പ്രകൃതി സ്നേഹികളായും ആരോഗ്യബോധമുള്ള പൗരന്മാരായും വളർത്താൻ സ്കൂൾ കൃഷിക്ക് കഴിയും. അതുകൊണ്ട് തന്നെ എല്ലാ സ്കൂളുകളിലും കൃഷി പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്.
3: പച്ചപ്പിന്റെ പാഠശാല പ്രത്യേക പരിപാടി സമാപിക്കുന്നു. ആഖ്യാനം ഗായത്രി ദേവി.
4: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. ഇന്നത്തെ പരിപാടിയിൽ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന

0: സൗകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൗകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിൽ എത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യ ശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമെന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ? ഉത്തരം, മണ്ണിന്റെ ഘടനയ്ക്കും വിളകളുടെ ആവശ്യങ്ങൾക്കും യോജിച്ച രീതിയിൽ വളം പല തവണകളായി വെള്ളത്തോടൊപ്പം നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ അഥവാ ഫെർട്ടിലൈസർ ഇറിഗേഷൻ. കുറഞ്ഞ അളവിൽ കൂടുതൽ തവണകളായി വളങ്ങൾ, സസ്യവളർച്ച ത്വരിതപ്പെടുത്തുന്ന പോഷകങ്ങൾ, രാസലായനികൾ തുടങ്ങിയവ ജലസേചന സംവിധാനത്തിലൂടെ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: സമാപിക്കുന്നു.
1: ആകാശവാണി കോഴിക്കോട്.

ആകാശവാണി കോഴിക്കോട്. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കോഴിക്കോട് 25,000 രൂപ, വടകര 24,600 രൂപ, മാനന്തവാടി 26,800 രൂപ. കൊപ്ര ക്വിൻ്റലിന് കോഴിക്കോട് എടുത്തപടി 14,200 രൂപ, വടകര 15,500 രൂപ. തേങ്ങ പിണ്ണാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് റോട്ടറി

3,900 രൂപ, നാളികേരം 1,000-ന് പാലക്കാട് 23,000 രൂപ, പൊന്നാനി 17,500 രൂപ, കോഴിക്കോട് 16,750 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 4,450 രൂപ, മാനന്തവാടി ക്വിൻ്റലിന് 5,600 രൂപ. കയർ ക്വിൻ്റലിന് കോഴിക്കോട് ബേപ്പൂർ 6,000 രൂപ, കോഴിക്കോട് കൊയിലാണ്ടി 9,000 രൂപ. റബ്ബർ ക്വിൻ്റലിന് കോഴിക്കോട് 25,800 രൂപ, മാനന്തവാടി 23,500 രൂപ. ഏലം ഗ്രീൻ കോഴിക്കോട് 2,600 രൂപ, മാനന്തവാടി 3,500 രൂപ. അടയ്ക്ക 1,000-ന് പാലക്കാട് 3,800 രൂപ, പൊന്നാനി 4,000 രൂപ, കോഴിക്കോട് ക്വിൻ്റലിന് 9,000 രൂപ, മഞ്ചേരി ക്വിൻ്റലിന് 7,500 രൂപ. കൊട്ടപ്പാക്ക് ക്വിൻ്റലിന് കോഴിക്കോട് പഴയത് 37,000 രൂപ, കോഴിക്കോട് പുതിയത് 37,000 രൂപ, മാനന്തവാടി പഴയത് 36,000 രൂപ. പുകയില മീനമ്പാളയം ക്വിൻ്റലിന് പാലക്കാട് 21,000 രൂപ, കോഴിക്കോട് 8,300 രൂപ, മാനന്തവാടി 36,500 രൂപ. കുരുമുളക് ക്വിൻ്റലിന് മഞ്ചേരി നാടൻ 68,000 രൂപ, കോഴിക്കോട് നാടൻ 67,000 രൂപ, കോഴിക്കോട് ചേട്ടൻ 67,500 രൂപ, കോഴിക്കോട് വയനാടൻ 67,000 രൂപ, മാനന്തവാടി ചേട്ടൻ 69,500 രൂപ, മാനന്തവാടി വയനാടൻ 69,000 രൂപ. ചുക്ക് ക്വിൻ്റലിന് പാലക്കാട് 25,000 രൂപ, കോഴിക്കോട് 25,000 രൂപ, മാനന്തവാടി 22,500 രൂപ. ഇഞ്ചി ക്വിൻ്റലിന് കോഴിക്കോട് പുതിയത് 11,000 രൂപ, മാനന്തവാടി പഴയത് 6,700 രൂപ. പച്ചക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,300 രൂപ, മാനന്തവാടി 2,500 രൂപ. ഉണക്കക്കപ്പ ക്വിൻ്റലിന് കോഴിക്കോട് 2,600 രൂപ. ശർക്കര ക്വിൻ്റലിന് പാലക്കാട് 5,500 രൂപ, കോഴിക്കോട് 5,400 രൂപ, മാനന്തവാടി പാണ്ടി 5,100 രൂപ. നിലക്കടല ക്വിൻ്റലിന് പാലക്കാട് 17,000 രൂപ, ചിറ്റൂർ 16,000 രൂപ, കോഴിക്കോട് 11,800 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് കോഴിക്കോട് ലഗോൺ 620 രൂപ, മാനന്തവാടി ലഗോൺ 630 രൂപ. വെറ്റില 100 എണ്ണത്തിന് തിരൂർ 40 രൂപ. കൈതച്ചക്ക ക്വിൻ്റലിന് കോഴിക്കോട് 3,300 രൂപ, മാനന്തവാടി 2,800 രൂപ. പഞ്ചസാര ക്വിൻ്റലിന് പാലക്കാട് 4,420 രൂപ, കോഴിക്കോട് 4,360 രൂപ, മാനന്തവാടി 4,480 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കോഴിക്കോട് 16,000 രൂപ, മാനന്തവാടി 16,000 രൂപ. നേന്ത്രക്കായ ക്വിൻ്റലിന് പാലക്കാട് 4,200 രൂപ, മഞ്ചേരി 2,200 രൂപ, കോഴിക്കോട് 4,300 രൂപ, മാനന്തവാടി 4,500 രൂപ. അരി കോഴിക്കോട് ക്വിൻ്റലിന് മീഡിയം ജീരകശാല 18,000 രൂപ, പാലക്കാട് മട്ട 4,700 രൂപ, ബോധന 3,600 രൂപ. അരി മാനന്തവാടി ക്വിൻ്റലിന് ഗന്ധകശാല 18,000 രൂപ, മട്ട 4,600 രൂപ, കുറുവ 4,500 രൂപ. അരി പാലക്കാട് ക്വിൻ്റലിന് മട്ട 4,600 രൂപ, പൊന്നി 3,700 രൂപ, പാലക്കാടൻ ജയ 4,600 രൂപ, AP1 4,200 രൂപ, ബോധന 3,700 രൂപ. അരി ചിറ്റൂർ ക്വിൻ്റലിന് മട്ട 49,000 രൂപ, AST 4,100 രൂപ, പൊന്മണി 4,100 രൂപ, വെള്ളപ്പൊന്നി 6,100 രൂപ. കടല ക്വിൻ്റലിന് കോഴിക്കോട് 7,000 രൂപ, മാനന്തവാടി 6,800 രൂപ. നെല്ല് ക്വിൻ്റലിന് മാനന്തവാടി മട്ട 2,500 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ അവസാനിക്കുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കോഴിക്കോട് റീജിയണൽ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. ഇനി കാലാവസ്ഥ അറിയിപ്പുകൾ കേൾക്കാം. കേരളത്തിൽ ഏതാനും സ്ഥലങ്ങളിൽ മഴ ലഭിക്കുകയുണ്ടായി. ലക്ഷദ്വീപിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയായിരുന്നു. ഇന്നത്തെ ഉയർന്ന താപനിലയായ 35 ഡിഗ്രി സെൽഷ്യസ് കണ്ണൂരിൽ രേഖപ്പെടുത്തി. അടുത്ത ഒരാഴ്ചക്കാലം കേരളത്തിലും ലക്ഷദ്വീപിലും മിക്ക സ്ഥലങ്ങളിലും മഴയോ ഇടിയോടുകൂടിയ മഴയോ പെയ്യുവാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. കാലാവസ്ഥാ അറിയിപ്പുകൾ സമാപിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ MLA മാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം FRAJA തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, K മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാലാ ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29 വീണ്ടും ചേരും. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോള രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് ഇക്കാര്യം എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോംഗോയിലും യുഗാണ്ടയിലുമായി 130ലേറെ എബോള മരണങ്ങളും 600ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
2: हमारे पास सफिशियंट सप्लाईज हैं, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में LPG प्रोडक्शन को रैंप अप किया गया है और लगभग 46,000 से 47,000 टन LPG देश की रिफाइनरीज में बनाई जा रही है.
0: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്ക മൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87%ത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. ഈ മാസം 24 വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ

ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്ത.

0: ഉള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for its pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19 pandemic through vaccine maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
0: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ റെയിൽവേ മന്ത്രാലയം, അട്ടിമറി ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാസേന അന്വേഷണം നടത്തിവരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം CCTV ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026. സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാനാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായിക രംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1000 പേരെ തിരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി SJ നിർവഹിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ലിബുലേഖ്, നാഥുല പാസുകൾ വഴി 50 യാത്രികർ അടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. രണ്ട് റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 3 ലക്ഷം നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി കോഴിക്കോട്. വനിതാ വേദി. ദിനംപ്രതി വിപ്ലവകരമായ വികസനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ 22 വർഷമായി പ്രവർത്തിക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റും സംരംഭകയുമായ സീന

0: ബാബുവുമായി അഞ്ജലി അയ്യർ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: കേരളത്തിലെ വളരെ പ്രശസ്തയായ മേക്കപ്പ് ആർട്ടിസ്റ്റും സംരംഭകയുമായ സീന ബാബുവാണ് ഇന്ന് നമ്മളോടൊപ്പം വനിതാവേദിയിൽ ചേരുന്നത്. സ്വാഗതം മാം.
2: താങ്ക് യു. നമസ്കാരം
1: മാം. 22 വർഷമായി ബ്യൂട്ടി ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണ്. എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള വരവ്?
2: ഈ മേഖലയിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിനോടൊരു ഇഷ്ടമുണ്ടായിരുന്നു. അപ്പം എൻ്റെ പാരൻസൊക്കെ മരിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ, ഞാനൊരാളാണ്, എൻ്റെ പാരൻസ് ഒറ്റ മോളായിരുന്നു. അപ്പം മരിച്ച് പിന്നെ പിള്ളേരൊക്കെ വലുതായപ്പം വെറുതെ ഇരിക്കണ്ട എന്നുള്ള, അപ്പം ഹസ്ബൻഡിനും ഇഷ്ടമല്ല, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ്. അപ്പം ഞാൻ വീടിനോട് ചേർന്ന് തന്നെ ഇത് തുടങ്ങാമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഹസ്ബൻഡിനും പിള്ളേർക്കും ഒരു വിശ്വാസക്കുറവുണ്ടായിരുന്നു, ഇത് തുടങ്ങിയാൽ 6 മന്ത് കൊണ്ട് ക്ലോസ് ചെയ്യും, കാരണം ഞാൻ അങ്ങനെ ഒരു ടോക്കറ്റീവ് പേഴ്സൺ അല്ല. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ എങ്ങനെ ശരിയാകും എന്നുള്ളത്. അപ്പം ഞാൻ എൻ്റെ ഒരു റിസ്കിൻ്റെ പുറത്ത് എനിക്ക് തുടങ്ങണം എന്നുള്ളൊരു വാശിയോടെ തന്നെ ഞാൻ അങ്ങനെ തുടങ്ങി. തുടങ്ങി അന്നൊക്കെ എന്ന് വെച്ചാൽ സലൂണാണ്, അങ്ങനെ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്രയൊന്നും ഇല്ല. അപ്പം സലൂണിൽ കൂടെയാണ് നമുക്ക് മേക്കപ്പും എൻക്വയറീസൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ സലൂണും വളർന്നെങ്കിലും കൂടുതൽ പ്രശസ്തിയായത് മേക്കപ്പ് ഫീൽഡിലാണ്. അപ്പോൾ അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ആൾക്കാർ നന്നായിട്ട് നമുക്ക് എൻക്വയറി, അന്നൊന്നും സോഷ്യൽ മീഡിയ ഇല്ല, വേർഡ് ഓഫ് മൗത്താണ് കൂടുതലും. അപ്പം അങ്ങനെ തന്നെ നമുക്ക് ഇഷ്ടംപോലെ എൻക്വയറീസ് വരും. പിന്നെ ചില ഡേറ്റുകളിലൊക്കെ നമുക്ക് നല്ല മുഹൂർത്തങ്ങളാണെങ്കിൽ കൂടുതൽ വർക്കുകൾ, മിനിമം ഒരു 10 ബ്രൈഡ്സിനൊക്കെ ഒരു ദിവസം ഒരുക്കാൻ, അത് സ്റ്റുഡിയോയിൽ തന്നെയാണ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ പ്രശസ്തമായിട്ട് വന്നത്. അപ്പം സലൂണും അതിനൊപ്പം തന്നെ വളർന്നു, ഞാനും അതിനൊപ്പം ഇങ്ങനെ വളർന്നു പോയി. പിന്നെ ആൾക്കാർക്കൊരു വീട്ടിലുള്ളവർക്കാണെങ്കിലും ഒരു കോൺഫിഡൻസ് ആയി, ഞാനിങ്ങനെ പോകും ചെയ്യും എന്നുള്ളത് വന്നു. പിന്നെ ഞാനിങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴും പഠിക്കും.
1: കേരളത്തിൽ ഒരു ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും ജഡ്ജ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ഒരു കാലം വരെ. എനിക്ക് തോന്നുന്നു വളരെ റീസെന്റ്ലി ആണ് മേക്കപ്പ് ഒക്കെ ചെയ്തു തുടങ്ങുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളത്, ആ ഒരു ഡിസിഷൻ മേക്കിംഗ് അത് ചലഞ്ചിങ് ആയിരുന്നു? എന്തൊക്കെയായിരുന്നു ആ സമയത്തുള്ള ഒരു തോട്ട്?
2: നമുക്ക് നമ്മൾ തുടങ്ങിയ സമയത്തൊക്കെ അങ്ങനെ എല്ലാവരും അങ്ങനെ നന്നായിട്ട് ഒരുങ്ങി നടക്കുന്ന ഒരു ആൾക്കാരെ കുറവാണ്, അതിനെപ്പറ്റി നന്നായിട്ട് അറിയുന്ന ആൾക്കാർ മാത്രമേ ഒരു ലൈറ്റായിട്ട് ഒരു ലിപ്സ്റ്റിക് ഇടുള്ളൂ. ഒരു ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഇടുന്നത് പോലും, ഒരു ഐഷാഡോ പോലും അന്ന് അങ്ങനെ എല്ലാവരും റെഗുലറായിട്ട് യൂസ് ചെയ്യില്ല. നമുക്കൊരു ഫംഗ്ഷന് പോവുകയാണെങ്കിൽ പോലും ബ്രൈഡ് ഒരുങ്ങുന്നതിനൊപ്പം അമ്മ ഒരുങ്ങുകയാണെങ്കിൽ പോലും വളരെ കുറച്ച് ഇട്ടെന്നേ അറിയരുത്, ഹസ്ബൻഡിന് ഇഷ്ടമല്ല, കണ്ണെഴുതുന്നത് ഇഷ്ടമല്ല, അങ്ങനെ പേടിച്ച് പേടിച്ച് ചെയ്യുന്നൊരു കാലമായിരുന്നു. ഇപ്പം ആ ഒരു ട്രെൻഡ് മാറി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ അതിൽ തന്നെ കൂടുതൽ ആൾക്കാർ എങ്ങനെ ഒരുങ്ങി വരണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കൂടുതൽ അറിവുകൾ കൊടുക്കുന്നു. പിന്നെ ഒരു ജോലിക്ക് പോവുകയാണെങ്കിലും പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ മിനിമം ഒരു ലിപ്സ്റ്റിക് ഇല്ലാത്ത ഒരു കുട്ടികളോ അമ്മമാരോ കുഞ്ഞു പിള്ളേരോ ഇല്ല. അതാണ് ഇന്നത്തെ അന്നത്തെയും വ്യത്യാസം.
1: പക്ഷെ എന്നിട്ട് പോലും ആ ഒരു ഇൻഡസ്ട്രി എന്നെ ചൂസ് ചെയ്തു എന്നുള്ളതാണ്, ആ ഒരു ധൈര്യം കാണിച്ചതുകൊണ്ട് ഇന്ന് ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് എത്തി നിൽക്കുന്നു.
2: ഞാനും അങ്ങനെ ഭയങ്കരമായിട്ട് ഒരുങ്ങി നടക്കുന്ന ഒരാളൊന്നുമല്ല, കാരണം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു സലൂൺ ഓണർ ആയതുകൊണ്ടോ ഞാൻ അങ്ങനെ ഒരുങ്ങി നടക്കുന്ന ഒരിക്കലും എല്ലാവരും പറയും നിങ്ങൾ എന്താ ഇങ്ങനെ നടക്കുന്നത്. കാരണം ഞാൻ എനിക്ക് അങ്ങനെ ഒരുങ്ങണം എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ മാത്രം, അങ്ങനെ റെഗുലറായിട്ട് നമ്മൾ അങ്ങനെ മേക്കപ്പ് ചെയ്ത് നടക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം നമ്മൾ ചെയ്യും, പിന്നെ നമ്മളൊരു വർക്കിനൊക്കെ കയറുമ്പോൾ നമ്മൾ ഒരുങ്ങും, പക്ഷെ അതൊക്കെ വളരെ മിനിമലായിട്ട് ഞാൻ ഒരുങ്ങത്തുള്ളൂ.
1: പിന്നെ ആളുകളുടെ ചോയ്സ് അനുസരിച്ച്
2: പിന്നെ നമ്മൾ വർക്കിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. ചെയ്യുന്ന പണി കൃത്യമായിട്ട് ചെയ്യുക, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്.
1: മാം, ഇപ്പോൾ സോഷ്യൽ മീഡിയനെ പറ്റിയിട്ട് പറഞ്ഞു. ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് കൊടുക്കുന്നുണ്ട് ഓൾറെഡി. ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലും എഫക്റ്റ് ചെയ്യാറുണ്ടോ?
2: മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇപ്പം ഓരോരുത്തർക്കും ഇപ്പം അവരവരുടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും ചെറിയ കോഴ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പം അവർക്ക് എന്തെല്ലാം സ്ഥലത്തൊക്കെ പോകുമ്പോൾ പേഴ്സണലി മേക്കപ്പ് ചെയ്യാൻ പഠിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പഠിക്കുമ്പോൾ അതിനെപ്പറ്റിയുള്ള അറിവുകളൊക്കെ ആയിരിക്കാം അവരുടെ പേജിൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുക. അത് ചെയ്യുന്നതുകൊണ്ട് നമുക്കങ്ങനെ ദോഷങ്ങളൊന്നുമില്ല. ഒരു ബ്രൈഡിനെ ഒരുക്കുന്നതും സ്വന്തമായിട്ട് ഒരുങ്ങുന്നതും രണ്ടും രണ്ടാണ്. ബ്രൈഡിനെ ഒരുക്കുമ്പോൾ എന്ന് വെച്ചാൽ അവരുടെ ഒരു ബിഗ് ഡേ ആണ്. അപ്പോൾ അതിനെ ഒരുങ്ങുമ്പോൾ നമുക്കൊരു സെൽഫായിട്ട് ഒരുങ്ങുന്ന പോലെ ഒരിക്കലും അത് സാധിക്കത്തില്ല.
1: പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ട്രെൻഡുകളൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരാളാണ് സിനിമാന്ന് കേട്ടിട്ടുണ്ട്. പല പല ലൈക്ക് പുതിയ പുതിയ സ്റ്റൈൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നൊക്കെ ഉള്ളത്, ഇതൊക്കെ അങ്ങനെ ഒരു ട്രെൻഡിന് വേണ്ടി ചെയ്യുന്നതാണോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാഷന്റെ പുറത്ത് ചെയ്യുന്നു അതൊരു
2: പാഷന്റെ പുറത്ത് മാത്രമല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിൽ അതൊരു അനിവാര്യമായതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറെ കാര്യങ്ങൾ കണ്ടന്റുകളൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതൊക്കെ

0: വായിച്ച് പഠിച്ചിട്ട്, അല്ലാണ്ട് വെറുതെ കയറി പറയാന് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ കണ്ടന്റ് പറയുന്ന കാര്യത്തിലും വളരെ മോശമാണ്, കുറച്ച് പുഷ് ചെയ്താൽ മാത്രമേ. പക്ഷെ ഞാനത് വായിച്ചിട്ട് ശരിയല്ല എന്ന് തോന്നുന്നതാണെങ്കിൽ ഞാനത് പറയില്ല. അങ്ങനെയാണ്.
1: ഇപ്പൊ സ്റ്റൈൽസിലൊക്കെ എങ്ങനെയാണ് മാമിന്റെ, മാമിന്റേതായിട്ടുള്ള സ്റ്റൈൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അതൊരു ട്രെൻഡായി മാറുന്നു?
0: നമ്മളെങ്ങനെയാന്ന് വെച്ചാല്, പിന്നെ മേക്കപ്പ് ചെയ്യുന്ന കാലം തൊട്ടേ ഞാൻ എല്ലാ ബ്രൈഡ്സിനും ട്രയൽ കൊടുക്കും, മസ്റ്റായിട്ട്. അതായത് ട്രയൽ എന്ന് പറഞ്ഞാൽ ഹെയർ ആണ് ട്രയൽ കൊടുക്കുക, മേക്കപ്പ് ട്രയൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല്, ഒരു മേക്കപ്പിന്റെ ഫുൾ പ്രൊസീജിയർ ചെയ്താലേ അത് എന്താണെന്നല്ലോ, അല്ലാണ്ട് നമ്മളൊരു ഫൗണ്ടേഷന് ഷെയ്ഡ് കാണിച്ചതുകൊണ്ടോ ഒരു ഐഷാഡോ ഇട്ട് കാണിച്ചുകൊണ്ടോ കാര്യമില്ല. അപ്പം ഹെയർ എന്ന് പറയുന്നത് ഒരാളുടെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ്. ചുട്ടി വെക്കുന്നു, നമ്മൾ കല്യാണത്തിന് നമ്മൾ ചെയ്യാത്തൊരു കാര്യം വെച്ചിട്ട് ആ ഹെയർ എങ്ങനെ ചെയ്യുന്നു, അപ്പം അതിൻ്റെ സ്റ്റൈലുകൾ കുറേ ചെയ്തിട്ട് അത് നമ്മൾ മേക്കപ്പും അതും കൂടെ വരുമ്പം അതിൽ തന്നെ വേറെ സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ചില കുട്ടികൾ പറയും ഞാൻ ഇന്നതുപോലെ തന്നെ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ

0: പിന്നെ മേക്കപ്പ് ചെയ്യുന്ന കാലം തൊട്ടേ ഞാൻ എല്ലാ ബ്രൈഡ്സിനും ട്രയൽ കൊടുക്കും, മസ്റ്റായിട്ട്. അതായത് ട്രയൽ എന്ന് പറഞ്ഞാൽ ഹെയർ ആണ് ട്രയൽ കൊടുക്കുക, മേക്കപ്പ് ട്രയൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഒരു മേക്കപ്പിന്റെ ഫുൾ പ്രൊസീജർ ചെയ്താലേ അതെന്താണെന്നല്ല, അല്ലാണ്ട് നമ്മളൊരു ഫൗണ്ടേഷൻ ഷെയ്ഡ് കാണിച്ചതുകൊണ്ടോ ഒരു ഐഷാഡോ ഇട്ട് കാണിച്ചുകൊണ്ടോ കാര്യമില്ല. അപ്പം ഹെയർ എന്ന് പറയുന്നത് ഒരാളുടെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനാണ്. ചുട്ടി വെക്കുന്നു, നമ്മൾ കല്യാണത്തിന് നമ്മൾ ചെയ്യാത്തൊരു കാര്യം വെച്ചിട്ട് ആ ഹെയർ എങ്ങനെ ചെയ്യുന്നു, അപ്പം അതിൻ്റെ സ്റ്റൈലുകൾ കുറേ ചെയ്തിട്ട് അത് നമ്മൾ മേക്കപ്പും അതും കൂടെ വരുമ്പം അതിൽ തന്നെ വേറെ സ്റ്റൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ചില കുട്ടികൾ പറയും ഞാൻ ഇന്നതുപോലെ തന്നെ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയേ ഞാൻ എൻ്റെ പാർട്ടീഷൻ എടുക്കാറുള്ളൂ ഹെയർ എന്ന് പറഞ്ഞാൽ, അന്നത്തെ ദിവസം ചിലപ്പോൾ നമുക്കത് ശരിയാവണമെന്നില്ല. അതാണ് ഒരാളുടെ മേക്കപ്പിൽ മാത്രമല്ല ഒരാളുടെ ഫേസ് മാറുക, ഹെയറിലും മാറും. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്നും ട്രയൽ അത് വളരെ മസ്റ്റാണ് ഹെയർ ഏത് ബ്രൈഡ്സിനാണെങ്കിലും. അപ്പം നമുക്കും ഒരു കോൺഫിഡൻസ് ആണ്, ബ്രൈഡും അന്നത്തെ ദിവസം ഭയങ്കര കോൺഫിഡൻസ് ആയിട്ടായിരിക്കും നമ്മുടെ മുന്നിലിരിക്കുക, കാര്യങ്ങൾ സംസാരിച്ച് അവരുടെ സംശയങ്ങൾ അവരുടെ റെഫറൻസുകൾ ഉണ്ടെങ്കിൽ അത് നമ്മളെടുക്കും. അവരോട് നമ്മൾ ആദ്യമേ പറയും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ മേക്കപ്പ് എങ്ങനെ വേണം, ഹെയർ എങ്ങനെ വേണം ഒക്കെ അയച്ചു തരാൻ പറയും. എന്നിട്ട് അതെല്ലാം നമ്മൾ ട്രയലിന്റെ സമയത്ത് ചെയ്തു നോക്കും, എന്നിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണോ അതാണ് ചൂസ് ചെയ്യുക.
1: ഒരു ബ്രൈഡ് എന്ന് പറയുന്ന സമയത്ത് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കുമല്ലോ കല്യാണ ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് റെഫറൻസുകൾ ഉണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കായിരിക്കും കുറച്ചും കൂടെ അതിനെ പറ്റിയിട്ട് അറിവുണ്ടാവുക, ആളിന്റെ ഫേസിൽ ഇത് എത്രത്തോളം ചേരും അല്ലെങ്കിൽ ഏതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ കൺവിൻസ് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്.
0: അത് ശരിക്കും നല്ലൊരു ക്വസ്റ്റ്യനാണ് അഞ്ജലി ചോദിച്ചത്. അപ്പം ഞാൻ ഈ 22 വർഷം എന്ന് പറയുമ്പം കുറച്ച് പഴയ തലമുറയും പുതിയ തലമുറയും രണ്ടിനെയും കമ്പയിൻ ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ മേക്കപ്പ് ചെയ്ത് പോകുന്നത്. ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികളെന്ന് പറഞ്ഞ് കൺവീൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അവരുടെ അടുത്ത് നമുക്ക് പറയാം. അപ്പം പൊതുവെ ഞാനുള്ള കാര്യം എന്താ വെച്ചാൽ ഉള്ളതുപോലെ പറയുന്നതുകൊണ്ട് ചിലവർക്കത് ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളത് പറയണം, ഓരോരുത്തരുടെ ഫീച്ചേഴ്സ് ഒളിഞ്ഞിരിക്കുന്നത് അവരുടെ മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ്. അപ്പം നമുക്കൊരു ഫീച്ചേഴ്സ് ഉണ്ട്, ആ ഫീച്ചേഴ്സ് ഒന്നും കൂടെ എടുത്തു കാണിക്കുന്നതാണ് മേക്കപ്പ് ഹാൻസ് ചെയ്യാണ്. അപ്പം ആ സമയത്ത് നമുക്ക് അതിനോട് ചേരുന്ന ഹെയർ സ്റ്റൈലേ ചിലപ്പോൾ പറ്റുള്ളൂ. അപ്പം ചിലവരുടെ ബോഡിക്കനുസരിച്ചും ഫേസിൻ്റെ വണ്ണത്തിനനുസരിച്ചും. അപ്പം അതൊക്കെ ചിലവർക്ക് പറയുമ്പോൾ അത് ഞാനതങ്ങനെ ഒരു ഇതായിട്ട് പറയാറില്ലെങ്കിൽ പോലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, എന്നാലും ചില ആൾക്കാർ പിന്നെ ഒന്ന് തിങ്ക് ചെയ്യും, പിന്നെ ചിലത് നമ്മളങ്ങ് വിട്ടേക്കും, അവരുടെ ഇഷ്ടത്തിന് തന്നെ അങ്ങ് പോയിക്കോട്ടെ എന്ന് പറയും. അപ്പം ചിലവരുടെ അമ്മമാർ ചോദിക്കും മാഡത്തിനൊന്ന് പറഞ്ഞു കൊടുത്തുകൂടായിരുന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു ഞാനും നിങ്ങളുടെ അതേ ലെവലിലാണ്. ഞാൻ ഇപ്പം കുട്ടികൾക്ക് ചിലർക്കത് പറഞ്ഞാൽ ഇഷ്ടപ്പെടണമെന്നില്ല, ചിലവർക്ക് നല്ല ഐഡിയ ഉള്ള കുട്ടികളാകുമ്പം അവർ പറയും ഇങ്ങനെ മതി എന്ന് പറഞ്ഞാൽ. കുറച്ച് ഇതിനെപ്പറ്റി ഒരു ബ്യൂട്ടി കോൺഷ്യസ് ആണ് അല്ലെങ്കിൽ സ്റ്റൈലിങ്ങിനെ പറ്റി അറിയുന്ന എനിക്ക് അങ്ങനെ ഉള്ള ആൾക്കാർ വേണമെന്നാണ് ഞാൻ പറയാം. നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് അവർക്ക് നല്ല അറിവ് വേണം. എന്താണ് ചെയ്യണമെന്നുള്ളത് അവരറിഞ്ഞാൽ നമുക്കും കുറച്ചും കൂടെ നല്ലതാണ്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കൺവിൻസ് ചെയ്യാൻ.
1: മേക്കപ്പ് വളരെ കോസ്റ്റ്ലി ആണ്, ലൈക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ നല്ലോണം ചാർജ് ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇതിനെ പറ്റി മാമിന് എന്താ പറയാറുള്ളത്?
0: മേക്കപ്പ് കോസ്റ്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് അല്ല, ഞാൻ വർഷങ്ങളായിട്ടെല്ലാം പുറത്തുനിന്നാണ് കൊണ്ടുവരാം. അതേ പ്രൊഡക്റ്റ് തന്നെ ഇന്ത്യയിലും കിട്ടും, പക്ഷെ ക്വാളിറ്റി വൈസ് വ്യത്യാസമുണ്ട്. പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ്, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ പോലും ഞാൻ 10,000 ചാർജ് ചെയ്യണം, പക്ഷേ ക്വാളിറ്റിയിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യാറില്ല. അപ്പോൾ ഗസ്റ്റ് മേക്കപ്പ് എന്ന് പറഞ്ഞാലും ബ്രൈഡിന് ചെയ്ത പോലത്തെ ഹെയർ വേണം, സാരി ഡ്രേപ്പിംഗ് പക്കയായിരിക്കണം, കൺസീൽ ചെയ്യണം, കളർ കറക്ഷൻ ചെയ്യണം, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കവിടെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, അതൊന്ന്. പിന്നെ വളരെ സട്ടിലായിട്ട് മതി എന്ന് പറയും, ഈ ലൈറ്റ് ആവും തോറും മേക്കപ്പിൻ്റെ കോസ്റ്റ് കൂടുകയുള്ളൂ.
1: ഓക്കെ.
0: കാരണം നമ്മളിപ്പോൾ പുതിയ മെത്തേഡ് പ്രകാരം പ്രൊസീജിയറുകൾ വ്യത്യാസമുണ്ട്, ഒത്തിരി പണി കൂടുതലാണ്, നമുക്ക് എടുക്കേണ്ട പണികൾ കൂടുതലാണ്. പണ്ട് നമ്മൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് മേക്കപ്പ് തീർക്കേണ്ട കൊടുത്ത് ഇപ്പം 3.5 മണിക്കൂർ 4 മണിക്കൂർ സമയം മേക്കപ്പിന്. അപ്പം ഈ മേക്കപ്പിന് മാത്രമായിട്ട് നമുക്കൊരു കോസ്റ്റ് ഇടാനും പറ്റത്തില്ല. മേക്കപ്പ് ആൻഡ് ഹെയർ, ഹെയറും അത്ര തന്നെ സമയം എടുക്കുന്നു, 1.5-2 മണിക്കൂർ ഹെയറിൻ്റെ മുകളിൽ നമ്മൾ ചെയ്യണം. പണ്ട് ഞാൻ ചെയ്യുമ്പം ഹെയർ നമ്മൾ ജസ്റ്റ് ഒരു ബ്ലോഡറി അല്ലെങ്കിൽ ഒരു അയണിങ്, ഇപ്പം അത് പോരാ. ഇപ്പം സ്റ്റൈലുകൾ മാറുമ്പം നമ്മുടെ സമയവും കൂടുകയാണ്.
1: അതെ,
0: അതുകൊണ്ടാണ് അത്രയും ഒരു എമൗണ്ട് കോസ്റ്റായിട്ട് തോന്നുന്നത്. നമ്മളിപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക, ബ്രൈഡൽ മേക്കപ്പിന് എത്രയാണ് ചാർജ്? മേക്കപ്പിന് മാത്രമായിട്ട് നമുക്കൊരു കോസ്റ്റ് ഇടാൻ പറ്റത്തില്ല, മേക്കപ്പ് ആൻഡ് ഹെയർ.
1: പോരാത്തതിന് നിങ്ങളുടെ സമയം,
0: നമ്മളിപ്പോൾ ഒരു മേക്കപ്പിന് പോവുകയാണെങ്കിൽ മുഹൂർത്തം ഇത്ര സമയമാണ്. അപ്പം ബ്രൈഡിൻ്റെ വീട്ടുകാരിൽ ബ്രൈഡ് പറയുകയാണ് 7 മണിക്ക് തീരണം അല്ലെങ്കിൽ 8 മണിക്ക് തീരണം, 1 മണിക്കൂർ ഫോട്ടോഗ്രാഫർക്ക് സമയം വേണം. അപ്പം നമ്മളതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ബ്രൈഡിനോട് പറയണം

0: ഞാൻ 4 മണിക്ക്, അപ്പോൾ 3 മണിക്കൂറാണെങ്കിൽ 3.5 മണിക്കൂറാണെങ്കിലും 4 മണിക്ക് വീട്ടിലെത്തുമ്പോഴത്തേക്കും ബ്രൈഡ് റെഡി ആയിട്ടിരിക്കണം. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു 2.5 മണിക്ക് എഴുന്നേറ്റ് നമ്മൾ 3 മണിക്ക് ഇറങ്ങിയാലേ നമുക്കവിടെ എത്തുള്ളൂ. അപ്പം ഞങ്ങൾ ചില സമയത്തൊക്കെ ചെല്ലുമ്പോൾ ബ്രൈഡ് തലേദിവസം ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പം അതൊക്കെ ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കും. നമ്മളുടെ അനുഭവങ്ങൾ ഓരോ ബ്രൈഡിൻ്റെ അടുത്ത് നമ്മൾ പറയും ഇങ്ങനെ എങ്ങനെയാണ്. അപ്പം എന്തു വന്നാലും അവസാനം കംപ്ലയിൻസ് നമുക്കായിരിക്കും, മേക്കപ്പ് ആർട്ടിസ്റ്റ് ലേറ്റ് ആക്കിയും. അപ്പം നമുക്ക് അവിടെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. ഫോട്ടോഗ്രാഫേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ നമ്മളെ തന്നെ ആയിരിക്കും പറയാം നമ്മൾ ലേറ്റ് ആക്കി എന്നുള്ളത്. അപ്പം അതുകൊണ്ട് ഞാനതെല്ലാം നേരത്തെ പറഞ്ഞു കൊടുക്കും, ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് പോലെ എല്ലാം അയച്ചു കൊടുക്കും. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ബ്രൈഡ് വീട്ടിൽ വരുമ്പോൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ ചെയ്യണം, നേരത്തെ ചെയ്യണം, മുൻകൂട്ടി ക്രമേണ. അപ്പം അതൊക്കെ ആകുമ്പോൾ അവർക്കത് വായിച്ച് മനസ്സിലാക്കിയാൽ നമ്മൾ പറയണതും നമ്മൾ അയക്കണതും രണ്ടും രണ്ടാണ്. അങ്ങനെ ചെയ്യാം.
1: ഈ പ്രൊഡക്ട്സ് എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരുന്നതെന്ന് പറയുന്നു, ഈ മേക്കപ്പ് പ്രൊഡക്ട്സിനൊക്കെ സാധാരണ ഈ എക്സ്പയറി ഡേറ്റും വളരെ
0: ഉണ്ട് എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അപ്പം നമ്മളൊക്കെ എന്താ വെച്ചാൽ പർട്ടിക്കുലർ നമ്മുടെ ഇവിടുത്തെ കേരളത്തിലെ ക്ലൈമറ്റിൽ എന്താണോ ആവശ്യമുള്ളത് ആ സാധനങ്ങൾ മാത്രമേ കൂടുതൽ വാങ്ങി വെക്കുള്ളൂ. അല്ലാണ്ട് ആവശ്യമില്ലാത്തതൊന്നും നമ്മൾ കൂടുതൽ വാങ്ങി വെക്കില്ല. അതൊക്കെ വേഗം വേഗം നമ്മൾ തീർത്തു
1: പോകും. അതെ, അതും ഇങ്ങനെ ഈ ഒരു കോസ്റ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്,
0: നല്ലപോലെ എഫക്ട് ചെയ്യും. കാരണം ഒരു നല്ലൊരു ഫൗണ്ടേഷൻ എന്തായാലും 3500-4000 രൂപ കൊടുക്കണം. അപ്പോഴും അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നിന്ന് ഒരു ഡ്രോപ്പ് അല്ലേ എടുക്കുന്നുള്ളൂ. ഒരു ഡ്രോപ്പ് എടുക്കുന്നതിന്റെ ഫിനിഷിങ് എന്താണ്? എത്രയോ 10 മടങ്ങ് നമ്മൾ ഡ്രഗ് സ്റ്റോർ പ്രൊഡക്റ്റോ വേറെ കുറഞ്ഞ പ്രൊഡക്റ്റ് ഇടുന്നതിനേക്കാളും 4 മടങ്ങ് ഫിനിഷിംഗ് ആണ് ഫേസിങ്. അതാണ് ആ ഒരു ഡ്രോപ്പിൻ്റെ വ്യത്യാസം. അതുകൊണ്ടാണല്ലോ അങ്ങനെ ആ ഒരു ഫൗണ്ടേഷൻ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് കമ്പനി കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ മേടിക്കുന്നത്.
1: അത് തന്നെ ചുരുങ്ങിയ കാലം കൊണ്ട് ഇപ്പൊ എക്സ്പയർഡ് ആയി കഴിഞ്ഞാൽ
0: യൂസ് ചെയ്യാനും പറ്റത്തില്ല. കാരണം അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വെള്ളം. അപ്പൊ നമ്മളൊക്കെ എന്താ വെച്ചാൽ ഒക്കെ വേഗം വേഗം എല്ലാം ഓരോ ക്ലൈമറ്റ് അനുസരിച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ മാറ്റി വേഗം എടുത്ത് യൂസ് ചെയ്തത്.
1: ആളുകളുടെ സ്കിന്നിനെ
0: നോക്കണം. ഇപ്പൊ എയർ ബ്രഷ് മേക്കപ്പ് വേണമെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും എയർ ബ്രഷ് മേക്കപ്പ് ചേരുമോ എന്നുള്ളത് അത് ഞാൻ നോക്കിയിട്ടേ പറഞ്ഞു കൊടുക്കുള്ളൂ. പിന്നെ HD വേണം, HD ആണോ നല്ലത്, എയർ ബ്രഷ് ആണോ നല്ലത്, അങ്ങനെ. അപ്പൊ അത് ചിലരുടെ സ്കിന്നിൽ എയർ ബ്രഷ് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യില്ല.
1: മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ കുറച്ചും കൂടെ വൈറ്റ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് തോന്നാറുണ്ട്. അതായത് നമ്മളുടെ ഒരു ബ്രൗൺ സ്കിൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഡാർക്ക് സ്കിന്നിലൊക്കെ ഈ ഫൗണ്ടേഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ചേരാത്ത പോലെ നമുക്ക് സ്കിന്നിന് യോജിക്കുന്നതല്ല എന്ന് തോന്നുമായിരുന്നു. അപ്പോൾ ആ ഒരു ബ്ലാക്കിൻ്റെയോ അല്ലെങ്കിൽ ബ്രൗൺ കളറിൻ്റെ ഒക്കെ ഒരു ബ്യൂട്ടി അതിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊഡക്ട്സ് ഒക്കെ വളരെ കുറവായിരുന്നു. ഇപ്പം ആ ഒരു രീതിയിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ടോ?
0: സത്യം പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത് ഡെസ്കിറ്റോൺ മേക്കപ്പ് ആണ്. കാരണം ഞാൻ ആദ്യം ചെന്നൈയിലെ ഒരു ക്രയലോൺ അക്കാദമി പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് അവിടെ തരുന്നതെല്ലാം ഡെസ്കിയാണ്. അപ്പം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മഞ്ഞളൊക്കെ തേച്ചിട്ടുള്ളൊരു ഫേസൊക്കെ ആയിരിക്കും നമുക്ക് തരാം. അപ്പം നമുക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട് അതിനകത്ത്. അത് തെറ്റിപ്പോയ അപ്പം നമ്മളെ കൊണ്ട് തുടപ്പിച്ച് വീണ്ടും ചെയ്യിപ്പിക്കും. നമുക്ക് ശരി ചില ദിവസങ്ങളൊക്കെ നമുക്ക് സങ്കടം വരും. പക്ഷേ നമ്മൾ ആ മേക്കപ്പ് അല്ല കേട്ടോ ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ആ മേക്കപ്പ് നമ്മളിവിടെ കേരളത്തിൽ ചെയ്യുവാണെങ്കിൽ എനിക്ക് ആരും മേക്കപ്പ് തരില്ല. അത് ഭയങ്കര പുട്ടിയിട്ട പോലത്തെ ഒരു ഫീലിംഗ്. പിന്നെ ഞാൻ പുറത്തുപോയി പഠിക്കുകയത്. പുറത്തുപോയി പഠിക്കുകയും ചെയ്തു. ഡെസ്കിറ്റോൺ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് സ്കിന്ന് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര ബ്യൂട്ടി ആയിരിക്കും. അത് എൻ്റെ പേജിൽ കൂടുതലും ഡെസ്കിറ്റോൺ കണ്ടു കാണും നിങ്ങൾ. എനിക്ക് അതിന് വേണ്ടിയിട്ട് തന്നെ ആൾക്കാർ ചോദിച്ചു വരാറുണ്ട് പേജ് തപ്പിയിട്ട്. എനിക്കും ഇഷ്ടം അങ്ങനെയുള്ളവരെ ചെയ്യാനാണ്. ഭയങ്കര നല്ല സ്കിന്നാണ് അവരുടെ. അപ്പം അത് വെളുപ്പിക്കരുതെന്ന് അവർ പറയും. ചിലപ്പോൾ അവരെടുത്ത് വേറെ എൻഗേജ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഒരു മിസ്റ്റേക്കും കൊണ്ടായിരിക്കും നമ്മളെടുത്ത് വരുന്നത്. അപ്പം ഞാനത് കറക്റ്റ് സ്കിൻ ടോൺ നോക്കിയിട്ട് എടുക്കുള്ളൂ. അപ്പം ഇട്ടെന്ന് അറിയത്തില്ല എന്നാ ഇട്ട പോലെ ഉണ്ടോ.
1: അതെ, പണ്ട് ഈ വെളുപ്പിക്കുക എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും തോട്ട്. മേക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ വെളുപ്പിച്ചെടുക്കുന്നുണ്ട്.
0: ഇല്ലില്ല, അതൊക്കെ മാറി. ഇപ്പം അത് ഫെയർ സ്കിൻ ആണെങ്കിലും അതെ, ഡസ്കി ആണെങ്കിലും അതെ, ഇപ്പം ആർക്കും മേക്കപ്പ് ഇട്ടെന്നുള്ളൊരു ഫീലിങ് കാണരുത്. മേക്കപ്പ് എന്നാ വേണം, പക്ഷെ ഇട്ടെന്ന് കാണരുത്.
1: ഫീച്ചേഴ്സ് എൻഹാൻസ് ചെയ്യാം,
0: അത് മാത്രമാണ്. പക്ഷെ അതിന് പണി കൂടുതലാണ് വ്യത്യാസം.
1: അതേപോലെ തന്നെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയേൻ്റെ വരവ് കാരണവും മറ്റ് പല കാരണങ്ങളും കൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീഷൻസ് ആണ്. അപ്പോൾ എന്തൊക്കെ സ്ട്രഗിൾസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ
0: നല്ല സ്ട്രഗിൾ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇതൊരു പാഷനായിട്ട് എടുക്കുന്നവർക്ക് മാത്രമാണ് നമുക്കതിൽ സക്സസ്സായി മുന്നോട്ട് ഉണ്ടാവുക. അല്ലാണ്ട് നമ്മൾ ഒരു 1-2 മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടുന്നൊരു കാശായിട്ട് കാണുവാണെങ്കിൽ അത് നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നല്ലതല്ല എന്ന് ഞാൻ ചിന്തിക്കുള്ളൂ. നമ്മൾ പേയ്മെൻറ്റ്

0: മേടിക്കണം, മേടിക്കണ്ട എന്നുള്ളതല്ല, പക്ഷെ അത് ഭയങ്കര നമ്മൾ നല്ല ഡെഡിക്കേഷനായിട്ട് നമ്മൾ ചെയ്യണം. റിസ്ക് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് റിസ്ക് എടുത്ത് ചെയ്യണം. അല്ലാതെ ഒരു ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അല്ലെങ്കിൽ എനിക്ക് 2 hours കൊണ്ട് ഇത്ര അതിന് പേയ്മെൻറ്റ് കിട്ടണം അല്ലെങ്കിൽ കുറഞ്ഞ പേയ്മെൻറ്റ് എടുക്കുക, കുറഞ്ഞ പേയ്മെൻറ്റ് വാങ്ങുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞ പേയ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പം പ്രൊഡക്റ്റിൽ കോംപ്രമൈസ് ചെയ്യരുത്. അത് ഞാനിപ്പം എനിക്ക് എൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട്, അപ്പം എൻ്റെ ടീമിൻ്റെ റേറ്റ് വേറെയാണ്. എൻ്റെ ടീമിൻ്റെ റേറ്റ് വേറെയാണെങ്കിൽ പോലും ഞാൻ പ്രൊഡക്റ്റിൽ ഒരു കോംപ്രമൈസും അവിടെ ചെയ്യുന്നില്ല. എൻ്റെ പ്രസൻസിൽ ബ്രൈഡിന് ട്രയലും കൊടുക്കും. അപ്പം അവർക്കിപ്പോൾ ഞാൻ വാങ്ങുന്ന റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, ശരി എൻ്റെ ടീം ചെയ്യും, പക്ഷേ പ്രൊഡക്റ്റ് അവരെ മുന്നിൽ കാണിച്ചു കൊടുക്കും എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഈ പ്രൊഡക്റ്റ് വെച്ചിട്ട് അവർക്ക് ചെയ്തു കൊടുക്കും, അപ്പം പിന്നെ കുഴപ്പമില്ല. ഞാൻ ചെയ്യുന്നത് പോലെ ആണോ എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നാലും നമ്മളെ ടീമിലുള്ളവർ നന്നായി ചെയ്യും. ഓരോരുത്തർ ചെയ്യുന്നതിൻ്റെ വ്യത്യാസങ്ങളും ഡിഫറെൻ്റ് ആണല്ലോ, അതാണ്. അപ്പം കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അവർക്ക് റേറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ അവർ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഒരാളെ എങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയുന്നൊരു ഒരു സംസാരം ഉണ്ടല്ലോ. അപ്പം പിന്നെ ആൾക്കാർ കൂടുതലും നോക്കുന്നത് ഫോളോവേഴ്സ് എത്രയുണ്ട്, ഇൻഡിവിജ്വൽ റീച്ച് എത്ര കൂടുതലുണ്ട് അത് നോക്കും, പിന്നെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണോ എന്ന് നോക്കും. അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ അപ്രോച്ച് ചെയ്യണത്. ഞാൻ എൻ്റെതായ ഒരു മിതമായ രീതിയിൽ അങ്ങനെ അങ്ങ് പോവുക.
1: ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സാരി ബിസിനസ്സിലേക്കും കൂടെ കടന്നിരിക്കുകയാണ് ഇവാര. ഇവാരയെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇവാര ഞാൻ 2023 തുടങ്ങിയതാണ്. കുറേ കാലങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ്. സാരി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മ ടീച്ചറായിരുന്നു, അപ്പം അമ്മ സാരി നന്നായി കൊടുക്കുന്നതുകൊണ്ട് അമ്മയുടെ സാരി എടുത്ത് ഉടുത്ത് കളിക്കുന്നൊരു സ്വഭാവം പണ്ടേ ഉണ്ട്. അപ്പം സാരി ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ അങ്ങ് തുടങ്ങിയത്. അപ്പം തുടങ്ങിയപ്പം അത് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ കൂടുതലും ഓൺലൈൻ കസ്റ്റമേഴ്സാണ് എനിക്ക് അവിടെ വരുന്നതിനേക്കാളും. പിന്നെ സലൂണിൽ വരുന്ന എല്ലാ ക്ലയൻസും എടുക്കാൻ തുടങ്ങി. പിന്നെ പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞനുസരിച്ച് കളക്ഷൻസൊക്കെ മാറ്റി മാറ്റി മാറ്റി ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും സിറ്റിയിൽ. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു കമ്മിങ് ഫ്രൈഡേ സാറ്റർഡേ എക്സിബിഷൻ വെക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ വിളിക്കാനൊക്കെ പോകുമ്പം പേഴ്സണലി ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പറയും സീനയുടെ അവിടുത്തെ കളക്ഷൻ ഒന്ന് നോക്കിയിട്ട് വേറെ സ്ഥലത്ത് പോകുന്നതല്ലേ നല്ലതെന്നുള്ളൊരു ടോക്ക് വന്നതുകൊണ്ട് എനിക്ക് വലിയൊരു സന്തോഷം.
1: ഓക്കെ.
0: കാരണം തുടങ്ങിയപ്പം എന്തിനാണ് തുടങ്ങണേന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്തും ആദ്യം ഒരു നോ എല്ലാവരും പറയും, പക്ഷെ ആ നോയിൽ നിന്നാണ് ഞാനൊരു എസ് ആക്കാറ്, റിസ്ക് എടുത്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയതാണ്.
1: ഈ ഒരു സാരി കളക്ഷൻസിന്റെ ഒരു പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം.
0: സാരി കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മള് ഡയറക്ട്ലി പോയിട്ട് പർച്ചേസ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം എല്ലാ കാറ്റഗറിയിലുള്ള സാരികളിൽ ഇപ്പം കുറേ കളേഴ്സ് ഉണ്ടാവും, കുറേ വെറൈറ്റി ഉണ്ടാവും. പക്ഷെ അതിൽ എനിക്ക് ഇന്നതേ പോവുള്ളൂ, ഇന്നത് വെക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു, ചിലപ്പോൾ ഒറ്റരണാണെങ്കിൽ ഒറ്റരണ ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഒരു കളേഴ്സ് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല, അതിൻ്റെ കുറേ പാറ്റേൺ ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പം നമ്മളെല്ലാം നോക്കും, സാരിയുടെ പാറ്റേൺ വന്നാൽ ഈ കളറിൽ വന്നാൽ ഇത് എങ്ങനെ ഉണ്ടാവും, ഇതൊരാൾ ഉടുത്താൽ എങ്ങനെ ഉണ്ടാവും, ഹൈറ്റുള്ള ആൾക്ക് ഇന്ന സാരി ചേരുമോ, പിന്നെ ഹൈറ്റ് കുറഞ്ഞവർക്ക് എങ്ങനെ വരും. അപ്പം അങ്ങനെ നോക്കിയിട്ടാണ്
1: യുണീക്ക് പീസസ്.
0: അങ്ങനെ അത്രയേ ഉള്ളൂ. അതിപ്പം കോട്ടൺ സാരി വരികയാണെങ്കിൽ കോട്ടൺ സാരിയിൽ തന്നെ ക്ലാസ്സായ സാരികളുണ്ട്.
1: അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും ഒരു തരത്തിലുള്ള
0: സാരികൾ? എനിക്ക് കാഞ്ചീപുരത്തിനോട് ഭയങ്കര ഇഷ്ടം, അതൊരു റാണിയാണല്ലോ കാഞ്ചീപുരം. പിന്നെ ബനാറസ്.
1: ബനാറസ്
0: ബനാറസ് ഇപ്പം ഇവിടെ നമ്മൾ കാലിക്കറ്റിലൊക്കെ കൂടുതൽ ആയി വരുന്നേ ഉള്ളൂ. കോട്ടയം എറണാകുളമൊക്കെ ബനാറസ് പണ്ടേ നല്ല പോപ്പുലാരിറ്റി ഉണ്ട്. എനിക്ക് പണ്ടേ ബനാറസ് ഉണ്ട്, എൻ്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു ഒരു വയലറ്റ് സാരി, അതിപ്പോഴും കയ്യിലിരിപ്പുണ്ട്. അപ്പം ബനാറസ് സാരി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇവിടെ ആൾക്കാർക്ക് അത് വെയിറ്റ് കൂടുതലാണെന്നൊരു തോന്നലാണ്. പക്ഷെ ഇപ്പം അത് ലൈറ്റ് വെയിറ്റിലായിട്ടൊക്കെ ഇഷ്ടംപോലെ കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പം അത് രണ്ടുമാണ് ഞാൻ ബാലൻസ് ചെയ്ത് കൂടുതൽ കൊണ്ടുപോകുന്നത്. പിന്നെ നല്ല കോട്ടൺ സാരികൾ.
1: ഓക്കെ. അപ്പോൾ ഇനി ഈ ഒരു ബിസിനസ്സിലേക്ക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മേക്കപ്പ് ബ്യൂട്ടി ഇൻഡസ്ട്രിയിലേക്കൊക്കെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന തലമുറയോട് എന്താണ് പറയാനുള്ളത്? കുട്ടികളോടൊക്കെ എന്താണ് പറയാനുള്ളത്?
0: നമ്മൾ ഏത് ഫീൽഡിൽ വരുവാണെങ്കിലും നല്ല സ്ട്രഗിളുണ്ട് ഒന്നാമത്. പിന്നെ നമ്മൾ ഒരിക്കലും എന്താ പറയുക, നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിനോടൊരു പാഷൻ വേണം. പിന്നെ നമുക്ക് ഇതിനകത്തുനിന്ന് പഠിക്കാനുള്ളൊരു കാര്യം വെച്ചാൽ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുക. നമ്മുടെ ഒരാളുടെ കയ്യിൽ നിന്നൊരു പൈസ നമ്മളെപ്പോഴും ഇങ്ങനെ ചോദിക്കുന്നതിനൊക്കെ, നമ്മുടെ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാനും നമ്മൾക്ക് എങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മൾ ആരോടും ചോദിക്കാതെ നമ്മുടെ കയ്യിലൊരു കാശ് വരുമ്പം അത് നല്ലതാണ്. പക്ഷെ അത് വളരെ ഡെഡിക്കേഷനായിട്ടും സത്യസന്ധമായിട്ടും ചെയ്തു പോകണം എന്നാണ് എനിക്ക് പുതിയ തലമുറയോട് പറയാനുള്ളത്. നല്ല സ്ട്രഗിൾ ഉണ്ടാവും, നല്ല പോലെ എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, പക്ഷെ അതിനെയൊക്കെ തരണം ചെയ്തിട്ട് നമ്മൾ വിജയിച്ചു പോകും എന്നുള്ളത്. അല്ലാണ്ട് അതിനകത്തൊരു മെൻ്റൽ ടെൻഷനും വന്നിട്ട് ഒരു ഡിപ്രഷനുമായി പോയാൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിന്നെ വരവറിഞ്ഞിട്ട് വേണം ചെലവ് ചെയ്യാൻ.
1: ഇതാണ്
0: അതാണ് പുതിയ തലമുറ.

0: തലമുറയ്ക്ക് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ കാര്യം,
1: ആൺകുട്ടികൾ ഇപ്പോൾ കുറേ മാറി തുടങ്ങിയിട്ടുണ്ട്. ആൺകുട്ടികളും സ്കിൻ കെയർ അല്ലെങ്കിൽ മേക്കപ്പിലേക്കൊക്കെ കടന്നു വരുന്നുണ്ട്. ഈ അത്തരം ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ടോ?
0: നല്ലപോലെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒരു യൂണിസെക്സ് സലൂണ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ വരുമാനമുള്ളത് ജെൻസിൻ്റെ കയ്യിൽ നിന്നാണ്. അവർ കൃത്യമായിട്ട് ഫേഷ്യൽ ചെയ്യും, ഹെയർ ചെയ്യും, പെഡിക്യൂർ ചെയ്യും, പിന്നെ ബോഡി പോളിഷ്, ബോഡി മസാജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാ സലൂൺസിലൊക്കെ ഉണ്ട് ജെൻസിനൊക്കെ ഉള്ളത്. അതൊക്കെ അവർ കൂടുതലും അവരുടെ സ്കിന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ അവരുടെ കല്യാണം വന്നാൽ അവർ മേക്കപ്പ് ലൈറ്റായിട്ട് ചെയ്യും. ഗ്രൂം മേക്കപ്പ് എനിക്ക് വരാറുണ്ട്. ഹെയർ നന്നായിട്ട് അവർക്ക് ഭയങ്കര പർട്ടിക്കുലർ ആയിരിക്കണം ഹെയർ, പ്രത്യേകിച്ച് ഗ്രൂം ആകുമ്പോൾ മേക്കപ്പ് ആകുമ്പോൾ. ഫേസിനേക്കാൾ അവർക്ക് ഇഷ്ടം അവരുടെ ഹെയർ എത്രമാത്രം നല്ല ഭംഗിയിലാക്കാൻ പറ്റും. അങ്ങനത്തെയൊക്കെ കുറേ ട്രെൻഡ് ഇപ്പോഴത്തെ കാലത്ത് വന്നിട്ടുണ്ട്. നല്ല മാറ്റമാണ്,
1: നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ.
0: പെൺകുട്ടികളെക്കാളും കൂടുതൽ ആൺകുട്ടികൾ അതിനകത്ത് കോൺഷ്യസ് ആണ്.
1: തുടക്കത്തിൽ ഇന്റർവ്യൂവിന് തുടക്കത്തിൽ മാം പറഞ്ഞിരുന്നു ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്ന സമയത്ത് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫാമിലിയുടെ ഭാഗത്തു നിന്ന്. പിന്നെ അവര് എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്തത്?
0: ഹസ്ബൻഡിന് ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയതോടെയാണ് അതിലൊരു വിശ്വാസം വന്നത്. അപ്പൊ അന്നത്തെ കാലത്ത് എന്റെ ഏറ്റവും കൂടുതൽ എന്നെ, സത്യം പറയുകയാണെങ്കിൽ, ഒരു മാർക്കറ്റിംഗ് ആയിരുന്നു പുള്ളി. പുള്ളി സംസാരിക്കും എല്ലാവരും അടുത്തും. ബാബു പറഞ്ഞിട്ട് മുന്നേ ബാബുവിന്റെ കെയർ ഓഫിൽ ആൾക്കാർ വരും, അങ്ങനെയൊക്കെ. പിന്നെ എന്ന് വെച്ചാൽ എൻ്റെ ഒരു നട്ടെല്ലാണ്. എന്തിനും നോ ആണെങ്കിലും സപ്പോർട്ട് ഞാൻ ചെയ്യുന്നു തോന്നിക്കഴിഞ്ഞാൽ എൻ്റെ കൂടെ തന്നെ നിൽക്കും. മക്കളാണെങ്കിലും അതെ, മോളാണെങ്കിലും ഈ മേക്കപ്പിൻ്റെ ഫീൽഡിൽ കോവിഡ് സമയത്തൊക്കെ എനിക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്ത ഒരാളാണ്. മേക്കപ്പ് ചെയ്യാനൊക്കെ വരും, നല്ല നോളജ് ഉണ്ട് അവള്. ഫാർമസി ഫീൽഡാണ്, മോൻ അഡ്വക്കേറ്റാണ്, മോൻ വൈഫാണ്, 2 കുട്ടികളും. എല്ലാവരുടെ സപ്പോർട്ടുണ്ട്. ഫാമിലി സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഈ ബിസിനസ്സിൽ ഒരിക്കലും നമുക്കൊരു സമാധാനത്തോടെ ജോലി ചെയ്യാൻ പറ്റില്ല. അത് വളരെ അനിവാര്യമാണ്, ഫാമിലി സപ്പോർട്ട്.
1: എന്തായാലും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് മാം.
0: താങ്ക് യു, താങ്ക് യു.
2: മേക്കപ്പ് ആർട്ടിസ്റ്റും സംരംഭകയുമായ സീന ബാബുവുമായി അഞ്ജലി എ ആർ നടത്തിയ അഭിമുഖമാണ് വനിതാ വേദിയിൽ ഇതുവരെ കേട്ടത്. വനിതാ വേദി സമാപിക്കും.

പ്രിയ ശ്രോതാക്കളെ, ദിൽ സേ ദിൽ തക്കിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്തിടെ നമ്മെ വിട്ടകന്ന വിശ്രുത ഗായിക ആശാ ഭോസലയെക്കുറിച്ചുള്ള പരിപാടിയുടെ തുടരധ്യായം കേൾക്കാം ഇന്ന്. ആശാ ഭോസലയെക്കുറിച്ച് പറയുമ്പോൾ ലതാ മങ്കേഷ്കറെക്കുറിച്ച് പറയാതിരിക്കാനാവില്ല. കാരണം അവർ സഹോദരിമാരായിരുന്നു എന്നത് മാത്രമല്ല, ഹിന്ദി ചലച്ചിത്ര സംഗീതം ഇവരുടെ ജീവിതവുമായി ഇഴചേർന്നിരിക്കുന്നു എന്നതും കൂടിയാണ്. അവർ പ്രതിയോഗികളായിരുന്നു എന്നതും ഏറെ കൗതുകകരം.

0: ദിൽ സേ ദിൽ തക്.
1: വ്യത്യസ്ത സ്വരമാധുരിയിൽ പാടിയിരുന്ന രണ്ടുപേർ. ആശയും ലതയും തമ്മിൽ ശബ്ദത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും വലിയ അന്തരമുണ്ടായിരുന്നു. അന്തർമുഖിയും സൗമ്യഭാഷിണിയും ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരിയുമായിരുന്നു ലതാജിയെങ്കിൽ, ആശയാകട്ടെ പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവക്കാരിയും തനിക്ക് അനീതിയെന്ന് തോന്നുന്ന എന്തിനേയും എതിർക്കുന്ന സ്വഭാവം. കുട്ടിക്കാലത്ത് തടിച്ചുരുണ്ട് വാത്സല്യം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആശ. ചുരുണ്ട തലമുടി, നുണക്കുഴികൾ. ഒരിക്കൽ ദീദിയുടെ കയ്യിൽ നിന്ന് താഴെ വീണ് കുഞ്ഞായിരുന്ന ആശയുടെ നെറ്റിയിൽ മുറിവുണ്ടായി. ആ മുറിവിൻ്റെ അടയാളം ആജീവനാന്തം ആശയുടെ നെറ്റിയിലുണ്ടായിരുന്നു.

ലതാജി സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോൾ ആശയെ ഒക്കത്തേന്തിയാണ് ക്ലാസ്സിൽ വന്നിരുന്നത്. അതിന് അധ്യാപകരുടെ കയ്യിൽ നിന്ന് ശകാരം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ലതയ്ക്ക്. കുഞ്ഞനുജത്തിയില്ലാതെ സ്കൂളിലേക്കില്ലെന്ന് പറഞ്ഞ് ലത പഠനം തന്നെ അവസാനിപ്പിച്ചത്

ായും കഥകളുണ്ട്. 1945 നൂർജഹാൻ നായികയായ ബഡീമാ എന്ന ചിത്രത്തിൽ മങ്കേഷ്കർ സഹോദരങ്ങളെല്ലാം അഭിനയിച്ചു. ഒരു ബംഗാളി ബാലികയുടെ വേഷമായിരുന്നു ആശയ്ക്ക്. ആ ചിത്രത്തിൽ ആശയ്ക്ക് വേണ്ടി പിന്നണി പാടിയത് ലതയായിരുന്നു.

0: ദിൽ സേ ദിൽ തക്.
1: എന്നു മുതലാണ് ലതയും ആശയും തമ്മിലുള്ള മത്സരം തുടങ്ങിയതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ 1948 ചുനരിയ എന്ന ചിത്രം മുതലായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ലതയുടേത് നേർത്ത സ്വരമാണെന്ന് പറഞ്ഞ് അവസരം നിഷേധിച്ച സംഗീത സംവിധായകൻ ഹൻസ്രാജ് ബെഹൽ സാവനായ എന്ന ഗാനം ആശയ്ക്ക് നൽകുകയായിരുന്നു. അതായിരുന്നു ആശയുടെ ആദ്യ ഹിന്ദി ഗാനവും. വിഭജനാനന്തരം അന്നത്തെ പ്രമുഖ ഗായകരായിരുന്ന നൂർജഹാനും റോഷനാര ബീഗവും ഖുർഷിദുമെല്ലാം പാകിസ്ഥാനിലേക്ക് പോയി. സുരയ്യ താൻ അഭിനയിക്കുന്ന ചിത്രങ്ങളിൽ മാത്രമേ പാടൂ എന്ന നിലപാടെടുത്തു. ജ്യോതിക റോയ് ഭക്തിഗാനങ്ങളിലേക്കും ശാസ്ത്രീയ സംഗീതത്തിലേക്കും മാറി. ഷംഷാദ് ബീഗവും ഗീതാ റോയിയുമാണ് പിന്നീട് അവശേഷിച്ചത്. അവരെയെല്ലാം നിഷ്പ്രഭമാക്കുന്ന നേർത്ത മധുരമായ സ്വരമായിരുന്നു ലതാജിയുടേത്. അനിൽ ബിസ്വാസ്, നൌഷാദ്, സി രാമചന്ദ്ര, ശങ്കർ ജയകിഷൻ തുടങ്ങിയ പ്രമുഖ സംഗീതശില്പികളുടെ ഇഷ്ടഗായികയായി ലത. സ്വാഭാവികമായും ആശയ്ക്ക് പിന്നീട് മത്സരിക്കേണ്ടി വന്നത് ഷംഷാദ് ബീഗത്തോടും ഗീതാദത്തിനോടുമാണ്.

0: ദിൽ സേ ദിൽ തക്.
1: ലതയ്ക്ക് ആശയോട് കടുത്ത എതിർപ്പുണ്ടായത് ലതയുടെ മാനേജറായ 30 വയസ്സിലധികമുള്ള ഗൺപത് റാവുവിനോടൊപ്പം ആശ ഒളിച്ചോടി വിവാഹിതയായപ്പോഴാണ്. അന്ന് വെറും 14 വയസ്സായിരുന്നു ആശയ്ക്ക്. ആശയോടുള്ള ഈർഷ്യ ലത കാലങ്ങളോളം സൂക്ഷിച്ചു.

ഹിന്ദി ചലച്ചിത്ര ഗാനചരിത്രം ലത, ആശ എന്നീ രണ്ട് അതുല്യ പ്രതിഭകളുടെ ജീവിതവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഒന്നാണ് എന്ന് പറഞ്ഞല്ലോ. അതേക്കുറിച്ച് കൂടുതലറിയാം അടുത്തയാഴ്ച. ഈ അനുയാത്ര തയ്യാറാക്കിയത് സരിത മാഹിൻ. ദിൽ സേ ദിൽ തക്.

0: ദിൽ സേ ദിൽ തക് സമാപിക്കുന്നു.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സ്നേഹം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ശ്രേയസ് പദ്ധതി.
1: പഠനത്തോട് ചേർത്ത് തൊഴിൽ പരിശീലനവും കൂടി നൽകി യുവാക്കളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുവാനായി രൂപീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് ശ്രേയസ്. 2019 ഫെബ്രുവരി

0: 27-ന് ഇത് പ്രഖ്യാപിച്ചത്. ശ്രേയസിൻ്റെ പൂർണ്ണരൂപം സ്കീം ഫോർ ഹയർ എഡ്യൂക്കേറ്റഡ് യൂത്ത് ഇൻ അപ്രന്റീസ്ഷിപ്പ് ആൻഡ് സ്കിൽസ് എന്നാണ്. സാധാരണ ബിരുദധാരികൾക്ക് വ്യവസായ അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങൾ നൽകുന്നതിനുള്ള കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയാണ് ഇത്. അപ്രന്റീസ്ഷിപ്പ് വഴി ജോലികളിലെ കഴിവ് വർദ്ധിപ്പിക്കാം, സ്റ്റൈപ്പൻഡ് നേടുകയും ചെയ്യാം. ഇതുവഴി രാജ്യത്തെ യുവാക്കളുടെ തൊഴിലവസരം വർദ്ധിപ്പിക്കുകയാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. മാനവ വിഭവശേഷി വികസന മന്ത്രാലയം, നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം, തൊഴിൽ മന്ത്രാലയം എന്നിങ്ങനെ 3 കേന്ദ്ര മന്ത്രാലയങ്ങളുടെ സംരംഭങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രോഗ്രാം ബാസ്ക്കറ്റാണ് ശ്രേയസ്. ഇനി പറയുന്നവയാണ് ശ്രേയസിൻ്റെ ലക്ഷ്യങ്ങൾ. 1, ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തൊഴിൽ പരിശീലനം കൂടി ഉൾപ്പെടുത്തി വിദ്യാർത്ഥികളുടെ തൊഴിൽ ക്ഷമത മെച്ചപ്പെടുത്തുക. 2, വിദ്യാഭ്യാസവും വ്യവസായ സേവന മേഖലകളും തമ്മിൽ അടുത്ത ബന്ധം സ്ഥാപിക്കുക. 3, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കഴിവുകൾ നൽകുക. 4, പഠനത്തോടൊപ്പം സമ്പാദിക്കുക എന്നത് പ്രോത്സാഹിപ്പിക്കുക. 5, ഗുണമേന്മയുള്ള മനുഷ്യശക്തി ബിസിനസ് വ്യവസായ രംഗത്തെ സഹായിക്കുന്നതിന് ലഭ്യമാക്കുക. 6, ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ വികസന ശ്രമങ്ങളുമായി വിദ്യാർത്ഥി സമൂഹത്തെ ബന്ധിപ്പിക്കുക. എല്ലാ ബിസിനസ് വ്യവസായ രംഗങ്ങളിലും മൊത്തം തൊഴിൽ ശക്തിയുടെ 10% വരെ അപ്രന്റീസുമാരെ നിയമിക്കുന്നതിന് നിഷ്കർഷിക്കുന്ന ദേശീയ അപ്രന്റീസ്ഷിപ്പ് പ്രമോഷൻ സ്കീമുമായി ചേർന്നാണ് പ്രാഥമികമായി ഈ പദ്ധതി പ്രവർത്തിക്കുന്നത്. സെക്ടർ സ്കിൽ കൗൺസിലുകൾ, അതായത് SSC വഴി ബാങ്കിംഗ്, ഫിനാൻസ്, ഇൻഷുറൻസ് മേഖലകൾ, റീറ്റെയിൽ, ഹെൽത്ത് കെയർ, ടെലികോം, ലോജിസ്റ്റിക്സ്, വസ്ത്രനിർമ്മാണം, മീഡിയ മാനേജ്മെൻറ്റ് സേവനങ്ങൾ എന്നിവയിലാണ് ഈ പദ്ധതി തുടക്കത്തിൽ നടപ്പിലാക്കുന്നത്. ഉയർന്നു വരുന്ന അപ്രന്റീസ്ഷിപ്പ് ഡിമാൻഡ് അനുസരിച്ച് പാഠ്യപദ്ധതികൾ ക്രമീകരിച്ച് കാലക്രമേണ കൂടുതൽ മേഖലകൾ ഇവയോട് കൂട്ടിച്ചേർക്കപ്പെടും. വ്യത്യസ്ത രീതികളിൽ ഈ പ്രോഗ്രാം നടന്നു വരുന്നുണ്ട്. 1, ആഡ് ഓൺ അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ ഡിഗ്രി അപ്രന്റീസ്ഷിപ്പ്. നിലവിൽ ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് സെക്ടർ സ്കിൽ കൗൺസിലുകൾ നൽകുന്ന തിരഞ്ഞെടുത്ത അപ്രന്റീസ്ഷിപ്പ് മേഖലകളിൽ നിന്ന് അവർക്കിഷ്ടമുള്ള ജോലി തിരഞ്ഞെടുക്കാൻ സാധിക്കും. അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം സാധാരണയായി 6 മാസമാണ്. മേഖലയെ സംബന്ധിച്ച അടിസ്ഥാന പരിശീലനത്തിനാണ് ഇത് ഉപകരിക്കുക. ഡിഗ്രി പ്രോഗ്രാം പൂർത്തിയാക്കിയ ഉടൻ തന്നെ പ്രോഗ്രാം ആരംഭിക്കും. എല്ലാ വർഷവും മെയ് മുതലാണ് ഇതാരംഭിക്കുന്നത്. അപ്രന്റീസ്ഷിപ്പ് കാലയളവിൽ വിദ്യാർത്ഥിക്ക് പ്രതിമാസം 6,000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപ്രന്റീസ്ഷിപ്പ് കാലയളവ് അവസാനിക്കുമ്പോൾ ബന്ധപ്പെട്ട സെക്ടർ സ്കിൽ കൗൺസിൽ നടത്തുന്ന ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും. വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ ബിരുദ സർട്ടിഫിക്കറ്റിന് പുറമെ നൈപുണ്യ സർട്ടിഫിക്കറ്റും ലഭിക്കും. മറ്റൊരു രീതി ഉൾച്ചേർത്ത അപ്രന്റീസ്ഷിപ്പ് പദ്ധതിയാണ്. ഇതിനു കീഴിൽ നിലവിലുള്ള ഡിഗ്രി പ്രോഗ്രാമുകൾ BA പ്രൊഫഷണൽ, BSc പ്രൊഫഷണൽ അല്ലെങ്കിൽ BCOM പ്രൊഫഷണൽ കോഴ്സുകളായി പുനഃക്രമീകരിക്കും. അതിൽ വിദ്യാഭ്യാസ ഇൻപുട്ട്, വൊക്കേഷണൽ ഇൻപുട്ട് ഇവ മാത്രമല്ല അപ്രന്റീസ്ഷിപ്പും ഉൾപ്പെടുത്തിയിരിക്കും. നൈപുണ്യത്തിൻ്റെ ആവശ്യകത അനുസരിച്ച് 6 മുതൽ 10 വരെ മാസം ഇതിന് ദൈർഘ്യമുണ്ടാകും. ഉദാഹരണത്തിന്, ലോജിസ്റ്റിക്സിലെ BBA കോഴ്സിന് 1 സെമസ്റ്റർ ക്ലാസ് റൂം അധ്യാപനവും അടുത്ത സെമസ്റ്റർ അപ്രന്റീസ്ഷിപ്പും ആയിരിക്കും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇനി 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ MLA സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ MLA മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം F രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു, ബേബി ജോൺ, സണ്ണി ജോസഫ്, K മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാലാക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്ത്

0: പരിഗണിക്കുന്നത്. എ സി മൊയ്തീനാണ് എൽ ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. ബി ജെ പിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറാണ്. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29 വീണ്ടും ചേരും. ജൂൺ 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചതായി വിദേശകാര്യ മന്ത്രാലയം. ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവെച്ചത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. കോംഗോയിലും യുഗാണ്ടയിലും എബോളയുടെ ബുണ്ടി ബുഗ്യോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തൽ. 140-ലേറെ എബോള മരണങ്ങളും 650-ലേറെ പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ എന്നിവിടങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. ഇന്ത്യയിൽ നിലവിൽ എബോള രോഗം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് യോഗം ചേർന്നത്. പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് യോഗം വിലയിരുത്തി. ലോകാരോഗ്യ സംഘടനയും കേന്ദ്ര സർക്കാരും നിർദ്ദേശിക്കുന്ന രാജ്യങ്ങളിൽ നിന്നും എത്തുന്നവർക്ക് 21 ദിവസം വരെയുള്ള നിരീക്ഷണ സംവിധാനം സജ്ജമാക്കും. കേരളത്തിലെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1 രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ നടക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ കെ മുരളീധരൻ, CP ജോൺ എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുക്കും. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24 നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമായി 2 സെഷനുകളിലായാണ് പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട DGP റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ച സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകൾക്കും ഉപഭോക്താക്കൾക്കും നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ ലേപനങ്ങളായോ സ്പ്രേ രൂപത്തിലോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഗുജറാത്ത് 13th ഓവറിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ 125 റൺസ് എന്ന നിലയിലാണ്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. രാസലീല എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയതാണ് ആദ്യ ഗാനം. ഗാനരചന വയലാർ, സംഗീതം സലീൽ ചൗധരി.

ആകാശവാണി കോഴിക്കോട്. ഇനി 8:45 സമാചാർ സന്ധ്യ, ഹിന്ദി വാർത്തകൾ. 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഇംഗ്ലീഷ് വാർത്തകൾ, ഡൽഹി റിലേ.

0: for tomorrow, and it will continue this week. Similar conditions are likely to prevail over Delhi, Haryana, Chandigarh and coastal Andhra Pradesh. We have more from a correspondent.
1: ബിഹാർ, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ഒഡീസ, പഞ്ചാബ്, രാജസ്ഥാൻ, തമിഴ്നാടു, പുതുച്ചേരി, കേരളം ആൻഡ് തെലങ്കാന ആർ ലൈക്ലി ടു എക്സ്പീരിയൻസ് ഹീറ്റ് വേവ് കണ്ടീഷൻസ് ഫ്രം ടുമോറോ ടിൽ ദിസ് വീക്കെൻഡ്. ദ വെദർ ഏജൻസി ഹാസ് ഓൾസോ ഫോർകാസ്റ്റ് ഹോട്ട് ആൻഡ് ഹ്യൂമിഡ് വെദർ കണ്ടീഷൻസ് ഓവർ ഗാംഗറ്റിക് വെസ്റ്റ് ബംഗാൾ ആൻഡ് ഒഡീസ ഫോർ ദ നെക്സ്റ്റ് 2 to 3 days. ദ ഐൻഡി സെഡ് ദാറ്റ് സബ് ഹിമാലയൻ, വെസ്റ്റ് ബംഗാൾ ആൻഡ് സിക്കിം ആർ എക്സ്പെക്ടഡ് ടു വിറ്റ്നസ് ഹെവി ടു വെരി ഹെവി റെയിൻഫോൾ ടിൽ സൺഡേ. ദ മെറ്റ് ഡിപ്പാർട്ട്മെന്റ് ഹാസ് പ്രിഡിക്ടഡ് തണ്ടർസ്റ്റോംസ് അക്കംപനിഡ് ബൈ ഹിൽ സ്റ്റോംസ് ഓവർ Himachal Pradesh, Jammu and Kashmir and Ladakh till tomorrow. Meanwhile, IMD has predicted thunderstorms accompanied by lightning and gusty winds over the Andaman and Nicobar Islands, Kerala, Mahe, Lakshadweep, Uttarakhand, coastal Karnataka, Konkan, Goa and the northeastern region for the next 2 days. Ishani Yadav, Akashwani News, Delhi.
0: Benchmark domestic equity indices ended on a negative note after volatile trade today. The Sensex declined 135 points to close at 75,183, while the Nifty dipped marginally by 4 points to settle at 23,655. The broader market on the National Stock Exchange ended mixed. In IPL cricket, Gujarat Titans were 196 for 1 in 17.4 overs against Chennai Super Kings in Ahmedabad when reports last came in. Earlier, Chennai Super Kings won the toss and opted to field. In the Malaysia Masters Super Badminton, India's Ashmita Chaliha advanced to the women's singles quarterfinals after a 21-13-21-16 win over Malaysia's Go Jin Wei in the pre-quarterfinals in Kuala Lumpur today. She will next face 8-seeded Lion Højmark Kjærsfeld of Denmark. And now, before we end the bulletin, the headlines once again. Commerce and Industry Minister Piyush Goyal says Prime Minister Narendra Modi's five-nation visit guarantees advantages for every segment of the society, asserts world is looking towards India as a trusted partner. Railways Minister Ashwini Vaishnav stresses on enhancing technology-driven security systems and improving operational security. Government reiterates that country has sufficient supplies of crude, petrol, diesel, natural gas and LPG. Centre issues health advisory for passengers arriving from or transiting through Ebola-affected countries. India-Africa Forum Summit postponed. IMD issues red alert for heat wave conditions over Uttar Pradesh, Madhya Pradesh and Vidarbh for tomorrow. And an IPL cricket match between Gujarat Titans and Chennai Super Kings underway in Ahmedabad. And for details of these stories and more, log on website www.newsonair.gov.in and News on AIR app. And that is all in the news at 9. Good night.

0: ആകാശവാണി സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കാം. അവതരിപ്പിക്കുന്നത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ.
3: മൈൻഡ്ഫുൾനെസ് അഥവാ ശ്രദ്ധാപൂർണത എന്ന നിപുണത കുട്ടികളിൽ എങ്ങനെ പ്രയോജനപ്പെടുന്നു എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. വർത്തമാനകാല നിമിഷങ്ങളിലെ അനുഭവങ്ങളെ തുറന്ന മനസ്സോടെയും എല്ലാം അംഗീകരിക്കുന്ന ഒരു മനോഭാവത്തോടെയും പ്രത്യേകിച്ച് മുൻവിധികളൊന്നുമില്ലാതെ തിരിച്ചറിയുന്നതിനെയാണ് മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ശ്രദ്ധാപൂർണത എന്ന് പറയുന്നത്. കരുണാർദ്രമായ ശ്രദ്ധയാണ് ശ്രദ്ധാപൂർണതയിൽ നാം ഉപയോഗിക്കുന്നത്. അതായത് തീർത്തും മുൻവിധികളില്ലാതെ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക എന്നത് അസാധ്യമായ ഒന്നാണ്. അപ്പോൾ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഞാൻ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ പല രീതിയിലുള്ള മുൻധാരണകൾ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റുകൾ എന്ന് വിളിക്കുന്ന അവസ്ഥ എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്ന തിരിച്ചറിവോടെ തന്നെ വിഷയങ്ങളെ നോക്കിക്കാണുകയാണ് മൈൻഡ്ഫുൾനെസ്സിലൂടെ നാം ചെയ്യുന്നത്. മൈൻഡ്ഫുൾനെസ് എന്നത് മുതിർന്നവർക്ക് മാത്രമുള്ള ഒരു

അതായത് അവനവൻ്റെ അവസ്ഥയെയും ഒപ്പം നിൽക്കുന്ന ആൾക്കാരുടെ അവസ്ഥയെയും മറ്റെല്ലാ വിഷയങ്ങളെയും പരമാവധി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തുടക്കക്കാരൻ്റെ മനസ്സോടെ മുന്നിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ. കുഞ്ഞുങ്ങളിൽ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാനാവുന്നത്? കുഞ്ഞുങ്ങളിലും മുതിർന്നവരെ പോലെ തന്നെ കൃത്യമായ പരിശീലനത്തിലൂടെ ഈ ഒരു നൈപുണ്യം നേടിയെടുക്കാനാവുന്നതാണ്. മൈൻഡ്ഫുൾനെസ് എന്ന പരിശീലനം കൃത്യമായി ചെയ്യുന്നവരുടെ മസ്തിഷ്കത്തിൽ 8 ആഴ്ചകൾക്കുള്ളിൽ പല പല മാറ്റങ്ങൾ വരുന്നതായി ന്യൂറോളജിക്കൽ ആയ ഗവേഷണങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ശ്രദ്ധിക്കാനും ഏകാഗ്രതയോടെ വിഷയങ്ങളെ കാണാനും പ്രശ്നപരിഹാരം ചെയ്യുവാനും തീരുമാനങ്ങളെടുക്കുവാനും ആവേശം നിയന്ത്രിക്കാൻ വൈകാരിക നിയന്ത്രണം എന്നു വേണ്ട അതിജീവന ശേഷി വരെയുള്ള ഒട്ടേറെ ഉന്നതമായ നിർവഹണങ്ങൾ ചെയ്യുന്ന തലച്ചോറിൻ്റെ ഭാഗങ്ങളെ മൈൻഡ്ഫുൾനെസ് പരിശീലനത്തിലൂടെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കാൻ സാധിക്കും എന്നാണ് കാണപ്പെടുന്നത്. ഏതൊരു കുട്ടിക്കും ഇതൊക്കെ അത്യാവശ്യമുള്ള ഘടകങ്ങൾ തന്നെ അല്ലേ? എല്ലാ ജീവിത നിപുണതകൾക്കും നിദാനമാകുന്നത്, ഏറ്റവും വലിയ ഒരു അടിത്തറ, ശക്തമായ അടിത്തറയാകുന്നത് ഈ മൈൻഡ്ഫുൾനെസ് എന്ന പരമപ്രധാനമായ നിപുണത തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പരിശീലനം കുട്ടികളെ വളരെ കൃത്രിമമായ രീതിയിൽ നമുക്ക് ചെയ്യിപ്പിക്കാവുന്ന ഒന്നല്ല. മറ്റേതൊരു നൈപുണ്യവും പോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ്സിലും നല്ല മോഡലുകളുടെ ആവശ്യമുണ്ട്. അതായത് അവനവൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനോട് പ്രതിപ്രവർത്തിക്കാൻ കഴിയുന്ന, സംയമനത്തോടെ സ്വന്തം ജീവിതത്തെ കാണാനുള്ള മനോഭാവം നിറയുന്ന വ്യക്തികളോടൊപ്പമാണ് കുഞ്ഞുങ്ങൾക്കും മൈൻഡ്ഫുൾനെസ് പരിശീലിക്കാനാവുക. അപ്പോൾ കുഞ്ഞുങ്ങളുടെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഏതൊരു വ്യക്തിയും, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ പരിശീലനം നൽകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു രക്ഷിതാവും ആദ്യം തന്നെ കൺസിഡർ ചെയ്യേണ്ട ഒരു വിഷയമാണ് എത്ര കണ്ട് ഞാൻ മൈൻഡ്ഫുള്ളാണ് എന്നുള്ളത്. ശരിയായ മാതൃകകളിലൂടെ മാത്രമേ നമുക്ക് കുട്ടികളിൽ മൈൻഡ്ഫുൾനെസ് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെ മൈൻഡ്ഫുൾനെസ് നമുക്ക് പരിശീലിക്കാം? ഇതിനായി പ്രധാനമായും 5 നങ്കൂരങ്ങളെ നമുക്ക് ഉപയോഗിക്കാം. ആൻകേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കും. ശ്വാസം, ശരീരം, ചുറ്റുപാടുകൾ, ചിന്തകൾ, വികാരങ്ങൾ എന്നിങ്ങനെ ഈ 5 വിഷയങ്ങളെക്കുറിച്ചും നമുക്ക് ശ്രദ്ധാലുക്കളാകാവുന്നതാണ്. അനുനിമിഷം എൻ്റെ ശ്വാസം എങ്ങനെയാണ് പോകുന്നത്? ഒരു പ്രത്യേക വിഷയത്തിനോട് ഞാൻ എങ്ങനെയാണ് എൻ്റെ ചിന്തകൾ കൊണ്ട് വിനിമയം നടത്തുന്നത്? ആ സമയത്ത് എന്തൊക്കെ വികാരങ്ങളാണ് എന്നിലൂടെ വരുന്നത്? എന്തൊക്കെ ശാരീരിക പ്രവർത്തനങ്ങളാണ് എനിക്ക് തിരിച്ചറിയുവാനാകുന്നത്? ഏതെങ്കിലും പ്രത്യേക രീതിയിലുള്ള ഒരു പെരുമാറ്റത്തിലേക്ക് ഞാൻ സ്ഥിരമായി പോകുന്നുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ മൈൻഡ്ഫുള്ളായ ഒരു മുതിർന്ന വ്യക്തിക്കും തിരിച്ചറിയുവാനാകും. ഇവിടെയാണ് ശ്രദ്ധ എന്ന ഒരു പരമപ്രധാനമായ വിഷയത്തെ കരുണാർദ്രമായ ശ്രദ്ധയിലേക്ക് നാം ഉയർത്തിയെടുക്കുന്നത്. ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ഇവിടെ എത്ര കണ്ടാണ് എൻ്റെ ചിന്തകളും വികാരങ്ങളും എന്നെ ഒരു പ്രത്യേക വലയത്തിലേക്ക് കൊണ്ടിടുന്നത് എന്ന് ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ജനിക്കുമ്പോൾ മുതൽ ശ്രദ്ധിക്കാൻ കഴിവുള്ള ഓരോ മനുഷ്യനും ജീവിച്ച് മുന്നിലേക്ക് പോകുമ്പോൾ ചിന്തകൾ പറയുന്ന കഥകളെ വിശ്വസിച്ച് ചിന്തകളും വികാരങ്ങളും നെയ്തുകൂട്ടുന്ന വലകളിൽ കുടുങ്ങി സ്വന്തം ജീവിതത്തെ അതിൻ്റെ അനുഭവ തലത്തിൽ നിന്നും തന്നെ മാറ്റിക്കളഞ്ഞ് വളരെ കൃത്രിമമായ ഒരു ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനു പകരം എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന തിരിച്ചറിവോടെ ആ അനുഭവങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുവാൻ ശ്രമിച്ചുകൊണ്ട് എന്നിലും മറ്റുള്ളവരിലുമുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും എന്തൊക്കെയാണ് എന്ന ഒരു മനസ്സിലാക്കലും അതിൽ ഊന്നിക്കൊണ്ട് വിഷയങ്ങളെ നോക്കിക്കണ്ട് അവയോട് ഒത്തുപോവുക. ഇങ്ങനെ ചെയ്യുന്ന ഒരാളിൻ്റെ തലച്ചോറിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നുവല്ലോ. ഒരു കുട്ടിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതൊരു കുട്ടിയും ഒരു ടീനേജിലേക്ക് എത്തുന്നതിനോടൊപ്പം തന്നെ

ജീവിത നിപുണതകളിൽ ഗ്രാഹ്യമുള്ള ഒരു വ്യക്തിയായി മാറണം എന്നാണ് ലോകാരോഗ്യ സംഘടന അനുശാസിക്കുന്നത്. ഈ ജീവിത നിപുണതകളിൽ ഏറ്റവും ആദ്യത്തെ നിപുണതയായി കാണുന്നത് സ്വാവബോധമാണ്, സെൽഫ് അവെയർനെസ്. ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, എന്നെക്കൊണ്ട് എന്തൊക്കെ സാധിക്കും, എന്തൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുകയില്ല എന്ന ഒരു തിരിച്ചറിവോടെ വേണം കുട്ടികൾ വളരാൻ എന്നും ആ തിരിച്ചറിവ് മുൻവിധികളിൽ ഊന്നിയത് ആകാതെ ഇരിക്കണം എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ സംഭവിക്കുമ്പോൾ ആ കുട്ടിക്ക് ചുറ്റുപാടുമുള്ള സമൂഹവുമായും കുടുംബാംഗങ്ങളുമായും എല്ലാം ഒരു മികച്ച ആശയവിനിമയം നടത്താനും അവനവൻ്റെ വികാരങ്ങളെയും മാനസിക സമ്മർദ്ദത്തെയും നല്ല രീതിയിൽ തന്നെ നിയന്ത്രിക്കാനും പ്രശ്നപരിഹാരം, അതുപോലെ തന്നെ തീരുമാനങ്ങളെടുക്കൽ തുടങ്ങിയ വിശേഷപ്പെട്ട നിപുണതകളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അപ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് മൈൻഡ്ഫുൾനെസ് പരിശീലിക്കേണ്ടത്? ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഉത്തമ മാതൃകകളാകുന്ന രക്ഷിതാക്കൾ അത്യാവശ്യമാണ്. കാരണം കുഞ്ഞുങ്ങളുടെ തലച്ചോറിൽ മിറർ ന്യൂറോൺ അഥവാ ദർപ്പണകോശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേക തരം നാഡീകോശങ്ങളുണ്ട്. ഇവയാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ കണ്ട് അതുപോലെ തന്നെ കോപ്പി ചെയ്ത് പ്രവർത്തിക്കാൻ കുട്ടിയെ കാര്യക്ഷമരാക്കുന്നത്. അപ്പോൾ ഈ ക്ഷമതയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഒട്ടുമിക്ക നിപുണതകളും പഠിക്കുന്നത് തന്നെ. അതേപോലെ തന്നെ ഈ മിറർ ന്യൂറോണുകളെ കൃത്യമായി ഉപയോഗിച്ച് കുട്ടികളുടെ തലച്ചോറിൽ മൈൻഡ്ഫുൾനെസ് എന്ന നൈപുണ്യത്തിനെ എങ്ങനെയാണ് സ്വന്തം ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന മാതൃക രക്ഷിതാക്കൾ കാട്ടിക്കൊടുക്കണം. പക്ഷേ അതിൽ മാത്രം ഒതുങ്ങുന്നതല്ല കേട്ടോ. ഔപചാരികവും അനൗപചാരികവുമായ ഒന്നിലേറെ പരിശീലന മുറകൾ മൈൻഡ്ഫുൾനെസ്സിനുണ്ട്. ഔപചാരികമായ പരിശീലനങ്ങളിൽ ചെറിയ വിവരണത്തോടൊപ്പം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായ നിർദ്ദേശങ്ങൾക്കൊപ്പം ശ്രദ്ധിക്കാൻ പഠിക്കുന്നതാണ്. ശ്രദ്ധയിൽ നിന്നും മനസ്സ് ഓടിമാറുമ്പോൾ ആ ഓടിമാറുന്ന മനസ്സിനെ കുറ്റപ്പെടുത്താതെ കുഞ്ഞിനെ വീണ്ടും വീണ്ടും എന്തിലാണോ ആദ്യം അവൻ അല്ലെങ്കിൽ അവൾ ശ്രദ്ധിച്ചത് അവിടേക്ക് കൊണ്ടുവരാൻ, കാരുണ്യത്തോടെ സ്വന്തം ശ്രദ്ധയെ മടക്കി കൊണ്ടുവരാൻ പഠിപ്പിക്കുന്നു. ഇതിന് നമ്മൾ ഔപചാരികമായ രീതി എന്ന് പറയും. എന്നാൽ അനൗപചാരികമായും നമുക്ക് ചെയ്യാം. അതായത് കളികളിലൂടെ, പാട്ടുകളിലൂടെ ഒരു കുട്ടി സ്വന്തം ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന വ്യത്യസ്തങ്ങളായ കാര്യങ്ങളിൽ ഓരോ തുള്ളി വീതം ശ്രദ്ധ ചേർത്ത് ചേർത്ത് കാരുണ്യത്തോടെ ശ്രദ്ധിക്കാനും മാറിപ്പോകുന്ന ശ്രദ്ധയെ കുറ്റപ്പെടുത്താതെ സ്നേഹത്തോടെ തിരികെ വിളിച്ചുകൊണ്ടുവന്ന് വീണ്ടും ശ്രദ്ധിക്കാനും, ഭൂതകാലത്തിലെ ഓർമ്മകൾ വേട്ടയാടുമ്പോൾ അത് ഓർമ്മകൾ മാത്രമാണ് എന്ന തിരിച്ചറിവോടെ, അതേപോലെ ഭാവിയെക്കുറിച്ചുള്ള വ്യാകുലതകൾ വേട്ടയാടുമ്പോൾ ഞാൻ ഇന്ന് ഇവിടെയാണ് ഇരിക്കുന്നത്, അനാവശ്യമായി എൻ്റെ മനസ്സ് ഭാവിയിലേക്ക് ഓടിപ്പോയി എന്തൊക്കെയോ പറയുകയാണ് എന്ന തിരിച്ചറിവോടെ വൈകാരിക നിയന്ത്രണത്തോടെ ജീവിക്കാൻ കുട്ടിയെ ഇത്തരം പരിശീലനങ്ങൾ പ്രാപ്തരാക്കും. ഇനി എത്ര സമയം ഒരു കുട്ടിയെ നമുക്ക് ഔപചാരികമായ പരിശീലനങ്ങളിലൂടെ കൊണ്ടുപോകാം എന്നതിന് കൃത്യമായ കണക്കുണ്ട്. ആദ്യം തന്നെ ഒരു 5-6 വയസ്സായ കുട്ടികൾ മുതൽ ഇത്തരം പരിശീലനങ്ങൾക്ക് യോഗ്യതയുള്ളവരാണ്. കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചായിരിക്കണം നാം പരിശീലനം നൽകേണ്ടത്. 5 വയസ്സുള്ളൊരു കുട്ടിക്ക് പരമാവധി 5 മിനിറ്റിൽ നീണ്ടു നിൽക്കുന്ന ഒരു പരിശീലനമാണ് യോജ്യം. വയസ്സ് മുന്നിലേക്ക് പോകും തോറും നമുക്ക് സമയപരിധി കൂട്ടിക്കൊടുക്കാവുന്നതാണ്. 1 വർഷത്തിന് 1 മിനിറ്റ് എന്ന രീതിയിൽ നമുക്ക് ഔപചാരിക പരിശീലനങ്ങളുടെ ദൈർഘ്യം കൂട്ടാം. പക്ഷേ ഓർക്കണം, പ്രായത്തിനും ആ കുട്ടിയുടെ മസ്തിഷ്കത്തിൻ്റെ വളർച്ചയ്ക്കുമനുസരിച്ച് മാത്രമേ നാം ഇതൊക്കെ ചെയ്യാവൂ കേട്ടോ. അതുമാത്രവുമല്ല, ഓരോ കുട്ടിയും അവൻ്റെ തലച്ചോറ് കൊണ്ട് വ്യത്യസ്തനാണ്. ഒരു കുട്ടിക്ക് നമുക്ക് ചെയ്യിക്കാൻ ആയ എല്ലാ കാര്യങ്ങളും വേറൊരു കുട്ടിയിലും ചെയ്യിക്കാനാകണം എന്ന ഒരു നിർബന്ധത്തോടെ ഒരു രക്ഷിതാവും മൈൻഡ്ഫുൾനെസ് പരിശീലനത്തെ കാണരുത്. ഓർക്കുക, എവിടെ മുൻവിധികൾ വരുന്നു അവിടെ പരിശീലനം തകർന്നു തരിപ്പണമായി പോകും. ഇനി ഇത്തരം പരിശീലനങ്ങൾ കുട്ടികൾ എത്ര കാലമാണ് ചെയ്യേണ്ടത്? മൈൻഡ്ഫുൾനെസ് എന്ന ഒരു മനോഭാവം സ്വന്തം ഉള്ളിൽ നിറയുന്നതുവരെ ഒരു വ്യക്തി ഇത് പരിശീലിക്കേണ്ടതാണ്. അത് ചെറുപ്പത്തിൽ തന്നെ നിൽക്കുന്നതല്ല, ചെറുപ്പത്തിൽ നിന്നും വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അവനവൻ്റേതായ രീതിയിൽ ഒരു കുട്ടിക്ക് സ്വന്തം

0: മൈൻഡ്ഫുൾനെസ് പരിശീലനത്തിന് മുന്നിലേക്ക് കൊണ്ടുപോകാം. ഇനി ഒരു കാര്യവും കൂടെ പറയട്ടെ. മൈൻഡ്ഫുൾനെസ് എന്ന ഒരു പ്രധാന നിപുണതയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് കുറേ ഉപനിപുണതകൾ ഉണ്ട് എന്നതും കൂടി നാം ഓർക്കേണ്ടതുണ്ട്. ക്ഷമ, അംഗീകരിക്കാനുള്ള മനസ്സ്, മുൻവിധികളില്ലാതെ തുറന്ന മനസ്സോടെ വിശ്വാസത്തോടെ സമാധാനത്തോടെ വിഷയങ്ങളെ കാണാനുള്ള ഒരു മനസ്സ്, ഇതോരോന്നും ഓരോ ഉപനിപുണതകളാണ്. ഒരു തുടക്കക്കാരൻ്റെ മനസ്സ് കൈമോശം വരുത്താതെ ഒപ്പം വിട്ടുകളയേണ്ടതിനെയൊക്കെ വിട്ടുകളഞ്ഞ് വെറുതെ ഇരിക്കാൻ പഠിക്കുക എന്നത് തന്നെ മൈൻഡ്ഫുൾനെസ്സിൻ്റെ ഒരു വലിയ വിജയമാണ്. ഒന്ന് ഓർത്തു നോക്കൂ, ഈ കാലഘട്ടത്തിൽ എത്ര കുട്ടികൾക്ക് ബോറടിച്ച് വെറുതെ ഇരിക്കാനുള്ള കഴിവുണ്ട്. ആ സമയങ്ങളിലൊക്കെ മുതിർന്നവർ എന്തെങ്കിലുമൊക്കെ കൊണ്ട് ആ കുട്ടിയുടെ തലച്ചോറിലേക്ക് കടന്നു ചെല്ലും അല്ലേ? ട്യൂഷനുകളായിട്ടോ പാട്ടായിട്ടോ ഫുട്ബോൾ കളിയായിട്ടോ വീഡിയോ ഗെയിമുകളായിട്ടോ ഒക്കെ. അപ്പോൾ എപ്പോഴാണ് കുട്ടി വെറുതെ ഇരിക്കാൻ പഠിക്കുന്നത്? ഒരിക്കലും അത് കുട്ടിക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഓർക്കുക, വെറുതെ ഇരിക്കാനും നാം പഠിക്കേണ്ടതുണ്ട്. വെറുതെ ഇരിക്കാൻ പഠിക്കുമ്പോഴാണ് മനസ്സ് നെയ്തുകൂട്ടുന്ന ഒരുപാട് കഥകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് ഓരോ കുഞ്ഞിനും ഉണ്ടാകുന്നത്. ആ കഥകളെക്കുറിച്ച് അവൻ മുതിർന്നവരുമായി സംസാരിക്കുമ്പോഴാണ് അത്തരം കഥകൾ തങ്ങളുടെ ഉള്ളിലും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും, ഭൂതകാലത്തെയോ ഭാവിയെ സംബന്ധിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളെക്കുറിച്ച് മനസ്സെപ്പോഴും കഥകൾ ഉണ്ടാക്കും എന്നത് രക്ഷിതാക്കൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്.
1: മൈൻഡ്ഫുൾനെസ് കുട്ടികൾക്ക്, ഈ വിഷയത്തെക്കുറിച്ചുള്ള അവലോകനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ലക്ഷ്മി കെ.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

0: ആകാശവാണി.
1: ശ്രീ എൻ കൃഷ്ണപിള്ളി എഴുതിയ നാടകം. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും എസ് വി പിള്ള, നിരവധി ഫാക്ടറികളുടെ ഉടമസ്ഥൻ ശ്രീ പി ഭാസ്കരൻ, കുമാർ സെക്രട്ടറി ശ്രീ കോട്ടയം ചെല്ലപ്പൻ, പത്രപ്രതിനിധികൾ ശ്രീ ജോസ് പ്രകാശ്, ശ്രീ ടി എൻ ഗോപിനാഥൻ നായർ, ജയചന്ദ്രൻ എസ് വി പിള്ളയുടെ മൂത്ത മകൻ ശ്രീ സത്യൻ, മാലതി ജയചന്ദ്രൻ്റെ ഭാര്യ ശ്രീമതി ടി ആർ ഓമന, ബാബു ജയചന്ദ്രൻ്റെ മകൻ ശ്രീ പ്രേം നസീർ, രമണി ബാബുവിൻ്റെ കാമുകി ശ്രീമതി ഷീല, ജയപാലൻ എസ് വി പിള്ളയുടെ രണ്ടാമത്തെ മകൻ ശ്രീ അടൂർ ഭാസി, വിജയം എസ് വി പിള്ളയുടെ മകൾ ശ്രീമതി മീനാകുമാരി. ഇത്തിൽ കണ്ണ്.
2: എന്താ കുമാർ വിശേഷിച്ച്?
3: ഓ, ഒന്നുമില്ല സാർ.
2: അഡ്വക്കേറ്റ് മേനോനെ കണ്ടോ?
3: ഇല്ല.
2: ഞാൻ കൊടുത്ത ആ ഡ്രാഫ്റ്റ് വായിച്ചു നോക്കി, ഇന്ന് തിരിച്ചെത്തിക്കാമെന്നല്ലേ മേനോൻ പറഞ്ഞത്?
3: അതെ.
2: ഇങ്ങോട്ട് അയക്കാഞ്ഞ സ്ഥിതിക്ക് എന്താ നിങ്ങൾ പോയി വാങ്ങിക്കാഞ്ഞത്?
3: ഇന്ന് തന്നെ ഞാൻ പോയി വാങ്ങിക്കാം സാർ. പക്ഷേ.
2: എന്താ പക്ഷേ?
3: പറയാൻ അവകാശമില്ലെന്ന് എനിക്കറിയാം. ഉപദേശിക്കാൻ അർഹതയുമില്ല. ഞങ്ങൾ ആരെക്കാളും ലോകം കണ്ടയാളാണ്. മറ്റാരുടെ ബുദ്ധിയും എത്താത്തിടത്ത് കടന്നു ചെല്ലുന്നതാണ് ആ ബുദ്ധി.
2: ഈ മംഗളപത്രം എഴുന്നള്ളിക്കുന്നത് മറ്റന്നാൾ പോരെ കുമാർ. മുഖസ്തുതി കേൾക്കാൻ ആ ദിവസം അങ്ങ് ഒഴിഞ്ഞു വച്ചേക്കാം. ഒരു ദിവസത്തെ കഷ്ടപ്പാട് സഹിച്ചാൽ മതിയല്ലോ.
3: മുഖസ്തുതി പാടിയല്ലോ ഞാനിന്നുവരെ അങ്ങേ സേവിച്ചത്. അതിവിടെ ചെലവാകില്ലെന്നറിയാൻ വേണ്ട ബുദ്ധി ഇത്രയും നാൾ കൊണ്ട് എനിക്കുണ്ടായില്ലെങ്കിൽ ഞാൻ എത്ര പടുവിട്ടിയായിരിക്കും. ഞാൻ പറയാൻ തുടങ്ങിയത്
2: പറഞ്ഞു കഴിഞ്ഞ കാര്യം എന്ന് ഞാൻ ഊഹിക്കുന്നു.

0: ശരിയല്ലേ?
1: ഊഹിച്ചത് ശരിയാണ്, പക്ഷേ അതിനിയും പറയേണ്ട കടമ എനിക്കുണ്ടെന്ന് തോന്നിപ്പോകുന്നു.
0: വേണ്ട, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കണ്ട. ഞാൻ ഉറച്ചു കഴിഞ്ഞതാണ്, അതിലിനി നീക്കുപോക്കില്ല കുമാർ.
1: 18 വർഷമായി ഞാൻ അങ്ങയുടെ കീഴിൽ പഠിന്നു തുടങ്ങിയിട്ട്. ഇത്രയും കാലം നമ്മുടെ വ്യവസായത്തെയും തൊഴിൽശാലകളുടെ നടത്തിപ്പിനെയും കുറിച്ച് ഏതൊരഭിപ്രായവും അങ്ങയോട് തുറന്ന് സംസാരിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കെന്നല്ല, നമ്മുടെ സ്ഥാപനങ്ങളിൽ ജോലി നോക്കുന്നവർക്കെല്ലാം കൊടുത്തിട്ടുണ്ട് ആ സ്വാതന്ത്ര്യം.
0: ആ സ്വാതന്ത്ര്യം അനുഭവിച്ചത് എന്റെ മഹാമനസ്കത കൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ?
1: മഹാമനസ്കത ഇല്ലാത്തവർക്ക് ആ സ്വാതന്ത്ര്യം അനുവദിക്കാൻ തോന്നുകയില്ല.
0: ബിസിനസിന്റെ വളർച്ചയ്ക്ക് അതിൽ പങ്കെടുക്കുന്നവരുടെ സ്വതന്ത്രാഭിപ്രായങ്ങൾ പ്രയോജനപ്പെടുമെന്ന് കരുതിയാണ് ഞാൻ അതിനനുവദിച്ചത്. വെറുതെ വ്യക്തിമാഹാത്മ്യവുമായി അതിനെ നിങ്ങൾ ബന്ധപ്പെടുത്തണം. അതുപോലെ അതെല്ലാം വ്യവസായ സംബന്ധമായ കാര്യങ്ങൾ. നിങ്ങളിവിടെ അഭിപ്രായം പറയാൻ തുനിയുന്നത് എൻ്റെ കുടുംബകാര്യത്തെക്കുറിച്ചാണ്. അതിൽ ഞാനെടുക്കുന്ന തീരുമാനം നിങ്ങളെ ആരെയും ഒരു വിധത്തിലും ബാധിക്കുകയില്ല. പിന്നെ നിങ്ങൾ എന്തിന് അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ബന്ധപ്പെടുന്നു?
1: ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, അങ്ങയെ കരുതി ഇപ്പോഴത്തെ നിശ്ചയം വേണ്ടെന്ന് വയ്ക്കണം.
0: എസ് വി പിള്ള ഒരിക്കൽ നിശ്ചയിച്ചാൽ അതിനിളക്കമില്ല കുമാർ. പക്ഷേ ഒരു ശുംഭൻ്റെയോ ഉദ്ദണ്ഡയൻ്റെയോ നിശ്ചയമായിരിക്കുകയില്ലത്. ഒരു പ്രശ്നത്തിൻ്റെ എല്ലാ വശങ്ങളും ആവുന്നത്ര ശ്രദ്ധിച്ചും സാവകാശമായും ആലോചിക്കാതെ കണ്ണുമടച്ചൊരു തീരുമാനം ഒന്നിലും ഞാൻ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. നിങ്ങൾ ഇന്ന് തന്നെ മിസ്റ്റർ മേനോനെ കണ്ട നക്കൽ വാങ്ങിക്കണം.
1: അങ്ങ് പറഞ്ഞാൽ അനുസരിക്കാനാണ് ഞാൻ ശീലിച്ചിട്ടുള്ളത്.
0: പിന്നെ ജയചന്ദ്രനും ജയപാലനും ഇന്നിവിടെ എത്തുമെന്ന് കാണിച്ച് കത്ത് വന്നിട്ടുണ്ട്. വിജയവും ഇന്നോ നാളെയോ എത്താതിരിക്കുകയില്ല. 70-ാമത്തെ വയസ്സിലെങ്കിലും ഒരാൾ തൻ്റെ മക്കളുടെ ഭാവി നിശ്ചയിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ്?
1: രണ്ടു പേർ കാണാൻ വന്നിട്ടുണ്ട്. ദാ കാർഡ്.
0: ഓ, പത്രപ്രതിനിധികളാണ്. ജനസ്നേഹിയുടെയും ജനസേവകൻ്റെയും. അവർക്കിവിടെ എന്ത് കാര്യം? ഞാൻ ഈ രണ്ടു കൂട്ടത്തിലും പെടുകയില്ലല്ലോ.
1: മറ്റന്നാൾ സപ്തതിയല്ലേ, അത് സംബന്ധിച്ച് പത്രത്തിൽ ചില കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കണമല്ലോ. അതിന് വിവരമന്വേഷിച്ചിറങ്ങിയതാവണം.
0: ആയുസ്സിൽ ഇതുവരെ ഞാൻ പത്രക്കാരെയോ പത്രക്കാരെന്നെയോ കണ്ടിട്ടില്ല. കാണാത്തത് കൊണ്ട് ഇരുകൂട്ടർക്കും ദോഷമൊന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടിട്ടെന്ത് വിശേഷം? കുമാർ ചെന്ന് അവരെ പറഞ്ഞയച്ചേക്കൂ.
1: എൻ്റെ അഭിപ്രായം അങ്ങവരെ കാണണമെന്നാണ്, അവരുമായി ഉള്ളു തുറന്ന് സംസാരിക്കണമെന്നാണ്. സുദീർഘകാലം ജീവിതത്തിൻ്റെ കുണ്ടും കുഴിയും താണ്ടി അസാധാരണമായ അനുഭവങ്ങൾ കൂടി കടന്നു വന്ന അങ്ങയുടെ വാക്കുകൾക്കും ആശയങ്ങൾക്കും തീർച്ചയായും വിലയും കനവും കൽപ്പിക്കും ഇന്നത്തെ തലമുറ.
0: എനിക്കാരെയും ഒന്നും പഠിപ്പിക്കാനില്ല. ഞാൻ ചിലത് പഠിച്ചു, ആ പഠിച്ചത് എനിക്ക് മാത്രമേ പ്രയോജനപ്പെടൂ. ഒരാളറിഞ്ഞതും അനുഭവിച്ചതുമെല്ലാം ലോകർക്ക് മുഴുവൻ ഫലപ്പെടണമെന്നും ശരിയാകണമെന്നും പറയുന്നത് പോലൊരു മൗഢ്യമുണ്ടോ? ഫലപ്പെടുകയില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും അന്യർക്ക് അപകടം വരുത്തി വയ്ക്കാനും മതി.
1: ഇന്നേതായാലും അങ്ങയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ്. അത് സംബന്ധിച്ച് അങ്ങയെ കാണാൻ വന്നവരെ നിരാശരാക്കുന്നത് ഒരിക്കലും ശരിയല്ല.
0: ശരി, അവർ വരട്ടെ, കൂട്ടിക്കൊണ്ടുവരും.

0: കണ്ടു. നിങ്ങൾക്ക് എന്താണാവോ വേണ്ടത്?
1: ഞങ്ങളുടെയും ഞങ്ങളുടെ പത്രമുടമസ്ഥന്മാരുടെയും ഉള്ളഴിഞ്ഞ മംഗളാശംസകൾ അങ്ങയുടെ സപ്തതി പ്രമാണിച്ച്
2: സമർപ്പിക്കാനാണ് ഞങ്ങൾ വന്നത്.
0: സന്തോഷം സന്തോഷം. നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് ചെയ്യണമെന്ന് തോന്നാൻ ഞാനൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ലല്ലോ, വ്യക്തിപരമായും അല്ലാതെയും. വല്ലപ്പോഴും പരസ്യം തന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് മറ്റു പത്രങ്ങൾക്ക് കൊടുത്തതിനൊപ്പമേ ഉള്ളുതാനും.
1: എന്തെങ്കിലും ഞങ്ങൾക്ക് ചെയ്തോ ചെയ്തില്ലയോ എന്നാണോ ഈ അവസരത്തിൽ നോക്കേണ്ടത്? അങ്ങ് ഈ രാജ്യത്തെ ഏറ്റവും മികച്ച ഒരു വ്യവസായ പ്രമുഖനാണ്. മറ്റൊരു വ്യവസായശാലകളിലും ഇല്ലാത്ത സുദൃഢമായ തൊഴിലാളി മുതലാളി ബന്ധമാണ് വളരെ നാളായി അങ്ങയുടെ തൊഴിൽ ശാലകളിൽ നിലനിന്നു വരുന്നത്.
2: അതുകൊണ്ട് തന്നെ ഉൽപ്പാദനവും വലിയ തോതിൽ നടക്കുന്നു. അങ്ങനെ നമ്മുടെ വ്യവസായ ലോകത്ത് ഗാഢമായ വ്യക്തിമുദ്ര ചാർത്തിയ അങ്ങയുടെ 70-ാം പിറന്നാള് തികച്ചും വ്യക്തിപരമാണെന്നോ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതോ

0: ആണെന്ന് വിചാരിക്കാൻ സാധ്യമല്ല, അല്ലല്ലോ.
1: അത് മാത്രമല്ല, നാടിന് താല്പര്യമുള്ള കാര്യത്തിൽ പത്രപ്രവർത്തകർ പങ്കെടുക്കാതിരുന്നാൽ കടുത്ത കൃത്യവിലോപമല്ലേ?
0: അല്ലേ,
2: അതെന്തോ എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ വ്യവസായം ചെയ്യാൻ പുറപ്പെട്ടതും വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്നതും നാട് നന്നാവണമെന്ന് വിചാരിച്ചല്ല, എനിക്ക് നന്നാവാൻ വേണ്ടിയാണ്. അക്കൂട്ടത്തിൽ ഈ വ്യവസായത്തിൽപ്പെട്ട 12,000 ജോലിക്കാർക്ക് അവരുടെ വീട് പുലർത്താൻ കഴിയുന്നുണ്ടെന്ന് മാത്രം.
0: ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കൊണ്ടുള്ള പ്രയോജനമോ അനുഭവിക്കുന്ന ഈ നാട്ടുകാരല്ലേ?
2: അവിടെയും നിങ്ങൾ അത്ര വേഗം എന്നെ പരോപകാരിയാക്കി കളയരുത്. പറയുന്ന ഫലവും കൂടി വന്നു ചേരുന്നു, അത്ര തന്നെ.
3: മറ്റൊരിടത്തുമില്ലാത്ത വേതന നിരക്കുകളാണ് ഞങ്ങളുടെ ഫാക്ടറികളിൽ ഉള്ളത്. ഇത്ര ഉദാരമായ സേവന വ്യവസ്ഥകൾ ഈ രാജ്യത്ത് മറ്റൊരു വ്യവസായ സ്ഥാപനത്തിലുമില്ല.
2: കുമാർ പറഞ്ഞത് ശരിയായിരിക്കും, പക്ഷേ അത് എന്റെ ഉദാരതയും തൊഴിലാളി പ്രേമവും കൊണ്ടാണെന്ന് തെറ്റിദ്ധരിക്കരുത്.
4: അതെന്താ അങ്ങനെ പറയാൻ കാരണം? തൊഴിലാളികൾ സമരം ചെയ്ത് നേടിയ ആനുകൂല്യങ്ങളാണെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്?
2: 20 വർഷം കഴിഞ്ഞു ഞാൻ വ്യവസായം തുടങ്ങിയിട്ട്, ഇന്നുവരെ ഒരൊറ്റ സമരം പോലും എന്റെ തൊഴിലാളികൾ നടത്തിയിട്ടില്ല.
0: എങ്കിൽ പിന്നെ അത്ഭുതമായിരിക്കുന്നു.
2: സംതൃപ്തരായ തൊഴിലാളികൾക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ആകർഷകമായിരിക്കണമെന്ന് ഞാൻ ആദ്യം തൊട്ടേ നിഷ്കർഷിച്ചു. എന്നുവച്ചാൽ സ്വാർത്ഥത്തിൽ കവിഞ്ഞ് മറ്റൊരു നോട്ടവും അതിലില്ലെന്നർത്ഥം. പാവങ്ങൾ, ചില തൊഴിലാളികൾ പോലും വിശ്വസിച്ചിരിക്കുന്നത് എന്റെ വിശാലഹൃദയത്വവും നന്മയും കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ്.
3: ആത്മപ്രശംസ ചെയ്യാനുള്ള മടി കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്?
2: അല്ലല്ല അല്ലല്ല, നേരു തന്നെ പറയണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട്. പത്രങ്ങളിൽ പേര് വരാൻ ഞാൻ ഒരിക്കലും ആശിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ പത്രക്കാരുമായി സംസാരിക്കുന്നത്. അത് സത്യമായിരിക്കണം. സത്യമേ അവർ എന്നെപ്പറ്റി എഴുതിവിടാൻ പാടുള്ളൂ എന്ന നിർബന്ധം എനിക്കുള്ളതുകൊണ്ട് ഇത്രയും പറഞ്ഞു.
3: വിശ്വസിക്കാൻ വയ്യാത്ത വിധം അത്ഭുതകരമാണ് ഈ സത്യം പറച്ചിൽ.
2: സത്യത്തിനും സത്യം പറച്ചിലിനും തമ്മിൽ വലിയ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നേര് പറയാനാണ് വളരെ എളുപ്പം, കള്ളം പറയാൻ എന്തുമാത്രം ബുദ്ധിമുട്ടണം.
0: നേര് മാത്രം കൊണ്ട് ഒരു വ്യവസായിക്ക് വിജയം സിദ്ധിക്കുമെന്നാണോ അങ്ങയുടെ സിദ്ധാന്തം അനുഭവം?
2: എൻ്റെ അനുഭവവും സിദ്ധാന്തവും അതാണ്. മറ്റുള്ളവരെ പറ്റി പറയാൻ എനിക്ക് അവകാശവുമില്ല.
3: അതെ, അങ്ങയുടെ അഭിപ്രായത്തിൽ എന്താണ് അങ്ങയുടെ ജീവിതവിധേയത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാനമായ കാരണം?
2: ഒന്നിലധികം കാണാം കാരണങ്ങൾ, അതെല്ലാം ഞാൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല, ചിലതെനിക്കറിയാം. ഞാനിപ്പോൾ പറഞ്ഞില്ലേ നേരിനെ പറ്റി, അത് ഒരടിസ്ഥാന കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നൊന്നുള്ളത് എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്നവരോട് എനിക്കുള്ള ബന്ധമാണ്. ഞാനും എൻ്റെ തൊഴിലാളികളും ഒരേ ഒരു മനസ്സോടെ ജോലി ചെയ്യുന്നവരാണ്. ചെറുതിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കണ്ടിടത്തെല്ലാം കഠിനമായി അധ്വാനിച്ച് കിട്ടിയ കാശിൽ നിന്ന് തേനീച്ച തേനെന്ന പോലെ മിച്ചം വെച്ച് കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ നടത്തി പതുക്കെ പതുക്കെ പച്ച പിടിച്ച് മുന്നോട്ട് പോയ എനിക്ക് ശരീരവും മനസ്സും കൊണ്ട് ഇടതടവില്ലാത്ത പ്രയത്നമായിരുന്നു ഈ ജീവിതം. ആ എനിക്ക് എൻ്റെ തൊഴിലാളികളെ എങ്ങനെ എന്നിൽ നിന്ന് പിന്നരായി കാണാൻ കഴിയും? മെയ്യനങ്ങാതെയും വിയർപ്പ് പൊടിയാതെയും തൊഴിലാളി നേതൃത്വം എന്ന തൊഴിലും പേറി ജീവിക്കാൻ വകയുണ്ടാക്കി പുലരുന്നവർക്ക് എൻ്റെ ഫാക്ടറികളിൽ സ്ഥാനമില്ലാത്തതിന് കാരണം അതാണ്. എനിക്ക് ലാഭമുണ്ടാക്കി തരുന്നവർക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടത് കൊടുത്ത് ബാക്കി വരുന്നതിലൊരംശമേ എൻ്റേതായി ഞാൻ കരുതാറുള്ളൂ. ശേഷിച്ചതെല്ലാം ബിസിനസ്സിൽ തന്നെ വീണ്ടും മുടക്കുകയാണ് പതിവ്.
0: അതെ, അനുസ്യൂതമായ വളർച്ചയാണോ വിജയ ഇൻഡസ്ട്രീസിന് ഉണ്ടായിട്ടുള്ളത്?
2: ഒരിക്കലുമല്ല. മുന്നോട്ട് പോകെ തന്നെ പിന്നോട്ട് പല ചുവട് വെച്ചിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങോട്ട് നീങ്ങാതെ ഒരേ നിലയ്ക്ക് നിന്ന കാലവുമുണ്ട്. ആകെ തളർന്നു പോകുമോ എന്ന് ഭയപ്പെട്ട അവസരങ്ങളും തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നെനിക്ക് തീർത്തു പറയാം, കൊള്ളലാഭത്തിന് വേണ്ടി കള്ളം കാണിക്കുകയോ ബിസിനസ് കാര്യത്തിൽ എന്നോട് ഇടപെട്ട് വഞ്ചിക്കുകയോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല.
3: അങ്ങ് അനുവദിക്കുമെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കണമെന്നുണ്ട്.
2: ഏതായാലും ഒരു നാളും ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യത്തിന് ഇന്ന് സന്നദ്ധനായി. ഇനി പിന്നെ നിങ്ങളെ എന്തിനു നിരാശപ്പെടുത്തുന്നു?
0: ഞങ്ങൾ കുറിച്ചെടുക്കുക.
3: രാഷ്ട്രീയ മണ്ഡലത്തെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഏത് രാഷ്ട്രീയ കക്ഷിയോടാണ് അങ്ങേക്ക് കൂടുതൽ മതിപ്പും അടുപ്പവും?
2: ലോകം നന്നായി വരണമെന്നേ ഞാൻ ഇന്നുവരെ ആശിച്ചിട്ടുള്ളൂ. ആ ആശ പറഞ്ഞു എഴുതിയും ഞാൻ അന്യരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ലോകം നന്നാക്കാനാണ്

0: എന്നും പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ഫീസും പറ്റി അവരുടെ മൂക്കുകയർ തങ്ങളുടെ കയ്യിലാണെന്ന് ഭാവിച്ച് മറ്റൊരു തൊഴിലും ചെയ്യാതെ നടക്കുന്നവരോട് ഈ എനിക്ക് ബന്ധമില്ല. അവർ രാഷ്ട്രീയക്കാരായാലും സന്യാസിമാരായാലും കലാകാരന്മാരായാലും ആര് തന്നെ ആയാലും, പിന്നെ അവരോട് കലഹിച്ചു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ടും കലഹിച്ചാൽ ഫലമില്ലാത്തതുകൊണ്ടും അവർ പണം തണ്ടി വരുമ്പോൾ കൊടുക്കാൻ കുറെ പണം ഞാൻ എന്നും വക കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, എന്തെങ്കിലും ഒരു അപേക്ഷയുമായി അവരെ സമീപിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല.
1: ഈ മതപരമായ കാര്യങ്ങളിൽ അങ്ങയുടെ നിലപാട് എന്താണെന്ന്?
0: ഞാൻ ഈ പറയുന്നതിന് മതവുമായി ബന്ധമുണ്ടെങ്കിൽ സ്വീകരിക്കുക. ആരെയും ദ്രോഹിക്കാതെയും വെറുക്കാതെയും ആവുന്നത്ര സഹായിച്ചും സ്നേഹിച്ചും കഴിയുക. നിരന്തരം നിസ്തന്ത്രം സർവകഴിവും അർപ്പിച്ച് പ്രവർത്തിക്കുക, ഇതാണ് എൻ്റെ മതം. ഇത് ഞാൻ ഒരു പുസ്തകവും നോക്കി പഠിച്ചതല്ല, അനുഭവിച്ചറിഞ്ഞതാണ്.
2: ആ ശരി, കുടുംബജീവിതത്തെക്കുറിച്ച് എന്തെങ്കിലും
1: ചില വിവരങ്ങൾ?
2: അതെ,
0: അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ അർഹനല്ല.
2: അല്ല, എന്തുകൊണ്ടും സംതൃപ്തവും ആനന്ദകരവുമായ ഒരു കുടുംബജീവിതം ആയിരിക്കും തീർച്ചയായും അങ്ങ്
1: നയിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്.
0: തീർച്ചയായും അല്ല.
2: നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്നവരില്ല.
1: ഇല്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കത്തക്ക മര്യാദകേട് ഞങ്ങൾക്കില്ല.
0: ശരി, അപ്പോൾ നമുക്ക് പിരിയാം.
2: ഇത്രയും സമയം അങ്ങുമായി കഴിച്ചുകൂട്ടി തന്നെ ഞങ്ങൾക്ക് വിലപ്പെട്ടൊരു അനുഭവമാണ്.
1: ഒരസാധാരണ വ്യക്തിയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെട്ടത്.
0: നാം ഓരോരുത്തരും അസാധാരണന്മാരാണ്, അതോടൊപ്പം സാധാരണന്മാരും.
2: നലിനി മറ്റന്നാൾ കാണാം. മറ്റന്നാളത്തെ ജനസ്നേഹിയും ജനസ്നേഹകനും സത്യതയ്ക്കായിരിക്കും ഏറ്റവും പ്രാധാന്യം നൽകുന്നത്.
1: സംശയമൊന്നുമില്ല, ഓരോ സ്പെഷ്യൽ പതിപ്പുകൾ തന്നെ ആയിരിക്കും.
2: അതെ അതെ,
1: ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
0: അതിലെനിക്ക് താല്പര്യമേ ഇല്ല. നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ ചിലത് പറഞ്ഞു, പറഞ്ഞതോടെ അതിലുള്ള രസമേ നശിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. മറ്റന്നാൾ വരുന്നത് വളരെ സന്തോഷം. അന്ന് അല്പം ചിലതുകൂടി എനിക്ക് പറയാൻ കണ്ടേക്കും. നമസ്കാരം.
2: ജയചന്ദ്രൻ അദ്ദേഹം വന്നു കഴിഞ്ഞു. ഭാര്യയും മകനുമുണ്ട്, കൂടെ ഒരു പെൺകുട്ടിയും.
0: കുറെ നേരമായോ വന്നിട്ട്?
2: വന്ന് കാപ്പുകൂടി കഴിഞ്ഞെന്ന് പറഞ്ഞു.
0: ശരി, കുമാർ പോയിക്കോളൂ.
2: അദ്ദേഹത്തെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ?
0: വേണ്ട, തോന്നുമ്പോൾ വരട്ടെ. ആ, എപ്പോൾ വന്നു?
3: കുറച്ചു നേരമായി. അച്ഛൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു.
0: ഇപ്പോഴിങ്ങോട്ട് പോരാൻ കാരണം? 5 വർഷമല്ലേ ആയുള്ളൂ ഇവിടെ നിന്ന് പോയിട്ട്.
4: ഞാൻ ദിവസവും പറയും അച്ഛനെ കാണാൻ പോകണമെന്ന്. കുറേ നാൾ ഇവിടെ വന്ന് അച്ഛന് ഒന്നിച്ച് താമസിക്കണമെന്ന്.
0: വരേണ്ട ആവശ്യമില്ലല്ലോ, മാസം തോറും 5-ാം തീയതിക്കകം പണം അവിടെ എത്താറുണ്ടല്ലോ മുടങ്ങാതെ.
3: ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലോ പണം അയക്കുന്നത്.
0: ശരിയാണ്, അങ്ങനെ ഒരു തെറ്റും ഞാൻ ചെയ്യുന്നുണ്ട്.
3: അതെന്തിനു ചെയ്യുന്നു? അതും കൂടി ഫാക്ടറി തൊഴിലാളികൾക്ക് ശമ്പള കൂടുതലോ മറ്റോ ആയി വീതിച്ച് കൊടുക്കാമായിരുന്നില്ലേ? തൊഴിലാളികൾ അത്രയ്ക്കും സന്തോഷിച്ച് തലയിൽ കയറ്റി എഴുന്നള്ളിക്കുമായിരുന്നല്ലോ.
4: വന്ന് കയറിയപ്പോൾ അച്ഛനോട് വാദാടം തുടങ്ങിയോ?
3: നീജുമാരി,
4: പിറന്നാളിന്റെ ഏർപ്പാടുകൾ അന്വേഷിക്കുന്നതിന് പകരം ഇതാണോ ചെയ്യാൻ കണ്ട പണി?
3: ഓ, അതിനൊക്കെ ഇവിടെ വേണ്ടപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ. നമുക്കൊക്കെ അതിലെന്ത് കാര്യം? മനസ്സുണ്ടെങ്കിൽ ആ സമയത്ത് വരണം, കാര്യം കഴിഞ്ഞ് അങ്ങ് പൊയ്ക്കോണം.
0: പോക്കിയതല്ലോ, പോയതല്ലേ രണ്ടും കൽപ്പിച്ച്?
3: മക്കളുടെ വാക്കിനും അഭിപ്രായത്തിനും യാതൊരു വിലയും ഇല്ലാത്തടത്ത് താമസിക്കാൻ അഭിമാനമുള്ളവർക്ക് സാധിക്കുമോ?
0: അഭിമാനം സംരക്ഷിക്കാൻ എടുത്തു ചാടിപ്പോയവർ ഇന്നും പുലരുന്നത് സ്വന്തമായി 4 കാശുണ്ടാക്കിയല്ലോ. ഇന്നും വയസ്സായ അച്ഛൻ നോക്കി സൂക്ഷിച്ചുണ്ടാക്കുന്ന മുതൽ കൊണ്ടാണല്ലോ പ്രഭു ചമഞ്ഞ് ജീവിക്കുന്നത്.
4: കൊമ്പിച്ച പണക്കാരന്റെ മകനാണല്ലോ എന്ന് കരുതി എന്നെ പിടിച്ചു കൊടുത്തു വരണ്ടോ? എന്റെ ഈ നാണക്കേടും ദുരിതവും അറിയുന്നു.
0: നിനക്കതുകൊണ്ട് എന്തു കുഴപ്പം വന്നുപോയി? നീ കഴിയുന്നത് വലിയ കൊച്ചമ്മയായി തന്നെയല്ലോ. പണം കായ്ക്കുന്ന മരം ഇവിടെയുണ്ട്, അത് കുലുക്കി കുലുക്കി വീഴുന്നതെടുത്ത് സുഭിക്ഷമായി ആർഭാടമായി കഴിയുന്നു, തൂർത്തടിക്കുന്നു. പിന്നെ എന്ത് മനസ്സുമുട്ടും സുഖവും?
3: അച്ഛൻ നിലവിട്ട് സംസാരിക്കരുത്.
0: യാതൊരു നിലയും വിലയും ഇല്ലാത്തവൻ തന്നെ ഇത് പറയണം.
3: അതുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടവർ നിശ്ചയിച്ചോളൂ.
0: എടാ, എനിക്ക് നിശ്ചയിക്കാൻ വയ്യാത്ത നിലയും വിലയും നിനക്ക് എന്തുണ്ട്? ഒന്ന് പറഞ്ഞു തരൂ. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ

0: ഏതോ ഭൂതാവേശം പിടിച്ച പോലെ എടുത്തു ചാടി രാഷ്ട്രീയക്കാരുടെ കൊടിയും പൊക്കി പിടിച്ചു നടന്നു ലോകം നന്നാക്കാൻ. നാല് കാശുള്ളവൻ്റെ മകനല്ലേ, വേണ്ട പോലെ മുതലെടുക്കാമെന്ന് കരുതി രാഷ്ട്രീയ തൊഴിലുകാർ മാലയും ചൂടിച്ചുകൊണ്ട് നടന്നു. കാര്യം കഴിഞ്ഞപ്പോൾ താഴത്തിറക്കി. ആ കൊടുകാറ്റിൽ ആടി ഉലഞ്ഞു നടന്ന കാലത്തെങ്ങാനും കാൽ കഴഞ്ഞ് രാഷ്ട്രീയം പഠിക്കാമായിരുന്നില്ലേ? അതൊട്ടില്ലതാണ്. എന്നിട്ടൊടുവിൽ അവർ കാലിപ്പാട്ടയായി തട്ടി ഉരുട്ടിയപ്പോൾ വന്ന് അച്ഛനെ ഗുണദോഷിക്കാൻ, തൊഴിലാളിയെ നേരെ നിർത്തണമെന്നും പറഞ്ഞു, അവർക്ക് കൂലി കൂട്ടരുതെന്നും സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നും ഉപദേശിക്കാൻ.
1: അച്ഛനായാലും മഠത്തരം കാണിച്ചാൽ ഞാൻ ഗുണദോഷിക്കും. ഇന്നുള്ളതിൽ ഇരട്ടി ലാഭം കിട്ടാൻ വഴിയുള്ളപ്പോൾ തൊഴിലാളിയെ നന്നാക്കാനെന്നും പറഞ്ഞ് നാട്ടിലില്ലാത്ത ശമ്പളവും ബോണസും മറ്റ് ചക്കാത്തുകളും കൊടുത്ത് മുടിയുന്നത് ബുദ്ധിയുള്ളവൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? അവരെ വിളിച്ചിരുത്തി ഉപദേശം കേട്ട് ബിസിനസ് നടത്തുന്ന ഉച്ചക്കിറുക്ക് നിർത്തണമെന്ന് വിലക്കിയപ്പോൾ ഞാൻ കൊള്ളരുതാത്തവനായി. സ്വന്തം മകന്റെ വാക്ക് ചെവിക്കൊള്ളുകയില്ല, കണ്ട എംബോക്കുകളുടെ ചെവികടിക്കലാണ് വേദവാക്യം. ഞാൻ അന്നിവിടം വിട്ടതാണ്. ഈ മുടിവിനാശം കാണാതെയും കേൾക്കാതെയും കഴിയാ.
0: എടാ ചന്ദ്ര, ഇങ്ങോട്ട് നോക്ക്.
1: നോക്കി.
0: ഞാൻ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല, ശീലിച്ചില്ല, എന്നല്ല ഒന്നും അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാനില്ല. പക്ഷെ 12 വർഷം ഒരു തൊഴിലാളിയായി കുറുക്കു ഞെരിയ ജോലി ചെയ്തവനാണടാ ഞാൻ. അന്നന്നത്തേടം പുലരാൻ വേലക്കാരൻ്റെ വിയർപ്പും കണ്ണീരും വേദനയും പ്രാരബ്ധവും പുസ്തകം നോക്കിയല്ലടാ ഞാൻ പഠിച്ചത്. എൻ്റെ തടിയും മനസ്സും അനുഭവിച്ചതാണ്. യാതൊരു തൊഴിലും ചെയ്യാതെ സുഖമായി കഴിയാൻ വേണ്ടതുണ്ടായി കഴിഞ്ഞിട്ടും ദിവസേന 5-6 മണിക്കൂർ അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരമേ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അറിവായ നാൾ തൊട്ടേ അരാജകമറിയാതെ വെള്ളത്തിലെ താമര പോലെ വളർന്ന നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു തൊഴിലാളിയെപ്പറ്റി. വിജയ ഇൻഡസ്ട്രീസ് കെട്ടിപ്പടുത്തി ഈ നിലയിലാക്കിയത് എൻ്റെ ജോലിക്കാരാണ്. അത് മറന്നു പെരുമാറണമെന്ന് പണ്ട് അവരുടെ കൊടിയും പേറി നടന്നവൻ തന്നെ വേണം പറയാൻ. ഇന്നവരെ വേലയെടുത്ത് ഒരു നേരത്തെ വക തനിക്കും കെട്ടിയവൾക്കും മക്കൾക്കും ഉണ്ടാക്കാൻ കഴിയാത്ത നീ വേണം.
2: അയ്യോ, എനിക്കിത് കേട്ടിട്ട് തലതല്ലി ചാകാൻ തോന്നിപ്പോകുന്നു. ഈ മേലുരിഞ്ഞു പോകുന്ന വർത്തമാനം കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല നിങ്ങൾക്ക്? ഏ, 5-6 കാശ് തരുന്ന ഹുങ്ക് വെച്ച് ഇങ്ങനെ പറയാമോ മനുഷ്യര്? മക്കളാണെങ്കിലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഇത് കേൾക്കാൻ.
1: പറയേണ്ടത് പറയേണ്ടപ്പോൾ വഴിയാമെന്ന് ഞാൻ പറഞ്ഞു. തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തി ബിസിനസ് സ്വച്ഛമായി നടത്തി ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാമെന്ന് ഞാൻ ഉറപ്പു തന്നു. അതുകൊണ്ട് ഫലമില്ലാതായപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ല 2 ഫാക്ടറി എനിക്ക് വിട്ടുതരാൻ? ഞാൻ അതിൻ്റെ ഭരണം നടത്തി കഴിഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കാത്തവനാണ് ഞാൻ ഒന്നും ചെയ്യാതെ കുത്തിയിരുന്ന് നശിക്കുന്നെന്ന് കുറ്റപ്പെടുത്തുന്നത്.
0: വിട്ടുതരാൻ പറ്റിയ ആളല്ലേ നീ? വിട്ടു തന്നിരുന്നെങ്കിൽ 7 പണ്ടേ അത് കൂട്ടിയിടേണ്ടി വരുമായിരുന്നു. അതിൻ്റെ കുഴപ്പം മുഴുവൻ ഞാൻ വലിച്ച് തലയിൽ കയറ്റി വെക്കണമായിരുന്നു. അതിനും പുറമെ ഇന്നത്തെ പോലെ നിങ്ങളുടെ ധൂർത്തടിക്ക് വേണ്ട പണം ഉണ്ടാക്കേണ്ട ചുമതലയും.
1: എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്നവരോട് വായിട്ടലയ്ക്കുന്നത് എന്തിന്?
2: പരാശ്രയമില്ലാതെ 10 പൈസ എടുത്ത് ഞങ്ങൾ ചെലവാക്കി പോകുന്നത് സഹിക്കാഞ്ഞിട്ടല്ലേ ചാകുന്നത് വരെ എല്ലാം മുടുമുന്തിയിൽ കെട്ടി സൂക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നത്? സ്വന്തം മക്കളെ വിശ്വാസമില്ലാതെ
0: മാസം 2000 രൂപ ഒരു ദണ്ഡവും ഇല്ലാതെ എടുത്ത് ചമ്മാളിക്കാൻ തരുന്നതിന്റെ നന്ദിയാണ് ഈ പറയുന്നത്?
2: 4-5 അംഗങ്ങളുള്ള ഒരു വീട്ടില് 1 മാസം 2000 രൂപ ചെലവായി പോകുന്നതാണ് ചമ്മാളിപ്പ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്നല്ലാതെ എന്തോ പറയാന്.
0: മാസം 3 രൂപ ചെലവാക്കി കഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇവിടെ പൊറുക്കാൻ വന്നതെന്ന് അത്ര എളുപ്പം മറന്നു കളയരുത്.
2: എന്റെ വീട്ടില് ഞങ്ങൾ എന്നും ഒരേ നീതിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കണ്ടവന് കൂലി വിലക്ക് പോയിട്ടില്ല, വലിയ വർത്തകരായിട്ട് കാശ് വാരി കൂട്ടിയിട്ടുമില്ല. അവിടെ ഈ കണക്ക് പറച്ചിൽ പതിവുമില്ല.
0: ഞാൻ കൂലി വില ചെയ്തിട്ടുണ്ട് വളരെ കാലം. ഞാൻ ആരോടും ഒളിച്ചിട്ടില്ല. അഭിമാനിക്കാവുന്ന കാര്യം എന്തിനു ഒളിച്ചു വെക്കണം? എനിക്ക് നല്ലൊരു നിലയുണ്ടായിട്ടും ഞാനും എൻ്റെ ഭാര്യയും വെറും സാധാരണക്കാരെ പോലെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവൾ എന്നെപ്പോലെ കഷ്ടത അനുഭവിച്ചു, എൻ്റെ വേദനയും ഇല്ലായ്മയും പങ്കിട്ടെടുത്തു. അവളുടെ ഒരു വാക്ക് എനിക്ക് നിഷേധിക്കേണ്ടി വന്നിട്ടില്ല. അവൾ മറഞ്ഞപ്പോൾ എൻ്റെ ഒരു ജന്മം അവസാനിച്ചു.
1: ഓ, അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവുമായിരിക്കാം ഇന്ന് മക്കളോട് കാണിക്കുന്നത് ഇങ്ങനെ.
0: ആ സ്നേഹവും വാത്സല്യവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര നാളും ഈ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. അതൊന്നുകൊണ്ട് മാത്രം, അമ്മയില്ലാത്ത നിങ്ങളെ വളർത്തിയെടുത്ത് നല്ല നിലയിലാക്കാൻ മാത്രം ചിറകറ്റ ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. പക്ഷേ എന്ത് ചെയ്യാം? എൻ്റെ ശ്രമം, എൻ്റെ മോഹം, എൻ്റെ സങ്കല്പങ്ങൾ എല്ലാം ഇടിഞ്ഞതാണ് നിലംപരിശായി. ഇനി എനിക്ക് ആ ചിന്തയില്ല, ആ സ്വപ്നമില്ല.

0: തകർന്നത് തകർന്നത് തന്നെ. അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ,
1: മക്കളെ മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ, സ്നേഹിക്കാൻ കഴിയാത്ത അച്ഛൻ, അതല്ലേ സത്യം? ബിസിനസും ഫാക്ടറിയും തൊഴിലാളിയും എന്ന ചിന്തക്കിടയ്ക്ക് മക്കൾക്ക് എവിടെ സ്ഥാനം?
0: നിന്നോട് വാദിച്ചു ജയിക്കാൻ ഞാൻ ഒരുക്കമില്ല ചന്ദ്ര. എന്നാലും നിനക്കിത് പറയാൻ നാവ് പൊങ്ങുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇക്കഴിഞ്ഞ 5 വർഷമായി ഇങ്ങനെ ഒരാൾ ചത്തോ ജീവിച്ചിരിക്കുന്നു എന്ന് അന്വേഷിക്കാൻ പോലും തോന്നാത്ത നീ ഇന്നിപ്പോൾ സ്നേഹത്തിന്റെ കണക്കെടുക്കാൻ വന്നിരിക്കുന്നു.
1: ഇപ്പോൾ തന്നെ വന്നത്? ഇവിടെ 70-ാം പിറന്നാൾ പൊടി പൊടിച്ച് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി മാത്രമാണ്. ഇത് കഴിഞ്ഞാലുടനെ ഞങ്ങൾ അങ്ങ് പോയിക്കൊള്ളുകയും.
2: അതെ അതെ, ഞങ്ങളെ കൊണ്ടൊരു വിഷമം ഈ വയസ്സുകാലത്തുണ്ടായെന്ന് കേൾപ്പിക്കാൻ ഇടവരുത്തരുതല്ലോ. ഇരു കൂട്ടർക്കും മനപ്രയാസമായിട്ട് ഞങ്ങൾ എന്തിനോട് താമസിക്കുന്നു?
0: എന്റെ മക്കളെ കൊണ്ടുള്ള ആദ്യമല്ലാതെ മറ്റെന്തുണ്ട് എനിക്ക്? അവരെവിടെ താമസിച്ചാലും ഒരുത്തന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ. ഇനി ഒരാളുള്ളവൻ അമരത്തും അണിയത്തും ആരും ഇല്ലാത്ത വഞ്ചി പോലെ നടുക്കടലിലെ കോളിലകപ്പെട്ട് താണും പൊങ്ങിയും കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ നാടക കമ്പനി നടത്താനാണെന്നും പറഞ്ഞ് നടന്ന് പണം മുടിച്ച് ഇപ്പോൾ കണ്ട TVകളിലും രഹസ്യ സങ്കേതങ്ങളിലും ഒരു കൂട്ടം ആഭാസന്മാരുമായി കഴിയുകയാണ്. ചീട്ടുകളി, മദ്യപാനം, വ്യഭിചാരം. ഒരു ഭാര്യയുള്ളവൾ അവനെ മേക്കാൻ വയ്യാതെ നിലകെട്ട് ഈയിടെ പിഴച്ച ജീവിതം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിവ്.
2: അവൾ ആദ്യം തൊട്ടേ അത്തരക്കാരത്തിൽ തന്നെയായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ അവൾ ഇവിടെ വന്ന കാലം തൊട്ടേ.
1: അവന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് മറ്റാരും അല്ലല്ലോ. ചോദിക്കുമ്പോഴൊക്കെ പണം വാരി കോരി കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ അവൻ നികളിച്ച് നടക്കുന്നത്. എനിക്കാണെങ്കിൽ മാസം തോറും നുള്ളി പിടിച്ച് തരുന്നത് 2000 ഉലുവ.
2: അയ്യോ,
0: ശരിയാണ് ശരിയാണ്, അതിനും ഞാൻ പണം കൊടുക്കുന്നു. നിനക്ക് തരുന്നത് പോലെ ഇനി ഒരാൾക്ക് കൂടി കൊടുക്കുന്നത് നിനക്കറിയാമല്ലോ. നിന്റെ പെങ്ങളുടെ ഭർത്താവ് ആ IASകാരന് 1,00,000 രൂപ കൊടുത്താണ് അയാളെ നേടിയത്. വേണ്ടുന്ന തുക ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. എന്നിട്ട് അവളെ ആ നീചൻ ഒരു ചകിരിമത്ത പോലെ തല്ലി തേച്ചിട്ടിരിക്കുകയാണ്. അവളിന്ന് കുടിക്കുന്ന കണ്ണീർ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ നീ എന്തിനറിയും?
2: അതിന് അയാളെ എന്തിനു കുറ്റപ്പെടുത്തുന്നു? ദൈവം വരുത്തി വെച്ചതാണേ. IASകാരനെ കിട്ടിയപ്പം അവക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. അവളുടെ വിധമേ അങ്ങ് മാറിപ്പോയില്ലേ 4 തീയതി കൊണ്ട്?
1: ഓ, വലിയ മിടുക്കൻ, ബുദ്ധിമാൻ, പരമസുന്ദരൻ, 3 ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞല്ലേ അയാളെ പിടിച്ച് അച്ഛൻ വീട്ടിൽ കയറ്റിയത്. എന്നിട്ടിപ്പോൾ അകത്ത് പുഴുന്നുളയുന്ന മധുരനാരങ്ങ എന്നറിഞ്ഞ് കരഞ്ഞിട്ടെന്ത് ഫലം? കഷ്ടം ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം അച്ഛൻ തുലച്ചു.
0: എല്ലാറ്റിനും കുറ്റം എനിക്ക്. അതെ, എൻ്റേത് തന്നെയാണടാ കുറ്റം. പക്ഷേ കുറ്റം പറയുന്നവർക്കെല്ലാം പറയാൻ നാവാടുന്നത് ഇന്നും കൊച്ചുകുട്ടികളെപ്പോലെ പോറ്റി വളർത്താൻ ഈ ഞാൻ തുനിഞ്ഞു നിൽക്കുന്നത് കൊണ്ട്.
1: ഒരാൾ എന്നും കുന്നും വളർത്താനില്ലെന്ന് വെച്ച് ആരും നശിച്ചു പോവുകയൊന്നും ഇല്ല അച്ഛാ.
0: ചന്ദ്ര, നീ ഇത് ആലോചിച്ച് പറയുകയാണോ? ആലോചിച്ചാൽ നിനക്ക് ഇത് പറയാൻ ധൈര്യം വരും. ആലോചിച്ച് ധൈര്യമായി പറഞ്ഞതാണെങ്കിൽ എനിക്ക് എത്ര സന്തോഷമായേനെ, ഞാൻ എത്ര ആശ്വസിച്ചേനെ.
2: ഞങ്ങൾക്ക് അന്നേ 2 ഫാക്ടറി തന്നിരുന്നെങ്കിൽ ഇന്ന് എത്ര നല്ല നിലയിൽ, ഒരു കാശ് ഇവിടുന്ന് വാങ്ങിക്കാതെ എത്ര തൻ്റെ ഇടമായിട്ട് ഞങ്ങൾ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ അനുജനും നേരത്തെ ചുമതല വല്ലതും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞടക്കുമായിരുന്നു.
1: ഞാനത് പറഞ്ഞ അന്ന് 500 രൂപ ശമ്പളത്തിൽ ഒരു ഉദ്യോഗമെടുത്തിൻ്റെ നേരെ നീട്ടാനാണ് അച്ഛന് തോന്നിയത്. എൻ്റെ ഫാക്ടറിയിൽ ഞാൻ മറ്റുള്ളവരെ പോലെ ശമ്പളക്കാരനായി ജോലി ചെയ്യുക, അതും എൻ്റെ മുകളിൽ ചില ഉദ്യോഗസ്ഥന്മാരുമായി. ആത്മാഭിമാനമോ അന്തസ്സോ ഉള്ളവർ ഇഷ്ടപ്പെടുന്ന പണിയാണോ അത്?
0: നിന്റെ അച്ഛന് ഫാക്ടറിയിൽ ജോലി ചെയ്യാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് പാടില്ല?
2: അച്ഛനേ പണ്ടേ ജോലി ചെയ്ത് ശീലിച്ചതല്ലേ, അതുപോലാണോ മകൻ?
0: അത്രയും ജോലി ചെയ്യാൻ വയ്യാത്തവൻ എങ്ങനെ 2 ഫാക്ടറി നടത്തുമായിരുന്നു? ഭരിക്കുക എന്ന് വെച്ചാൽ ജോലി ചെയ്യാതിരിക്കുക എന്നാണോ നീ ധരിച്ചിരിക്കുന്നതിന്റെ അർത്ഥം?
1: അധികാരം കയ്യിലുണ്ടെങ്കിൽ ഭരിക്കാൻ പ്രത്യേകിച്ച് എന്ത് വിഷമം?
2: അതല്ലേ പറഞ്ഞു.
1: എന്തിനു സാമർഥ്യം? താഴെയുള്ള വിറച്ചുകൊണ്ട് ജോലി ചെയ്യുമല്ലോ. നാം വലുതായി ജോലിയൊന്നും ചെയ്യുകയും വേണ്ട. കുറെ ദിവസമൊക്കെ ഏത് മരക്കഷ്ണം വിചാരിച്ചാലും ഭംഗിയായി ഭരിക്കാം.
2: അച്ഛൻ ഒക്കുന്ന കാര്യം മകൻ ഒക്കാതിരിക്കാൻ കാരണം ഒത്തുകൂടുന്ന മനഃപൂർവ്വം വിചാരം തന്നെ.
1: അങ്ങനെ പറ.
0: സ്ഥാപനത്തിന്റെ ഭാഗ്യം തന്നെയടാ നിനക്ക് ഞാൻ അന്ന് വിട്ടുതരാതിരുന്നു.
1: പിന്നെ പിന്നെ
0: ഇതാണല്ലോ നിനക്ക് ഭരണത്തെ കുറിച്ചുള്ള സങ്കല്പം. കേട്ടോ ചന്ദ്ര, പന്തീരായാലും തൊഴിലാളി കുടുംബങ്ങൾക്ക് ഏകാശ്രയമാണ് എന്റെ ഈ സ്ഥാപനം. എന്റെ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ മറ്റെന്ത് സംഭവിച്ചാലും ശരി, അത് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആട്ടെ, നിങ്ങൾ അപ്പുറത്ത് പോകൂ. അതിരിക്കട്ടെ, നിന്റെ മകൻ വന്നിട്ട് എവിടെ?

0: പുറത്തുണ്ട്, വിളിക്കട്ടെ.
1: ഇപ്പോൾ വേണ്ട. വേറെ ആരാ കൂടെ ഉള്ളത്?
0: അത് ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു കുട്ടിയാ, ബാബുവിന്റെ ഒരു ഗേൾ ഫ്രണ്ട്. ഞങ്ങളിങ്ങോട്ട് പോന്നപ്പോൾ കൂടെ വരാൻ ശാഠ്യം പിടിച്ചു.
1: ഓഹോ, ഗേൾ ഫ്രണ്ട് അല്ലേ? ശരി, പോയിക്കോളൂ.

0: മണിക്കൂറുകൾ നിമിഷങ്ങളായി തോന്നുന്നു. കലർപ്പറ്റ ആനന്ദം മറ്റെല്ലാം മറന്നു പോകുന്നു.
1: നിന്നെ കൂടി കൊണ്ടുവരാൻ ഞാൻ അമ്മയോട് പ്രയോഗിച്ച സൂത്രം എങ്ങനെയിരുന്നു? പാവം അമ്മ, ആ വേല ഏറ്റുപോയി.
0: വെൽ ഡൺ. പച്ചിലയും കത്തിരിക്കയും പോലെ. യു ആർ എ ജീനിയസ്.
1: അമ്മ പറഞ്ഞാൽ പിന്നെ അച്ഛൻ എന്തും വിശ്വസിച്ചോളും. നിനക്കറിയാമോ ഹണി, അച്ഛൻ ഒരു പെണ്ണാണനാണ്.
0: നേരെ വിപരീതമാണ് എൻ്റെ ഡാഡി. മമ്മി വിറയ്ക്കും ഡാഡിയുടെ മുമ്പിൽ, പക്ഷേ ഡാഡി ആൾ ശുദ്ധനാണ്. വിറ കണ്ടാൽ തോന്നും മമ്മി എല്ലാം അനുസരിക്കുമെന്ന്. ഒടുക്കം മമ്മി വിചാരിക്കുന്നതേ നടക്കൂ.
1: ഫലത്തിൽ നമ്മുടെ മൂപ്പിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ.
0: ബാബു എന്താ ഇവിടെ വന്നിട്ട് അപ്പൂപ്പനെ കാണാത്തത്?
1: ഓ, ആ കേട്ട് സത്വം. എനിക്ക് ആ ചുളി വീണ മുഖവും നരയും കാണുന്നതും വലിയ അനുഭവജ്ഞന്റെ മട്ടിലുള്ള വർത്തമാനം കേൾക്കുന്നതും വലിയ ബോറാണ്. പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടെന്ന് വരുത്തണം.
0: പക്ഷേ അദ്ദേഹം ഒരു വലിയ ആളല്ലേ?
1: ഒരു വലിയ പണച്ചാക്കെന്ന് പറയും. എപ്പോഴും ബിസിനസ്സും പണമിടപാടും തന്നെ. സ്വന്തം മകന് പോലും കണ്ടുകൂടാ. എന്റെ അമ്മയുടെ കാര്യം പറയുകയും വേണ്ട.
0: എന്നാലും ആ സ്വത്തിലൊരു പങ്ക് നിങ്ങൾക്കല്ലേ? പിന്നെ കുറച്ച് സഹിച്ചാൽ എന്താ? ആദ്യം കഴിച്ചാൽ പിന്നെ മധുരിക്കും.
1: ഹൂ കെയർസ് അബൌട്ട് ദാറ്റ്? അല്ലെങ്കിൽ തന്നെ അതെന്ന് കിട്ടാനാണ്? കണ്ടകോളിന് കിഴവൻ നൂറും തികച്ചു കളയുന്ന മട്ടാണ്.
0: ബാബുവിന് പഠിത്തം കഴിഞ്ഞാൽ ഒരു ഡീസൻ്റ് ജോബ് കിട്ടാൻ എത്ര എളുപ്പം. സ്വന്തമായി തന്നെ ഉണ്ടല്ലോ ഒരു പേരെടുത്ത ഫോം.
1: കൊണ്ടുപോയി ചൂടു നാശിച്ച പഠിത്തവും മിനക്കെട്ട ജോലിയും. പഠിക്കാൻ പോയി ഉള്ള ബുദ്ധി കൂടി തുളഞ്ഞു. ബാക്കിയുണ്ടെങ്കിൽ ജോലിക്ക് പോയാൽ മതി, അതും തീരും. ആ മുരട്ട് കാര്യങ്ങൾ ഭൂമിപ്പിക്കാതിരിക്കൂ ഡാളി. ഈ നിമിഷം നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തിൽ നമുക്ക് മുങ്ങാം. വരൂ, ആ കൈകൾ കൊണ്ട് എന്നെ പൂണ്ടടങ്കം ബന്ധിക്കൂ. എൻ്റെ ഉള്ളിൽ കത്തിയേരിയുന്ന അഗ്നി ഒന്ന് തണുപ്പിക്കൂ ഡാളി.
0: ദൂരെ നിന്നാൽ മതി, അടുക്കേണ്ട.
1: ഡാളി.
0: എന്ത്? ബാബു, ബാബു മദ്യപിച്ചോ? ഇതെപ്പോൾ, ഇതെവിടെ നിന്ന് കിട്ടി? വിട് എന്നെ, മാറി നിൽക്കൂ.
1: ഡാർലിംഗ്, ഞാൻ മദ്യപിച്ചു, അതിനെന്താ? ഇങ്ങോട്ട് പോന്നപ്പോഴേ ഒരു ബോട്ടിൽ ഞാൻ കരുതിയിരുന്നു. അല്പം മദ്യപിക്കാതെ പ്രേമത്തിനൊരു ജോറില്ല. പ്രേമം, തിരഞ്ഞെടുപ്പ്, സമരം, ഇതൊക്കെ ഹരം പിടിക്കണമെങ്കിൽ അവൻ ശകലം ഉള്ളിൽ ചെല്ലണം. നിനക്ക് വേണോ ഡിയർ? ഒരു ഓട്ടത്തിന് ഞാൻ പോയി എടുത്തോണ്ട് വരാം.
0: വേണ്ട വേണ്ട, ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ബാബു, ബാബുവിന് ഈ ചീത്ത തരം ഉണ്ടെന്ന്.
1: നെവർ മൈൻഡ്. ചേച്ചേ, നിനക്ക് ലോകപരിചയം കുറവ്, അതുകൊണ്ട് ഇങ്ങനെ തോന്നും. ഇങ്ങോട്ട് നോക്ക്, എൻ്റെ അച്ഛൻ കുറേശ്ശെ കുടിക്കും. ചിറ്റപ്പനാണെങ്കിൽ മുഴുക്കുടിയൻ. ദോഷം പറയരുതല്ലോ, അപ്പൂപ്പൻ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിന്റെ അച്ഛനും അമ്മയും കുടിക്കും. നമ്മുടെ സാറന്മാർ പലരും ഒളിച്ചും പാത്തും കുടിക്കും. രാജ്യം ഭരിക്കുന്നവരുണ്ടല്ലോ, കൂടിയ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും, അവരിൽ പലരും സുഖമായി കുടിക്കും. പിന്നെ കലയും സാഹിത്യവും വേണോ? കൂടി ഉണ്ടായെങ്കിലേ പറ്റൂ, കുടിച്ചേ തീരൂ. എന്നിട്ടൊരു വിദ്യാർത്ഥി പയ്യൻ ശകലമൊന്ന് മണപ്പിച്ചാൽ ചീത്തത്തരമായി. നീ ഇത്ര മണ്ടൂസാണോ? വരൂ ഡാർലിംഗ്, ഡാർലിംഗ്, സ്വർഗത്തിൽ കട്ടറമ്പാകാതെ ഡാർലിംഗ്, ഡാർലിംഗ്.
0: സൂക്ഷിച്ച് പെരുമാറു ബാബു. ബാബുവിൻ്റെ അച്ഛനോ അപ്പൂപ്പനോ ഈ ശബ്ദം കേട്ട് ഇറങ്ങി വരും. മതിയാക്കി ഈ തമാശയെല്ലാം.
1: ഇറങ്ങി വന്നാൽ അവരെന്തെടുക്കും? പ്രേമിക്കാൻ പാടില്ലെന്ന് പറയുമോ? അവർ വിവാഹം കഴിച്ചതിൽ പിന്നെ പ്രേമിക്കുന്നു, നാം വിവാഹം കഴിക്കാതെയും. അതിലിത്ര അപരാധം എന്തുണ്ട് ഡാർലിംഗ്?
2: അങ്ങനെ മൂന്നാമത്തെ തലമുറ ഒരു രശ്മി പോലും കടന്നു ചെല്ലാത്ത അന്ധകാരം.
3: ബാബു, ബാബു.
0: അതാ ബാബുവിനെ വിളിക്കുന്നു. ആരാണോ ആവോ.
1: ആരോ ആകട്ടെ,
0: ബാബു അങ്ങോട്ട് ചെല്ലു, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം.
3: ഓ,
0: എളുപ്പം പോകൂ, അല്ലെങ്കിൽ വിളിക്കുന്നാൾ ഇങ്ങോട്ട് വരും. നമ്മ ഒന്നിച്ച് ഇവിടെ കാണും.
3: കാണട്ടെ, അതിനെന്താ?
0: ഡോണ്ട് ബി എ ഫൂൾ, പോകൂ ബാബു.
3: എന്നെ വിളിച്ചോ?
2: വിളിച്ചിട്ടാണല്ലോ നീ വന്നത്.
3: ഞാൻ തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു.
2: തനിച്ചോ?
3: അല്ല.
2: ആരാ കൂടെ?
3: എൻ്റെ ഒരു ഗേൾഫ്രണ്ട്.
2: എന്നുവെച്ചാൽ മലയാളത്തിൽ?

0: കൂടെ പഠിക്കുന്ന ഒരു സ്നേഹിത.
1: ഓഹോ, അവൾ ഇവിടെ വരാൻ കാരണം?
0: ഞങ്ങൾ വന്നപ്പോൾ അവൾ കൂടെ പോന്നു. അച്ഛൻ്റെ നാടും വീടും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു. അമ്മ അവളുടെ അച്ഛനമ്മമാരുടെ സമ്മതം വാങ്ങി.
1: ശരി, നിങ്ങൾ രണ്ടുപേരും ഈ രാത്രിയിൽ തോട്ടത്തിൽ പോകാൻ കാരണം?
0: ഉറക്കം വരുന്നതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കാമെന്ന് കരുതി.
1: സംസാരിക്കാൻ മാത്രം വന്നു അല്ലേ? പ്രായം ചെന്ന അവിവാഹിതയായ ഒരു പെൺകുട്ടിയുമൊത്ത് അസമയത്ത് മറ്റാരുമില്ലാത്തപ്പോൾ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണോ നിന്റെ വിചാരം?
0: അതത്ര വലിയ തെറ്റെന്ന് ഞാൻ കരുതുന്നില്ല.
1: ഓഹോ, അപ്പോൾ സല്ലാപം മാത്രമായിരുന്നു അല്ലേ? നീ അവളെ ആലിംഗനം ചെയ്തത്?
0: അന്യോന്യം സ്നേഹമുള്ളവരാകുമ്പോൾ അത് അരുതാത്തതാണെന്ന് തോന്നിയില്ല.
1: ഓഹോ, അപ്പോൾ അന്യോന്യം സ്നേഹമുള്ളവരാണോ നിങ്ങൾ?
0: അതെ.
1: എന്താ, അപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ?
0: ഇല്ല.
1: തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ?
0: വിവാഹക്കാര്യം ചിന്തിച്ചിട്ട് തന്നെ ഇല്ല.
1: ആഹാ, ഇല്ലെങ്കിൽ ഈ കാണിച്ചത് ഒന്നാം തരം മര്യാദകേടും ആഭാസത്തരവുമല്ലേ?
0: രണ്ടുപേർ തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിച്ചേ തീരുമെന്നുണ്ടോ?
1: തന്തയ്ക്ക് പിറന്നവർ അങ്ങനെയാണ് ചെയ്യുന്നത്.
0: തന്തയ്ക്കല്ലാതെ ആരും പിറക്കുകയില്ലല്ലോ.
1: നിങ്ങൾ തമ്മിലുള്ള വൃത്തികെട്ട ബന്ധം പുറത്തു വന്നാൽ ആ പെണ്ണിനെ പിന്നെ ആരും വിവാഹം കഴിക്കാൻ ഒരുങ്ങുകയില്ലെന്ന് നിനക്കറിയാമോ? ആ ദ്രോഹമല്ലേ സ്നേഹമെന്നും പറഞ്ഞ് നീ അവളോട് ചെയ്യുന്നത്?
0: വരും വരാഴികയെല്ലാം ആലോചിച്ച് പൊരുത്തമായ പൊരുത്തമെല്ലാം നോക്കി ദോഷം ആർക്കും പറ്റിയില്ലെന്ന് ഉറപ്പായ ശേഷം രണ്ടുപേർ തമ്മിൽ പ്രേമിച്ചു കൊള്ളണം. അതും വിവാഹം നടക്കുന്നത് വരെ. അപകടമേയില്ല. സുരക്ഷിതമായ പ്രേമം. അല്ലെങ്കിൽ എന്തിന്? ഞങ്ങളുടെ തലമുറയെപ്പറ്റി 70-ാം പിറന്നാളിൻ്റെ വക്കത്തിരിക്കുന്ന അപ്പൂപ്പനെന്തറിയാം? ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കുന്ന നിമിഷമാണ് ഒരേ ഒരു സത്യം. അതിനപ്പുറം എന്ത് കുന്തമായാലും വേണ്ടില്ല.
1: അങ്ങനെ കരുതുന്നവരുടെ ജീവിതമാണടാ നിനച്ചിരിയാതെ വല്ല പാറക്കെട്ടുകളിലും പൊട്ടിത്തകരുന്നത്.
0: സൂക്ഷിച്ചു സൂക്ഷിച്ചു ഓരോ അടിയും വെച്ച് നല്ല ഭാവിയിൽ കണ്ണും നട്ട് സഞ്ചരിക്കുന്നവരുടെ ജീവിതമോ? അതും വല്ല പാറക്കെട്ടിലോ നീരാളി കുരുക്കിലോ നിലക്കാണാ കയത്തിലോ അല്ലേ ചെന്നടിയുന്നത്? അപ്പോൾ പിന്നെ സൂക്ഷിക്കാൻ ഈ പെടാപ്പേട് പെട്ടിട്ട് എന്ത് കാര്യം?
1: നിനക്ക് ഇത്ര ചെറുതല്ലേ ഈ നിരാശ വരാൻ എന്തുണ്ടായി കുഞ്ഞ്?
0: നോക്കുന്ന നോക്കുന്ന ദിക്കിലെങ്ങും ആശിക്കാനൊന്നുമില്ലാതായാൽ
1: ഇത്ര ചെറുപ്പത്തിലെയോ?
0: ആ, ചെറുപ്പത്തിലേ തോന്നൂ. കാലം ചെന്ന തലമുറയിൽപ്പെട്ടവർക്ക് എന്തിനു ചൊല്ലി നിരാശപ്പെടാനുണ്ട്? പൊടിഞ്ഞതും ദ്രവിച്ചതും ക്ലാവും കറയും അടിഞ്ഞതും എല്ലാം കൂടി വല്ലവിധവും ഏച്ചു കെട്ടിവെച്ച് തൃപ്തിപ്പെടുന്നവരല്ലേ അവർ?
1: നാളു വരെ എൻ്റെ മാറിലും എളിയിലും ഒട്ടിയിരുന്ന് ഞാൻ താലോലിച്ച് വളർത്തിയ നീ ഇപ്പോൾ എന്നിൽ നിന്ന് എത്രമാത്രം അകന്നുപോയി കുഞ്ഞ്. ഏ, അപ്പൂപ്പൻ നിനക്കിന്നൊരു കിഴട്ട് സത്വമാണ്, ഒരു ബോറാണ്, ഒരു പുരാണ വസ്തുവാണ് അല്ലേ? നിനക്ക് നല്ലത് വരട്ടെ, നീ പൊയ്ക്കോളൂ. ആ ആ പെൺകുട്ടിയെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് അയക്കും.
0: അപ്പൂപ്പന് അവളെ കാണണ്ടേ?
1: എന്തിന്? നിന്നിൽ കൂടി അവളെയും ഇന്നത്തെ 100,000 ചെറുപ്പക്കാരെയും ഞാൻ കാണുന്നു.

0: എന്താ എന്താണ് ഉണ്ടായത്?
1: അച്ഛാ അച്ഛാ, നടയിൽ കാറിൽ വന്ന് ഇറങ്ങിയപ്പോൾ താഴെ വിടും, ഞാൻ താങ്ങിയെടുത്ത് കൊണ്ടുവരികയാണ്. അച്ഛാ
0: എണിക്കു ജയബാല, എണിക്കു.
2: ഇവിടെ നിന്ന് എണീക്കണോ? അച്ഛൻ ക്ഷമിച്ചെന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ എണീക്കില്ല.
0: കണക്കറ്റ് കുടിച്ചുകൊണ്ട് വരുന്ന ദിവസം ഇത് തന്നെ പതിവ്. എടാ ക്ഷമിച്ചെന്ന് പറയാൻ എന്തുണ്ടായി ഇപ്പോൾ? ഇപ്പോൾ നീ എവിടുന്ന് വരുന്നു?
2: ഇതുവരെ ചെയ്തതൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും, ഇവിടെ കിടന്ന് മരിക്കും.
0: ഇത് നീ എത്രാമത്തെ തവണ പറയുന്നതാണടാ. കഥയില്ലാത്ത കണ്ണീരും കാലിൽ വീഴലും.
3: കുറച്ചധികം ചെലുത്തി കാണുമെന്ന്, അതാണ് ഈ പൊടിപാടൊക്കെ.
2: ചെലുത്തിയത് മറ്റാരുടെയും തറവാട്ട് മുതലുണ്ടല്ല, എന്റെ അച്ഛന്റെ കാശ് കൊണ്ടാണ്. അത് ആളാവരുത് കേട്ടോ, അറിയാ എനിക്ക്.
0: നീ എണീറ്റ് നിന്ന് സംസാരിക്കേ, അല്ലെങ്കിൽ ആ കസാരയിലോ കട്ടിലോ പോയി കിടക്ക്.
2: എന്നെ വിടാൻ എന്റെ പൊന്നും കൊടുത്ത് തിരുവഴികള് മാപ്പ് തന്നെന്ന് പറഞ്ഞാലേ എനിക്ക് ഗതിയുള്ളൂ.
0: ഓ ശരി ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു, നീ ആ കട്ടിലിരിക്ക.
2: ഇപ്പം എന്റെ മനസ്സിൽ പാല് ഒരു ചൊരിഞ്ഞതുപോലെയായി.
1: നീ ഇപ്പോഴെവിടെന്ന് വന്നിറങ്ങി?
2: എന്റെ ധർമ്മപത്നി അല്ലേ, ധർമ്മപത്നി ആ അരുന്ധതിയുടെ ഇറച്ചിക്കടയിൽ നിന്ന്.

0: അവളെ കൂട്ടിക്കൊണ്ട് പോരാഞ്ഞത് എന്താ?
1: അവൾക്ക് ഇങ്ങോട്ട് പോരുന്നതിനേക്കാൾ ലാഭം അവിടെ ഇരിക്കുന്നതാണ്.
0: ഓഹോ, നീ വീട്ടിൽ തിരിഞ്ഞു നോക്കാറേയില്ലെന്നും എവിടെയൊക്കെയോ തെണ്ടി തിരിയുന്നു എന്നൊക്കെ ആണല്ലോ ഇവിടെ കേട്ടത്.
2: പല ദിവസം കൂടി കേറി ചെന്നതായിരിക്കും.
1: മിണ്ടി പോയത് കേട്ടോ, ജോലിക്ക് ആവശ്യമുള്ളത് ചോദിക്കും, പറയാൻ കടമപ്പെട്ടവർ പറയും, അതിനിടയ്ക്ക് ഒരു നത്തി ചലിക്കുന്ന പോലെ കയറി ചലിച്ചളയരുത്.
3: നീ തനിച്ചാണോ വീട്ടിൽ പോയത്?
1: ആ, ഇന്ന് തനിച്ച് തന്നെ. മുമ്പൊക്കെ ഞാൻ പോകുമ്പോ നാലഞ്ച് പേരുകൾ ഒക്കെ എന്റെ കൂടെ കാണും.
0: അത് ശരി, എന്നിട്ട് അവൾ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞോ?
1: ഞാൻ വിളിച്ചിട്ട് വേണ്ടേ അവള് പറയാൻ. അവളെ ഇനി വരുത്താനല്ല, അയക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്നേ പറഞ്ഞയക്കാം.
0: എടാ, എന്ത് പറ്റിയെന്ന് പറ. ഏതായാലും നടന്നത് നടന്നതല്ലേ.
1: ആ പഴയ തൊഴില് അവള് വച്ച് നടത്തിയായിരുന്നു.
2: ഞാൻ എന്ത് പറഞ്ഞില്ലേ, അവളെ കണ്ട ദിവസം ഞാൻ ഊഹിച്ചതാ ആള് പക്ക പുള്ളിയാണ്.
1: നിർത്തൂല നീ, ഞാൻ നിന്റെ കാര്യവും വെളിപ്പെടുത്തിയാ നീ തറയിൽ നിൽക്കുക.
3: എന്താടാ അത്, എന്താ അവളെ പറ്റി വെളിപ്പെടുത്താൻ?
2: തലയ്ക്ക് ലെക്കില്ലാതെ വല്ലതും നാക്കി വന്ന് പറയുന്നവരോട് എന്തോന്ന് ചോദിക്കാനാ?
1: പറയിക്കാതെ എന്നെ കൊണ്ടൊന്നും കേട്ടോ, യോഗ്യത നടിക്കുന്നു.
0: ജയബാല, ജയബാല, ഉണ്ടായ കാര്യം നീ ഇനിയും പറഞ്ഞില്ലല്ലോ. ബാല,
1: ഞാൻ അവളെയും അവനെയും ഒന്നിച്ചങ്ങ് ചെറ്റിപ്പെട്ടുമായിരുന്നു, പക്ഷേ എനിക്ക് കരുതലില്ലാതെ പോയി. അതുകൊണ്ട് ഞാൻ ഉടനെ സ്ഥലം വിട്ടോളഞ്ഞു.
3: ആരായി അവൻ?
1: അവനെ എന്റെ കൂടെ നടന്ന് എന്റെ കാശ് കൊണ്ട് ഇത്രനാളും വടിച്ചു നോക്കി എന്നെ ആദ്യം അവളുടെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതും എനിക്കല്പം കൗതുകമുണ്ടെന്ന് കണ്ടപ്പോൾ തൊട്ട് ഇടം വല്ലം തിരിയാൻ സമ്മതിക്കാതെ അവളെ വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതുമല്ല. സാമദ്രോഹിയാണ് ആ മാളികക്കട മുതലാളിയുടെ മൂത്ത മോയ് വർഗീസ്. എന്നിട്ട് ആ നന്ദികെട്ട കാർക്കോടകൻ, അവനെ ഇപ്പൊ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഇതാ ഇതുകൊണ്ട് അവനെ ഞാൻ വിട്ട് കൊത്തി നുറുക്കുമായിരുന്നു.
2: അവൻ
1: തന്നെ അവന്റെ വെപ്പാട്ടിയായിരുന്ന അവളെ ഗർഭത്തോടെ എന്നെ ഏൽപ്പിച്ചു.
3: അപ്പൊ അവളുടെ മൂത്ത കുട്ടി
1: ആ പാവത്തിന്റെ സന്തതി ആ തേ പിടിച്ച് 7 മാസത്തിൽ പറ്റു. അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്ന ആ സൗകര്യം നോക്കി അവനും അവളും കൂടി ചേർന്നതിന് എങ്ങനെയോ നശിപ്പിച്ചേച്ച് ഗർഭവലസി പോയെന്ന് എനിക്ക് കമ്പി
0: അടിച്ചു.
1: നാറേ കമ്പനിയും കൊണ്ട് മലബാറിലായിരുന്ന ഞാൻ ഓടിയെത്തിയപ്പോ അവളെ കേട്ടോപ്പാരും നിലവിളി അങ്ങോട്ട് അങ്ങ് തുടങ്ങി. പാവപ്പെട്ട ഈ എന്നെ വഞ്ചിച്ചു, എന്റെ ശുദ്ധഗതിക്കെല്ലാം ഞാൻ വിശ്വസിച്ചു. അവളെ ഇത്രനാളും ഭാര്യയായിട്ട് പൊറുപ്പിക്കുകയും ചെയ്തു. രണ്ട് കുട്ടികളുമായി ഇല്ലല്ലേ. ഇനി ഞാനെ അവൾ ഊറ്റത്തിനെയും അവൾ വഞ്ചിക്കുകയില്ല, ഞാൻ അവളെ നരകം കാണിക്കും.
3: നീ പിന്നെ എങ്ങനെ സത്യം മനസ്സിലാക്കി?
1: അതെ, ആ നീജന്റെ കൊള്ളരായ്മ കൂട്ടുന്ന ഒരു ശിങ്കിടി ഈ എന്റെ അവന്റെ കൂടെ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവനായി ചരിത്രം അത്രയും കേൾപ്പിച്ചത് കേട്ടോ, കൊട്ടത്തു അവന്റെ കരണത്തിൽ എന്നെ പൊടകം പൊട്ടുമ്പോൾ നല്ല അടി.
0: നില്ല, കടുവായെ കിടുവാ പിടിച്ചെന്ന് പറഞ്ഞതുപോലെയല്ലേ എത്ര പെൺകുട്ടികളെയാണ് കബളിപ്പിച്ച് പിഴപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആ കെട്ട മോഹവും കൊണ്ടല്ലേ നീ നാടക കമ്പനി ഉണ്ടാക്കാൻ തന്നെ പുറപ്പെട്ടത്? അവരുടെ ശാപം കൊണ്ടാണടാ മുതലും പലിശയും മടക്കി കിട്ടിയത്. നിന്നെ ഞാൻ എത്ര വിലക്കി, എത്ര പേര് വിലക്കി, എന്നിട്ട് നിനക്കതിന് കൂറപ്പേന്റെ വില തോന്നിയോ? എടാ, പല വേലി ചാടിയ പശു കോലു കൊണ്ട് നശിച്ചു.
3: ജയബാല, വന്നതൊക്കെ വന്നു, ഇനി നീ അവിവേകമൊന്നും കാണിക്കരുത്, എല്ലാം മറക്കൂ. അവളുമായുള്ള ബന്ധമേ വെടിഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങും. ഒരബദ്ധം പറ്റിയത് പരിഹരിക്കാൻ ഇനിയും അബദ്ധങ്ങൾക്ക് തുനിയരുത്.
1: എന്നെ ആരും ആശ്വസിപ്പിക്കാൻ വരണ്ട, ഞാനൊരു തെങ്ങിനായിപ്പോയി, ഇങ്ങനെ എന്നെ ഞാൻ അവസാനിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് അവർ പകരം വീട്ടണം. ഞാൻ പല സ്ത്രീകളുമായി ഇടപെട്ടിട്ടുണ്ട്, പക്ഷേ ഒരു സ്ത്രീയും എന്നെ ഇങ്ങനെ കളിപ്പിച്ചിട്ടില്ല.
0: നിനക്ക് പറഞ്ഞ കുട്ടികളോ? പകരം വീട്ടാൻ പോകുന്ന നീ അവരെ വഴിയാധാരമാക്കും അല്ലേ? എടാ, അവരാരോടും ഒന്നും പിഴച്ചവരല്ലോ.
1: അവരെ എടപ്പോടെടുത്ത് തണ്ടട്ടെ എസ് സി പിള്ളയുടെ ചെറുമക്കൾ.
2: എന്നിട്ട് അവരൊടുവില് നിങ്ങളെ പോലുള്ളവർ നടത്തുന്ന നാടക കമ്പനി ചേർന്നോളും.
1: നീ ഇത്രയ്ക്ക് പറയാറായോ ചെറ്റേ.
3: ജയബാല, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ, ആളറിഞ്ഞ് പെരുമാറണം.
1: ഞാനെന്ത് സൂക്ഷിക്കാൻ, ആളറിഞ്ഞു തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേക്കണ്ടേ ഈ ഡീക്ക് പറയുന്നവളുടെ വിശേഷം
3: എന്തോടാ?
1: ചേട്ടൻ ഇവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നതിൽ പിന്നീട് കുറേ നാൾ എന്തായിരുന്നോ സാവിത്രിയുടെ നോട്ടം, എന്നെ

0: വശീകരിച്ച് കയ്യിലെടുക്കാൻ.
1: അയ്യോ,
0: എന്നെ എന്ത് വിദ്യ പ്രയോഗിച്ചും മയക്കിയെടുത്ത് എന്നെ കൊണ്ട് അവളുടെ അനിയത്തിയെ വിവാഹം കഴിപ്പിക്കാൻ. അങ്ങനെ അച്ഛൻ്റെ സമ്പാദ്യം മുട്ടുമുക്കാലും സ്വന്തം വീട്ടിലേക്ക് തട്ടിയെടുക്കാൻ. അതിനുവേണ്ടി തരാവുന്നതൊക്കെ അവൾ തരാൻ ഒരുക്കമായിരുന്നു. ഞാൻ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം ദുർബലനാണെങ്കിലും അവൾ വിരിച്ച വലയിൽ കുടുങ്ങി എൻ്റെ ചേട്ടൻ ഞാൻ വഞ്ചിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ അന്തസ്സുകാരി എന്റെ മുഖത്ത് നോക്കി പതിവ്രതച്ച മുഞ്ച് സംസാരിക്കുന്നു താണമില്ലാതെ.
2: ജയബാല, നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ?
1: താനും ഗട്ട് അന്യരം കെടുക്കാൻ എടുക്കുന്ന അടവ് നോക്കണേ. നിന്നട നിന്ന് താണു പോകും. ഈ നട്ടാ കുരുക്കാത്ത അപവാദം അടിച്ചു വിട്ട കുടുംബത്തിൽ പറക്കുന്നവരെ പറ്റി
0: എന്നെ കള്ളനാണക്കാക്കാൻ നിനക്ക് നിഷ്പ്രയാസം സാധിക്കും. ഞാൻ ചപ്പനല്ലേ, ഞാൻ ആവാസനല്ലേ, നിന്റെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ ഈശ്വരന് നേരും കള്ളവും പറയുന്ന ആരൊന്നും നോട്ടമില്ല. നേരാണോ കള്ളവാണോ എന്നേ
1: നോട്ടമുള്ളൂ. അയ്യോ, ഒരു ബന്ധമുണ്ടാക്കി വെച്ചത് കൊണ്ടേ മടുത്തു അയ്യടാന്നായി. പിന്നെയാണ് ഇനി മറ്റൊന്നി കൂടി കുടുങ്ങാൻ പെരുത്തു കൊതി. വല്ല പെണ്ണുങ്ങളും മുഖം നിറച്ച് കരിവാരി തേച്ചത് കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പം തോന്നും ലോകരെ അടച്ച് അവമാനിച്ച് ആശ്വസിക്കാവുന്ന. അതേ മനസ്സിലിരിക്കട്ടെ.
2: ജയബാല, നിനക്ക് കുറെ ദുർനടത്തമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷേ നീ ഒരു വിഷജന്തുവാണെന്ന് ഇപ്പോഴേ മനസ്സിലായുള്ളൂ.
0: സത്യമറിയാതിരുന്ന അത് ആശ്വാസമാണ്. പലപ്പോഴും എൻ്റെ കാര്യം കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ. എൻ്റെ ഭാര്യ കാണിച്ച വഞ്ചന അറിയാതിരുന്ന നാളത്രയും എന്തോ ആശ്വാസമായി. ഹാ, അല്ലെങ്കിൽ അത് പോട്ടെ, ക്ഷമിച്ചു ചേട്ടാ. പക്ഷേ പറയാതിരിക്കാമായിരുന്ന കാര്യം പറഞ്ഞു പോയത്. നീ ക്ഷമിക്കൂ, എൻ്റെ മാലതി, എൻ്റെ വിവരക്കേട്.
3: ഈ രാത്രി പലതും എന്നെ കാണിച്ചു തന്നു, സംശയങ്ങൾ പലതും പരിഹരിച്ചു തന്നു. ഇനി നിങ്ങൾ എനിക്ക് അല്പം സ്വൈരം തരൂ. ജയബാല, പോയി സ്വസ്ഥമായി കിടന്നുറങ്ങും, നിങ്ങളും മുറിയിലേക്ക് പോകും.
2: വാ മാലതി ഇങ്ങോട്ട്, എനിക്ക് ഉറങ്ങുകയല്ല വേണ്ടത്, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്.
1: ജലപ്പിച്ചു ശരിക്കും പിടിച്ചു അല്ലേ, നടക്കൂ,
2: ഇങ്ങോട്ട് വാ. വാ.
0: അച്ഛൻ സത്യമായി ഞാൻ പറഞ്ഞത് നേരാണ്, പക്ഷേ ആവശ്യമില്ലാത്ത നേര് പറഞ്ഞുകൂടാ. ഇനി അതൊരിക്കലും ഞാൻ പറയില്ല ആരോടും.
2: പോകൂ.
3: ആഘോഷമാണ് നാളെ നേരം വെളുത്താൽ. ആഘോഷം എന്തിൻ്റെ? ആരാഘോഷിക്കാൻ? എന്തിന്?
2: മോളെ, നീ രാത്രി രാജശേഖരൻ എവിടെ?
4: ഞാൻ തനിച്ചേ ഉള്ളൂ.
3: ഒന്നുകിൽ പകലേ വരാമായിരുന്നു, അല്ലെങ്കിൽ നാളെ വന്നാൽ മതിയായിരുന്നല്ലോ.
4: രണ്ടുമല്ല നടന്നതച്ച.
3: അതെന്താ അങ്ങനെ? രാജശേഖരൻ വരാഞ്ഞതെന്ത്?
4: എനിക്കറിഞ്ഞുകൂടാ.
3: എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തെന്ന് പറയൂ.
4: ഒന്നുമില്ല, ഞാനിങ്ങു പോന്നു. എനിക്ക് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട്. ആവശ്യമില്ലാത്ത അയാൾ വന്നില്ല.
3: അത്രയേ ഉള്ളൂ, സാരമില്ല, മനസ്സുള്ളവർ വരട്ടെ.
4: ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ പോന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്.
3: അതെന്താ വരേണ്ടെന്ന് പറയാൻ കാരണം?
4: അത് ഞാനെങ്ങനെ അറിയും? നാളെ വന്നാൽ മതിയെന്ന് നിർബന്ധമായി പറഞ്ഞു. ക്ഷണിച്ചു വരുത്തുന്ന അതിഥിയെപ്പോലെ പോകേണ്ടവരല്ല. ഇന്നെങ്കിലും ഇവിടെ വന്നേ തീരുമെന്ന് ഞാനും നിർബന്ധിച്ചു. ഒടുവിൽ എത്ര പറഞ്ഞിട്ടും ഫലമില്ലെന്ന് കണ്ടു ഞാൻ ഇങ്ങോട്ട് പോരാനിറങ്ങി. അപ്പോഴാണ് ആജ്ഞ, തിരിച്ചു ചെന്നേക്കരുതെന്ന്.
3: ഓ, അതൊരു സൗന്ദര്യപ്പിണക്കം, അതത്ര കാര്യമായിട്ടെടുക്കാനുണ്ടോ?
4: ഞാൻ തിരിച്ചു പോകുന്നുമില്ല.
3: പോകാതെ?
4: അഭിമാനമുള്ളവർക്ക് സഹിക്കാൻ വയ്യാത്ത പെരുമാറ്റം 100 തവണ ഉണ്ടായിട്ടും ഞാൻ എതിര് പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞു, ചെയ്തു. അതിനെ ശിക്ഷിച്ച് തോൽപ്പിക്കാമെന്ന് കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ. ആ ശിക്ഷ എനിക്കൊരു അനുഗ്രഹമാണ്.
3: അയാൾ നാളെ വരില്ലെന്ന് പറഞ്ഞു.
4: ഞാൻ തനിച്ചു പോന്ന സ്ഥിതിക്ക് നാളെ വരില്ലെന്ന് പറഞ്ഞു.
3: കഷ്ടം മോളെ, നിസ്സാര കാര്യത്തിന് ഈ കലഹം വേണ്ടിയില്ലായിരുന്നു.
4: എനിക്ക് നിസ്സാരമാണോ അച്ഛ? അച്ഛൻ്റെ സപ്തതി ഞാൻ കൂടെ ഇവിടെ നിന്ന് നടത്തിക്കേണ്ട ചടങ്ങല്ലേ അത്? ഇവിടെ മറ്റാരുണ്ട് സ്ത്രീകളായി? എൻ്റെ അമ്മയോ ജ്യേഷ്ഠത്തിമാരോ ഉണ്ടോ?
3: പറഞ്ഞത് ശരിയാണെങ്കിലും മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെയല്ലേ കാര്യം കലാശിച്ചത്?
4: കുറെ പണം കിട്ടിയതുകൊണ്ടും കിട്ടുന്നത് കൊണ്ടും മാത്രം സഹിക്കേണ്ട ഒരു ഭാരമായിട്ട് എന്നെ കരുതുന്ന അയാൾ

0: ഇതിൽ കുറെ ക്ഷോഭിച്ചാൽ എനിക്കെന്ത് നഷ്ടം? എനിക്കിനി എങ്ങനെ ജീവിക്കാൻ വയ്യ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: പെട്ടെന്ന് അങ്ങനെ വീണ്ടും വിചാരമില്ലാതെ തീരുമാനമെടുക്കാമോ മോളെ? നാളെ നിന്റെ അഭിപ്രായം മാറിയെന്ന് വന്നുകൂടെ? അന്ന് നിനക്ക് മനസ്താപിക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ.
0: ആ മനസ്താപ അച്ഛന് കാണേണ്ടി വരികയില്ല. ഭാര്യയ്ക്ക് വേണ്ടത് മനുഷ്യത്വവും സ്നേഹവുമുള്ള ഭർത്താവിനെയാണ്. അവൾക്ക് എന്തിന് IAS കാരൻ? അയാളെ വേണ്ടത് സർക്കാരിനാണ്. അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണവും ദോഷവും ജനങ്ങൾക്കാണ്. കൊടുത്തൊരുങ്ങി കൂടിയ ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്ന ഭാവം കാണിച്ചു.
1: നിന്റെ മനോവിഷമം

0: നാക്കകപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ. കുറെ കൂടി ക്ഷമിച്ചിരുന്നാൽ അയാളുടെ സ്വഭാവം മാറുന്നെങ്കിലും.
1: ആ മാറ്റവും കാത്തു കാത്ത് നരകത്തിൽ ഇരിക്കാൻ എനിക്ക് വയ്യ. എനിക്കൊരു ഹൃദയവും ചിന്താശക്തിയും ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ ഇന്ന് വരെ കഴിയാത്ത മഹാബുദ്ധിമാനായ മനുഷ്യൻ, അല്ലെങ്കിൽ എന്തുമാകാമെന്ന അഹങ്കാരമായിരിക്കാം. മദ്യവും സ്ത്രീയും അതിനാകാവുന്നത്ര പ്രകാരഭേദങ്ങളുമാണ്. ജീവിതമെന്ന് വിശ്വസിച്ച് അതിൻ്റെ പുറകെ പാഞ്ഞു നടക്കുന്നവന്, അത് കിട്ടാൻ വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവന് ഭാര്യ ഒരു വീട്ടുസാധനം മാത്രമാകുന്നതാണോ അത്ഭുതം? എപ്പോഴും ഞാൻ നിനക്ക് കിട്ടാവുന്നവനാണോ എന്ന ഭാവമാണ് എല്ലാ പെരുമാറ്റത്തിലും. അതിലും അത്ഭുതം, ഇക്കൂട്ടർക്ക് ഇതൊന്നും പാടില്ലെന്ന് വിലക്കുന്ന കുറെ ചട്ടങ്ങളും പടച്ചു വിട്ടിട്ടുണ്ട് പോലും സർക്കാർ.
0: ശരി, ഞാൻ ചിലത് ഉറച്ചിട്ടുണ്ട് മകളെ. നീ തത്വമുള്ളവളാണ്, വാടി വീഴുന്ന ചീരച്ചെടിയല്ല. എൻ്റെ മോഹത്തിന് അടിമയായി നീ തീതിന്നേണ്ടി വന്നു. ശരി, മകളകത്ത് പോകും. പോകൂ, ചേട്ടന്മാരും മാലതി ചേച്ചിയും അകത്തുണ്ട്. അവരെ കണ്ടിട്ട് അധികം സംസാരിക്കാൻ നിൽക്കാതെ വല്ലതും കഴിച്ച് കിടന്നുറങ്ങും. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതില്ലേ?
1: അവരൊക്കെ നേരത്തെ ഇങ്ങെത്തി. ഞാൻ വരാൻ ഈ പാതിരാത്രിയായി. പാതിരാത്രിയിൽ നിന്ന് പുറത്തു കടക്കാൻ.
0: പാവപ്പെട്ട കുട്ടി, ഒരേ ഒരു നിരപരാധി മാത്രമുണ്ട് ഈ വീട്ടിനകത്ത്.

സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ സംസാരിക്കാൻ തീരെ അശക്തനാണ്. ആയിരം നാവുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു പ്രസംഗം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചവർ ഈ മഹാസദസ്സിലുണ്ടെങ്കിൽ അവർ സദയം പൊറുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ചിലത് നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. എൻ്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന സഹോദരന്മാരും എൻ്റെ നാട്ടുകാരും മറ്റഭ്യുദയാകാംക്ഷികളും എൻ്റെ കുടുംബാംഗങ്ങളും സമ്മേളിച്ചിരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് തന്നെ എന്നെ സംബന്ധിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുന്നത് വളരെ അർത്ഥവത്തായി ഞാൻ കരുതുന്നു. സ്നേഹിതരെ, രണ്ട് ദിവസം മുമ്പ് ജനസ്നേഹിയുടെയും ജനസേവകൻ്റെയും പ്രതിനിധികൾ, അവരിതാ എൻ്റെ മുമ്പിലിരിക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് വന്നിരുന്നു. എൻ്റെ സപ്തതി ദിവസമായ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ പ്രയോജനപ്പെടുന്ന എന്നെക്കുറിച്ചുള്ള കുറേ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. അവരന്ന് ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച കുറിപ്പുകൾ നിങ്ങളിൽ പലരും കണ്ടിരിക്കും. അതിൽ ഞാൻ പറഞ്ഞത് അപ്പാടെ യാതൊരു കലർപ്പും കൂടാതെ പ്രസിദ്ധീകരിച്ചതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. അവർ പിരിയുമ്പോൾ ഞാൻ ഒരു വാക്ക് പറയുകയുണ്ടായി. സപ്തതി ദിവസം വരുന്ന അന്ന് കുറേ കൂടി വിവരം ലഭിച്ചേക്കും എന്ന് ഞാൻ അഭിമുഖ സംഭാഷണത്തിൽ പറയാൻ വൈമനസ്യം കാണിച്ച ഒരു വിഷയമുണ്ട്, എൻ്റെ കുടുംബ സൗഭാഗ്യം. അതിനെക്കുറിച്ച് ചിലത് പറഞ്ഞ് അവരുടെ, ഒരുപക്ഷെ നിങ്ങളുടെ ജിജ്ഞാസ പരിഹരിക്കാൻ ഇന്ന് ഞാൻ ഒരുക്കമാണ്. അതിനു മുമ്പ് ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു തൊഴിലാളിയായി ജീവിതമാരംഭിച്ച് എത്രയോ നീണ്ട വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി, 12 വ്യവസായശാലകളുടെ ഉടമസ്ഥനാകാനും തൊഴിലാളികളുടെ നിർവ്യാജ സ്നേഹവും അവിരാമ പരിശ്രമവും നിമിത്തം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചുയരാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇന്നിതാ എൻ്റെ ആകെയുള്ള സ്വത്തായ വ്യവസായശാലകളുടെ ഉടമസ്ഥാവകാശം മുഴുവനും അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കായി ഞാൻ രേഖാമൂലം വിട്ടുകൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്കൊരപേക്ഷയുണ്ട്. സദയം നിങ്ങൾ ചെവിക്കൊള്ളണം. ഇതാ ഒരു മഹാത്യാഗി, ലോകസ്നേഹി, തൊഴിലാളി ദൈവം എന്നൊക്കെ അന്തം വിട്ടു പറയുന്ന ചില ശുദ്ധാത്മാക്കളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടേക്കാം. അവർ

0: എന്നെ വിചാരിച്ച് സത്യത്തെ ബഹുമാനിച്ച് ഇതിലൊരു ത്യാഗവും മണ്ണാങ്കട്ടയും ഒന്നുമില്ലെന്നും കേവലം സ്വകാര്യ താല്പര്യമേ ഈ നിശ്ചയത്തിന് പുറകിലുള്ളൂ എന്നും ധരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഞാൻ ദീർഘസംവത്സരങ്ങൾ കൊണ്ട് പൊടിമണ്ണിൽ നിന്ന് ഉയർത്തിയെടുത്ത ഈ സ്ഥാപനങ്ങൾ നശിക്കുന്നത് കണ്ടാൽ ഉണ്ടാകാവുന്ന നൈരാശ്യവും മനോദുഃഖവും ഓർത്ത് അത് പറ്റാതിരിക്കാൻ ഇന്നെനിക്ക് എൻ്റെ വ്യവസായത്തെക്കുറിച്ചുള്ള സംതൃപ്തി ഞാൻ മരിക്കും വരെ നിലനിർത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ സ്വീകരിച്ചത്. അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനമായ മറ്റൊരു കാരണം കൂടി ദയവുചെയ്ത് കേൾക്കൂ സുഹൃത്തുക്കളെ. ഞാൻ ചെയ്ത മഹത്തായ ഒരു അപരാധത്തിൻ്റെ പ്രായശ്ചിത്തമാണ് ഈ സംഭവം. എൻ്റെ രണ്ട് ആൺമക്കൾ ഇവിടെ നിങ്ങളോടൊത്തുണ്ട്. ജീവിത ദുഃഖത്തിൻ്റെ നെല്ലിപ്പലക എനിക്ക് കാണിച്ചു തന്ന വിഭാര്യനായ എൻ്റെ അമിതലാളന കൊണ്ട് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ കേവലം ഇത്തിൽക്കണ്ണികളായി വളർന്ന ഒരു കാലത്ത് തൊഴിലാളിയായിരുന്ന ഒരുത്തൻ്റെ മക്കളായിപ്പോയതിൽ ലജ്ജിക്കുന്ന അവരുടെ അധപ്പതനത്തിന് നല്ലൊരു പങ്ക് ഞാൻ കാരണക്കാരനായിരുന്നു. ആവശ്യപ്പെടും കൊടുത്ത് കുരങ്ങിനെ കള്ളുകുടിപ്പിക്കും പോലെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നാശത്തിൻ്റെ ആഴത്തിൽ മൂക്കുകുത്തി വീണതിന് ശേഷമെങ്കിലും സ്വപ്രയത്നം കൊണ്ടവർ കരകയറുമായിരുന്നു. അവരുടെ കയ്യിൽ എൻ്റെ വ്യവസായം അകപ്പെടാൻ അനുവദിക്കുക ആറ്റുനോറ്റുണ്ടായ ഓമനപുത്രനെ ഘാതകന്മാരെ കൊണ്ട് കൊല്ലിക്കുന്നതിന് തുല്യമായിരിക്കും. നാളെ തൊട്ട് 100% ദരിദ്രരാകുന്ന അവർ ഒന്നുകിൽ ദാരിദ്ര്യം കൊണ്ട് നശിക്കും, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും തൻകാലിൽ നിലനിൽക്കാൻ ജീവിതവുമായി മല്ലടിക്കാൻ കരുത്തുള്ളവരാകും. രണ്ടും ഇന്നത്തെ ജീവിതത്തേക്കാൾ എത്രയോ ഭേദമാണ്, എത്രയോ കാമ്യമാണ്. എനിക്കൊരു മകളുണ്ടെന്ന് നിങ്ങളിൽ ചിലർക്കറിയാമായിരിക്കും. ഒരു വശത്ത് വിജയത്തിൻ്റെ കൊടുപുടി, മറുവശത്ത് പരാജയത്തിൻ്റെ പടുകുഴി എന്ന് പറയാവുന്ന എൻ്റെ ജീവിതത്തിലെ കഠിന ദുഃഖത്തിന് കാരണക്കാരിയാണ് ആ ഭാഗ്യം കെട്ട പെൺകുട്ടി. യാതൊരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധയായ തൻ്റെ ഇടമുള്ള ആ കുട്ടി ഏറ്റവും ദയനീയമായ ചുറ്റുപാടുകളിൽ വിവാഹ ജീവിതം വെറുത്ത് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൾക്ക് ജോലി ചെയ്യാൻ കഴിവും ഉത്സാഹവും തൊഴിലിൽ അഭിമാനവുമുണ്ട്. ഞാൻ ഈ ദാനപത്രത്തിൽ ഒരേ ഒരു വ്യവസ്ഥ ചേർത്തിട്ടുള്ളത് ഇതാണ്: എൻ്റെ മകൾ വിജയയെ 200 രൂപ ശമ്പളത്തിൽ ഈ വിജയ ഇൻഡസ്ട്രീസിൽ ഒരു ജോലിയിൽ നിയമിക്കണമെന്ന് മാത്രം. എൻ്റെ ഭാവി അതെനിക്ക് നിസ്സാരമാണ്. 70 എത്തിയ ഒരാൾക്ക് ഭാവിയെപ്പറ്റി എന്തു ചിന്തിക്കാനിരിക്കുന്നു? ഞാൻ എന്നും ഫാക്ടറിയിൽ പോകും, അവിടുത്തെ ജോലികൾ കണ്ടുകൊണ്ട് അങ്ങനെ നടക്കും. വൈകുന്നേരം എൻ്റെ മകളുടെ അടുത്ത് സാന്ത്വനം നൽകാൻ വേണ്ടി എത്തും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇത്രയും പറയാൻ ഉദ്ദേശിച്ചതല്ല. എന്താ ജനസേവകൻ, ഞാൻ നിരാശപ്പെടുത്തിയോ? ഭേദപ്പെട്ട ഒരു വാർത്തയായില്ലേ?
1: ഭ്രാന്താണ്, മുഴു ഭ്രാന്ത്. ഒരക്ഷരം ആരും വിശ്വസിക്കരുത്. ഭ്രാന്ത്, കിഴവന് ഭ്രാന്ത്.
2: പൊളിയാണ്, സുത്ത പൊളിയാണ്. ആളിനെ വഞ്ചിക്കാൻ പറയുന്നതാണ്.
3: എന്റെ പൊന്ന് തിരുവഴികള്, കണ്ണാലെ കണ്ട കടവുള്, ഇതാ മാപ്പ് മാപ്പ് മാപ്പ്.
4: ഡാളിങ്, നോക്കൂ, കിഴവൻ വളരെ മോഡേൺ ആയിരിക്കുന്നല്ലോ. ഞാൻ അങ്ങേരെ പറ്റിയുള്ള മുന്നഭിപ്രായം പിൻവലിച്ചിരിക്കുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇത്തിൽക്കണ്ണി, ശ്രീ എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകം. പങ്കെടുത്തവർ സർവശ്രീ പി ഭാസ്കരൻ, സത്യൻ, പ്രേം നസീർ, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, ടി എൻ ഗോപിനാഥ് നായർ, ശ്രീമതിമാർ ഷീല, ടി ആർ ഓമന, ഹരിപ്പാട് മീനാകുമാരി. സംവിധാനം ശ്രീ ടി എൻ ഗോപിനാഥ് നായർ.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം അഥർവം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ONV, സംഗീതം ഇളയരാജ.

അടുത്ത ഗാനം മഴ എന്ന ചിത്രത്തിൽ നിന്ന്, ഗായകർ യേശുദാസ്, ചിത്ര ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

അടുത്ത ഗാനത്തിന്റെ രചന ബിച്ചു തിരുമല, സംഗീതം എസ് പി വെങ്കിടേഷ്, ഗായകർ എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര. ചിത്രം കിലുക്കം

അടുത്ത ഗാനം വാൽക്കണ്ണാടി എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം എം ജയചന്ദ്രൻ, ഗായകൻ മധു ബാലകൃഷ്ണൻ.